ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, വൈശാഖമാസം 21, കൊല്ലവർഷം 1201, മേടം 28, 2026 മെയ് 11 തീയതി തിങ്കളാഴ്ച. സമയം 5 മണി കഴിഞ്ഞ 53:35. 101.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സുഭാഷിതം. അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ അവതരിപ്പിക്കുന്നു.
1: മക്കൾക്ക് നല്ല ബാല്യവും ബാല്യകാല സ്മരണകളുമൊക്കെ ഉണ്ടാകുവാൻ ഇന്നത്തെ കാലത്ത് അച്ഛനമ്മമാർ ബോധപൂർവം ശ്രമങ്ങൾ നടത്തണം. നഗരവീഥിയിലെ തിരക്കുകളും ശബ്ദകോലാഹലങ്ങളും മൊബൈൽ ഫോണിലെ മായക്കാഴ്ചകളും കൂടാതെ ഈ നാട്ടിലെ ഗ്രാമസൗന്ദര്യവും അവിടുത്തെ സംസ്കാരവും കുട്ടികൾക്ക് കാട്ടിക്കൊടുക്കുവാൻ അച്ഛനമ്മമാർ ബോധപൂർവം അവസരങ്ങൾ ഒരുക്കണം. കുറച്ചെങ്കിലും ബാക്കി നിൽക്കുന്ന ഗ്രാമീണ ഭംഗികൾ കണ്ട് അവർ നിഷ്കളങ്കമായി ചിരിക്കട്ടെ. നാലുകെട്ടിലും കോലായിലുമൊക്കെ ഇരുന്ന് സൂര്യന്റെ ആദ്യ കിരണങ്ങളെയും നിലാവിനെയും ചന്ദ്രനെയും മഴയെയും ഒക്കെ കണ്ട് ആനന്ദിച്ചിരുന്ന നമ്മൾക്ക് ഇന്നത്തെ വീടിന്റെ സിറ്റൌട്ടിലും ഫ്ളാറ്റിലെ ഓപ്പൺ സ്പേസിലും ഇരുന്നു കൊണ്ട് ഇവയെല്ലാം ആസ്വദിക്കുവാൻ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കാം. രാവിലെ എഴുന്നേറ്റ് കിടക്കയിലിരുന്ന് രണ്ട് കൈപ്പടങ്ങളും നിവർത്തി ധനത്തിനും വിദ്യയ്ക്കും ശക്തിക്കുമായി ലക്ഷ്മീദേവിയെയും സരസ്വതീദേവിയെയും പാർവതീദേവിയെയും പ്രാർത്ഥിച്ച ശേഷം കിടക്കയിൽ നിന്ന് പാദങ്ങൾ ഭൂമിയിൽ വയ്ക്കുന്നതിനു മുമ്പ് ഭൂമാതാവിനെ തൊട്ട് ശിരസിൽ വയ്ക്കുകയും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ഭാരതത്തിന്റെ ശ്രേഷ്ഠമായ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഓരോ ദിവസവും തുടങ്ങുന്ന രീതിയും ആചാരവുമൊക്കെ ഭാരതത്തിലല്ലാതെ ഈ ലോകത്ത് മറ്റൊരിടത്തും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രകൃതിയെയും സമസ്ത ജീവജാലങ്ങളെയും സ്നേഹിക്കുവാനും അവയെ കരുതുവാനും നമുക്ക് നമ്മുടെ പൂർവികന്മാർ എങ്ങനെ മാതൃകയായി എന്നൊന്ന് ആലോചിച്ചു നോക്കാം. പണ്ട് ഈ കേരളത്തിലെ എല്ലാ കുടുംബ വീടിനോടും ചേർന്ന് ഒരു കാവും അവിടെ ഒരു കുളവും ഒക്കെ ഉണ്ടായിരുന്നു. ആരും ശല്യപ്പെടുത്താതെ ഉഗ്രവിഷമുള്ള സർപ്പങ്ങൾ ഉൾപ്പെടെയുള്ള ഇഴജന്തുക്കൾ അവിടെ സ്വതന്ത്രരായി കഴിഞ്ഞു പോകുന്ന ഒരു കാലമുണ്ടായിരുന്നു നമുക്ക്. അവിടെ നാടെങ്ങും സുഗന്ധം പരത്തുന്ന ഇലഞ്ഞിമരവും പാലമരവും ഒക്കെ ഉണ്ടായിരുന്നു. പാല പൂക്കുന്ന കാലത്ത് പരിസരം മുഴുവൻ പരക്കുന്ന ഒരു മാദക ഗന്ധമുണ്ടായിരുന്നു. അന്നത്തെ മണ്ണും മരങ്ങളും മനുഷ്യരുമായുള്ള ബന്ധങ്ങൾ ദൃഢമായിരുന്നു. ഋതുക്കൾ മാറുന്നതിനോടൊപ്പം മുഖഭാവം മാറുന്ന നാട്ടിൻപുറം, കണ്ണിനും കാതിനും നാവിനും നന്മയുടെ മധുരം നേദിക്കുന്ന എന്റെ ബാല്യകാല സ്മൃതികളാണ്. കാവിൽ സർപ്പപൂജ നടക്കുന്ന ദിവസം കുടുംബക്കാർ എല്ലാവരും ഒത്തുകൂടും. വിശേഷങ്ങൾ പങ്കുവയ്ക്കലും സ്നേഹം പങ്കുവയ്ക്കലുമൊക്കെയായി മൂന്നോ നാലോ തലമുറക്കാർ ഒരുമിച്ചു കൂടും. എല്ലാവർക്കും എല്ലാവരെയും അറിയാമായിരുന്നു. ബന്ധുബലം തരുന്ന സുഖവും സുരക്ഷയും ആവോളം നുകരുവാനുള്ള ഭാഗ്യമൊന്നുണ്ടായിരുന്നു. നമ്മുടെ കുടുംബക്ഷേത്രങ്ങളിലോ ഇടവക പള്ളിയിലോ വിശേഷ ദിവസങ്ങളിലോ ഒക്കെ ആരെങ്കിലും മുൻകൈയെടുത്ത് കുടുംബക്കാർക്ക് എല്ലാ വർഷവും ഒത്തുകൂടാൻ അവസരമൊരുക്കിയാൽ ഇന്നും ആ ബന്ധുബലം തരുന്ന സന്തോഷം മക്കളെ കാട്ടിക്കൊടുക്കാവുന്നതേയുള്ളൂ കേട്ടോ. ഉറുമ്പിനെ പോലും നോവിക്കരുതെന്ന് മക്കളെ പറഞ്ഞു പഠിപ്പിക്കുന്നതിനോടൊപ്പം നമുക്കും വിശേഷ ദിവസങ്ങളിൽ പണ്ടുള്ളവർ ചെയ്യും പോലെ ഉറുമ്പിനെയും ഗൗളിയെയും ഒക്കെ ഊട്ടാം. ഇനി അത് എങ്ങനെ എന്നാരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ ഓർക്കുന്നില്ലേ, ഓണത്തിനും വിഷുവിനുമൊക്കെ വീടിന്റെ നാലു മൂലയിലും ചിന്തിലയിൽ നാലും വെച്ച് ഉറുമ്പിനെ ഊട്ടിയിരുന്നത്, അതുപോലെ അരിപ്പൊടി കലക്കി അതിൽ കൈമുക്കി അറവാതിലിൽ പതിപ്പിച്ചിരുന്നത്? അത് ഗൗളിക്ക് സ്വതന്ത്രമായി കഴിക്കുവാനായിരുന്നു. അതുപോലെ തന്നെ നിത്യശ്രാദ്ധമൂട്ടുന്നൊരു സംസ്കാരം നമുക്കുണ്ടല്ലോ. എന്നും അരിവെച്ച് ചോറ് വാർത്തു കഴിയുമ്പോൾ കുറച്ച് ചോറ് വടക്കേപ്പുറത്ത് കാക്കയ്ക്ക് കൊടുത്തുകൊണ്ട് നിത്യശ്രാദ്ധമൂട്ടുക. അങ്ങനെ എന്നും കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നത് കാണുമ്പോൾ മക്കൾ എപ്പോഴെങ്കിലും അമ്മയോട് ചോദിക്കും, എന്തിനാ അമ്മ ഇങ്ങനെ എന്നും വടക്കേപ്പുറത്ത് കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നത് എന്ന്. അപ്പോൾ നമുക്ക് അവരോട് പറയാം, അമ്മയുടെയും അച്ഛന്റെയും മരിച്ചുപോയ കാരണവന്മാരുടെ ആത്മാക്കൾക്ക് നൽകുന്നതാണിത് എന്ന്. അങ്ങനെ പൂർവികരുടെ സ്മരണ നിലനിർത്തുന്നത് കാണുമ്പോൾ അത് അവർക്ക് നന്ദിയുള്ളവരാകുക എന്ന സന്ദേശമാണ് നൽകുന്നത് എന്ന് പ്രത്യാശിക്കാം. നമ്മുടെ മക്കളെ നമുക്ക് അവരുടെ ചുറ്റുമുള്ളവരുമായി സ്വരൈക്യത്തോടെ തന്റെ സ്വച്ഛതയെ ബാധിക്കാതെ കഴിയുവാൻ പഠിപ്പിക്കാം. നമ്മുടെ മക്കളുടെ കാലടികൾക്ക് മണ്ണുമായുള്ള ബന്ധം നഷ്ടമാകാതെ ഭൂമിയുമായി ഒരാത്മീയ ബന്ധം വളർത്തിയെടുക്കുവാൻ സാധിക്കുന്ന രീതിയിൽ അവരെ നമുക്ക് വളർത്താം. അങ്ങനെ അവർ ഉത്തരവാദിത്വ ബോധവും മറ്റുള്ളവർക്ക് കൂടി വേണ്ടി ജീവിക്കുന്നവരായും തന്മയീ ഭാവമുള്ളവരായും ജീവിക്കുന്നത് കണ്ട് നമുക്ക് സന്തോഷിക്കാം.
0: അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇപ്പോൾ കേട്ടത്. ഈ സുഭാഷിതം വീണ്ടും രാത്രി 11 മണിക്ക് കേൾക്കാം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിൽ പങ്കെടുക്കും. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചത്. തമിഴ്നാട്ടിൽ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. DMK നിയമസഭാ കക്ഷി നേതാവായി ഉദയനിധി സ്റ്റാലിനെ ഇന്നലെ ചേർന്ന യോഗം തിരഞ്ഞെടുത്തു. അണ്ണാ DMK ഇതുവരെ കക്ഷി നേതാവിനെ തീരുമാനിച്ചിട്ടില്ല. തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ഡൽഹി AKG ഭവനിൽ ആരംഭിച്ച CPIM പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് സമാപിക്കും. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ അധ്യക്ഷതയിലാണ് യോഗം. മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി MD ഗോവിന്ദനും A വിജയരാഘവനും ഉൾപ്പെടെ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. സ്പെയിനിൽ ഹാൻഡ വൈറസ് ബാധയുണ്ടായ കപ്പലിലെ ജീവനക്കാരെയും യാത്രക്കാരെയും സ്വന്തം രാജ്യങ്ങളിലെത്തിച്ച് ക്വാറന്റീനിലാക്കുന്ന നടപടി ആരംഭിച്ചു. കപ്പൽ ജീവനക്കാരായിരുന്ന 2 ഇന്ത്യക്കാരെ നെതർലാൻഡ്സിൽ എത്തിച്ച ശേഷം ക്വാറന്റൈൻ ചെയ്തു. 2 പേരിലും രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. വിദ്യാർത്ഥികൾക്ക് മിതമായ നിരക്കിൽ നോട്ട്ബുക്കുകളും പഠനോപകരണങ്ങളും ലഭ്യമാക്കുന്നതിന് കോഴിക്കോട് കൺസ്യൂമർ ഫെഡ് സൂപ്പർ മാർക്കറ്റിൽ ത്രിവേണി മെഗാ സ്റ്റുഡന്റ്സ് മാർക്കറ്റ് രാവിലെ പ്രവർത്തനം തുടങ്ങും. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാനും രക്ഷിതാക്കൾക്ക് ആശ്വാസമാകാനുമാണ് സ്റ്റുഡന്റ്സ് മാർക്കറ്റുകൾ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ഇന്ന് രാത്രി 9:30 മോഹൻലാൽ മുഖ്യകഥാപാത്രത്തിന് ശബ്ദം നൽകുന്ന തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാര് കണ്ടു എന്ന നാടകമാണ്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു റായ്പൂരിൽ മുംബൈ ഇന്ത്യൻസിനെ 2 വിക്കറ്റിന് തോൽപ്പിച്ചു. നേരത്തെ ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ തോൽപ്പിച്ചിരുന്നു. FN News Headlines, ഇനി 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9 ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, വൈലോപ്പിള്ളിയുടെ 1001 രാവുകൾ എന്ന കവിത, ആലാപനം രഞ്ജിനികൃഷ്ണൻ, ഉദയഗീതം മധു ബാലകൃഷ്ണൻ പാടിയത്, പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് ഗ്രാമകേരളം, ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം. ഇന്നത്തെ ചോദ്യം, ഉത്തരം കാലം സാക്ഷി, നമുക്കു ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകുന്നേരം 5 മണി, 6 മണി, രാത്രി 8 മണി, ഈ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 8:30 ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 14-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് മൃതിമധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി KG താര പങ്കെടുക്കുന്നു. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. തുടർന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. സോഫ്റ്റ്വെയർ ടെക്നോളജി പാക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്കും അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. 12:02 ചിത്ര മഞ്ജുഷ, തുടർന്ന് തിരിപ്പൂക്കൾ. 12:40 പ്രകാശധാര. ഇതിൽ കൌമാരക്കാരിലെ പോഷകാഹാരത്തിന്റെ പ്രാധാന്യം, കീർത്തി എൽ ദാസ് സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഏകതാര. 2:02 ഹലോ ഡോക്ടർ, മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ബി മൃദുല നായർ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കും ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 2:30

ചലച്ചിത്ര ഗാനങ്ങൾ 2:45 തിരയിപ്പൂക്കൾ, വെള്ളി വെളിച്ചം 3 മണിക്ക്. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി. 4 മണി മുതൽ 5:40 വരെ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കും. 5:40 ഗ്രാമകേരളം. 5:45 ഞാറ്റുവേല സ്പോൺസർ പരിപാടി. 6:02 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് സന്ധ്യാഗീതം. 6:50 വയലും വീടും. ഓണവിപണി ലക്ഷ്യമിട്ട് പച്ചക്കറി കൃഷി, എൽ ഡൊമിനിക്കുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 7:30 ഗ്രാമഫോൺ, കെ കെ പ്രസാദ്, വി എസ് ലതാറാണി എന്നിവർ പാടുന്നു, കീബോർഡ് സാംസൺ. 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 രണ്ടാം ദിവസം. ദൈവത്തിൻ മനമാര് കണ്ടു, രചന ജയരാജ് മിത്ര, സംവിധാനം റൂബി ബാബു, ശബ്ദം നൽകുന്നവർ മോഹൻലാൽ, എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യ രാജേന്ദ്രൻ, നന്ദു, സാജൻ സൂര്യ, അമൽരാജ്, ഐരൂർ മോഹനൻ, മഞ്ജുശ്രീ, നരിയാപുരം വേണുഗോപാൽ, ആദ്യ എ നായർ, പ്രസിദ് പ്രമോദ്, രജു കോലിയക്കോട് എന്നിവർ. 10:30 നിഷ സുരഭി, 11:00 സുഭാഷിതം, അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ചത്, പുനഃപ്രക്ഷേപണം 11:05 മുതൽ വിവിധ ഭാരതി റിലേ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്ത പരിപാടിയെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ഇന്ന് ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.8 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തി കൂടിയ താപനില 31.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.7 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: നമസ്തേ അനന്തപുരി. നമസ്തേ അനന്തപുരി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുതിയ പ്രതീക്ഷകൾ നിറയുന്ന സുന്ദരമായ ഈ പ്രഭാതത്തിൽ നമസ്തേ അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായം ആരംഭിക്കുകയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം, ഹൃദയപൂർവ്വം. നല്ല വിശേഷങ്ങളും പുതിയ അറിവുകളും സംഗീതത്തിന്റെ മാധുര്യവുമായി ഈ പ്രഭാതത്തെ നമുക്ക് കൂടുതൽ മധുരതരമാക്കാം. ഇന്ന് പ്രിയ ശ്രോതാക്കൾക്കൊപ്പം രാജേശ്വരിയാണ്. ആദ്യം പതിവ് പോലെ
2: ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയ കവിത ആയിരത്തൊന്ന് രാവുകൾ, ആലാപനം രഞ്ജിനി കൃഷ്ണൻ.
3: അത്താഴത്തിനു പിൻപെന്റെ അറബിക്കഥ നീർത്തി ഞാൻ ആയിരത്തൊന്നു രാവിന്റെ ആനന്ദ

പൂക്കും പുരിതൻ മുഖ്യപാതയിൽ അവിടെ പൂനിലാവത്തുണ്ടഴകിൻ മണിമന്ദിരം പ്രശാന്ത നിദ്രയിൽ സ്വച്ഛമധുര സ്വപ്നസന്നിഭം അക്കുളിർ കൽക്കുടീരത്തിനകത്തെത്തി അദൃശ്യനായി കൂരിരുൾ കാവലാളാർന്നോരറയ്ക്കുള്ളിലണഞ്ഞു ഞാൻ അവിടെ പനിനീർപ്പൂക്കൾ വിരിച്ചിട്ടോരുമെത്തയിൽ മരു

പള്ളിവാൾ മറുഭാഗത്തു ചമ്പേയ മലർ പോലൊരു മാനിനി. ഊഴിവന്റെ മനസ്സാകും ഉഗ്രസർപ്പം മയങ്ങുവാൻ. വിചിത്ര കഥയോരോന്നു വിസ്തരിക്കുന്നു സുന്ദരി. അമ്പും വില്ലുമെടുത്തെത്തി അരികെ നിൽപ്പുമൻ മധൻ.

കളകണ്ഠമുതിർക്കുന്നു ക്രമനിർഭയ സാഹിതി. നാൾക്കുനാളാ കഥാസൂത്രം നൂറ്റുനൂറ്റവൾ പോകവേ ശിശുപോ

ഹാരിത്ര ചൊല്ലി കാണിച്ചു ചാരിത്രത്തിന്റെ ചാരുത. ശുഷ്ക ജീവിതരാശിക്കു മകരന്തം സ്വദിക്കുവാൻ

കുഷമലരിയിൽ നിങ്ങൾ കേട്ടത് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയ കവിത ആയിരത്തൊന്ന് രാവുകൾ. ആലപിച്ചത് രഞ്ജിനി കൃഷ്ണൻ.

ഉദയഗീതം മധുബാലകൃഷ്ണൻ പാടിയത്. ശങ്കര ശശികല ചൂഡ മഹേശ്വര എന്നാരംഭിക്കുന്നു.

0: മധു ബാലകൃഷ്ണൻ പാടിയ ഗാനങ്ങളാണ് ഉദയഗീതത്തിൽ ഇതുവരെ കേട്ടത്.
1: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
2: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
3: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
2: എന്നിട്ട്
3: കടൽ തീരമായിരുന്നു. കടലിലേക്ക് പോയി കാണും.
1: ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആരു കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
3: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
1: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. ഇന്ന് രാത്രി 9:30.
0: സമയം ഇപ്പോൾ 6 കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രഭാതഭേരി. പ്രിയ ശ്രോതാക്കൾക്ക് പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പത്രവൃത്താന്തം. കേരള മുഖ്യമന്ത്രി നിശ്ചയിക്കാനുള്ള കോൺഗ്രസിന്റെ ഡൽഹിയിലെ തുടർ ചർച്ചകൾ ഇന്നലെ നടന്നില്ല. ചർച്ചകൾ ഇന്ന് പൂർത്തിയാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനമുണ്ടായേക്കും. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്രി കഴകം നേതാവും ചലച്ചിത്ര നടനുമായ സി ജോസഫ് വിജയ് ചുമതലയേറ്റു. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. പശ്ചിമേഷ്യൻ യുദ്ധം സൃഷ്ടിച്ച സാമ്പത്തിക ആഘാതം മറികടക്കാൻ പെട്രോൾ ഡീസൽ ഉപയോഗം പരമാവധി കുറയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കവചം പദ്ധതി മാതൃകയാക്കി ഡിജിറ്റൽ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒരുക്കാൻ ഒഡീഷയിൽ ധാരണയായി. ഒഡീഷ ദുരന്ത നിവാരണ അതോറിറ്റി മേധാവി ഡോക്ടർ കമൽ ലോചൻ മിശ്രയുടെ നേതൃത്വത്തിലാണ് ധാരണാപത്രം ഒപ്പിടാൻ തീരുമാനിച്ചത്. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ ധാരണാപത്രത്തിന്റെ കാര്യത്തിൽ ഇറാൻ പ്രതികരണം. പാകിസ്ഥാൻ മുഖേന യുഎസിന് കൈമാറി. ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു റായ്പൂരിൽ മുംബൈ ഇന്ത്യൻസിനെ 2 തോൽപ്പിച്ചു. നേരത്തെ ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ തോൽപ്പിച്ചിരുന്നു.
4: ഇടുക്കിയുടെ ഹരിതഹൃദയത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരു നിധിയാണ് മുതിയാമല. ശബ്ദകോലാഹലങ്ങളും തിരക്കും വാണിജ്യ ടൂറിസവും എന്നും സ്പർശിക്കാത്ത അപൂർവ സ്ഥലങ്ങളിൽ ഒന്ന്. മൂടൽമഞ്ഞ് മൂടിയ കുന്നുകളും പച്ചപ്പാർന്ന കാഴ്ചകളും ആഡംബരത്തേക്കാൾ സമാധാനവും സെൽഫികളേക്കാൾ പ്രകൃതി അനുഭവങ്ങളും ആഗ്രഹിക്കുന്നവർക്ക് മുതിയമല ഉന്മേഷദായകമായ ഒരിടമാണ്.
5: തൊടുപുഴ താലൂക്കിലെ വെള്ളിയാമറ്റം പഞ്ചായത്തിന്റെയും ഉടയത്തൂർ പഞ്ചായത്തിന്റെയും അതിർത്തി തിരിഞ്ഞുകിടക്കുന്ന 2 നെല്ലിക്കാമലയും മുതിയാമലയും.
4: ഇടുക്കി ജില്ലയിലെ വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് 14 വാർഡ് മെമ്പർ ജോസ് അഗസ്റ്റിൻ.
5: തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി മലങ്കര ജലാശയവും ഇലവീഴ പൂഞ്ചിറയും സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്തെ കുടയത്തൂർ വിന്ത്യൻ എന്നാണ് അറിയപ്പെടുന്നത്. വടക്ക് പടിഞ്ഞാറായി ദൃശ്യഭംഗിയുടെ മായാക്കാഴ്ചകളുമായി ആനക്കയം വെട്ടിമുറ്റം ഭാഗം, വടക്ക് കിഴക്കായി ചെപ്പുകുളം പന്നിമറ്റം ഇടികല്ലിമ്പാറ ഓമാല ചെലവ് മലകൾ പറമ്പുകാട്ടുമല ഉപ്പൂന്ന് പ്രദേശങ്ങൾ കാണപ്പെടുന്നു. തെക്ക് കിഴക്കായി വാഗമൺ മലനിരകളും നാടുകാണി മലകളും കാഴ്ചയ്ക്ക് ചാരുത നൽകുന്നു. ഈ മലകൾക്ക് ഏകദേശം 1500 ഉയരമുണ്ട്. ബുദ്ധസന്യാസികൾ താമസിച്ച തോട്ടാട്ട് ഗുഹ ഇവിടെ ഉണ്ട്. മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് എട്ടുവീട്ടപ്പിള്ളമാർ ഒളിച്ചിരുന്ന ഗുഹയും ഇവിടെയുണ്ട്. വള്ളപ്പാറ, മുതിയാമല മുത്തി എന്നറിയപ്പെടുന്ന പാറ, നോട്ടടിപ്പാറ, അതുപോലെ തന്നെ നെയ്യുരുകുംപാറ, നെല്ലിക്കാമല, നസർത്ത് മൗണ്ട് പള്ളിയുടെ ചുറ്റുപാടുമുള്ള കാഴ്ചകൾ എന്നിവയെല്ലാം വളരെ മനോഹരമാണ്. ഈ മലയ്ക്ക് ഏകദേശം 4 നീളമുണ്ട്. ആദ്യത്തെ ഭാഗം നെല്ലിക്കാമല എന്ന പേരിൽ അറിയപ്പെടുന്നു. തുടർന്ന് കടന്നു പോകുന്ന മലയുടെ ഒരു വശത്തിന് മുതിയാമല എന്നും മറുവശത്തിനും മർദ്ദം മലയും എന്നുമാണ് പറയപ്പെടുന്നത്. അതുപോലെ രാത്രിയിൽ 8 മണിയാകുമ്പോൾ ഏകദേശം 30 കിലോമീറ്റർ ചുറ്റളവിലെ വീടുകളിലെയും ടൗണുകളിലെ ലൈറ്റൊക്കെ തെളിയുമ്പോൾ മലങ്കര ജലാശയത്തിൽ വെള്ളത്തിൽ പതിഞ്ഞിങ്ങനെ ആ കാഴ്ച വളരെ മനോഹരമായ അനുഭവം തരുന്നതാണ്. അപ്പോൾ ഒരു ഫുൾ ഡേ പരിപാടിക്ക് പറ്റിയ ഒരു പ്രദേശമാണ്. നിർഭാഗ്യവശാൽ ഈ പ്രദേശം ടൂറിസം മേഖലയിൽ നിന്ന് ഇതുവരെ ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഒരു മേഖലയാണ്. മാത്രമല്ല ഇവിടെ യാത്രാ സൗകര്യം കുറവായതുകൊണ്ടും വെള്ളത്തിന്റെ ഇച്ചിരി കുറവുള്ളതുകൊണ്ടും മലയായതുകൊണ്ടും ഒക്കെ ഈ ഭാഗത്തുനിന്ന് ആൾക്കാർ ഒഴിഞ്ഞുപോയിരിക്കുകയാണ്. ടൂറിസം മേഖലയായിട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ നമുക്ക് റോഡുകളുടെ നിർമ്മാണം നടത്താൻ പറ്റും.
4: മൂടൽ മഞ്ഞോടെ പ്രഭാതം പുലരുകയും കുന്നുകളിൽ സായം സന്ധ്യമെല്ലാം താഴുകയും ചെയ്യുന്ന ഒരു ഹൈറേഞ്ച് ഡെസ്റ്റിനേഷന്റെ മനോഹാരിത ഈ സ്ഥലത്തിനുണ്ട്. മൂന്നാറിലെയും തേക്കടിയിലെയും തിരക്കേറിയ സർക്യൂട്ടുകളിൽ നിന്ന് മാറി പരിസ്ഥിതി സൌഹൃദ യാത്രാനുഭവങ്ങളും ശാന്തമായ വിശ്രമ കേന്ദ്രങ്ങളും തേടുന്ന സന്ദർശകരെ ഈ അന്തരീക്ഷം ആകർഷിക്കും.
6: ഈ ട്രക്കിംഗിന്റെ ഭാഗമായിട്ട് ഞാൻ മുതിയാൻമല സന്ദർശിക്കുകയുണ്ടായി.
4: ട്രാവൽ വ്ളോഗർ ടിജോ ജോർജ്.
6: മുതിയാൻമല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. കൊടയത്തൂരും കാഞ്ഞാറും അറക്കുളവും തൊടുപുഴയൊക്കെ കാണാവുന്ന രീതിയിലുള്ള ഹെലിക്കാം റോട്ട് പോലെ നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റുന്ന മനോഹരമായ ഒരു സ്ഥലമാണ്. നല്ലൊരു ടൂറിസം ഹബ്ബായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. മലമുകളില് ആൾക്കാരെല്ലാം വീടുകൾ ഉപേക്ഷിച്ച് താഴ്ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടിമിന്നലിന്റെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ആശുപത്രിയിലൊക്കെ പോകണമെങ്കിൽ തന്നെ വഴി സൗകര്യമൊക്കെ വളരെ കുറവാണ്. ഓഫ് റോഡാണ് കൂടുതലും. റോഡൊക്കെ ഒന്ന് സെറ്റായി കൂടുതൽ ആൾക്കാർ ആ പ്രദേശത്തേക്ക് വരികയും പഞ്ചായത്തിന് തന്നെ ഒരു വരുമാന മാർഗമൊക്കെ ചെയ്യും. ഇല്ല ഇവിടെ പുഞ്ചിര പോലെ സ്ഥലങ്ങളിൽ ഇടിമിന്നൽ രക്ഷാകാലമൊക്കെ അവർ ചെയ്തിട്ടുണ്ട്.
4: മുതിയമലയ്ക്ക് ചുറ്റുമുള്ള ഭൂപ്രകൃതി വലിയ ട്രക്കിംഗ്, ചെറിയ ഹൈക്കിംഗ്, സൈക്ലിംഗ്, പക്ഷി നിരീക്ഷണം എന്നിവയ്ക്കെല്ലാം അനുയോജ്യമാണ്. പ്രാദേശിക ഗൈഡുകളും സുരക്ഷിതത്വം ഉറപ്പാക്കി കൃത്യമായി അടയാളപ്പെടുത്തിയ പാതകളും ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്താൽ സാഹസിക വിനോദങ്ങൾക്ക് പേരുകേട്ട ഒരു സ്ഥലമായി മുതിയാമല ഉയർന്നു വരാം.
7: തോട്ടാട്ട് ഗുഹ, മുട്ടിക്കല്ല്, കക്കാട്ട് ഗുഹ, രാക്ഷസക്കല്ല്, ഇങ്ങനെ ഒരു 4-5 മലനിരകൾ കൂടി ഒരു പ്രദേശമാണ് മുതിയാമല എന്ന് പറയുന്നത്.
4: തൊടുപുഴ അല്ലസർ എഞ്ചിനീയറിംഗ് കോളേജ് സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി അനൂപ ഏലിയാസ്.
7: വിനോദസഞ്ചാരത്തിന്റെ ഒരുപാട് സാധ്യതകൾ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. നല്ലൊരു ഗൈഡിന്റെ അസിസ്റ്റൻസോടുകൂടി ട്രക്കിംഗ് പ്രോഗ്രാം നമുക്കിവിടെ നടത്താവുന്നതാണ്. തൂക്കുപാലം, ഇക്കോസോൺ മാസ്റ്റർ പ്ലാൻ, വെള്ളച്ചാട്ടങ്ങളുടെ വ്യൂ പോയിന്റുകളെല്ലാം വളരെ സേഫ് ആയിട്ടുള്ള രീതിയിലൊക്കെ നമ്മളവിടെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് സഞ്ചാരികളെ ആകർഷിക്കാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഒന്നാണ് സിപ്പ് ലൈൻസ്, പിന്നെ പക്ഷി നിരീക്ഷണ ടവറുകള്. ഇതൊക്കെ നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജുകളിലെ സ്റ്റുഡൻസിനെ കൊണ്ട് ഡിസൈൻ ചെയ്തെടുക്കാം, അവർക്ക് ഒരു പ്രോജക്റ്റ് ആയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് അവിടെ വേണ്ടതാണ് ഹോം സ്റ്റേകള്. വിനോദസഞ്ചാര കേന്ദ്രമായി അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള സഞ്ചാരികളുടെ എണ്ണം നമ്മളിപ്പോ കാണുന്നതാണ് ക്രമാതീതമായി വർദ്ധിക്കും. അവരുടെ സുരക്ഷ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് നമ്മൾക്ക് വേണ്ടതായ ഗൈഡ് ലൈൻസ് പ്രോജക്റ്റ് ആയിട്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഒന്നാണ്.
4: ഹോം സ്റ്റേകളും പ്രാദേശിക ഭക്ഷണാനുഭവങ്ങളും നാട്ടുനടത്തങ്ങളും ഉൾക്കൊള്ളുന്ന കമ്മ്യൂണിറ്റി ടൂറിസം പ്രദേശത്തിന്റെ സ്വാഭാവിക സ്വത്വം സംരക്ഷിക്കുന്നതിനൊപ്പം പ്രദേശവാസികൾക്ക് വരുമാനവും നൽകും.
8: വഴി റെഡിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അവിടെ നമുക്കൊരു ട്രക്കിംഗ് പോലത്തെ സംഭവങ്ങൾ നടത്താൻ സാധിക്കും.
4: പ്രദേശവാസി ജോസ് കുട്ടി.
8: പ്രദേശവാസികൾക്ക് ഒരു ഗൈഡ് എന്ന നിലയിൽ അവർക്ക് ജോലി കൊടുക്കാം. ചെറിയ കറകളോ അങ്ങനെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നല്ലതാണ്.
9: നെല്ലിക്കാമല മുതിയാമല പ്രദേശം.
4: വിദ്യാർത്ഥിനി സോണ സിബി.
9: അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു റിലാക്സേഷൻ, എപ്പോഴും കാറ്റൊക്കെ ഉള്ള നല്ല സ്ഥലമാണ്. പക്ഷെ വർഷങ്ങളായിട്ട് അവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത വളരെ കുറവാണ്. മലയുടെ മുകളായതുകൊണ്ട് തന്നെ റോഡ് കുടിവെള്ള പ്രശ്നം ഉണ്ടാവുകയും അതുപോലെ മഴക്കാലത്താണെങ്കിൽ ഇടിമിന്നലും മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ള

0: അതുകൊണ്ടാണ് ആ പരിസരത്തുള്ള ആളുകളൊക്കെ പൊതുവെ അവിടുന്ന് മാറി കുറച്ചുകൂടി സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യമുള്ള കുറച്ചുകൂടെ വികസനം എത്തുന്ന പ്രദേശങ്ങളിലേക്ക് മാറി താമസിച്ച് ഇപ്പം വളരെ ചുരുക്കം വീടുകൾ മാത്രമേ അവിടെ ഉള്ള ഒരു അവസ്ഥയാണ്. ഇപ്പൊ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കൂടുതൽ ഒരു ഡെവലപ്മെന്റ് ആ ഏരിയക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവും. വഴികളൊക്കെ കുറച്ചും കൂടി നന്നായി എല്ലാ വണ്ടിയും കയറുന്ന രീതിയിലുള്ള ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം എപ്പോഴും ജീപ്പിനെ ആശ്രയിക്കുക എന്നൊക്കെ പറയുന്നത് സാധാരണക്കാർക്ക് അത്രയും പൈസയൊന്നും എപ്പോഴും മുടക്കി അങ്ങനെ പോകാൻ പറ്റും. കുടിവെള്ള പ്രശ്നം അവിടെ പമ്പ് കേടായി എന്ന് പറഞ്ഞിട്ട് രണ്ടോ മൂന്നോ ആഴ്ചയോളം വെള്ളം കിട്ടാതിരിക്കുക, പിന്നെ ആളുകൾ വെള്ളം ചുമക്കുക, ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും പെട്ടെന്ന് ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സമയത്തേക്ക് അവിടെ ആദ്യത്തെ ആ ഒരു കുറച്ച് അവേഴ്സിനുള്ളിൽ അവിടെ എത്തിക്കുക എന്ന് പറഞ്ഞത് കുറച്ച് ദുഷ്കരമായിട്ടുള്ളതാണ്.
1: 90 വയസ്സുള്ള പ്രദേശവാസി മാത്തച്ഛൻ,
2: വാഹനം വരാനുള്ള സൗകര്യം കൂടെ ആയാലും ഈ ഇറങ്ങിപ്പോയ ആൾക്കാരെല്ലാം ഈ മുകളിലേക്ക് വരാൻ സാധ്യത, കാരണം അവരുടെ സ്ഥലങ്ങളും വീടുകളും എല്ലാം ഇവിടെ ഒഴിവായി കിടക്കുകയാണ്. ടൂറിസം മേഖലയായിട്ട് വരികയാണെങ്കിൽ എന്തെങ്കിലും ജോലികളൊക്കെ കിട്ടുകയാണെങ്കിലും ഉപകാരപ്രദമാകും. ടൂറിസത്തിന് വളരെ അനുയോജ്യമായിട്ടുള്ള പ്രദേശമാണ് ഇവിടെ. ഇതിങ്ങനെ അറിയപ്പെടാതെ മറഞ്ഞു കിടക്കുകയാണ്.
1: മുതിയമല ടൂറിസത്തെ സുഖകരവും സുരക്ഷിതവുമാക്കുന്നതിന് നല്ല റോഡുകളും വ്യക്തമായ അടയാളങ്ങളും വിശ്രമ കേന്ദ്രങ്ങളും ടോയ്ലറ്റുകളും തുടങ്ങിയ അടിസ്ഥാന സന്ദർശക സൗകര്യങ്ങൾ അത്യാവശ്യമാണ്.
3: ധാരാളം സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിലും
1: മുതിയമല ഗവൺമെന്റ് സ്കൂൾ മുൻ ഹെഡ്മിസ്ട്രസ് കലാദേവി കെ,
3: അത് വ്യക്തികളുടേതായതാണ്. അവിടെ തൊഴിൽ കിട്ടാനുള്ള ഒരു സാഹചര്യം കുറവായതുകൊണ്ട് ധാരാളം ആളുകൾ തൊഴിലിന് വേണ്ടി ആ സ്ഥലങ്ങളിൽ നിന്ന് മാറി മാറി താഴേക്ക് താമസിക്കുന്നുണ്ട്. മലകര റിസർവയർ ഈ പ്രദേശത്തോട്ട് തൊട്ടടുത്താണെങ്കിലും ധാരാളം ജലം കെട്ടിക്കിടക്കുന്ന ഒരു പ്രദേശമാണ്. ആ ഏരിയയിലെ ആളുകൾക്ക് അതുകൊണ്ട് വലിയ ഉപയോഗമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഏറ്റവും അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യം ജലം. എങ്ങനെയെങ്കിലും പഞ്ചായത്ത് അതിനുവേണ്ടി ധാരാളം പ്രയത്നിക്കുന്നുണ്ട് എങ്കിൽ പോലും എപ്പോഴും അത് സക്സസ് ആയി വരുന്നില്ല.
1: തൊടുപുഴ റെസ്പോൺസിബിൾ ടൂറിസം സെക്രട്ടറി ലാലു ചകനാൽ,
4: അവിടുത്തെ നാട്ടുകാരായ ആളുകളുടെ സഹായം ഇല്ലാണ്ട് നമുക്ക് അവിടെ ചെന്നെത്താൻ പറ്റത്തില്ല. ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആളുകളും ഇവിടെ നിന്നും കുടിയിറങ്ങിപ്പോന്നതുമായ കുറച്ച് ആളുകളും ഉണ്ട്. ഈ ആളുകളുമായി ബന്ധപ്പെടുത്തി എക്സ്പീരിയൻസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ട്രക്കിംഗ് അവിടെ നടത്താൻ പറ്റും. ആ മേഖലയിലുള്ള ആളുകൾക്ക് ഒരു സാമ്പത്തികമായ ഒരു ഉന്നമനം കൊണ്ടുവരാൻ പറ്റും. റോഡിന്റെ അവസ്ഥകൾ വളരെ പരിതാപകരമാണ്. റോഡ് ആക്സസും മറ്റുള്ള കാര്യങ്ങളും കൊണ്ടുവരുവാണെങ്കിൽ പ്രദേശവാസികളായ ആളുകൾക്ക് ഹോം സ്റ്റേ ആയിട്ടും അതുപോലെ തന്നെ ടൂറിസ്റ്റ് ഗൈഡായിട്ടും പല രീതികളിലും അവിടെ ആളുകൾ ചെന്നെത്തുകയും ആ പ്രദേശത്തിന്റെ സാമ്പത്തിക മുഖച്ഛായയും അതുപോലെ തന്നെ ടൂറിസം മുഖച്ഛായയും മാറ്റപ്പെടാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലമാണ് ഈ മുതിയാൻമല എന്ന്. ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന വളരെ നല്ലൊരു പ്രദേശമാണത്.
1: വെള്ളിയാമറ്റം കുടയത്തൂർ പഞ്ചായത്തുകളെ തമ്മിൽ വേർതിരിക്കുന്ന മുതിയാമലയുടെ വികസനത്തിനോട് അധികാരികൾക്ക് പൊതുവെ താല്പര്യക്കുറവുണ്ടെങ്കിലും വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് മുതിയാമലയെ ഇക്കോ ടൂറിസം സ്പോട്ടാക്കി മാറ്റാനുള്ള കഠിന പരിശ്രമത്തിലാണ്.
5: സമുദ്രനിരപ്പിൽ നിന്ന് 2000 മേളില് ഉയർന്ന തരത്തിലുള്ള ഒരു മലയാണ് മുതിയാമല എന്ന് പറഞ്ഞ് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്.
1: വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി അജയകുമാർ,
5: ടൂറിസത്തിന് വളരെ സാധ്യതയേറിയ ഒരു സ്ഥലമാണത്. ഇത്ര ഉയർന്ന പ്രദേശമായതുകൊണ്ട് ഇടിമിന്നലിലും പ്രകൃതിക്ഷോഭത്തിനും സാധ്യതയുണ്ട്. അവിടെയുള്ള കുറച്ച് വീടുകളുണ്ട്, ഒരു റിസോർട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ബ്രൈഡൽ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടും നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റി ഇങ്ങനെ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി ടൂറിസം മേഖലയായി പരിഗണിക്കണമെന്നതിന് ആവശ്യമായ ഉള്ള നടപടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇപ്പൊ നിലവിൽ അവിടെ വെള്ളം എത്തിക്കുക എന്നുള്ളത് ഒരു പ്രയാസകരമായ കാര്യമാണ്. എന്നാലും മുതിയാമലയുടെ മുകളിൽ ടാങ്ക് പണിത് അതിലേക്ക് പമ്പ് ചെയ്ത് വെള്ളം എത്തിച്ച് ആളുകൾക്ക് കൊടുക്കാനുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇടിമിന്നൽ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിൽ സാധാരണ ചെയ്യുന്നത് പോലെ മിന്നൽ രക്ഷാജാലകങ്ങളും ഇത് പദ്ധതി ആസൂത്രണം ചെയ്തും വേണം നമുക്ക് അതിന്റെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാൻ.
6: നിലവില് റോഡ് ഇതിന്റെ സ്പോട്ടിൽ എത്തിയിട്ടില്ല. ഹ്യൂജ് എമൗണ്ട് കൊണ്ട് നിർമ്മിക്കേണ്ട ഒരു റോഡാണത്. ഒരു 2 കിലോമീറ്ററോളം നല്ല വർക്ക് ചെയ്ത് തന്നെ റോഡ് എത്തിക്കണം. അതോടൊപ്പം 2 പറമ്പിലൂടെയും റോഡ് വെട്ടി വേണം ഇനി ആ മെയിൻ സ്പോട്ടിൽ എത്തുവാനായിട്ട്. ജില്ലാ പഞ്ചായത്തിന്റെയോ MP ഫണ്ടോ MLA ഫണ്ടോ ഒക്കെ കണ്ടെത്തി വേണം ഈ റോഡിലേക്ക് എത്താൻ. പിന്നെ ആളുകളുടെ പറമ്പ് ഉടമസ്ഥരുടെ കൺസെന്റ് കൂടെ വാങ്ങേണ്ടതുണ്ട്. ഈ റോഡ് പണി പൂർത്തിയാക്കി മെയിൻ സ്പോട്ടിൽ എത്തിക്കുക എന്നൊരു ലക്ഷ്യം പഞ്ചായത്തിനുണ്ട്. നിലവിലൊരു ഇടുക്കി പാക്കേജ് പല ടൂറിസം പദ്ധതികൾക്കും ഉണ്ട്. അതിലുൾപ്പെടുത്തി ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ ഇതിനകത്തെ ടൂറിസം വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്.
1: മല വെറുമൊരു സ്ഥലമല്ല, അത് ഒരു സാധ്യതയാണ്. ഉത്തരവാദിത്തത്തോടെ ആസൂത്രണം ചെയ്താൽ മനോഹരമായ ഒരു ഇക്കോ ടൂറിസം കേന്ദ്രമാകാനുള്ള എല്ലാ പ്രകൃതിദത്ത ഘടകങ്ങളും ഇവിടെയുണ്ട്. വേണ്ടത് ഇച്ഛാശക്തിയാണ്. പ്രകൃതി മനോഹരമായ ഒരിടത്തെ പ്രകൃതിക്ക് ദോഷമില്ലാത്ത വിധം സഞ്ചാരികൾക്ക് ആസ്വദിക്കാനായി ഒരുക്കുന്നതിനായുള്ള ഇച്ഛാശക്തി.
7: പ്രഭാത പേര് വീണ്ടും നാളെ രാവിലെ 6:30.

0: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
2: കണ്ടപാടെ ഞാൻ ഓടി, പിന്നാലെ എന്റെ കൂട്ടുകാർ എന്താന്ന് അറിയാണ്ട് ഓടി വന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഓടി ഓടി ഞങ്ങളുടെ ക്ലാസ്സിലുള്ള ഫ്ലോറിലെത്തി. ഇപ്പൊ ആരൊക്കെ നടന്നു വരുന്നു. അപ്പൊ ഞങ്ങള് പിന്നെയും മുകളിൽ കയറി ഈച്ച മുകളിൽ പോയി.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 44 മിനിറ്റും 56 സെക്കൻഡും. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പൌരന്മാർ സ്വയം നിയന്ത്രണത്തിലൂടെ വിദേശനാണ്യ ശേഖരം സംരക്ഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തീരുമാനം വൈകിയേക്കുമെന്ന് സൂചന. തമിഴ്നാട്ടിൽ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞയോടെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ഇന്ന് തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാര കണ്ടു രാത്രി 9:30. AFC U17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ചൈനയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പൌരന്മാർ സ്വയം നിയന്ത്രണത്തിലൂടെ വിദേശ നാണ്യ ശേഖരം സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഇറക്കുമതി ചെയ്യുന്ന ഇന്ധനത്തിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിന് പൊതുഗതാഗത സംവിധാനങ്ങളും കാർപൂളിംഗും കൂടുതൽ ആശ്രയിക്കാൻ ജനങ്ങൾ തയ്യാറാകണമെന്ന് അദ്ദേഹം ഹൈദരാബാദിലെ റാലിയിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: വിദേശങ്ങളിൽ നടത്തുന്ന ആഡംബര വിവാഹങ്ങൾ ഒഴിവാക്കാനും 1 വർഷത്തേക്ക് സ്വർണാഭരണങ്ങൾ വാങ്ങുന്നത് പരിമിതപ്പെടുത്താനും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. വിദേശത്തേക്ക് പണമൊഴുക്ക് കുറയ്ക്കാൻ ഇത്തരം വിട്ടുവീഴ്ചകൾ അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. നാടൻ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സമൂഹം തയ്യാറാകണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. 2047 വികസിത ഭാരത ലക്ഷ്യം കൈവരിക്കാൻ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുകയും പ്രാദേശിക ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുകയും വേണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു.
1: സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന്

0: 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചത്. ജാംനഗറിൽ നിന്ന് വിമാനത്തിലെത്തുന്ന പ്രധാനമന്ത്രി റോഡ് ഷോയിൽ പങ്കെടുത്ത ശേഷം ക്ഷേത്ര പുനർനിർമ്മാണത്തിന് നേതൃത്വം നൽകിയ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും. ക്ഷേത്ര ദർശനത്തിന് ശേഷം പൊതുസമ്മേളനത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ചടങ്ങിൽ അമൃതപർവ തപാൽ സ്റ്റാമ്പും അനുസ്മരണ നാണയവും നരേന്ദ്രമോദി പ്രകാശനം ചെയ്യും. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി നിർണയത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. AICC നിരീക്ഷകർ റിപ്പോർട്ടും ഹൈക്കമാൻഡ് ചർച്ചയും പൂർത്തിയായെങ്കിലും തീരുമാനം ഇനിയും വൈകേക്കുമെന്നാണ് റിപ്പോർട്ട്. ഹൈക്കമാൻഡ് തീരുമാനത്തിന് കാത്തിരിക്കുകയാണ് കേരളത്തിലെ നേതാക്കൾ. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി ഗ്രൂപ്പുകൾക്കിടയിൽ പോസ്റ്റർ യുദ്ധവും സമൂഹമാധ്യമ പ്രചാരണങ്ങളും ശക്തമായതിൽ പാർട്ടി നേതൃത്വം അതൃപ്തി അറിയിച്ചിരുന്നു. ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്നും അനാവശ്യമായ അവകാശവാദങ്ങൾ ഒഴിവാക്കണമെന്നും AICC കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും ചേർന്ന് അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ഡൽഹി AKG ഭവനിൽ ആരംഭിച്ച CPM പൊളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് സമാപിക്കും. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനും A.വിജയരാഘവനും ഉൾപ്പെടെ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. അസമിൽ NDA ഗവൺമെന്റ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത ഹിമന്ത ബിശ്വ ശർമ്മയെ ഗവൺമെന്റ് രൂപീകരണത്തിന് ക്ഷണിച്ചു. ഗോഹട്ടിയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഹിമന്തയ്ക്ക് 102 MLA പിന്തുണയുണ്ട്. ഇന്നലെ ലോക്ഭവനിൽ ഗവർണറെ കണ്ട് ഹിമന്ത ബിശ്വ ശർമ്മ അവകാശമുന്നയിച്ചിരുന്നു. തമിഴ്നാട്ടിൽ നിയുക്ത MLA സത്യപ്രതിജ്ഞയോടെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം വിജയ് ഇന്നലെ സംസ്ഥാനത്തെ ക്രമസമാധാന സാഹചര്യം അവലോകനം ചെയ്തു. പ്രതിപക്ഷ DMK നിയമസഭാ കക്ഷി നേതാവായി ഉദയനിധി സ്റ്റാലിനെ തെരഞ്ഞെടുത്തു. എന്നാൽ അണ്ണാ DMKക്ക് ഇതുവരെ കക്ഷി നേതാവിനെ തീരുമാനിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. 1998 May 11 ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തിയ ദിവസത്തെ ഓർമ്മിപ്പിക്കാനാണ് എല്ലാ വർഷവും ദേശീയ സാങ്കേതിക ദിനം ആഘോഷിക്കുന്നത്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും സാങ്കേതിക നേട്ടങ്ങൾ എത്തിച്ചേരുന്നുവെന്ന് ദിനാഘോഷം ഉറപ്പാക്കും. നിർമ്മിത ബുദ്ധി, ബഹിരാകാശ ശാസ്ത്രം, ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തി 2047 വികസിത് ഭാരത് ലക്ഷ്യത്തിലേക്ക് ഇന്ത്യയെ നയിക്കുകയാണ് ഈ വർഷത്തെ ദിനാഘോഷത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ഇന്ത്യ ആഗോളതലത്തിൽ 3rd സ്ഥാനത്തെത്തിയതായി മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട്. പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ആഭ്യന്തര സോളാർ മൊഡ്യൂൾ ശേഷി ഏകദേശം ഇരട്ടിയായി. 2024 മാർച്ചിലെ 38 ജിഗാവാട്ട് 2025 മാർച്ച് ആയപ്പോഴേക്കും 74 ജിഗാവാട്ടായി ഉയർന്നു. പശ്ചിമേഷൻ സമാധാനവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ പുതിയ സമാധാന നിർദ്ദേശങ്ങൾ ഒട്ടും സ്വീകാര്യമല്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. പ്രശ്നപരിഹാരത്തിന് അമേരിക്ക മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾക്ക് പകരമാണ് പാകിസ്ഥാൻ വഴി ഇറാൻ ബദൽ നിർദ്ദേശം സമർപ്പിച്ചത്. സ്പെയിനിൽ ഹാൻഡ വൈറസ് ബാധയുണ്ടായ കപ്പലിലെ ജീവനക്കാരെയും യാത്രക്കാരെയും സ്വന്തം രാജ്യങ്ങളിൽ എത്തിച്ച് ക്വാറന്റൈനിലാക്കുന്ന നടപടി ആരംഭിച്ചു. രോഗവ്യാപനം തടയാനാവശ്യമായ ദേശീയ ആരോഗ്യ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പാലിച്ചായിരിക്കും ഇവരെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കുന്നത്. 42 ദിവസം ഇവരെ ഒറ്റയ്ക്ക് താമസിപ്പിക്കണമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം. കപ്പൽ ജീവനക്കാരായിരുന്ന 2 ഇന്ത്യക്കാരെ നെതർലൻഡ്സിൽ എത്തിച്ച ശേഷം ക്വാറന്റൈൻ ചെയ്തു. 2 പേരിലും രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ ആദ്യ നാടകം ഇന്ന് രാത്രി 9:30 പ്രക്ഷേപണം ചെയ്യും. പിറ്റേന്ന് ഉച്ചയ്ക്ക് 1 നാടകത്തിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാരി കണ്ടു എന്ന നാടകമാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്നത്. പ്രശസ്ത നടൻ മോഹൻലാലാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത്. MR ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, നന്ദു, സന്ധ്യാരാജേന്ദ്രൻ, സാജൻ സൂര്യ തുടങ്ങിയവരും കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും. ജയരാജ് മിത്രയുടെ രചനയിൽ റൂബി ബാബുവാണ് നാടകത്തിന്റെ സംവിധായിക. 8 ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിക്കുന്ന നാടകോത്സവം May 18 സമാപിക്കും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്നും, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ നാളെയും കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. AFC Under-17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ആതിഥേയരായ ചൈനയെ നേരിടും. ചൈനയിലെ സുഷോ സ്പോർട്സ് സെന്റർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ലെബനനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ക്വാർട്ടർ പ്രവേശം. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. കൊച്ചിയിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെ 1-3 ഗോളിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചത്. തുടർച്ചയായ 3rd ജയത്തോടെ 14 പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ 8th സ്ഥാനത്താണ്. ഇന്ന് ഈസ്റ്റ് ബംഗാൾ പഞ്ചാബ് FC നേരിടും. വൈകിട്ട് 5:30 കൊൽക്കത്തയിലാണ് മത്സരം. ഐ പി എൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു

0: റായ്പൂരിൽ മുംബൈ ഇന്ത്യൻസിനെ 2 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ധർമ്മശാലയിൽ നേരിടും. വൈകിട്ട് 7:30 മത്സരം. കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സീനിയർ ഡിവിഷൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇന്ന് ആരംഭിക്കും. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്ര ഉദ്ഘാടനം ചെയ്യും. ആദ്യ മത്സരത്തിൽ കണ്ണൂർ ജില്ലാ പോലീസും കൊളച്ചേരി ബിൻജാഡ്സും ഏറ്റുമുട്ടും. തലശ്ശേരിയിലും പരിസരത്തും ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി ഭീതി പരത്തിയ കാട്ടുപോത്തിനെ വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടിച്ചു. പിന്നീട് വയനാട് തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിൽ തുറന്നുവിട്ടു. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കാട്ടുപോത്തിന്റെ സാന്നിധ്യം വനംവകുപ്പ് അധികൃതർ നിരീക്ഷിച്ചു വരികയായിരുന്നു. പാനുണ്ട, വടക്കുംപാട്, കാവുംഭാഗം, കൊളശ്ശേരി എന്നിവിടങ്ങളിലാണ് കാട്ടുപോത്ത് എത്തിയത്. വനപ്രദേശത്ത് നിന്നും ഏകദേശം 13.5 കിലോമീറ്റർ അകലെയുള്ള ജനസാന്ദ്രതയേറിയ മേഖലയായതിനാൽ കാട്ടുപോത്തിനെ സ്വാഭാവികമായി തുരത്തി ഓടിക്കുന്നത് പ്രായോഗികമായിരുന്നില്ല. നാട്ടുകാരുടെ ആശങ്ക കണക്കിലെടുത്ത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ പ്രത്യേക അനുമതിയോടെയാണ് മയക്കുവെടിവെച്ച് പിടികൂടിയത്. കാട്ടുപോത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് തോൽപ്പെട്ടിയിലെ ഉൾവനത്തിൽ തുറന്നുവിട്ടതെന്ന് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ SY ഷാഖ് അറിയിച്ചു.
0: മലപ്പുറത്തെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ വരുമാനത്തിൽ മികച്ച മുന്നേറ്റം സ്വന്തമാക്കി. കഴിഞ്ഞ സാമ്പത്തിക വർഷം 5.34 കോടി രൂപയുടെ വരുമാനം സ്റ്റേഷൻ നേടി. മുൻവർഷത്തെ അപേക്ഷിച്ച് വരുമാനത്തിൽ 32 ലക്ഷം രൂപയുടെ വർധന. ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും മേധാ പട്കർക്കും പെരുമാൾ മുരുകനും പുരസ്കാര സമർപ്പണവും നാളെ ഉച്ചകഴിഞ്ഞ് കണ്ണൂർ ചേംബർ ഹാളിൽ നടത്തും. രാവിലെ സ്നേഹസംഗമം പ്രൊഫസർ MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് വൈകിട്ട് കണ്ണൂർ മഹാത്മാമന്ദിരത്തിൽ ശതാബ്ദി ദീപം തെളിയിക്കും. കോഴിക്കോട് മുക്കം നിലയത്തിന് അനുവദിച്ച അസ്ക ഷേപ്പ് ഷിഫ്റ്റർ ലൈറ്റിംഗ് സംവിധാനം മുക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ ചാന്ദിനി വിനോദ് സ്വിച്ച് ഓൺ ചെയ്തു. രാത്രികാല രക്ഷാപ്രവർത്തനങ്ങൾക്ക് വെളിച്ചം നൽകുന്ന ഉപകരണമാണിത്. മലയോര മേഖലയിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഫയർഫോഴ്സിന് പുതിയ സംവിധാനം വെളിച്ചം പകരും. ആയുർവേദ മസാജ് സെന്ററിന്റെ മറവിൽ യുവാവിനെ കെണിയിൽപ്പെടുത്തി മർദ്ദിച്ച് പണവും സ്വർണ്ണാഭരണവും തട്ടിയെടുത്ത കേസിൽ 3 പേരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരൂരിലെ ഓറ വെൽനസ് നടത്തിപ്പുകാരൻ തിരുവനന്തപുരം സ്വദേശി സൌദ്, കോട്ടയം സ്വദേശി ജയന്തി, ഓച്ചിറ സ്വദേശി വീണ എന്നിവരാണ് പിടിയിലായത്. വിദ്യാർത്ഥികൾക്ക് മിതമായ നിരക്കിൽ നോട്ട്ബുക്കുകളും പഠനോപകരണങ്ങളും ലഭ്യമാക്കുന്നതിന് കൺസ്യൂമർ ഫെഡ് സൂപ്പർ മാർക്കറ്റിൽ ത്രിവേണി മെഗാ സ്റ്റുഡൻസ് മാർക്കറ്റ് രാവിലെ പ്രവർത്തനം തുടങ്ങും. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാനും രക്ഷിതാക്കൾക്ക് ആശ്വാസമാകാനുമാണ് കോഴിക്കോട്ട് സ്റ്റുഡൻസ് മാർക്കറ്റുകൾ സംഘടിപ്പിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പൌരന്മാർ സ്വയം നിയന്ത്രണത്തിലൂടെ വിദേശനാണ്യ ശേഖരം സംരക്ഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തീരുമാനം വൈകിയേക്കുമെന്ന് സൂചന. തമിഴ്നാട്ടിൽ നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞയോടെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ഇന്ന് തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാരി കണ്ടു രാത്രി 9:30. AFC U17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ചൈനയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുന്നു.

0: വെട്ടൂരി സുന്ദരരാമമൂർത്തി രചിച്ച കൃതിയാണ് നമ്മളിപ്പോൾ കേട്ടത്. ശങ്കരാഭരണം എന്ന ചിത്രത്തിനുവേണ്ടി കെ വി മഹാദേവന്റെ സംഗീതത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയുമാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്. ഇനി ഇന്നത്തെ ചോദ്യം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതാണ്, 2025 35 സരസ്വതി സമ്മാൻ കരസ്ഥമാക്കിയ പ്രശസ്ത ബംഗാളി സാഹിത്യകാരൻ ആരാണ്? ചോദ്യം ആവർത്തിക്കാം, 35 സരസ്വതി സമ്മാൻ കരസ്ഥമാക്കിയ പ്രശസ്ത ബംഗാളി സാഹിത്യകാരൻ ആരാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് 8 പ്രധാന വാർത്തകൾക്ക് ശേഷം അറിയാം. ഇനി കൃഷിയെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾക്കായി ഇതാ
1: കാർഷിക മേഖലാ വാർത്തകൾ.

കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കുമരകം കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഗുണനിലവാരമുള്ള പച്ചക്കറി വിത്തുകളും നടീൽ വസ്തുക്കളും ജൈവിക കീടരോഗ നിയന്ത്രണ ഉപാധികളും വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. പ്ലാവ്, മാവ്, കുടംപുളി എന്നിവയുടെ ഒട്ടുതൈകൾ കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത വിവിധയിനം പച്ചക്കറി ഇനങ്ങളുടെ വിത്തുകൾ, നെൽവിത്ത്, പഴയീച്ചക്കെണി, സ്യൂഡോമോണാസ്, ട്രൈക്കോഡെർമ, ബ്യുവേറിയ, ലെക്കാനിസീലിയം എന്നീ ബയോ കൺട്രോൾ ഏജന്റ്സ്, താമരയുടെ വിത്ത്, വിവിധ അലങ്കാര ചെടികളുടെ തൈകൾ, കരിമീൻ, തിലാപ്പിയ, മത്സ്യക്കുഞ്ഞുങ്ങൾ, മത്സ്യത്തീറ്റ, അലങ്കാര മത്സ്യങ്ങൾ, ടേബിൾ ടോപ്പ് അക്വേറിയം എന്നിവ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9447 703321. വാണിജ്യ കൃഷിയിലേക്ക് സജീവമായി വരുന്ന കർഷകർ, കാർഷിക കൂട്ടായ്മകൾ, കാർഷിക ഉൽപാദക സംഘടനകൾ, കാർഷിക സംരംഭകർ, പ്രവർത്തന കയറ്റുമതിക്കാർ, കാർഷിക സ്റ്റാർട്ടപ്പുകൾ എന്നിവർക്ക് വിവിധ കാർഷിക കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾക്കായി ആവശ്യമായ കൃഷിഭൂമി ലഭ്യമാക്കാൻ കഴിഞ്ഞാൽ അതായത് നമ്മുടെ കാർഷിക വികസനത്തിന് വളരെ സഹായകരമാകും. ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പാണ് നവോത്ഥൻ പദ്ധതി. കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ സാങ്കേതിക കാര്യങ്ങളുടെ നിർവഹണത്തിനായി കേരള അഗ്രോ ബിസിനസ് കമ്പനി കാപ്കോയെ SPV ആയി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഭൂ ഉടമകൾ, കർഷക സംരംഭകർ എന്നിവർക്കുള്ള ഓൺലൈൻ ഏകജാലക സംവിധാനവും തുടർ നടപടികളും ഭൂ ഉടമകൾ, കർഷക സംരംഭകർ എന്നിവർക്കൊപ്പം കൃഷി സഹകാരി സേവന ഉടമ്പടിയിലെ പങ്കാളിത്തം, പരിശോധനയും അംഗീകാരവും കാപ്കോയുടെ മേൽനോട്ടത്തിലാണ്. www.capco.co.in എന്ന കാപ്കോയുടെ വെബ്സൈറ്റ് മുഖേന നവോത്ഥൻ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. റബ്ബർ ബോർഡിന്റെ മാർക്കറ്റ് പ്രൊമോഷൻ ഡിവിഷനിലേക്ക് യങ് പ്രൊഫഷണലിനെ താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അഗ്രി ബിസിനസ് മാനേജ്മെന്റ് എന്നീ വിഷയങ്ങളിലേതിലെങ്കിലും MBA നേടിയവരും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകളിൽ അടിസ്ഥാന വിവരം ഉള്ളവരും ആയിരിക്കണം. മാർക്കറ്റിംഗ്, സെയിൽസ്, മാർക്കറ്റ് റിസർച്ച് എന്നിവയിൽ ഏതിലെങ്കിലും പ്രവൃത്തി പരിചയം, ഡിജിറ്റൽ മാർക്കറ്റിംഗിലുള്ള പരിജ്ഞാനം, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ ആശയവിനിമയം നടത്തുന്നതിനുള്ള കഴിവ് എന്നിവ അഭികാമ്യം. അപേക്ഷകരുടെ പ്രായം 2026 മെയ് 1 30 വയസ്സിൽ കവിയരുത്. പ്രതിമാസം 25,000 രൂപ വേതന പ്രകാരമുള്ള നിയമനത്തിന്റെ കാലയളവ് 1 വർഷമായിരിക്കും. താൽപര്യമുള്ളവർ അപേക്ഷകൾ ഡെപ്യൂട്ടി ഡയറക്ടർ മാർക്കറ്റിംഗ്, മാർക്കറ്റ് പ്രൊമോഷൻ ഡിവിഷൻ, സെൻട്രൽ ലബോറട്ടറി ബിൽഡിംഗ്, ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രം, റബ്ബർ ബോർഡ് PO, കോട്ടയം 686009 എന്ന വിലാസത്തിൽ അയക്കണം. അപേക്ഷകൾ ഓഫീസിൽ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 19. ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നതിനായി ഉദ്യോഗാർത്ഥികളുടെ ഷോർട്ട് ലിസ്റ്റ്, ഇന്റർവ്യൂ നടക്കുന്ന തീയതി, സമയവും സ്ഥലവും റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഇത് സംബന്ധിച്ച് വ്യക്തികളെ നേരിട്ട് അറിയിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8301952290. വെള്ളായണി കാർഷിക കോളേജിൽ വിവിധ വിഷയങ്ങളിൽ ഈ മാസം 18 മുതൽ 30 വരെ നടത്തുന്ന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 18 ചക്ക വിളവെടുപ്പ് അനന്തര സാങ്കേതിക വിദ്യകളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും എന്ന വിഷയത്തിലും, 21 ഫലവൃക്ഷങ്ങളിലെ കായിക പ്രജനന രീതികൾ എന്ന വിഷയത്തിലും, 23 നാളികേരത്തിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന വിഷയത്തിലും, 26 കുരുമുളക് കൃഷി എന്നതിലും, 30 ഇൻഡോർ സസ്യങ്ങൾ ഇനങ്ങളും നടീൽ രീതികളും എന്ന വിഷയങ്ങളിലുമാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8891540778. ഇനി കാർഷിക നിർദ്ദേശമാണ്. അന്തരീക്ഷ ഊഷ്മാവ് കൂടിയതിനാൽ തെങ്ങിൽ വെള്ളീച്ചയെ കാണാൻ സാധ്യതയുണ്ട്. ഇവയെ നിയന്ത്രിക്കുന്നതിനായി 2% വീര്യമുള്ള വേപ്പെണ്ണ എമൽഷൻ തയ്യാറാക്കിയതിലേക്ക് 20 ഗ്രാം ലെക്കാനിസീലിയം എന്ന മിത്രക്കുമിൾ ചേർത്ത് നന്നായി കലക്കി ഇലകളുടെ അടിവശത്ത് പതിയത്തക്ക വിധം തളിച്ചുകൊടുക്കുക. വിത്ത് തേങ്ങ ഈ മാസം പാകാം. തവാരണയ്ക്ക് 1.5 മീറ്റർ വീതിയും സൌകര്യം പോലെ നീളവുമാകാം. തടത്തിൽ 30 സെന്റിമീറ്റർ ഇടയകലത്തിൽ ചാലി കീറി വിത്ത് തേങ്ങ പാകി ഇടയ്ക്കുള്ള സ്ഥലം മണ്ണിട്ട് മൂടുക. മേൽഭാഗം ആകെ മണലിട്ട് മൂടണം. തേങ്ങയുടെ മുകൾ ഭാഗം മാത്രം മണലിന് വെളിയിൽ കണ്ടാൽ മതി. തവാരണയിൽ നിന്നും മണ്ണൊലിപ്പ് തടയാനും തണൽ നൽകാനും ഉണങ്ങിയ തെങ്ങോല കൊണ്ട് പൊതിയിടുക. വിത്ത് തേങ്ങ ചരിച്ചോ കുത്തനെയോ പാകാം. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.

0: നഗരമേ നന്ദി. ഈ ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ രചിച്ച് കെ രാഘവൻ ഈണം നൽകി. പി സുശീല പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി മെയ് 11-ന്റെ ചരിത്ര വിശേഷങ്ങൾ അറിയാം. കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായി കോൺസ്റ്റാന്റിനോപ്പിൾ നഗരം ഔദ്യോഗികമായി സമർപ്പിക്കപ്പെട്ടത് AD 330 മെയ് 11-നാണ്. റോമൻ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ഒന്നാമനാണ് പുതിയ റോം എന്ന പേരിൽ ഈ നഗരം പണികഴിപ്പിച്ചത്. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വ്യാപാരത്തിന്റെയും സംസ്കാരത്തിന്റെയും കേന്ദ്രമായി ഈ നഗരം നൂറ്റാണ്ടുകളോളം നിലകൊണ്ടു. ലോകചരിത്രത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ നഗരങ്ങളിലൊന്നായി ഇത് മാറി. റോമൻ സാമ്രാജ്യത്തിന്റെ പതനത്തിന് ശേഷവും പൌരസ്ത്യ റോമൻ സംസ്കാരം ഇവിടെ നിലനിന്നു. ലോകപ്രശസ്തനായ സ്പാനിഷ് സർ റിയലിസ്റ്റ് ചിത്രകാരൻ സാൽവദോർ ദാലി 1904 മെയ് 11-നാണ് ജനിച്ചത്. അതിശയിപ്പിക്കുന്നതും വിചിത്രവുമായ ചിത്രങ്ങളിലൂടെ അദ്ദേഹം ലോകമെമ്പാടും പ്രശസ്തനായി. ദ പെർസിസ്റ്റൻസ് ഓഫ് മെമ്മറി എന്ന അദ്ദേഹത്തിന്റെ ചിത്രം ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കലാരൂപങ്ങളിൽ ഒന്നാണ്. പെയിന്റിങ്ങിനു പുറമെ ശില്പകല, സിനിമ, ഫോട്ടോഗ്രാഫി എന്നിവയിലും അദ്ദേഹം തന്റെ മുദ്ര പതിപ്പിച്ചു. 1989 ജനുവരി 23-നാണ് ഈ വിഖ്യാത കലാകാരൻ അന്തരിച്ചത്. റഗ്ഗേ സംഗീതത്തെ ലോകത്തിന് പരിചയപ്പെടുത്തിയ ഇതിഹാസ ഗായകൻ ബോബ് മാർലി 1981 മെയ് 11-നാണ് അന്തരിച്ചത്. ജമൈക്കയിൽ ജനിച്ച് സംഗീതത്തിൽ

0: ലൂടെ സമാധാനത്തിന്റെയും വിപ്ലവത്തിന്റെയും സന്ദേശം അദ്ദേഹം ലോകമെമ്പാടും പകർന്നു. അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഇന്നും സാമൂഹിക മാറ്റങ്ങൾക്കായി പോരാടുന്നവർക്ക് ആവേശമാണ്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആരാധകരുടെ പ്രിയങ്കരനായ അദ്ദേഹം റസ്തഫാരിയൻ സംസ്കാരത്തിന്റെ പ്രചാരകൻ കൂടിയായിരുന്നു. അർബുദബാധിതനായി 36 വയസ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ഇസ്രായേൽ ഐക്യരാഷ്ട്രസഭയിൽ 59-ാമത് അംഗമായി ചേർന്നത് 1949 May 11 ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിന് ശേഷമുള്ള സുപ്രധാനമായ ഒരു നയതന്ത്ര വിജയമായിരുന്നു ഇത്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു പരമാധികാര രാജ്യമായി ഇസ്രായേൽ അംഗീകരിക്കപ്പെട്ട ഒരു നിമിഷം കൂടിയായിരുന്നു അത്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ അംഗത്വം കാരണമായി. ഇന്ത്യ 1998 May 11 രാജസ്ഥാനിലെ പൊഖ്രാനിൽ നടത്തിയ അണുബോംബ് പരീക്ഷണത്തിന്റെ സ്മരണാർത്ഥമാണ് ദേശീയ സാങ്കേതിക ദിനം ആചരിക്കുന്നത്. ഓപ്പറേഷൻ ശക്തി എന്നറിയപ്പെടുന്ന ഈ പരീക്ഷണം ഇന്ത്യയെ ഒരു ആണവായുധ രാഷ്ട്രമായി ലോകത്തിനു മുന്നിൽ പ്രഖ്യാപിച്ചു. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ നേതൃത്വത്തിലുള്ള ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനമാണ് ഈ നേട്ടത്തിന് പിന്നിൽ. സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതിയുടെ അടയാളമായി ഈ ദിവസം ആഘോഷിക്കപ്പെടുന്നു. ശാസ്ത്രജ്ഞരെയും എഞ്ചിനീയർമാരെയും ആദരിക്കാനുള്ള അവസരമാണിത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ 2-സീറ്റർ പരിശീലന വിമാനമായ Hansa 3 ആദ്യമായി പറന്നത് 1998 May 11 ബംഗളൂരുവിലെ നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസ് ആണ് ഈ വിമാനം രൂപകൽപ്പന ചെയ്തത്. വിമാന നിർമ്മാണ രംഗത്ത് ഇന്ത്യ കൈവരിച്ച പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായിരുന്നു ഇത്. ഇതേ ദിവസം തന്നെയായിരുന്നു പൊഖ്രാൻ പരീക്ഷണവും നടന്നത് എന്നത് ഈ ദിവസത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. പൈലറ്റുമാരുടെ പരിശീലനത്തിനായി ഈ വിമാനം ഇന്നും വ്യാപകമായി ഉപയോഗിക്കുന്നു. പൊഖ്രാൻ അണുപരീക്ഷണത്തിനൊപ്പം തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ മിസൈലായ ത്രിശൂൽ വിജയകരമായി പരീക്ഷിച്ചതും 1998 May 11 ഉപരിതലത്തിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കാവുന്ന ഈ മിസൈൽ പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ കരുത്തുകൂട്ടി. DRDO വികസിപ്പിച്ചെടുത്ത ഈ മിസൈൽ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടുന്നതിന്റെ തെളിവായിരുന്നു. ഒരേ ദിവസം നടന്ന 3 വലിയ സാങ്കേതിക നേട്ടങ്ങളാണ് ഈ ദിവസത്തെ ചരിത്രപ്രധാനമാക്കിയത്. ഇന്ത്യയുടെ സൈനിക ആധുനികവൽക്കരണത്തിൽ ഇത് വലിയ പങ്കുവഹിച്ചു.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിന് ആരണ്യകം. തവിട് ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സൂപ്പർ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരണ്യകം, കോവിൽനട, മണ്ണന്തല.
4: ആയുരാരോഗ്യത്തിൽ നിന്ന് PMS അഥവാ പ്രീ മെനസ്ട്രൽ സിംറ്റംസ്, ഇതേക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ കൃഷ്ണ എസ് നായർ.
5: സ്ത്രീകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് വളരെ സാധാരണമായെങ്കിലും പലപ്പോഴും ശരിയായി മനസ്സിലാക്കപ്പെടാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് മാസവിരാമത്തിന് മുമ്പുണ്ടാകുന്ന ലക്ഷണങ്ങൾ അഥവാ പ്രീ മെൻസ്ട്രൽ സിംറ്റംസ് എന്നതാണ്. സ്ത്രീകളുടെ ശരീരത്തിൽ ഓരോ മാസവും നടക്കുന്ന മെൻസ്ട്രൽ സൈക്കിൾ എന്നത് വളരെ സൂക്ഷ്മമായി നിയന്ത്രിക്കപ്പെടുന്ന ഒരു ഹോർമോണൽ പ്രക്രിയയാണ്. ഈ സമയത്ത് ഈസ്ട്രജൻ എന്നും പ്രൊജസ്ട്രോൺ എന്നും വിളിക്കുന്ന പ്രധാന ഹോർമോണുകളുടെ നിലയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഈ ഹോർമോണൽ മാറ്റങ്ങൾ ചില സ്ത്രീകളിൽ ശാരീരികവും മാനസികവുമായ പലവിധ ലക്ഷണങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇവയെ പൊതുവായി പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം, ചുരുക്കത്തിൽ PMS എന്ന് വിളിക്കുന്നു. സാധാരണയായി ഈ ലക്ഷണങ്ങൾ മാസവിരാമം തുടങ്ങുന്നതിന് 5 മുതൽ 7 ദിവസം മുൻപ് പ്രകടമാകുകയും രക്തസ്രാവം ആരംഭിച്ചാൽ പതുക്കെ കുറയുകയും ചെയ്യും. ഇവയിൽ പ്രധാനമായി കാണുന്ന 3 പ്രീ മെൻസ്ട്രൽ സിംറ്റംസിനെ കുറിച്ച് നമുക്ക് വിശദമായി നോക്കാം. ഒന്നാമത്തേത് മാനസിക മാറ്റങ്ങൾ, മൂഡ് ചേഞ്ചസ്. പ്രീ മെൻസ്ട്രൽ ഘട്ടത്തിൽ സ്ത്രീകളിൽ സാധാരണയായി കാണുന്ന ഒരു പ്രധാന ലക്ഷണം മൂഡ് മാറ്റങ്ങളാണ്. ചിലർക്ക് അസ്വസ്ഥത, ചുടുച്ചിൽ, ആശങ്ക അല്ലെങ്കിൽ ദുഃഖം പോലുള്ള വികാരങ്ങൾ കൂടുതലായി അനുഭവപ്പെടാം. ഇതിന് പ്രധാന കാരണം ഹോർമോണുകളുടെ മാറ്റം, മസ്തിഷ്കത്തിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, പ്രത്യേകിച്ച് സെറോട്ടോണിൻ എന്ന രാസവസ്തുവിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ചില സ്ത്രീകൾക്ക് എളുപ്പത്തിൽ കോപം വരിക, മാനസിക ക്ഷീണം അനുഭവപ്പെടുക, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട്.

0: ബുദ്ധിമുട്ട് ഇവ അനുഭവപ്പെടാം. സാധാരണയായി ഇവ താൽക്കാലികമാണ്. രണ്ടാമത്തേത് ശരീരത്തിൽ വീക്കവും സ്തനവേദനയും, അതായത് ബ്രസ്റ്റ് ടെൻഡർനെസ് ആൻഡ് ബ്ലോട്ടിംഗ്. മാസവിരാമത്തിന് മുമ്പ് ചില സ്ത്രീകൾക്ക് സ്തനങ്ങളിൽ വേദന അനുഭവപ്പെടാം. ഇതിനെ ബ്രസ്റ്റ് ടെൻഡർനെസ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ശരീരത്തിൽ ഫ്ലൂയിഡ് റിട്ടൻഷൻ ഉണ്ടാകുന്നതിനാൽ വയറിൽ നിറഞ്ഞ തോന്നൽ, കൈകളിലും കാലുകളിലും ചെറിയ വീക്കം, ശരീരഭാരം കുറച്ചു കൂടുതലായി തോന്നൽ ഇവയും അനുഭവപ്പെടാം. ഈ മാറ്റങ്ങൾ പ്രധാനമായും പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ സ്വാധീനത്തോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. തലവേദനയും ക്ഷീണവും, അതായത് ഹെഡേക്ക് ആൻഡ് ഫെറ്റീക്ക്, ഇതാണ് മൂന്നാമത്തെ ഒരു കാരണം. പ്രീ മെൻസ്ട്രുവൽ സമയത്ത് ചില സ്ത്രീകൾക്ക് തലവേദന, ക്ഷീണം അല്ലെങ്കിൽ ഉറക്കം കൂടുതലായി തോന്നൽ പോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകാം. ഹോർമോണുകളുടെ മാറ്റം ശരീരത്തിലെ എനർജി മെറ്റബോളിസത്തെ ബാധിക്കുന്നതും ഇതിന് കാരണമാകാം. ചിലരിൽ മൈഗ്രെയിൻ പോലുള്ള തലവേദനയും ഈ സമയത്ത് ശക്തമാകാൻ സാധ്യതയുണ്ട്. ഇത്തരം ലക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ നമ്മൾക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം. സാധാരണയായി ഈ ലക്ഷണങ്ങൾ ഗുരുതരമായ രോഗമല്ല, പക്ഷേ ചില ജീവിതശൈലി മാറ്റങ്ങൾ സഹായകമാകാം. ഒന്നാമത്തേത് നിയമിത വ്യായാമം ചെയ്യുക, അതായത് പിരീഡ്സ് തുടങ്ങുന്നതിന് മുൻപും പിരീഡ് സമയത്തും ചെയ്യാൻ പറ്റുന്നതായ ലഘു വ്യായാമങ്ങൾ ചെയ്യാവുന്നതാണ്. സമതുലിതമായ ഭക്ഷണം കഴിക്കുക. സമതുലിതമായ ഭക്ഷണം എന്ന് പറയുമ്പോൾ അതിനകത്ത് അധികമായിട്ടുള്ള എരിവ്, പുളി എന്നിവ ഒഴിവാക്കുക. പെട്ടെന്ന് ദഹിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ ശീലമാക്കുക. കഫെയിന്റെയും അധികം ഉപ്പിന്റെയും ഉപയോഗം കുറയ്ക്കുക. മതിയായ ഉറക്കം ഉറപ്പാക്കുക. മാനസിക സമ്മർദ്ദം കുറയ്ക്കുക. ഇതുകൂടാതെ വീട്ടുകാർ സാഹചര്യത്തിനനുസരിച്ച് അവരോട് പെരുമാറുകയും ചെയ്യണം. ലക്ഷണങ്ങൾ വളരെ ശക്തമായിരിക്കുകയോ ദൈനംദിന ജീവിതത്തെ ബാധിക്കുകയോ ചെയ്താൽ ഒരു ഗൈനക്കോളജി ഡോക്ടറെ സമീപിക്കുന്നത് നല്ലതാണ്. ചില സാഹചര്യങ്ങളിൽ മരുന്നുകളുടെ ആവശ്യവും ഉണ്ടായേക്കാം.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് PMS അഥവാ പ്രീ മെനസ്ട്രൽ സിംറ്റംസ്, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ കൃഷ്ണ എസ് നായർ.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
3: ഇന്ന് രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ KG Tara അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.

0: വെളിച്ചത്തിൽ അന്നു ഞാൻ ആദ്യമായി കണ്ടു.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ഇന്ന് രാവിലെ 10 മണിക്ക്
2: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
3: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രില്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

0: ഗ്രാമകേരളം.
1: ചെറുചക്കിച്ചോല എന്ന് കാനനസുന്ദരി.
0: തൃശൂർ ജില്ലയിലെ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ചിറ്റണ്ട എന്ന പ്രദേശത്താണ് ചെറുചക്കി ചോലയും അതിനോടനുബന്ധിച്ച് ഒരു ചെക്ക് ഡാമും നമുക്ക് കാണാനാവുക. തൃശൂർ ജില്ലയിൽ നിന്നും ഏകദേശം 23 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. പൂങ്ങോട് വനം വകുപ്പ് പരിധിയിലെ കണ്ടൻചിറ വനത്തിലൂടെയാണ് ഈ കാനനസുന്ദരി കളകളാരവത്തോടെ ഒഴുകുന്നത്. മഴക്കാലത്താണ് ചെറുചക്കിച്ചോലയുടെ പൂർണ്ണ സൗന്ദര്യം സഞ്ചാരികൾക്ക് ആസ്വദിക്കാനാവുക. കാനനത്തിന്റെ വശ്യത ഏത് സഞ്ചാരിയുടെയും മനം നിറയ്ക്കും. മഴക്കാലത്ത് ഇവിടത്തെ ചെക്ക് ഡാം നിറഞ്ഞൊഴുകി പാറക്കെട്ടുകളിലൂടെ അരുവി ചിതറിത്തെറിക്കുന്ന കാഴ്ച നമ്മുടെ മനസ്സും ശരീരവും തണുപ്പിക്കും. ഇവിടേക്കുള്ള വഴിനീളെ നിരവധി മരങ്ങളും കാട്ടുവള്ളികളും കാട്ടുതുളസിയുമൊക്കെ നമുക്ക് കാണാനാകും. കാടിനകത്തുകൂടി ഒഴുകി കല്ലുകളിലും പാറക്കൂട്ടങ്ങളിലും തട്ടി ശക്തിയായി താഴേക്കൊഴുകി പിന്നീട് വീണ്ടും ശാന്തമായി ഒഴുകി അങ്ങനെ ചെറുചക്കിയുടെ വിവിധ ഭാവങ്ങൾ 7 സ്ഥലങ്ങളിൽ നമുക്ക് കാണാം. പ്രാന്തപ്രദേശങ്ങളെക്കാൾ ഇവിടം ഉയരം കൂടുതലായതിനാൽ പ്രകൃതി ഭംഗി ആവോളം ആസ്വദിക്കാൻ കാടിനകത്തുള്ള വാച്ച് ടവറിൽ നിന്നാൽ സാധിക്കും. ചെക്ക് ഡാമിനടുത്ത് നിന്ന് 1.5 കിലോമീറ്റർ നടന്നാൽ വാച്ച് ടവറിനടുത്ത് എത്താനാകും. ഇതുകൂടാതെ തട്ടുമട, മല്ലൻതറ, പാർവതിക്കല്ല് തുടങ്ങിയവയൊക്കെ സഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിക്കും. കാടിനുള്ളിലൂടെ ഓരോ ഇടങ്ങളിലും ചെന്നെത്തുമ്പോൾ ആനന്ദവും ആശ്ചര്യവും സഞ്ചാരികളിലുണ്ടാകും. ചെറുചക്കിച്ചോല എന്ന പേര് ലഭിച്ചതിന് പുറകിൽ രസകരമായ ഒരു കഥയുണ്ട്. പണ്ട് ഇവിടെ താമസിച്ചിരുന്ന കാട്ടുമൂപ്പന്റെ മകളുടെ പേരുമായി ബന്ധപ്പെടുത്തിയ കഥയാണ് അത്. വർഷങ്ങളോളം കുഞ്ഞുങ്ങൾ ഇല്ലാതിരുന്ന കാട്ടുമൂപ്പനെ വനദേവത അനുഗ്രഹിച്ചു എന്നും അങ്ങനെ ചെറുചക്കി എന്ന മകൾ പിറന്നു എന്നും നാട്ടുകാർ വിശ്വസിക്കുന്നു. വളർന്നു വലുതായിട്ടും ചെറുചക്കിയെ കാടിന് പുറത്തേക്ക് വിടാൻ മൂപ്പൻ സമ്മതിച്ചില്ല. ഇത് കാടിന് നാശം വരുത്തുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. കാട്ടുവള്ളികളാൽ അവളെ ബന്ധനസ്ഥയാക്കി. ഈ ചെറുചക്കിയുടെ കണ്ണീരാണത്രേ പിന്നീട് ചെറുചക്കി ചോലയായി മാറിയത് എന്നാണ് വിശ്വാസം.

ചെറുചക്കിച്ചോല എന്ന് കാനനസുന്ദരി. രചന എം ആർ രഞ്ജിനി. ആഖ്യാനം എൻ ജെ ജോഷിലാൽ. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.

0: ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
1: അല്ല ഇത് എവിടെ സംഭവം?
0: നമ്മുടെ എം ആർ ടി ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കും അല്ലേ, മെയ് 15 മുതൽ ജൂൺ 7 വരെ.
1: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ നിന്ന് വാങ്ങാം.
2: എം ആർ ടി ഹോംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
5: തൊഴിൽ ദർശനം.
6: മുംബൈ ആസ്ഥാനമായുള്ള പൊതുമേഖലാ ബാങ്കായ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അപ്രന്റിസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിലായി 1865 ഒഴിവുണ്ട്. ഇതിൽ 39 ഒഴിവ് കേരളത്തിലാണ്. ബിരുദധാരികൾക്കാണ് അവസരം. അപേക്ഷിക്കുന്ന സ്ഥലത്തെ പ്രാദേശിക ഭാഷ അറിഞ്ഞിരിക്കണം. വിദ്യാഭ്യാസ യോഗ്യത, ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാശാല അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നേടിയ ബിരുദമാണ് യോഗ്യത. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്തെ പ്രാദേശിക ഭാഷ എഴുതുവാനും വായിക്കുവാനും സംസാരിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയണം. പ്രായം 20-28 വയസ്സിനും ഇടയിൽ. ജനറൽ ഒബിസി വിഭാഗത്തിലെ വനിതകൾക്ക് 600 രൂപയും പുരുഷന്മാർക്ക് 800 രൂപയും അപേക്ഷാ ഫീസായി അടയ്ക്കണം. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കും 200 രൂപ അടച്ചാൽ മതിയാകും. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. NATS പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.unionbankofindia.bank.in എന്ന വെബ്സൈറ്റിലെ careers/recruitment സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.unionbankofindia.bank.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 19. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന് കീഴിൽ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലുള്ള ഇൻസ്ട്രുമെന്റ്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റിൽ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിന് അപേക്ഷിക്കാം. വിവിധ വിഷയങ്ങളിലായി 8 ഒഴിവുണ്ട്. വിഷയങ്ങളും ഒഴിവും: ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 4, ഫിസിക്സ് 1, കമ്പ്യൂട്ടർ സയൻസ് 2, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 1. യോഗ്യത: ഫസ്റ്റ് ക്ലാസോടെ BE, BTech, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് MSc, ഫിസിക്സ് നെറ്റ് ഗേറ്റ് യോഗ്യതയും, അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസോടെ ME, MTech, ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. പ്രായം 28 വയസ്സ് കവിയരുത്. അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ബന്ധപ്പെട്ട രേഖകൾ സഹിതം തപാൽ മുഖേനയും ഇമെയിലായും അയക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 21. അപേക്ഷാ ഫോമിനും വിശദ വിവരങ്ങൾക്കും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.drdo.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.drdo.gov.in. റെയിൽവേ മന്ത്രാലയത്തിന് കീഴിൽ ഡൽഹിയിലുള്ള റെയിൽ ലാൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി സൈറ്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവിധ പ്രോജക്ടുകളിലായി 40 ഒഴിവുണ്ട്. യോഗ്യത: 55% മാർക്കോടെ സിവിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ BE, BTechഉം 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും. പ്രായം 45 വയസ്സ് കവിയരുത്. അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ബന്ധപ്പെട്ട രേഖകൾ സഹിതം site.engg.rlda@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയക്കണം. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി site.engg.rlda@gmail.com. അപേക്ഷാ ഫീസ് ഇല്ല. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://rlda.indianrailways.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://rlda.indianrailways.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 22. മ്യൂണീഷ്യസ് ഇന്ത്യ ലിമിറ്റഡിന് കീഴിൽ പൂനെയിലുള്ള ഓർഡിനൻസ് ഫാക്ടറിയിൽ പ്രോജക്ട് എഞ്ചിനീയർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മെക്കാനിക്കൽ 7, കെമിക്കൽ 6 എന്നിങ്ങനെയാണ് ഒഴിവ്. മെക്കാനിക്കൽ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ BE, BTech, ഡിപ്ലോമ, അമ്മ്യൂണിഷൻ, എക്സ്പ്ലോസീവ് മാനുഫാക്ചറിംഗ്, ഹാൻഡ്ലിംഗ് അപ്രന്റിസ്ഷിപ്പ്. പ്രായം 18-30 വയസ്സിനും ഇടയിൽ. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://ddpdoo.gov.in അല്ലെങ്കിൽ www.munitiousindia.in. വെബ്സൈറ്റ് വിലാസങ്ങൾ ഒരിക്കൽ കൂടി https://ddpdoo.gov.in അല്ലെങ്കിൽ www.munitiousindia.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 22.
5: തൊഴിൽ ദർശനം.
7: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം നാളെ രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.
8: ഇനി മിഥുനം എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടി ഈ ഗാനം കേൾക്കൂ. ഗാനരചന ONV, സംഗീതം MG രാധാകൃഷ്ണൻ.

0: പ്രേക്ഷോതാക്കളെ, അനന്തപുരി FM 101.9-ൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമസ്തേ അനന്തപുരി. ഇനി നമുക്ക് നല്ല മലയാളം ശ്രദ്ധിക്കാം.
1: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് AB രഘുനാഥൻ നായർ.
2: ഓരി എന്ന പദം മലയാളികൾക്ക് അന്യമല്ല. കുറുനരിക്കും കുറുനരിയുടെ കൂവലിനും ഓരി എന്ന് പറയും. കുറുനരി ഓരിയിടുന്നത് അശുഭകരമാണെന്നായിരുന്നു പഴമക്കാരുടെ വിശ്വാസം. ഓരിയിട്ടാൽ മരണം എന്ന ചൊല്ലുണ്ടായത് ഈ വിശ്വാസത്തിൽ നിന്നാകാം. ഓരിയെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഓലി എന്ന പദം പുതുതലമുറയ്ക്ക് പരിചിതമാണോ എന്ന് സംശയമാണ്. പണ്ട് നമ്മുടെ നാട്ടിൽ ധാരാളം ഓലികളുണ്ടായിരുന്നു. ഭക്ഷണം പാചകം ചെയ്യാനും അടുക്കളയിലെ മറ്റാവശ്യങ്ങൾക്കും കുടിക്കാനും കുളിക്കാനുമൊക്കെ വെള്ളമെടുത്തിരുന്നത് ഓലിയിൽ നിന്നാണ്. ആഴം കുറഞ്ഞതും കിണറിനോളം വിസ്താരമില്ലാത്തതും തൽക്കാല ആവശ്യത്തിനു വേണ്ടി കുഴിച്ചതുമായ കുഴികളാണ് ഓലി. തോടുകളുടെയും വയലുകളുടെയും സമീപമാണ് ഓലി കുഴിച്ചിരുന്നത്. നമ്മുടെ നാട് ജലസമൃദ്ധമായിരുന്നതിനാൽ ജലാശയങ്ങളുടെ സമീപം ചെറിയൊരു കുഴിയെടുത്താൽ പോലും ശുദ്ധജലം ലഭ്യമാകുമായിരുന്നു. ഇമ്പവും തുമ്പവും എന്നൊരു ശൈലി കേട്ടിട്ടുണ്ടോ? ഇമ്പം എന്ന് പറഞ്ഞാൽ സന്തോഷം, ഇഷ്ടം, മാധുര്യം എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. ചെറിയ തോതിലുള്ള സന്തോഷത്തിന് ചെറു ഇമ്പം എന്ന അർത്ഥത്തിൽ ചിറ്റിമ്പം എന്നും വലിയ സന്തോഷത്തിന് പെരിയ ഇമ്പം എന്ന അർത്ഥത്തിൽ പേരിമ്പം എന്നും പറയാറുണ്ട്. വിഷയസുഖം എന്ന അർത്ഥത്തിലും ചിറ്റിമ്പം എന്ന് പ്രയോഗിക്കും. ഇമ്പം സന്തോഷമാണെങ്കിൽ സന്താപമാണ് തുമ്പം. ദുഃഖം, ക്ലേശം, ഉപദ്രവം എന്നൊക്കെയുള്ള അർത്ഥവുമുണ്ട് ഈ പദത്തിന്. തുമ്പും തുരാലും എന്നുമുണ്ടൊരു പ്രയോഗം. തുമ്പ് എന്ന് പറഞ്ഞാൽ അറ്റം. വസ്ത്രത്തിൻ്റെയും മറ്റും അറ്റത്തിന് തുമ്പ് എന്ന് പറയും. മുടിയുടെ അറ്റത്തിനും തുമ്പ് എന്നാണ് പറയുന്നത്. നിൻ തുമ്പ് കെട്ടിയിട്ട മുടി ചുരുളിൽ തുളസിക്കതിരുകൾ ചൂടി എന്ന സിനിമാ ഗാനം ഓർക്കുക. തെളിവ്, അറിവ് എന്നീ അർത്ഥങ്ങളിലും തുമ്പ് എന്ന് പ്രയോഗിക്കും. പോലീസ് കേസ് അന്വേഷിക്കുന്നുണ്ടെങ്കിലും കുറ്റവാളിയെ സംബന്ധിച്ച് ഒരു തുമ്പും കിട്ടിയിട്ടില്ല എന്നൊക്കെ പത്രത്തിൽ വായിക്കാറില്ലേ? വിവരമില്ലായ്മയാണ് തുമ്പുകേട്. തുമ്പുകെട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ തപ്പുക എന്ന് സാരം. തുമ്പ് അവസാനയറ്റമാണെങ്കിൽ അതിൻ്റെ ആദിയാണ് തുരാൽ. ആദിയും അന്തവും എന്ന അർത്ഥത്തിൽ തുമ്പും തുരാലും എന്ന് പ്രയോഗിക്കും. ഏനം എന്ന പദം നമ്മുടെ വിനിമയ ഭാഷയിൽ നിന്ന് ഏതാണ്ട് അപ്രത്യക്ഷമായി കഴിഞ്ഞു. ഏതം എന്ന പദത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെ. എന്തോ ഒരേനക്കേട് എന്ന് പ്രായമുള്ളവർ ഇപ്പോഴും പറയാറുണ്ട്. അസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നതിനാണ് ഏനക്കേടെന്ന് പറയുന്നത്. എല്ലാവരും എന്നും ഏതവസരത്തിലും പ്രയോഗിക്കുന്ന വാക്കാണ് തരം. തരത്തിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ അത് ഓരോ തരത്തിലായിരിക്കുമെന്ന് പറയാനേ പറ്റൂ. ഓന്തിൻ്റെ നിറം അതിരിക്കുന്ന ഇടത്തിനനുസരിച്ച് മാറി വരുന്നതുപോലെ സന്ദർഭത്തിനനുസരിച്ച് അർത്ഥവ്യതിയാനം വരുന്ന ഒരു പദമാണ് തരം. മാതിരി, ഗുണം, തുല്യത, മാറ്റം, ലാഭം, ഇനം, സാമർത്ഥ്യം, കടത്തുകൂലി, ഭയം എന്നിങ്ങനെ തരത്തിന് വിവിധ സന്ദർഭങ്ങളിൽ വിഭിന്നങ്ങളായ അർത്ഥങ്ങളുണ്ട്. ആളും തരവും നോക്കി പെരുമാറണമെന്ന് പറയാറുണ്ടല്ലോ. നല്ലത്, ചീത്ത എന്ന് തരംതിരിക്കുമ്പോൾ തരം ഇനമാണ്. തരംതിരിയാത്തവനെ വിവേകമില്ലാത്തവൻ എന്നറിയണം. തരം പറയുക എന്നതിന് കുറ്റപ്പെടുത്തുക എന്നാണ് അർത്ഥം. തരം കിട്ടുമ്പോൾ എന്ന് പറഞ്ഞാൽ അവസരമൊത്തുവരുമ്പോൾ എന്ന് ധരിച്ചുകൊള്ളണം.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് AB രഘുനാഥൻ നായർ.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: കണ്ടപാടെ ഞാൻ ഓടി, പിന്നാലെ എന്റെ കൂട്ടുകാർ എന്താന്ന് അറിയാണ്ട് ഓടി വന്നു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഓടി ഓടി ഞങ്ങളുടെ ക്ലാസ്സിലുള്ള ഫ്ലോറിലെത്തി. ഇപ്പൊ ആരൊക്കെ നടന്നു വരുന്നു. ഞങ്ങൾ പിന്നെയും മുകളിൽ കയറി ഇച്ചും മുകളിൽ പോയി.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇനി ഇണ എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല രചിച്ച എ ടി ഉമർ സംഗീതം നൽകി യേശുദാസും ജാനകിയും കൃഷ്ണചന്ദ്രനും പാടിയ ഗാനം കേൾക്കാം.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
5: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: ഒരു എ സി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നേ? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
7: അവിടെ 18 പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400 പരം മോഡൽ ACകൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരും ഉള്ളൂ.
8: പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം?
10: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ് BBA, BCOM പ്ലസ് അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
9: വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, ട്രിവാൻഡ്രം, 9744988222.

നഗരം സാഗരം. ഈ ചിത്രത്തിനു വേണ്ടി ദേവരാജന്റെ സംഗീതത്തിൽ ജയചന്ദ്രൻ പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ ഗാനത്തിന്റെ രചന ശ്രീകുമാരൻ തമ്പി.

ഇന്ന് രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.

ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ കൌമാരക്കാരിലെ പോഷകാഹാരത്തിന്റെ പ്രാധാന്യം, ഇതേക്കുറിച്ച് കീർത്തി എൽദാസ് സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വിദേശങ്ങളിൽ നടത്തുന്ന ആഡംബര വിവാഹങ്ങൾ ഒഴിവാക്കണമെന്നും ഒരു വർഷത്തേക്ക് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത് പരിമിതപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശത്തേക്ക് പണമൊഴുക്ക് കുറയ്ക്കാൻ ഇത്തരം വിട്ടുവീഴ്ചകൾ അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. പശ്ചിമേഷ്യൻ സമാധാനവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ പുതിയ സമാധാന നിർദ്ദേശങ്ങൾ ഒട്ടും സ്വീകാര്യമല്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രശ്നപരിഹാരത്തിന് അമേരിക്ക മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങൾക്ക് പകരമാണ് പാകിസ്ഥാൻ വഴി ഇറാൻ ബദൽ നിർദ്ദേശം സമർപ്പിച്ചത്. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ഇന്ത്യ ആഗോളതലത്തിൽ 3rd സ്ഥാനത്തെത്തിയതായി മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട്. പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ആഭ്യന്തര സോളാർ മൊഡ്യൂൾ ശേഷി ഏകദേശം ഇരട്ടിയായി. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ഡൽഹി AKG ഭവനിൽ ആരംഭിച്ച CPM പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് സമാപിക്കും. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ അധ്യക്ഷതയിലാണ് യോഗം. മലപ്പുറത്തെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ വരുമാനത്തിൽ മികച്ച മുന്നേറ്റം സ്വന്തമാക്കി. കഴിഞ്ഞ സാമ്പത്തിക വർഷം 5.34 കോടി പരം രൂപയുടെ വരുമാനം സ്റ്റേഷൻ നേടി. ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും മേധാപട്കർക്കും പെരുമാൾ മുരുകനും പുരസ്കാര സമർപ്പണവും നാളെ ഉച്ചകഴിഞ്ഞ് കണ്ണൂർ ചേംബർ ഹാളിൽ നടത്തും. രാവിലെ സ്നേഹസംഗമം പ്രൊഫസർ MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ആയുർവേദ മസാജ് സെന്ററിന്റെ മറവിൽ യുവാവിനെ കെണിയിൽപ്പെടുത്തി മർദ്ദിച്ച് പണവും സ്വർണ്ണാഭരണവും തട്ടിയെടുത്ത കേസിൽ 3 പേർ അറസ്റ്റിൽ. തിരൂരിലെ ഓറ വെൽനസ് നടത്തിപ്പുകാരൻ തിരുവനന്തപുരം സ്വദേശി സൌദ്, കോട്ടയം സ്വദേശി ജയന്തി, ഓച്ചിറ സ്വദേശി വീണ എന്നിവരാണ് തിരൂർ പോലീസിന്റെ പിടിയിലായത്. കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സീനിയർ ഡിവിഷൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇന്ന് ആരംഭിക്കും. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്ര ഉദ്ഘാടനം ചെയ്യും. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 10 മണിക്ക്. പ്രിയശ്രോതാക്കളെ, ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറയാനുള്ള സമയമാണ്. ചോദ്യം ഇതായിരുന്നു, 2025 35-ാമത് സരസ്വതി സമാൻ കരസ്ഥമാക്കിയ പ്രശസ്ത ബംഗാളി സാഹിത്യകാരൻ ആരാണ്? ഇതായിരുന്നു ചോദ്യം. ചോദ്യത്തിന്റെ ഉത്തരം രാംകുമാർ മുഖോപാധ്യായ. ഉത്തരം രാംകുമാർ മുഖോപാധ്യായ. ഹര പാർവതി കഥ എന്ന നോവലാണ് പുരസ്കാരം നേടിക്കൊടുത്തത്. KK ബിർള ഫൌണ്ടേഷൻ നൽകുന്ന പുരസ്കാരത്തിന്റെ സമ്മാനത്തുക 15 ലക്ഷം രൂപയാണ്.

കവി ഉദ്ദേശിച്ചത് എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ, ബേബി നേഹ, ചവറ മാസ്റ്റർ എന്നിവർ പാടിയ ഗാനമാണിത്. ജ്യോതിഷ് ടി കാശിയുടെ വരികൾക്ക് ജെക്സ് ബിജോയുടെ സംഗീതം.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
4: ഇനി കാലം സാക്ഷി.
5: ഏ അയ്യപ്പൻ, വാക്കുകളിൽ സംഗീതവും ജീവിതവും നിറച്ച ഒരു പ്രതിഭ. സ്വന്തം മരണത്തെപ്പറ്റി വളരെ കാവ്യാത്മകമായി പ്രവചനം നടത്തിയ കവി ഏ അയ്യപ്പൻ. ഒരിക്കലും മരണമില്ലാത്ത ഒരാളാണ് താൻ. നിങ്ങൾ ആരും കണ്ടുപിടിക്കാത്ത ഒരു തെരുവീഥിയിലായിരിക്കും ഞാൻ മരിക്കുന്നത്. ഒരിക്കലും നിങ്ങൾക്ക് എന്നെ കണ്ടെത്താൻ കഴിയില്ല എന്ന് അദ്ദേഹം കുറിച്ചു. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ചെറുപ്പത്തിൽ തന്നെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട ഏ അയ്യപ്പൻ തൻ്റെ വേദനകൾ അക്ഷരങ്ങളിലൂടെയാണ് മറന്നു തുടങ്ങിയത്. 21 വയസ്സിൽ അക്ഷരം മാസികയുടെ പത്രാധിപരും പ്രസാധകനുമായി. അവാർഡ് കിട്ടിയാൽ വിശപ്പടക്കാമായിരുന്നു എന്ന് പറഞ്ഞ കവി മരിക്കുമ്പോൾ കയ്യിൽ പൂർത്തിയാകാത്ത ഒരു കവിതയുണ്ടായിരുന്നു. പ്രഖ്യാപിച്ച ആശാൻ പുരസ്കാരം ഏറ്റുവാങ്ങാൻ ബാക്കി നിൽക്കാതെ ഒരു 4 വരി കവിത കുപ്പായത്തിൻ്റെ മടക്കിൽ സൂക്ഷിച്ച ശേഷമാണ് യാത്രയായത്. ആധുനിക കവിതയ്ക്ക് മറ്റൊരു മാനം കൽപ്പിച്ച എ അയ്യപ്പൻ 1949 ഒക്ടോബർ 27 തിരുവനന്തപുരത്ത് ജനിച്ചു. 2010 ഒക്ടോബർ 21 അന്തരിച്ചു. തൻ്റെ കവിതകളെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഞാൻ കാട്ടിലും കടലോരത്തുമിരുന്ന് കവിത എഴുതുന്നു. സ്വന്തമായൊരു മുറിയില്ലാത്തവൻ, എൻ്റെ കാട്ടാറിൻ്റെ അടുത്ത് വന്ന് നിന്നവർക്കും ശത്രുവിനും സഖാവിനും സമകാലീന ദുഃഖിതർക്കും ഞാനിത് പങ്കുവെക്കുന്നു. വെയിൽ തിന്നുന്ന പക്ഷി, കറുപ്പ്, മാളമില്ലാത്ത പാമ്പ്, ബുധനും ആട്ടിൻകുട്ടിയും, തെറ്റിയോടുന്ന സെക്കൻഡ് സൂചി തുടങ്ങി നിരവധി രചനകൾ അയ്യപ്പൻ്റേതായിട്ടുണ്ട്. ഇതിൽ തെറ്റിയോടുന്ന സെക്കൻഡ് സൂചി അദ്ദേഹത്തിൻ്റെ ആത്മകഥാംശമുള്ള ഓർമ്മക്കുറിപ്പുകളാണ്. വെയിൽ തിന്നുന്ന പക്ഷി എന്ന കൃതിക്ക് 1999 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിരുന്നു. വ്യത്യസ്തമായ ജീവിത രീതിക്കപ്പുറം ലളിതമായ വാക്കുകളിലൂടെ നീറുന്ന ജീവിതാനുഭവങ്ങളുടെ കരുത്തിൽ ആഴമുള്ള ചിന്തകൾ പങ്കുവെച്ച എ അയ്യപ്പൻ്റെ കവിതകൾ എന്നും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കും. ഒരിക്കലും മായാത്ത അക്ഷരത്താളുകളിലൂടെ ഒരിക്കലും അവസാനിക്കാത്ത യാത്ര.
6: എന്റെ ശവപ്പെട്ടി ചുമക്കുന്നവരോട് ഓസ്യത്തിലില്ലാത്ത ഒരു രഹസ്യം പറയാനുണ്ട്. എന്റെ ഹൃദയത്തിന്റെ സ്ഥാനത്ത് ഒരു പൂവുണ്ടായില്ല. ജിജ്ഞാസയുടെ ദിവസങ്ങളിൽ പ്രേമത്തിന്റെ ആത്മതത്വം പറഞ്ഞു തന്നവളുടെ ഉപഹാരം. മണ്ണ് മൂടുന്നതിന് മുമ്പ് ഹൃദയത്തിൽ നിന്ന് ആ പൂവ് പറിക്കണം. ദലങ്ങൾ കൊണ്ട് മുഖം മൂടണം. രേഖകൾ മാഞ്ഞ കൈവെള്ളയിലും ഒരു ദലം. പൂവിലൂടെ എനിക്ക് തിരിച്ചു പോകണം. പൂവിലൂടെ എനിക്ക് തിരിച്ചു പോകണം. മരണത്തിൻ്റെ തൊട്ടുമുമ്പുള്ള നിമിഷം ഈ സത്യം പറയാൻ സമയമില്ലായിരുന്നു. ഒഴിച്ചു തന്ന തണുത്ത വെള്ളത്തിലൂടെ അത് മൃതിയിലേക്ക് ഒലിച്ചു വെച്ചു. ഇല്ലെങ്കിൽ ഈ ശവപ്പെട്ടി മൂടാതെ പോകും. ഇല്ലെങ്കിൽ ഈ ശവപ്പെട്ടി മൂടാതെ പോകും. ഇനി എൻ്റെ ചങ്ങാതികൾ മരിച്ചവരാണല്ലോ. ഇനി എൻ്റെ ചങ്ങാതികൾ മരിച്ചവരാണല്ലോ.
5: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് കവി എ അയ്യപ്പൻ്റെ ശബ്ദം.
7: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
8: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
9: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
10: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
9: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ബേണി ഇഗ്നേഷ്യ സംഗീതം നൽകിയ യേശുദാസും ചിത്രയും കവാടം എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനമാണിത്. ഈ ഗാനത്തിന്റെ രചന ONV.

കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.

ഇനി നമുക്ക് ചുറ്റും ശ്രദ്ധിക്കാം. അമൃത് പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന ജോലികൾ ഇന്ന് ആരംഭിക്കുന്നതിനാൽ പുന്നയ്ക്കാമുകൾ വിജയമോഹിനി മില്ലിന് സമീപം മുതൽ കെഎസ്ഇബി ഓഫീസ് വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഇന്നു മുതൽ ഈ മാസം 31-ാം തീയതി വരെ രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ് നിയന്ത്രണം. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിന്റെ സ്കോളർഷിപ്പ് പുതുക്കുന്നതിനായി ഈ മാസം 16-ാം തീയതി വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് സ്കോളർഷിപ്പ് .kshec.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ നടത്തിവരുന്ന 2 വർഷം ദൈർഘ്യമുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് കോഴ്സിലേക്ക് 2026-2028 വർഷത്തെ പ്രവേശനത്തിന് ഇന്നു മുതൽ ഈ മാസം 30 വരെ അപേക്ഷിക്കാവുന്നതാണ്. 50% മാർക്കോടെ സയൻസ് വിഷയത്തിൽ BSc ബിരുദമല്ലെങ്കിൽ BSc BA സൈക്കോളജിയിലോ BSc ഹോം സയൻസിലോ ബിരുദം നേടിയ പെൺകുട്ടികൾക്ക് ഈ കോഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. SCBC വിഭാഗത്തിൽപ്പെടുന്ന അപേക്ഷകർക്ക് 45% മാർക്ക് മതിയാകും. SCST വിഭാഗക്കാർക്ക് യോഗ്യതാ പരീക്ഷ പാസ്സായാൽ മതിയാകും. പ്രോസ്പെക്ടസ് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2026 മെയ് 30 വരെ ഓൺലൈനിലൂടെയോ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ഫെഡറൽ ബാങ്കിന്റെ ശാഖകൾ വഴി വെബ്സൈറ്റിലൂടെ ലഭിക്കുന്ന ചെലാൻ ഫോം ഉപയോഗിച്ചും അപേക്ഷാ ഫീസ് ഒടുക്കാവുന്നതാണ്. അപേക്ഷാ ഫീസ് പൊതുവിഭാഗത്തിന് 950 രൂപയും SCST വിഭാഗത്തിന് 500 രൂപയുമാണ്. തുടർന്ന് അപേക്ഷാ നമ്പർ, ചെലാൻ നമ്പർ ഇവ ഉപയോഗിച്ച് ഓൺലൈനായി 2026 ജൂൺ 2 വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471-2560-361 യഥാക്രമം 362-363-364 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0471-2560-361-2560-362 യഥാക്രമം 363-364 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഭാരത സർക്കാരിന്റെ തൊഴിൽ വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭിന്നശേഷിക്കാർക്കുള്ള ദേശീയ തൊഴിൽ സേവന കേന്ദ്രം, നാഷണൽ കരിയർ സർവീസ് സെന്റർ ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ്, പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ സഹായത്തോടുകൂടി പാസ്പോർട്ട് ലഭ്യമാക്കുന്നതിനായി ഭിന്നശേഷിക്കാർക്കായുള്ള ദേശീയ തൊഴിൽ സേവന കേന്ദ്രം ഇനി പറയുന്ന ദിവസങ്ങളിൽ ഈ സ്ഥാപനത്തിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതാണ്. ഭിന്നശേഷിക്കാരെ വ്യക്തികൾക്കും അല്ലാത്തവർക്കും ഈ സേവനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഓൺലൈനായോ അക്ഷയ സെന്റർ മുഖാന്തരം അപേക്ഷ സമർപ്പിക്കുകയും ദേശീയ തൊഴിൽ സേവന കേന്ദ്രത്തിന്റെ പേര് സ്ലോട്ടായി തിരഞ്ഞെടുക്കുകയും

0: ചുവല്ലു കൃഷ്ണൻകുട്ടി വരികൾ എഴുതി ഉമ്മർ, ക്ഷമിക്കണം, എ ടി ഉമ്മർ സംഗീതം നൽകി. യേശുദാസും ചിത്രയും അഷ്ടബന്ധം എന്ന ചിത്രത്തിൽ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.

0: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
1: 12 കോടി രൂപയുടെ വിഷു ബമ്പർ നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ടിക്കറ്റിനാ. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നേരത്തെ ടിക്കറ്റിനല്ലേ കിട്ടിയത്.
2: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
4: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
6: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരീശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരീശാല.
7: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT വാങ്ങാം.
8: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
9: പ്രിശുതകളെ, ഉച്ചയ്ക്ക് 2:02 ഹലോ ഡോക്ടർ. ഇതിൽ മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ബി ബ്രിന്ദുല നായർ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ കേൾക്കാം ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:02.

0: സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ട് സാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
0: നോവൽ സഞ്ചാരം.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
4: ഖിലാഫത്ത് പ്രസ്ഥാനം സാധാരണക്കാരൻ അറിഞ്ഞത് ഒരു ലഹളയായിട്ടാണല്ലോ. കാരണവരുടെ വാക്ക് കേട്ടപ്പോൾ അവർ ഞെട്ടിപ്പോയി. നെഞ്ചിൽ നിന്ന് ഒരു ചൂട് അരിച്ചു പൊന്തി. അവർ കിതപ്പോട് ചോദിച്ചു, എന്താ വഴി ഏട്ടാ? ഉടനെ പുറപ്പെടണം. എവിടേക്ക്? കുഞ്ചുകുട്ടിയാണ് ചോദിച്ചത്. നിശ്ചയമില്ല, എന്നാലും നിൽക്കാൻ പറ്റില്ല, കെട്ടുകെട്ടിക്കോളൂ. എങ്ങോട്ടാ പങ്കുമാൻ? ഇക്കുറി ശബ്ദിച്ചത് പിന്നിൽ നിന്നൊരു ശബ്ദമാണ്. എല്ലാവരും ഞെട്ടിപ്പോയി. ഹാവൂ, ഇരുമ്പൻ ഗോവിന്ദൻ നായരാണ്. ഏട്ടനെവിടെ ഗോവിന്ദൻ നായരെ? പങ്കുമാൻ കിതച്ചുകൊണ്ട് ചോദിച്ചു. ഇതാ ഇപ്പൊ പോയേ ഉള്ളൂ. എങ്ങട്ട്? പെണ്ണുങ്ങളെയും കൂട്ടി ഗുരുവായൂർക്കങ്ങോട്ട് പോയി. അവിടെ നിന്ന് ഇനി എങ്ങോട്ടാ പോവുക എന്നൊട്ടും നിശ്ചയമില്ല. തന്റെ സഹചാരിയായ പാച്ചുനായർ തന്നെ ഗൗനിക്കാതെ ഓടിയത് പങ്കുമാനെ വ്യസനിപ്പിച്ചു. പക്ഷേ അതാലോചിക്കാൻ അപ്പോൾ സമയമില്ല. ഞാനേ ഇപ്പോൾ കഷ്ടത്തിലായത് ഗോവിന്ദൻ നായരെ. ഒരപേക്ഷാ സ്വഭാവത്തിലാണ് കാരണവർ അത് പറഞ്ഞത്. വേവലാതിപ്പെടണ്ട, പുറപ്പെട്ടുള്ളൂ. എങ്ങട്ട്? സ്ഥലമൊക്കെ ഉണ്ടാവും. കുഞ്ചുകുട്ടിയുടെ അമ്മ അമ്പരന്ന് നിൽക്കുകയാണ്. മകളാവട്ടെ ഒന്നും കാണാത്തതുപോലെയും കേൾക്കാത്തതുപോലെയും ഒതുങ്ങിക്കൂമ്പി നിൽക്കുന്നു. ഗോവിന്ദൻ നായർ ആകെ ഒന്ന് നോക്കിയിട്ട് നിർബന്ധിച്ചു, ഇനി താമസിക്കണ്ട. താമസിക്കണമെന്ന് ആർക്കുമുണ്ടായിരുന്നില്ല. വാതിലൊക്കെ അടച്ചുപൂട്ടി ഓരോ കൊച്ചു ഭാണ്ഡവുമായി അവർ പുറപ്പെട്ടു. പിൻപുറത്തോടെ ഇറങ്ങാം, ഗോവിന്ദൻ നായർ നിർദ്ദേശിച്ചു. ആ കുടുംബം അയാളെ പിന്തുടർന്നു. കുഞ്ചുകുട്ടിയുടെ അമ്മയ്ക്ക് ആ തറവാട്ടിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവിടത്തെ ഓരോ മണൽത്തരിയോടും ഇഴുകിപ്പിടിച്ചതാണ് ആ ജീവിതം. ഇടവഴി കടന്ന് പാടത്തേക്കെത്തി ഒന്ന് ചുറ്റും നോക്കി. കൊയ്ത്ത് കഴിഞ്ഞ് പാടങ്ങളിൽ കോൺ വലിച്ചു പോകുന്ന കാലടിച്ചാലുകളിലൂടെ അവർ നടന്നു. കുന്നും കടന്ന് അപ്പുറത്തെത്തിയപ്പോൾ അപകടമേഖല കഴിഞ്ഞതുപോലെ ഗോവിന്ദൻ നായർ നെടുതായി ഒന്ന് നിശ്വസിച്ചു. അധികാരിയുടെ ആളിയൻ്റെ വീടാണ് അക്കാണുന്നത്. ഗോവിന്ദൻ നായർ വലിയ ഒരു പടിപ്പുര ചൂണ്ടിക്കാട്ടി. ആരും മറുപടി പറഞ്ഞില്ല. നിറയെ വിയർപ്പ് പൊടിഞ്ഞ് കുഞ്ചുകുട്ടിയുടെ മുഖവും പറങ്കിമാങ്ങ പോലെ തുടുത്തിരുന്നു. വരൂ, ഗോവിന്ദൻ നായർ മുൻപിൽ നടന്നു. 50 കല്ലൊതുക്കുകളും ഒരു കൂറ്റൻ പടിപ്പുരയും പിന്നിട്ട് ചെന്നത് ഒരു വിശാലമായ മുറ്റത്തേക്കാണ്. അവിടെ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. എന്താ ഇപ്പോഴത്തെ സ്ഥിതി? ആരോ ചോദിച്ചു. ഇല്ലത്തെ കവർച്ച, ഗോവിന്ദൻ നായർ അറിയിച്ചു. അത്രയ്ക്കായി എങ്കിൽ കരുതി നിൽക്കണം, ഒരു കുറുവടിക്കാരൻ അഭിപ്രായപ്പെട്ടു. ആ വീട് നിറച്ചും അഭയാർത്ഥികളാണ്. സ്ത്രീകളും കുട്ടികളും കിഴവികളും കിഴവന്മാരും, ആരും ഒന്നും മിണ്ടുന്നില്ല. ഓരോ മൂലയ്ക്കൽ കൂനിക്കൂടിയിരിക്കുന്നു. കുട്ടികൾ മാത്രം വട്ടം കൂടിയിരുന്ന് കൊത്തിക്കല്ലാടുകയും അക്കുത്തിക്കുത്തി കളിക്കുകയുമാണ്. അവരും ഉറക്കെ വർത്തമാനം പറയുന്നില്ല. കുഞ്ചുകുട്ടിയും അമ്മയും ആ ജനക്കൂട്ടത്തിലേക്ക് ചേർന്നു. കെട്ടുറപ്പും കാവലുമുള്ള വീടന്വേഷിച്ചു വന്നതാണ് ആളുകൾ. പടിപ്പുര, പത്തായപ്പുര, കയ്യാല, നാലുകെട്ട് മാളിക എന്നിവയ്ക്ക് പുറമേ ചുറ്റും കന്മതിലുമുണ്ട്. വീട്ടുടമസ്ഥനായ പണിക്കരാകട്ടെ എല്ലാവർക്കും അഭയം നൽകി. നാട്ടിൽ പ്രമാണിയായ അദ്ദേഹത്തിന് സർക്കാരിനോട് കൂറുണ്ട്. അഭയാർത്ഥികളെ നോക്കേണ്ടത് തൻ്റെ ചുമതലയാണ്. കഞ്ഞിവെച്ചു കൊടുക്കാൻ ഏർപ്പാട് ചെയ്തിരിക്കുന്നു. പോലീസിലേക്ക് ആള് പോയിട്ടുമുണ്ട്. പുരുഷന്മാർ ഉഷാറായി നിൽക്കുന്നു. കുറുവടി, കവണ, കല്ല് എന്നീ ആയുധങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഒരു കൈ നോക്കാൻ തന്നെ ഉറച്ചിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ അഭ്യാസികളുണ്ട്. അഭ്യാസികളാണെന്ന് നടിക്കുന്നവരുമുണ്ട്. ഗോവിന്ദൻ നായർ കൂട്ടത്തിൽ ചേർന്നപ്പോൾ എല്ലാവരും അയാളെ നോക്കി. ഒരു ഭീമൻ.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
0: സമയം 8:35.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
6: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
7: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
0: ശ്രോതാക്കളെ, പ്രണയത്തിൽ ഏറ്റവും മധുരമുള്ള ഭാഷ പലപ്പോഴും പരിഭവത്തിൻ്റെതാണ് അല്ലേ? പറയാതെ വെച്ച സ്നേഹവും ചെറുതായി പിണങ്ങി നിന്ന ഹൃദയവും സംഗീതമായി മാറുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇത്തരം പാട്ടുകളാണ്. നമുക്കിന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പരിഭവത്തിൻ്റെ നനവുള്ള ചില മനോഹര പ്രണയഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പി ഗാനരചന നിർവഹിച്ച് എം കെ അർജുനൻ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഈ ഗാനം പച്ച നോട്ടുകൾ എന്ന ചിത്രത്തിൽ നിന്നാണ്.

0: പ്രണയത്തിനിടയിലെ പരിഭവം വെളിവാകുന്ന ചില പാട്ടുകളാണ് തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സിലൂടെ നമ്മൾ കേട്ടത്.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
3: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: സമയം 8 മണി കഴിഞ്ഞ 45 മിനിറ്റ്.
6: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
7: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OP IP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
8: ഇന്നീ പരിപാടിയിൽ വൃക്ഷാസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് യോഗാചാര്യൻ അഡ്വക്കേറ്റ് കൈതമുക്കസ് ഗോപിനാഥൻ.
9: നാലുപേർ കൂടുന്ന സംസാരഘട്ടത്തിൽ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് ഒട്ടും ക്ഷമിക്കാൻ കഴിയുന്നില്ല, ഞാൻ പെട്ടെന്ന് സ്ഥാനത്തും അസ്ഥാനത്തും ദേഷ്യപ്പെടുന്നു, അത് കുറയ്ക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ. ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കാനുള്ള നെട്ടോട്ടത്തിൽ എല്ലാവർക്കും തിരക്കാണ്. അതിനിടയിൽ ക്ഷമയും സഹനവും ഒന്നും ആർക്കും പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. ഇത് ക്രമേണ ജീവിതചര്യ രോഗങ്ങളായി മാറും. എന്നാൽ ഇത്തരം അവസ്ഥകൾ കൈകാര്യം ചെയ്യാൻ യോഗയിലെ ചില പരിശീലനങ്ങൾ നല്ലവണ്ണം പ്രയോജനമാകും. ഇതിനായി യോഗയിലെ വൃക്ഷാസനം ഉപകരിക്കും. ഭാരതീയ സംസ്കാരത്തിൽ വൃക്ഷം ക്ഷമയുടെയും സഹനത്തിൻ്റെയും പര്യായമാണ്. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പ് പോലും പലപ്പോഴും വൃക്ഷങ്ങളെയും സസ്യങ്ങളെയും ആശ്രയിച്ചല്ലേ ഇരിക്കുന്നത്. ഇനി ഈ ആസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. യോഗാമാറ്റിൽ കാലുകൾ ചേർത്ത് വെച്ച് നിൽക്കുക, പിന്നെ വലതുകാൽ മുട്ടുമടക്കി വലത് കൈകൊണ്ട് പിടിച്ച് കാൽവെള്ള ഇടതു തുടയുടെ വലതുവശത്തായി ചേർത്ത് വയ്ക്കുക. കാൽവിരലുകൾ താഴോട്ട് നോക്കിയിരിക്കണം. സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും അതാത് വശങ്ങളിലൂടെ മേൽപോട്ട് ഉയർത്തുക. ഇരു കൈപ്പത്തികളും ചേർത്ത് വെച്ച് മുട്ടുമടക്കാതെ നമസ്കാര രീതിയിൽ നിൽക്കുക. രണ്ട് കൈകളും ആവുന്നത്ര വലിച്ചു പിടിക്കുക. കണ്ണുകൾ തുറന്ന് നേരെ മുൻവശത്തുള്ള ഒരു ബിന്ദുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതേ അവസ്ഥയിൽ കഴിയുന്നത്ര നിൽക്കുക. ശ്വാസോച്ഛ്വാസം സാധാരണഗതിയിൽ ചെയ്തുകൊണ്ടിരിക്കണം. കാൽമുട്ടോ കൈമുട്ടോ മടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. അല്പം കഴിഞ്ഞ് വലതുകാൽ മാറ്റി ഇടതുകാൽ വെള്ള വലതു തുടയുടെ ഇടതുഭാഗത്ത് ചേർത്ത് വെച്ച് പരിശീലനം തുടരുക. ഇത് കഴിയുന്നത്ര ആവർത്തിക്കുക. പിന്നീട് നിന്നോ കിടന്നോ ആവശ്യമുണ്ടെങ്കിൽ വിശ്രമിക്കാം. നല്ല ബാലൻസായി കഴിഞ്ഞാൽ കണ്ണടച്ച് ധ്യാനാവസ്ഥയിലും നിൽക്കാം. കാൽമുട്ടിന് വേദനയുള്ളവർക്ക് ആദ്യം വേദന ഉണ്ടാകുമെങ്കിലും ക്രമേണ വേദന കുറഞ്ഞു കിട്ടും. ശരീരത്തിന് ബാലൻസ് കിട്ടാൻ ഏറ്റവും നല്ല ആസനമാണ് വൃക്ഷാസനം. കൂടാതെ രക്തസമ്മർദ്ദം കൂടിയവർക്കും ഫലപ്രദമാണ്. ഏകാഗ്രതയും സഹനശക്തിയും ക്ഷമയും വർദ്ധിക്കുകയും കാലുകളിലെയും തോളുകളിലെയും പേശികളുടെ ശക്തി വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ ആസനത്തിൽ നിൽക്കുമ്പോൾ ഏകദേശം ഒരു വൃക്ഷത്തെ പോലെ തോന്നുന്നതുകൊണ്ടാവാം ഈ ആസനത്തിന് വൃക്ഷാസനം എന്ന് വിളിക്കുന്നത്.
8: വൃക്ഷാസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് യോഗാചാര്യൻ അഡ്വക്കേറ്റ് കൈതമുക്ക് S. ഗോപിനാഥൻ.
6: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൗഖ്യം സമാപിക്കുന്നു.

0: 82 വർഷത്തിന്റെ സ്വർണ്ണത്തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
4: മഹസർ എന്ന ചിത്രത്തിനു വേണ്ടി രവീന്ദ്രൻ ഇളം നൽകിയ ഗാനമാണിത്. പാടിയിരിക്കുന്നത് യേശുദാസ്. ഗാനത്തിന്റെ രചന കുടപ്പനകുന്ന് ഹരി.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
5: കണ്ടപാടെ ഞാൻ ഓടി, പിന്നാലെ എന്റെ കൂട്ടുകാർ എന്താന്ന് അറിയാണ്ട് ഓടി വന്നു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഓടി ഓടി ഞങ്ങളെ ക്ലാസ്സിലുള്ള ഫ്ലോറിലെത്തി. ഇപ്പൊ ആരൊക്കെ നടന്നു വരുന്നു. ഞങ്ങൾ പിന്നെയും മുകളിൽ കയറി ഈച്ചും മുകളിൽ പോയി.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

പനിനീർമഴ എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രചിച്ച് എം കെ അർജുനൻ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, നമസ്തേ അനന്തപുരിയുടെ പ്രഭാത അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ അനന്തപുരി വീണ്ടും എത്തും വൈകുന്നേരം 5 മണിക്ക്. ഈ പ്രഭാത പ്രക്ഷേപണത്തിൽ നിങ്ങളോടൊപ്പം രാജേശ്വരി.

0: ടേബിൾ ടെന്നീസ് വേണം. എന്നാൽ കീശ കാലിയാകാതെ വാങ്ങൽ പിട്ടാപ്പിള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
3: അതിനിപ്പോ എന്താ?

0: ഇത്തവണത്തെ ഐശ്വര്യം ഭഗവതി തരും.
1: അതെങ്ങനെ?
0: 12 കോടിയുടെ വിഷ് ബമ്പർ ഭഗവതി ലോട്ടറിയിൽ നിന്ന് എടുത്താൽ മതി. നിരവധി തവണ ബമ്പർ ലോട്ടറി അടിച്ചത് അവിടുന്ന് എടുത്ത ടിക്കറ്റുകൾക്കാ. ഇക്കഴിഞ്ഞ ഓണം ബമ്പറും അവിടുന്ന് എടുത്ത ടിക്കറ്റിന്.
2: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസീസ്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം.
3: പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.

ആകാശവാണി അനന്തപുരി FM 101.9. സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഗാനോപഹാരത്തിൽ 1961 മുതൽ 1970 വരെയുള്ള ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം നമുക്ക് 1968 പുറത്തിറങ്ങിയ തിരിച്ചടി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന, വയലാർ, സംഗീതം R. സുദർശനം. പാടിയത് P. സുശീലയും യേശുദാസും.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: അനാർക്കലി എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ എഴുതി, ബാബുരാജ് സംഗീതം നൽകി, പി. സുശീല പാടിയ ഗാനം ഇനി കേൾക്കാം.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. കൊടുങ്ങി
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ഇനി 1967 പുറത്തിറങ്ങിയ പരീക്ഷ എന്ന ചിത്രത്തിലെ ഗാനം. പി ഭാസ്കരനാണ് ഈ ഗാനം രചിച്ചിട്ടുള്ളത്. MS ബാബുരാജിന്റെ സംഗീതം, ഗായിക S. ജാനകി.

തച്ചോളിയോദേനൻ എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ രചിച്ച ബാബുരാജ് സംഗീതം നൽകി പി ലീല പാടിയ ഗാനത്തെ തുടർന്ന് ഉമ്മ എന്ന ചിത്രത്തിലെ ഗാനം എ എം രാജയും പി ലീലയും പാടിയത്. പി ഭാസ്കരന്റെ രചന, ബാബുരാജിന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, 1961 മുതൽ 1970 വരെയുള്ള ചില ചലച്ചിത്ര ഗാനങ്ങളാണ് നമ്മൾ ഗാനോപഹാരത്തിലൂടെ കേട്ടത്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: നാടൻ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സമൂഹം തയ്യാറാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2047-ഓടെ വികസിത ഭാരത ലക്ഷ്യം കൈവരിക്കാൻ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുകയും പ്രാദേശിക ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുകയും വേണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. വിനോദസഞ്ചാരം, ആരോഗ്യ സംരക്ഷണം, അടിസ്ഥാന സൌകര്യങ്ങൾ, ആയുർവേദം എന്നിവയുൾപ്പെടെ 8 മേഖലകളിലെ കരാറുകളിൽ ഇന്ത്യയും ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയും ഒപ്പുവച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ കരീബിയൻ രാഷ്ട്ര സന്ദർശന വേളയിലാണ് ഇരുരാജ്യങ്ങളും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചത്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് 2 ചീറ്റപ്പുലികളെ കൂടി ഇന്ന് കുനോ ദേശീയോദ്യാനത്തിൽ കാട്ടിലേക്ക് തുറന്നുവിടും. നമീബിയയിൽ നിന്ന് കുനോ ദേശീയോദ്യാനത്തിലേക്ക് 8 ചീറ്റകളെ എത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2022 സെപ്റ്റംബറിലാണ് പ്രോജക്ട് ചീറ്റ ഉദ്ഘാടനം ചെയ്തത്. യുഎഇ, ഖത്തർ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളുടെ ആകാശ സീമയിലും സമുദ്ര അതിർത്തിയിലും ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളെ സൌദി അറേബ്യയും യുഎഇയും ശക്തമായി അപലപിച്ചു. April 8 നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന് ശേഷമുണ്ടാകുന്ന ആദ്യ ലംഘനമാണിതെന്ന് ഗൾഫ് രാഷ്ട്രങ്ങൾ വ്യക്തമാക്കി. CPIM നേതൃയോഗങ്ങൾക്ക് നാളെ തുടക്കമാകും. നാളെ സെക്രട്ടേറിയറ്റും 13-ഉം 14-ഉം സംസ്ഥാന കമ്മിറ്റിയും ചേരും. 15 മുതൽ പല ഘട്ടങ്ങളിലായി 2 ദിവസത്തെ ജില്ലാ നേതൃയോഗങ്ങളും വിളിച്ചു ചേർക്കും. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ ആദ്യ നാടകം ഇന്ന് രാത്രി 9:30 പ്രക്ഷേപണം ചെയ്യും. അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് നാടകത്തിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഏഷ്യൻ ഭാരോദ്ധഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. ഏഷ്യയിലെ ഏറ്റവും വലിയ ഭാരോദ്ധഹന മത്സരങ്ങളിലൊന്നായ ഈ ചാമ്പ്യൻഷിപ്പിൽ 28 രാജ്യങ്ങളിലെ 180-ഓളം താരങ്ങൾ മത്സരിക്കും. FM News headlines ഇനി 11 മണിക്ക്.

0: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
1: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം എം എസ് ആശ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഭൂമിശാസ്ത്ര പഠനത്തിലും ദുരന്ത നിവാരണ രംഗത്തും കേരളത്തിന്റെ പെൺകരുത്തായി മാറിയ സവിശേഷ വ്യക്തിയാണ് ഡോക്ടർ കെ ജി താര. കേരളത്തിൽ നിന്നും ജിയോളജിയിൽ ആദ്യമായി ഡോക്ടറേറ്റ് നേടിയ വനിത എന്ന ബഹുമതിയോടെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുകയും പിന്നീട് സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ ഡയറക്ടർ എന്ന നിലയിൽ കേരളത്തിന്റെ സുരക്ഷാ ഭൂപടം രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുകയും ചെയ്തു. പ്രകൃതിക്ഷോഭങ്ങളെ ശാസ്ത്രീയമായി നേരിടാൻ പഠിപ്പിക്കുന്ന സമയത്തും കലയെയും സാഹിത്യത്തെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് ക്യാൻസർ എന്ന രോഗത്തെ തന്റെ അസാമാന്യ മനക്കരുത്ത് കൊണ്ട് പരാജയപ്പെടുത്തിയ പോരാളി കൂടിയാണ് കെ ജി താര. ഔദ്യോഗിക പദവികൾക്കപ്പുറം അതിജീവനത്തിന്റെ വലിയൊരു പാഠപുസ്തകമായി മാറിയ ഡോക്ടർ കെ ജി താരയെ നമുക്ക് ഇന്നത്തെ ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം.
1: ഒരുപാട് സന്തോഷം കേട്ടോ. ഈ റേഡിയോ എന്ന് പറയുന്നത് എന്റെ കുട്ടിക്കാലം മുതലേ ഉള്ള ഒരു സുഹൃത്ത്, തീർച്ചയായിട്ടും ഒരു വഴികാട്ടി, അങ്ങനെ ആ രീതിയിലുള്ള ഒരു സ്ഥാനമാണ് റേഡിയോയ്ക്ക് ഉള്ളത്. യാത്രാ സമയത്ത് അങ്ങനെ കേൾക്കാറില്ല. വീട്ടിലുണ്ടോ ഞാൻ ഈ റേഡിയോ ഓൺ ചെയ്തിരിക്കും. ബാലലോകം എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, അതില് സ്കൂളിൽ പഠിക്കുമ്പോൾ അഞ്ചാം ക്ലാസ്സില് കോട്ടൺ ഹിൽ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ എന്റെ മേഖല എന്ന് പറയുന്ന പദ്യപാരായണം അതൊക്കെ ചൊല്ലി അന്ന് മുതലേ ഉള്ള ഒരു ബന്ധം തീർച്ചയായിട്ടും റേഡിയോവുമായിട്ടുണ്ട്. എനിക്ക് പ്രണയമുള്ള ഒരു മേഖല എന്ന് പറയുന്നത് പാട്ടും കൂടിയാണ്.
0: ഇപ്പൊ കേരളത്തിൽ നിന്ന് ജിയോളജിയിൽ ഡോക്ടറേറ്റ് നേടിയ ആദ്യത്തെ വനിതയാണ്. അതൊരു അപൂർവ നേട്ടമാണ്. ആ ഒരു നേട്ടം സ്വന്തമാക്കിക്കൊണ്ടാണ് മാഡം കരിയറിലോട്ട് വരുന്നത്. അപ്പൊ അന്നത്തെ പഠനാനുഭവങ്ങൾ എങ്ങനെയാണ് ജിയോളജിയിലോട്ടൊക്കെ എത്തുന്നത്?
1: ജിയോളജിയിലേക്ക് എത്താൻ വാസ്തവത്തില് ഞാന് ഈ പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോ, അന്ന് പ്രീ ഡിഗ്രി എന്നാണ് പറയുന്നത്, അപ്പോ ഏതിനു പോകണം എന്നുള്ള ഒരു ചിന്തയുണ്ട്. അപ്പൊ എനിക്ക് ഏറ്റവും പെട്ടെന്ന് ജോലി കിട്ടുന്ന എന്തെങ്കിലും ഒരു വിഷയം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ജോലിക്ക് പോകണം എന്ന് തോന്നാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മയും അച്ഛനെയും സഹായിക്കണം, സാമ്പത്തികമായിട്ട് അവർക്ക് ഞാനൊരു സപ്പോർട്ട് ആകണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അച്ഛൻ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നു. അപ്പൊ അച്ഛന് അങ്ങനെ വരുമാനമില്ല. അമ്മ സർവവിജ്ഞാന കോശം എന്ന് പറഞ്ഞു, അതിലെ സബ് എഡിറ്റർ ആയിരുന്നു. അപ്പൊ ആ ചുരുങ്ങിയ വരുമാനത്തിൽ ഞാനും എന്റെ സഹോദരനും ഉണ്ട്. അപ്പൊ ട്യൂഷനൊന്നും പോയിട്ടില്ല ഞാന്, പോയാലേ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് ഒരു ജോലി കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പൊ എന്റെ അടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന എൻ ഇ ബാലറാം, വളരെ വലിയ പണ്ഡിതനായിട്ടുള്ള ഒരാള്, അന്ന് ഞങ്ങൾ ഈ ജിയോളജി എന്നുള്ള വാക്ക് കേട്ടിട്ട് പോലുമില്ല. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ജിയോളജി എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്ട് ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങനെയുണ്ടോ എന്നൊക്കെ, യൂണിവേഴ്സിറ്റി കോളേജിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ പെൺകുട്ടികള് ഒരു കുട്ടിയറ്റേ നേരത്തെ പഠിച്ചിട്ടുള്ളൂ. ആ കുട്ടി പഠനം നിർത്തിപ്പോയി, മുഴുവനും കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഇത് സ്ത്രീകൾക്ക് പറ്റിയ ഒരു മേഖലയാണെന്ന് വിചാരമില്ല. ഈ പാറകളുടെ ഒക്കെ ഈ ഹാവർ സാക്ക് എന്നൊക്കെ പറയുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, ഈ പുറകിലൊരു സഞ്ചി, അതൊക്കെ തൂക്കി മല കയറണം, പാറ പൊട്ടിച്ചെടുക്കണം, അത് പഠിക്കണം. അപ്പൊ പെൺകുട്ടികൾക്ക് പറ്റിയതുമല്ല സുവോളജിയോ ബോട്ടണി, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ജോലി വേണം എന്നുള്ള ഇതായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ജിയോളജി എടുക്കുന്നത്. പക്ഷെ എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനങ്ങളിലൊന്ന് തീർച്ചയായിട്ടും ഈ ജിയോളജി എന്നുള്ള വിഷയം എടുക്കണം എന്നുള്ളത്. അതില് മുഖ്യ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരാണ്, പ്രത്യേകിച്ച് പ്രൊഫസർ രാമചന്ദ്രൻ നായർ സാർ, അദ്ദേഹം വരുന്ന എച്ച് ഒ ഡി, പിന്നെ പ്രൊഫസർ രാമശർമ്മ, വിജ്ഞാനത്തിന്റെ നിറകുടം എന്നൊക്കെ അങ്ങനെ നമ്മൾ ഒരാളെ പറ്റി പറയണമെങ്കിൽ അദ്ദേഹം വീണ വായിക്കും, മൃദംഗം വായിക്കും, എല്ലാ വിഷയത്തിലും അറിവുള്ള ആള്. പ്രൊഫസർ മോഹൻകുമാർ സാറ്, അദ്ദേഹത്തിന് ഈ ജിയോളജിക്ക് പുറമെ ക്ഷേത്രകലകൾ, പിന്നെ ക്ഷേത്രങ്ങളുടെ കാര്യം, അതിന്റെ ചരിത്രം, പിന്നെ എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും ഇദ്ദേഹത്തിന്റെ വകയായിട്ടാണ് അദ്ദേഹം എഴുതുന്നത്. പിന്നെ പോരാത്തതിന് മാജിക്ക് പറയാം. ഇങ്ങനെ നമ്മൾ വിചാരിക്കും ഒരു മനുഷ്യന് ഇത്രയൊക്കെ അറിയാൻ പറ്റുമോ എന്നുള്ളത്. യൂണിവേഴ്സിറ്റി കോളേജ് തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു കംഫർട്ടബിൾ ആയിരുന്ന ഒരു അന്തരീക്ഷം അല്ലായിരുന്നു അവിടെ. പക്ഷെ ഈ ഡിപ്പാർട്ട്മെന്റ് ശരിക്കും ഒരു കുടുംബം പോലെ, നമ്മൾ വീട്ടിൽ നിന്നിറങ്ങിയാൽ വേറൊരു വീട്ടിൽ ചെന്ന് കയറുന്ന പോലെ. സമരം വരുമ്പോൾ ആദ്യം 7 മണിക്കൊക്കെ ചിലപ്പോൾ വിളിക്കും. അപ്പൊ 7 മണിക്ക് ഞങ്ങൾ അവിടെ പോയിരിക്കും, ക്ലാസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 7 മണിക്കൊക്കെ ക്ലാസ്. രാമശർമ്മ സാറ് ഇപ്പൊ ഇല്ല, മോഹൻകുമാർ സാർ ഇപ്പൊ ഉണ്ട്. അദ്ദേഹമായിട്ട് ഒരു സൗഹൃദം തന്നെയാണ്, അത് ഇപ്പോഴും നിലനിർത്തുന്നു. അത് നമ്മുടെ ഒരു ഭാഗ്യം, ബ്ലെസ്സിങ്, അനുഗ്രഹം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്.
0: അത് കഴിഞ്ഞിട്ട് മാഡം അധ്യാപികയായിട്ട്?
1: അല്ല, ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കാര്യവട്ടത്താണ്, അവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ MSc അവിടെ 8 സീറ്റേ ഉള്ളൂ. അപ്പൊ നല്ല മാർക്ക് ഇല്ലെങ്കിൽ അവിടെ കിട്ടില്ല. അപ്പൊ ഞങ്ങൾ ചെല്ലുമ്പോ ഞാനും പിന്നെ വേറെ ഒരു കുട്ടിയും കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ, പണ്ടത്തെ സ്പീക്കർ ആയിരുന്ന വർക്കല രാധാകൃഷ്ണൻ സാർ, അദ്ദേഹത്തിന്റെ മകള് ശ്രീലത, ഞങ്ങള് രണ്ട് പെൺകുട്ടികൾ അവിടെ അഡ്മിഷൻ. ഞാൻ രണ്ടുപേർക്കും നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ തരാതിരിക്കാനും നിർത്തിയില്ല അന്നത്തെ മേധാവി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വന്നത്, വെറുതെ 2 സീറ്റ് നഷ്ടപ്പെടുത്തുന്നത്, നിങ്ങൾ ഇങ്ങനെ ഈ സഞ്ചിയൊക്കെ തൂക്കി നിങ്ങൾ പാറയൊക്കെ ശേഖരിക്കാൻ മലയുടെ പുറത്തൊക്കെ കയറണം. ആൺകുട്ടികൾക്കാണെങ്കിൽ അവർ വേറെ ഏതെങ്കിലും ജോലിക്കൊക്കെ പോകാൻ സൗകര്യമുണ്ട്. അന്ന് ഞാൻ വാസ്തവത്തിൽ മനസ്സിൽ കുറിച്ചിട്ടു. അതായത് പെൺകുട്ടികൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഒന്നാമത് ഈ ജിയോളജിയോടുള്ള കടുത്ത പ്രണയം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ എം എസ് സിക്ക് പോകുന്നത്. അപ്പോ തീർച്ചയായിട്ടും ഇതില് ഞാൻ തുടർ പഠനം നടത്തുമെന്നും പറ്റിയ ഒരു ഡോക്ടറേറ്റ് എടുക്കണമെന്നും അതൊരു വാശിപ്പുറത്താണ് തീരുമാനിച്ചത്. പക്ഷെ അത് ഗുണകരമായിട്ട് മാറി എന്നുള്ളതാണ്. ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിലാണ് എന്റെ ആദ്യത്തെ നിയമനം. അവിടെ എഞ്ചിനീയറിംഗ് ജിയോളജി ഉണ്ട്, സിവിൽ എഞ്ചിനീയേഴ്സിന് ഒരു പേപ്പർ ആയിട്ട്.
0: അതിനുശേഷം എങ്ങനെയാണ് ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ചുക്കൻ പിടിക്കുന്നത്?
1: അങ്ങനെ അവിടുന്ന് പിന്നെ ഞാനൊരു സയന്റിസ്റ്റ് ആയിട്ട് റിമോട്ട് സെൻസിങ് സെന്ററിന്ന്, റിമോട്ട് സെൻസിംഗ് എന്ന് പറഞ്ഞാൽ ഈ ബഹിരാകാശ ചിത്രങ്ങള് ഉപഗ്രഹ ചിത്രങ്ങള് വിശകലനം ചെയ്യുന്ന ഒരു ഗവേഷണ കേന്ദ്രമാണ്. അത് ഈ ISROയുടെയൊക്കെ പ്രോജക്ടുകൾ എടുത്തു ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ ഞാൻ ഇത് റിമോട്ട് സെൻസിങ് പഠിക്കാനായിട്ട് NRSA നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസിയിൽ അവിടെ പോയി. ആ സമയത്താണ് എന്റെ അമ്മ മരിക്കുന്നത്. അപ്പൊ എനിക്ക് അത് പൂർത്തിയാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ പോയി അത് അങ്ങനെ തീർത്തു. വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സമയം തന്നെയായിരുന്നു. അമ്മ മരിച്ചോടെ എന്തായിരുന്നു അമ്മ എന്നുള്ളൊരു ബോധ്യം വരുന്നത്. അപ്പൊ അമ്മ ഉള്ളപ്പോ നമ്മൾ അങ്ങനെ അധികം മനസ്സിലാക്കില്ല എന്നുള്ളതാണ്. നിന്ന നിപ്പിന് അമ്മ മരിച്ചു എന്നുള്ളത്. അപ്പൊ അവിടെ എനിക്ക് ഫോൺ വിളി വന്നിട്ട് ഞാൻ അവിടുന്ന് എങ്ങനെയൊക്കെയോ ഞാൻ ആ ഫ്ലൈറ്റ് യാത്രയിൽ ഇങ്ങനെ കണ്ണീര് വാർത്തുകൊണ്ടാണ് വരുന്നത്. എനിക്ക് തോന്നി ഞാൻ മൂന്നാമത്തെ ദിവസം തന്നെ ഞാൻ തിരിച്ചുപോയി, ഈ കോഴ്സ് നഷ്ടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ദുരന്ത നിവാരണം എന്ന് ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാവട്ടെ. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ആപ്ലിക്കേഷൻ ഇത് കണ്ടു. ബാങ്കോക്കിലെ ഏഷ്യൻ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് സെന്റർ എന്ന് പറഞ്ഞ ADPC, അവിടെ ഇങ്ങനെ ഒരു കോഴ്സ് എന്നാണ് ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്നു, ആവശ്യമുള്ളവർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാം. അപ്പൊ അന്ന് എനിക്ക് ഡോക്ടറേറ്റ് ഉണ്ട് ജിയോളജിയില്, യുവ ശാസ്ത്രജ്ഞയ്ക്കുള്ള അവാർഡുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് ഞാൻ അപേക്ഷിച്ചു. അപ്പൊ എന്നെ സെലക്ട് ചെയ്തു. കേരളത്തിൽ നിന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇന്ത്യയിൽ നിന്ന് 8 പേര് മാത്രമേ അവിടെ, ബാക്കിയെല്ലാം പല പല രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ്. ഞാനൊരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ വെച്ചിട്ടാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആദ്യമായിട്ട് ഒരു എക്സ്പോഷർ കിട്ടുന്നത്. അന്നൊന്നും പക്ഷെ ഇതൊരു പുതിയ സബ്ജക്ട് പഠിക്കുന്നു എന്നല്ലാതെ എനിക്കെപ്പോഴും പഠിക്കാൻ ഇഷ്ടമാണ് എല്ലാം. അപ്പൊ ഞാൻ വിചാരിക്കണ ഇത് ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ എന്നുള്ളൊരു സാധ്യത പോലും മനസ്സിൽ നമുക്ക് തോന്നാത്തൊരു കാലമാണ്. അപ്പൊ അവിടെ പോയി ഇത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് പിന്നെ പല പല പല അവിടുന്ന് 5 പേരെ സെലക്ട് ചെയ്ത് സെന്റർ ഓഫ് എക്സലൻസ് അമേരിക്കയിലും ഒക്കെ പല പല കോഴ്സുകൾ അങ്ങനെ ചെയ്തു. എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഇവിടെ ഒരു ദുരന്ത നിവാരണ സെന്റർ ഉണ്ടാകുന്നത്. അത് എല്ലാ സംസ്ഥാനങ്ങളിലും വന്ന് കേന്ദ്ര സർക്കാരിന്റെ ഒരു തീരുമാനമായിരുന്നു. ആ സെന്ററിലേക്ക് ഞാനും അപ്ലൈ ചെയ്യാണ്, ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലാണ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിന്റെ ഭാഗമാകുന്നത്. പിന്നെ ഞാൻ അതിൽ തന്നെ തുടർന്നു.
0: പിന്നീട് നടന്ന ചരിത്രം,
1: ചരിത്രം എന്ന് പറയാൻ പറ്റുമെന്നുള്ള അറിഞ്ഞുകൂടാ. പക്ഷെ തീർച്ചയായിട്ടും ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നുള്ള ഭാഗം വിട്ടിട്ട് ഇപ്പൊ താര ഷീസ് എ ഡിസാസ്റ്റർ അങ്ങനെ അവരെ പറയാറില്ല. പിന്നീടുള്ള വർഷങ്ങളിൽ ഒരുപാട് ദുരന്തങ്ങള് നമ്മള് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. സുനാമി,
0: വെള്ളപ്രളയം,
1: പ്രളയം, ഇപ്പൊ ഉഷ്ണതരംഗം. അപ്പൊ ഇതിങ്ങനെ വലിയൊരു വെല്ലുവിളി നിറഞ്ഞ ഒരു ഇത് തന്നെയായിരുന്നു.
0: ഈ പരിപാടിയിൽ ഇഷ്ടഗാനങ്ങൾ കൂടെ പങ്കുവയ്ക്കാവുന്നതാണ്. ഇപ്പൊ മാഡത്തിന് ആദ്യമായി കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ട് ഏതാണെന്നൊന്ന് പറയാം.
1: ആദ്യമായി കേൾക്കാനുള്ള പാട്ട് രാത്രി. രാത്രിയെ പറ്റി ഒരുപാട് പാട്ടുകളുണ്ട്. വൈശാഖ പൗർണമി രാവിൽ, അല്ലെങ്കിൽ ചിത്ര പൗർണമി രാത്രിയിൽ ഇന്നലെ, അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ടല്ലോ. അഷ്ടമി രോഹിണി രാത്രിയിൽ, അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ.

വെളിച്ചത്തിൽ അന്നു ഞാൻ ആദ്യമായി കണ്ടു ഈ മുഖം, അന്നു ഞാൻ ആദ്യമായി കണ്ടു. അപ്പൊ ഞാൻ അതിൽ ശ്രദ്ധിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഈ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചമല്ല, വലിയ കണ്ണഞ്ചിപ്പിക്കുന്ന ഫ്ലഡ് ലൈറ്റ് അതൊന്നല്ല, ആലുവിളക്കിന്റെ, ആലുവിളക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തട്ട് തട്ടായിട്ടുള്ള വിളക്കാണ്. അപ്പൊ അതിൽ നിറച്ച് തിരി കാണും, അതിന്റെ നീല വെളിച്ചം. അപ്പൊ ഇങ്ങനെ സാന്ദ്രമായ വളരെ നേർത്ത ഒരു മാന്ത്രിക ആ വെളിച്ചത്തിൽ ഈ മുഖം ഞാൻ ആദ്യമായി കണ്ടു, അതാണ് പാടുന്നത്. നമ്മൾ ആരും അതിനകത്ത് വീണു പോകും ആ ഒരു വരിയില്. അപ്പൊ ഈ നീല വെളിച്ചം എന്ന് പറയുമ്പോ അതിനു തന്നെ ഒരു മാന്ത്രികതയുണ്ട്. ആലുവിളക്ക്, ഈ മാന്ത്രിക വെളിച്ചം, ഇതെല്ലാം ചേർന്ന ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അത് എനിക്ക് തോന്നുന്നത് ശ്രീ ദേവരാജൻ വയലാർ രണ്ടുപേരുടെയും ഒരു കൂട്ടായ്മയുടെ ഫലമായിട്ട്. സിനിമയുടെ പേര് ഓമനക്കുട്ടൻ. ഇത് രണ്ടുപേരും പാടിയിട്ടുണ്ട്. ഇത് യേശുദാസും പാടിയിട്ടുണ്ട്, പി സുശീല അമ്മയും പാടിയിട്ടുണ്ട്.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: 2005 കേരള ദുരന്ത നിവാരണ നിയമത്തിന്റെ കരട് തയ്യാറാക്കുന്നതിൽ മാഡം വലിയ പങ്കുവഹിച്ചിട്ടുണ്ടല്ലോ. എന്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്?
5: ഈ കരട് രൂപീകരിച്ചത് വാസ്തവത്തില് കേന്ദ്ര സർക്കാർ ഒരു മാതൃക പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ചുവട് പിടിച്ച് അതാത് സംസ്ഥാനങ്ങൾക്ക് വേണ്ടത് കൂട്ടിച്ചേർക്കാം, വേണ്ടാത്തത് ഡിലീറ്റ് ചെയ്യാം, അത് കളയാം. കേന്ദ്രം തയ്യാറാക്കുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളുടെ കാര്യവും അവർ തയ്യാറാക്കണമല്ലോ. ഹിമാചൽ പ്രദേശ് അല്ലെങ്കിൽ കാശ്മീർ ആ ഭാഗങ്ങളിലൊക്കെ ഈ മഞ്ഞുവീഴ്ചയുണ്ട്. ഇവിടെ നമുക്കതില്ല. അന്ന് പ്രളയമില്ലായിരുന്നു, അവിടെ പ്രളയമുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രളയം ഒരു ഫാക്ടറാണ്. അപ്പൊ വേണ്ട കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ള ആ ഡ്രാഫ്റ്റ് തയ്യാറാക്കി കൊടുക്കുന്നതിനോടൊപ്പം ഈ ആളുകളെ പരിശീലിപ്പിക്കേണ്ടതും കൂടിയുണ്ട്. അത് ഓരോ ഡിപ്പാർട്ട്മെന്റും, ഈ ദുരന്ത നിവാരണം ഇല്ലാതെ വാസത്തിൽ ഒരു ഡിപ്പാർട്ട്മെന്റും ഇല്ല. അപ്പൊ ആ പരിശീലനത്തിന്റെയൊക്കെ ഭാഗമായിട്ട് മാറാൻ കഴിഞ്ഞു.
4: അപ്പൊ ആദ്യത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗം എന്ന നിലയിൽ തുടക്കകാലത്ത് താങ്കൾ നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു?
5: വെല്ലുവിളികളേ ഉണ്ടായിരുന്നുള്ളൂ, അതൊരു ബെഡ് ഓഫ് റോസസ് ആയിരുന്നില്ല തീർച്ചയായിട്ടും. പിന്നെ നമ്മുടെ ഒരു പരിചയക്കുറവ് ഉണ്ടല്ലോ. ദുരന്ത നിവാരണ രംഗത്ത് സ്ത്രീ സാന്നിധ്യമേ ഇല്ല. നമ്മളിപ്പോ ഡൽഹിയില് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവര് പുരുഷന്മാരാണ്. ഞാനൊരു സ്ത്രീ മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ. അപ്പൊ ഞാനെപ്പോഴും പറയും, നിങ്ങളിങ്ങനെ സ്ത്രീകളെ വില കുറച്ച് കാണരുത്, കാരണം സ്ത്രീകൾക്ക് എല്ലാ ദുരന്തങ്ങളും കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുണ്ട്. പ്രത്യേകിച്ച് വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് എന്ന് പറയുമ്പോൾ എല്ലാരും ചീക്കായിരുന്നു. അങ്ങനെ തമാശയൊക്കെ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ നിൽക്കുമെങ്കിലും വാസ്തവത്തില് കുറച്ചധികം പ്രയാസമുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പുതിയ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയില്ലേ, നമ്മൾ അങ്ങനെ പുതിയ വിവരങ്ങൾ വന്നാൽ നമ്മൾ അപ്പൊ പഠിച്ചിരിക്കണം. അപ്പൊ ഈ പഠിക്കാനുള്ള സമയം എവിടുന്ന, നമ്മള് വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. അന്ന് എന്റെ മകൾ തീരെ ചെറിയ കുട്ടിയായിരുന്നു. എന്റെ ജീവിത പങ്കാളി അദ്ദേഹം മറ്റു പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെ ട്രാൻസ്ഫർ ആയി പൊക്കോണ്ടേയിരിക്കും. അങ്ങനെ പല പല സംസ്ഥാനങ്ങളിൽ പൊക്കോണ്ടിരുന്നതുകൊണ്ട് ഈ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം, കുഞ്ഞിനെ വളർത്തുന്ന ഉത്തരവാദിത്തം തീർച്ചയായിട്ടും അത് എന്റെ ചുമലുകളിൽ തന്നെയായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നതിന് ഒരു 6 മുമ്പാണ് അമ്മ മരിക്കുന്നത്. അമ്മ മരിച്ചു കഴിഞ്ഞപ്പോ ഈ ലോകം അവസാനിക്കുന്നത് പോലെ അങ്ങനെ അതുവരെ നമുക്ക് അങ്ങനെ ഒരു തോന്നലില്ല. അമ്മ അങ്ങനെ നിതാന്തമായി നിത്യമായിട്ട് എപ്പോഴും അവിടെ ഉണ്ടാകും. ഇവർ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്നുള്ള ഫീലിംഗ് നമുക്ക് ചില കാര്യങ്ങളിൽ ഉണ്ടാവുമല്ലോ. അതായത് അമ്മ എവിടെ ഉണ്ട്, അമ്മ ഇല്ലാതാവുന്ന ഒരു കാര്യം ആലോചിക്കേണ്ടതില്ല. അങ്ങനെ അമ്മ ഒരു ദിവസം നിന്ന നിൽപ്പിൽ അപ്രത്യക്ഷയാവുമ്പോഴാണ് എന്തായിരുന്നു അമ്മ എന്നുള്ള ഒരു ബോധ്യം. അപ്പൊ അന്നാണെങ്കിൽ ഞാനിങ്ങനെ അസിസ്റ്റന്റ് ആയിട്ടുള്ള പരിപാടികളേ ഉള്ളൂ. അമ്മ ഇങ്ങനെ കയ്യാളായിട്ട് സഹായിക്കുക. ആ സഹായിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് തലവേദനയാണ്. അപ്പൊ അമ്മ പറയും, നീ ഒന്ന് മാറി നിൽക്കാമെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങൾക്ക് പുറമെ ജോലി സ്ഥലത്ത് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ എന്താണോ ആ ഞാൻ വഹിച്ചിരുന്ന പദവി അതില് പൂർണമായിട്ടും ചെയ്യാനുള്ളത് ചെയ്തു തന്നെ തീർത്തു എന്നുള്ളതിൽ എനിക്ക് ഒരു സംശയവും കൂടാതെ പറയാൻ പറ്റും. അവിടെ വന്ന് എന്റെ വലിയ വെല്ലുവിളി എന്ന് പറയുന്ന റവന്യൂ എന്ന് പറയുന്നത് ഒരു ഈ ഹയറാർക്കി ഒരുപാടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ്. ഈ പോലീസുകാരുടെ ഇതുണ്ടല്ലോ, അതേ മുകളിലുള്ള ആള് പറയുന്ന നിർദ്ദേശങ്ങള് അതനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അതേ സ്ട്രക്ചർ തന്നെയാണ് ഈ റവന്യൂല്. അപ്പൊ എനിക്കാണെങ്കിൽ അതങ്ങനെ ഒരു ശീലം കുറച്ച് കുറവാണ്. അപ്പൊ ആ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത കൂടാതെ ഒരു 90% എന്റെ തന്നെ പ്രശ്നങ്ങളായിരുന്നു. എനിക്കത് കൈകാര്യം ചെയ്യാൻ അറിഞ്ഞുകൂടാത്തതിലുള്ള ബുദ്ധിമുട്ടുകളാണ് കൂടുതൽ വന്നത്. അത് പോകെ പോകെ പോകെ നമ്മൾ കറക്റ്റ് ചെയ്യും. റിട്ടയർ ചെയ്യുന്നതിനൊരു 3 മുമ്പേ ഞാൻ നന്നായി വേണമെങ്കിൽ പറയാം. അപ്പത്തേക്കും കുറച്ച് ബോധ്യങ്ങളൊക്കെ ആയി. അപ്പൊ ഈ വളരെ മനോഹരമായ ഒരു അനുഭവമായിട്ട് അത് മാറി. പക്ഷെ ഞാൻ ഒരിക്കലും അത് ഇറ്റ് വാസ് ടു ലേറ്റ് എന്നൊന്നും ഞാൻ വിചാരിക്കില്ല. അപ്പോഴെങ്കിലും മനസ്സിലാക്കിയല്ലോ എന്നാണ് വിചാരിക്കുന്നത്. ആ രീതിയിൽ ഒരുപാട് വെല്ലുവിളികൾ തീർച്ചയായിട്ടും എനിക്ക് ഉണ്ടായിരുന്നു. യാത്രകൾ ഒരുപാട് പോകണമല്ലോ. നമ്മൾ പോകുമ്പോൾ യാത്ര അതൊക്കെ കിട്ടി വരുമ്പോൾ ഒരു കാലമാകും. അപ്പൊ എന്റെ ഈ വരുമാനത്തിൽ ഈ അതുകൊണ്ട് ഇത് നമ്മൾ കൈകാര്യം ചെയ്യാന്ന് പറയുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ തന്നെയായിരുന്നു. പിന്നെ കുട്ടിയെ നോക്കുന്ന കാര്യം, വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ പങ്കുവയ്ക്കാൻ, വേറൊരാളുടെ ചുമലിലേക്ക് അത് വയ്ക്കാൻ ഒരു സംവിധാനം ഇല്ലായ്മ, അതൊക്കെ തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. അതൊക്കെ തരണം ചെയ്തു എന്നുള്ളതാണ്. അതിൽ ഞാൻ ഒരുപാട് നന്ദി എനിക്കുണ്ട്. കാരണം ഒരു തരത്തിൽ എനിക്കത് നന്നായി എന്ന് ഞാൻ വിചാരിക്കും. കാരണം ഇറ്റ് ഹാസ് മെയ്ഡ് മീ സ്ട്രോങ്ങർ. കുറച്ച് കൂടുതൽ അതെന്നെ ശക്തിയാക്കി എന്ന് വേണമെങ്കിൽ പറയാം.
4: ഇപ്പൊ ഒരുപാട് ദുരന്തങ്ങൾ നേരിട്ട് കണ്ട വ്യക്തി എന്ന നിലയിൽ ദുരന്തങ്ങൾ എങ്ങനെയാണ് കെ ജി താര എന്നുള്ള ഇൻഡിവിജ്വലിനെ രൂപപ്പെടുത്തിയത് അല്ലെങ്കിൽ സ്വാധീനിച്ചത്?
5: അവിടെ ഞാൻ കണ്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രളയം ഒരിക്കലും നിങ്ങളുടെ ജാതിയോ മതമോ ചോദിക്കുന്നില്ല, പേമാരിയും ചോദിക്കുന്നില്ല. ഭൂകമ്പം വരുമ്പോഴും അത് നിങ്ങളുടെ ജാതിയോ മതമോ നിറമോ ചോദിക്കുന്നില്ല. മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും എല്ലാവരും ഇതിനകത്ത് ഒരുപോലെ നിസ്സഹായരായി പെട്ടുപോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഈ ഇത്തരം ചിന്തകൾ വാസത്തിൽ, എനിക്ക് ഈ ജാതിയും ഇല്ല മതവും ഇല്ല, അപ്പോൾ മനുഷ്യൻ എന്നുള്ള ഒറ്റ, പിന്നെ എല്ലാ ജീവികളും ഒരുപോലെയാണെന്നുള്ള ഒരു സങ്കല്പമാണ്, നമ്മളെന്തോ കൂടിയ ആളുകളാണ്, അങ്ങനെയില്ല ചിന്ത. കേരളം അതിന് നല്ലൊരു മാതൃകയാണ് കേട്ടോ. എനിക്ക് പറയാതിരിക്കാൻ വയ്യാതെ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളീയർ ഈ ദുരന്ത സമയത്തും ഇങ്ങനെയുള്ള അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ ഈ നാടിനെ പറ്റി നമ്മൾ ഭയങ്കര എന്താണ് അഭിമാനം പുളകിതരാകണം, അന്തരംഗം അങ്ങനെ ഉണ്ടല്ലോ കവിത, കേരളം എന്ന പേര് കേട്ടാലോ എന്ന് അത് തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ നിന്നല്ല, നമ്മൾ അഭിമാന പുളകിതരാകും ശരിക്കും കേട്ടോ. അതിനുള്ള അവസരങ്ങൾ കിട്ടുമ്പോഴാണ് ഓരോ ആളുകളെ എത്ര നല്ല മാലാഖമാരാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും നമ്മുടെ ദുരന്തം

0: ഓ, ഇപ്പൊ തീപിടുത്തം ഉണ്ടായി, അതിനെ വരാതിരിക്കാനുള്ള മാർഗങ്ങളും നമുക്ക് നോക്കാം, അതിനാണ് ലഘൂകരണം എന്ന് പറയുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴും
1: പിന്നോട്ടാണ്, മുൻകരുതലുകളിൽ
0: കുറച്ചുകൂടെ റിഫ്ലക്ഷൻ ആണ് ഈ കടലിലെ നീല നിറം എന്നുള്ളത്. പിന്നെയാണ് നമ്മൾ റേലി ഇഫക്റ്റ്, സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്, തരംഗ ദൈർഘ്യം കുറഞ്ഞ നീല വെളിച്ചം ചിതറിപ്പോകുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ആകാശം നീല നിറമായിട്ട് കാണുന്നതും ഈ സമുദ്രങ്ങൾ നീല നിറമാവുന്നത്. അപ്പൊ അതിലെ

ആകാശം നീലനിറമുള്ള ആ കുറച്ച് ഇരുണ്ട ഛായയുള്ള ആ ഇതില് ഈ ചന്ദ്രൻ വരാൻ വേണ്ടി ആകാശം ഇങ്ങനെ കാത്തു നിൽക്കുന്നത് പോലെ, ഭൂമി ഉറങ്ങിക്കഴിഞ്ഞു ആകാശം മാത്രമാണ് കാത്തു നിൽക്കുന്നത്. ഇവിടെയും ഈ പാടുന്ന ആള് കാമുകൻ നിദ്രാവിഹീനനായി ഉറങ്ങാതെ കാത്തു നിൽക്കുകയാണ്. അപ്പോ ആ പാട്ട് കേൾക്കാം.

0: പ്രിയശ്രോതാക്കളെ, ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ തുടരും. റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം. സമയം ഇപ്പോൾ 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 20 രൂപ കുറഞ്ഞ് 13,945 രൂപ നിരക്കിലും, പവന് 160 രൂപ കുറഞ്ഞ് 111,560 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
2: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
3: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
0: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ഒരു എ സി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിലേക്ക് ചെല്ല്.
5: അവിടെ 18 പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400 പരം മോഡൽ എ സികൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞ മറ്റാരുള്ളൂ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: പ്രേക്ഷകളെ, ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തുടരുന്നു.
8: 2004 സുനാമി കേരളത്തെ ഞെട്ടിച്ച ഒന്നായിരുന്നു. അന്ന് ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് ഓർത്തെടുക്കാം.
9: ശരിക്കും ദുരന്ത നിവാരണത്തിൽ എപ്പോഴും രക്ഷാപ്രവർത്തനം നടത്തുന്ന ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിലും ഇത് ഫീൽഡിൽ ഇത് നടത്തണ്ടേ? നാട്ടുകാരുണ്ട്, തീർച്ചയായിട്ടും നാട്ടുകാരുടെ പ്രവർത്തനമുണ്ട്, അത് തദ്ദേശവാസികൾ. പക്ഷെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ ജീവനക്കാർ, അവർ ജീവനും പണയപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ദിവസവും. നമ്മുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ആകാശവാണിയിലാവട്ടെ അല്ലെങ്കിൽ ദൂരദർശനിലാവട്ടെ, വേറെ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണെങ്കിലും, ദിവസേന വെല്ലുവിളികൾ, അതായത് ജീവൻ മരണ പോരാട്ടം എന്ന് പറയുന്ന ഒരു സംഭവം അങ്ങനെ ഡിപ്പാർട്ട്മെന്റുകളിൽ ഇല്ല. ഇവരെല്ലാ ദിവസവും ഈ മരണ സമാനമായ സ്ഥിതിവിശേഷത്തിൽ കൂടി കടന്നു പോകുന്നവരാണ്. വേണ്ട സംവിധാനങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമുക്ക് സർക്കാർ സർവീസിൽ ഇരിക്കുന്ന ആളുകൾക്കുള്ള ഇൻഷുറൻസ് അവർക്കും ഉള്ളൂ, എന്നാൽ അവർക്ക് ഡബിൾ ഇൻഷുറൻസ് കൊടുക്കേണ്ടതാണ്. അപ്പൊ ഇതൊക്കെ ആരാണ് പോളിസി തലത്തിൽ കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചാല് തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥ തലത്തിലല്ല. ഇപ്പൊ ഞാൻ അവിടെ ഒരുപാട് കാലം പ്രവർത്തിച്ചു, പക്ഷെ പോളിസി ലെവലിൽ ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയണം. അത് എന്റെ കയ്യിലായിരുന്നില്ല, ഞാൻ അതിനുവേണ്ടി ശ്രമിക്കാഞ്ഞിട്ടല്ല, പക്ഷെ നമ്മുടെ കയ്യിലല്ലാതെ. അപ്പൊ ഇനിയും അത് ചെയ്യാവുന്നതേ ഉള്ളൂ. ആസിലെ ഡബിൾ ഇൻഷുറൻസ് അവർക്ക് കൊടുക്കണം. അതുപോലെ രോഗങ്ങൾ, പരിക്കുകളൊക്കെ പറ്റിയാൽ ഇപ്പൊ ചികിത്സാ സംവിധാനം ഉണ്ട്, പക്ഷെ അത് പര്യാപ്തമല്ല.
8: കേരളത്തിലെ ജനത, മാഡം പറഞ്ഞ പോലെ, ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം ഒറ്റക്കെട്ടായിട്ട് ആ ദുരന്തത്തെ നേരിടുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷെ ആ ജനത സ്റ്റിൽ ദുരന്തങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർഡ് അല്ലല്ലോ. മാനസികമായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ യുദ്ധങ്ങളോ അതുപോലെ ക്ഷാമങ്ങളോ ഒക്കെ അതിൻ്റെതായിട്ടുള്ള രൂക്ഷതയിൽ അനുഭവിച്ചിട്ടില്ലാത്ത കൊണ്ടായിരിക്കും നമ്മൾ സ്റ്റിൽ അത് എന്നോ വരാനിരിക്കുന്ന എന്തോ ഒരു കാര്യമാണ് എന്നാണ് വിചാരിക്കുന്നത്. ഇമ്മീഡിയറ്റ്ലി നമ്മുടെ കൂടെ ഉള്ളതാണെന്നോ അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകേണ്ടുന്ന ഒരു സാഹചര്യം ഇമ്മീഡിയറ്റ്ലി ചിലപ്പോൾ നാളെ സംഭവിച്ചേക്കാം എന്നുള്ളൊരു പ്രിപ്പയർഡ്നെസ് നമുക്ക് കുറവാണെന്ന് തോന്നുന്നു.
9: അത് ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്. പിന്നെ രണ്ട്, വാസം വന്ന കമ്മ്യൂണിറ്റിക്ക് വേണ്ടത്ര ബോധ്യമില്ല അവനവൻ താമസിക്കുന്ന സ്ഥലത്ത് ഏതെല്ലാം ദുരന്തങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നുള്ള ശരിയായിട്ടുള്ള ബോധ്യമുണ്ട്. അവയർനെസ് എന്ന് പറയുമല്ലോ, അതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ആയിട്ടില്ല. ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ. ഇപ്പോൾ ഈ ദുരന്ത നിവാരണ അതോറിറ്റി ഞങ്ങളൊക്കെ ഇരിക്കുന്ന സമയം മുഴുവേ എത്രയോ കാലം മുമ്പേ പറയുകയാണ് ഒരു എമർജൻസി കിറ്റ് തയ്യാറാക്കി വെക്കണം. താങ്കളുടെ വീട്ടിലുണ്ടോ? ഉണ്ടോ? ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എത്ര പേരുടെ വീട്ടില് ഇതിപ്പോ എമർജൻസി കിറ്റ് വാങ്ങാൻ പറ്റാത്ത ഒരാളുടെ കാര്യം ഞാൻ പറയുന്നില്ല. അതായത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് ഒരു പക്ഷേ ഇത് തയ്യാറാക്കി വെക്കാൻ പ്രയാസങ്ങൾ, അവിടെയും വേറെ ഒന്നും പറയുന്നില്ല. നമ്മൾ ഒരു കുപ്പി വെള്ളം, കുറച്ച് ബിസ്ക്കറ്റോ എന്തെങ്കിലും, ചീത്തയാവാത്ത ഭക്ഷണം, പിന്നെ ഒരു കയറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ,
8: അത് റേഡിയോ,
9: ആ ഒരു റേഡിയോ. അപ്പൊ റേഡിയോ വാങ്ങാൻ പൈസ ഇല്ലാത്ത ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു കുടുംബം പോട്ടെ, അവരുടെ കാര്യം ഈ റേഡിയോ ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ എടുത്തു വയ്ക്കാമല്ലോ. അപ്പൊ നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്താൻ പറ്റുക? നമ്മളെ തന്നെ പറയേണ്ടി വരും. അപ്പൊ നമ്മൾ ആ തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിട്ടില്ല. ഇതിനിപ്പോ സ്ഥിരമായിട്ട് ദുരന്തങ്ങൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് ഒരു എമർജൻസി കിറ്റ് തയ്യാറാക്കി എന്തായാലും വെക്കാം. നമുക്ക് ഒരു വിസില്, അതിന്റെ കൂടെ ഒരു ഇതും കൂടി വേണമെന്നാണ്. നമ്മൾ നിലവിളിച്ച് നിലവിളിച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ.
8: അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനവും ലിംഗനീതിയും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് പറയാമോ? ദുരന്തങ്ങൾ സ്ത്രീകളെ കൂടുതലായി ബാധിക്കാറുണ്ടല്ലോ.
9: ഏറ്റവും കൂടുതൽ സ്ത്രീകളെയാണ് ബാധിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഈ ലിംഗ വ്യത്യാസം ഒന്നും ഇല്ല എന്നുള്ള, ജാതിയില്ല മതമില്ല അതൊക്കെ ശരിയാണ്, പക്ഷെ ലിംഗ വ്യത്യാസം ഉണ്ട്. പ്രത്യേകിച്ച് പരമ്പരാഗതമായ വേഷ സംവിധാനമുണ്ടല്ലോ, ഈ 6 മീറ്റർ ഒരു സാരി, അതിപ്പോ മാറിയിട്ടുണ്ട്. ഈ ചുരിദാറിലേക്ക് നമ്മൾ വേഷ പകർച്ച വന്നിട്ടുണ്ട്, പക്ഷെ അവിടെയും ഒരു സാധനം വന്നിട്ടുണ്ട്, ഈ ഷോള്. അപ്പൊ ഇത് എവിടെയെങ്കിലും ഒഴുകി പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഓടി രക്ഷപ്പെടുമ്പോഴോ ഇത് ഒരുപാട് അപകടങ്ങളിൽ പെടുന്നുണ്ട്. കഴുത്തിൽ കുരുങ്ങും ചിലപ്പോ, അതൊന്ന്. പിന്നെ ഈ ഉഷ്ണകാലം തന്നെ എടുക്കൂ, കുട്ടികളുടെ സ്കൂൾ യൂണിഫോം. പെൺകുട്ടികൾ എത്ര ലെയർ ഓഫ് ഉടുപ്പാണ് ഇടേണ്ടത്. പിന്നെ ചില സ്കൂളുകൾ ഇതിന്റെ പുറത്ത് ഒരു ഓവർ കോട്ടും കൂടി പറയുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റേ ഷോൾ ഇടണം എന്നുള്ളത്. എന്നാൽ പെൺകുട്ടികൾക്കാണെങ്കിൽ ഒരു ഷർട്ട് മാത്രം ഇട്ടാൽ മതി. അപ്പൊ അവർ ഈ ചൂടിനെ പ്രതിരോധിക്കാൻ അവർക്ക് കുറക്കൂടി എളുപ്പമാണ്. ഈ ചൂട് കാരണം മാസത്തിൽ ഒരുപാട് മരണം ഉണ്ടാവുന്നുണ്ടല്ലോ. വെള്ളപ്പൊക്കം, വെള്ളപ്പൊക്കത്തില് നീന്താൻ അറിയില്ല പലർക്കും. ഞാനപ്പോ ഇത് ക്ലാസ് എടുക്കാൻ പോകും പല. അപ്പൊ ഞാനിത് ക്ലാസ്സിൽ വെറുതെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, നീന്താൻ അറിയാമോ? നിങ്ങൾ ആരെ എന്ത് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്? ഇത് എന്തെങ്കിലും ഒരു വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും രക്ഷിക്കുക, അവനോൻ തന്നെ രക്ഷപ്പെടാനായിരിക്കും ഏതൊരാളും നോക്കാൻ പോണം. അല്ലാതെ കൂടെയുള്ള ഒരാളെ എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും നമുക്ക് അപ്പൊ രക്ഷിക്കാൻ പറ്റില്ല. പിന്നെ വേറെ ആള് രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ട്രെയിൻഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മളും കൂടി മുങ്ങിപ്പോവും. അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചിട്ട് എങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഞാൻ ഈ ചോദിക്കണമെങ്കിൽ ഞാൻ പഠിച്ചിരിക്കണമല്ലോ. അപ്പൊ ഞാൻ ഈ സർവീസിന്റെ ഇടയിൽ എനിക്ക് നീന്താൻ, ഞാൻ രണ്ടു മൂന്ന് സ്ഥലത്ത് പോയി കേട്ടോ നീന്താൻ. അവിടെയൊക്കെ ഞാൻ വളരെ ഭീകരമായി പരാജയപ്പെട്ടു പോയി. അതായത് ഞാൻ വെള്ളത്തിൽ കുറച്ചു നേരം പൊങ്ങിക്കിടക്കും, അത് കഴിയുമ്പോൾ ഞാൻ താഴ്ന്നു പോകും. അപ്പോൾ ഈ പഠിപ്പിക്കുന്ന കോച്ച് അവർ പറഞ്ഞു, മാഡം ഇത് പഠിക്കാൻ പറ്റുന്ന തോന്നണില്ല, നമുക്കിത് വേണ്ടാന്ന് വയ്ക്കാം. അപ്പൊ എനിക്ക് വാശിയായി, ഞാൻ എന്തുകൊണ്ട് താഴ്ന്നു പോകുന്നു. നമ്മൾ തമാശയായിട്ട് പറയുമല്ലോ പോസ്റ്റൽ ട്യൂഷനിൽ നമ്മൾ നീന്തൽ പഠിച്ചു എന്നുള്ള. ഞാൻ വാസ്തവത്തിൽ പോസ്റ്റൽ ട്യൂഷൻ എടുത്തു. അപ്പൊ ഞാനിങ്ങനെ ഇതിന്റെ വീഡിയോ ഇങ്ങനെ നോക്കുമ്പോൾ എന്തുകൊണ്ട് താഴ്ന്നു പോകണം എന്ന് വെച്ചാൽ, ശരിക്കും നമ്മുടെ തല പൊസിഷൻ ശരിയല്ലാത്തതുകൊണ്ടും കാല് നേരെ അല്ലാത്തതുകൊണ്ടും ഒക്കെയാണ്. പിന്നെ ഈ വെപ്രാളം വരുമ്പോൾ വെള്ളത്തിൽ താഴ്ന്നു പോകാനുള്ള ഇത് ഓരോ ദിവസവും കറക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ താമസിക്കുന്ന പി ടി പി നഗറിലാണ്, പട്ടം താണ് വെള്ളം നഗർ. അതിൻ്റെ അടുത്തൊരു കുളമുണ്ടായിരുന്നു, സ്വാഭാവിക കുളം, ഇങ്ങനെ അടിയിൽ നിന്നുള്ള ഊറ്റ്. അതിൽ ചെറിയ മീനുണ്ട്, ഒരു ആമയുണ്ടായിരുന്നു. അത് നമ്മളെല്ലാം നീന്താൻ പോകുമ്പോൾ ഈ ആമ ആമയുടെ ഭാഗത്ത് ഒളിച്ചിരിക്കും, അത് നമ്മളെ ഉപദ്രവിക്കില്ല. ചെറിയ നീർക്കോലി അതൊക്കെ ഉണ്ട്, സ്വാഭാവിക കുളമായതുകൊണ്ട് തന്നെ. ചില ഭാഗത്ത് ആഴം കുറവാണ്, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നല്ല ആഴമുണ്ട്. പിന്നെ ഒരു ലേഡി കോച്ചിന് ഇവർ പറഞ്ഞു, 10 പേരെ കൊണ്ടുവന്ന ഒരു ലേഡി ടീച്ചറെ വെച്ച് തരാമെന്ന് പറഞ്ഞു. ഞാൻ എന്നെ കഴിയുന്ന ആളുകളെയൊക്കെ വിളിച്ചു നോക്കി, അപ്പൊ ആരും വരുന്നില്ല. അപ്പൊ ഞാൻ ഈ ഡി ടി പി എടുത്തിട്ട് താല്പര്യമുള്ളവർ ഇന്ന ആളെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഈ മിൽമ ബൂത്തില്ലേ, മിൽമ ബൂത്തിലെല്ലാം കൊണ്ട് ഒട്ടിച്ചു. ഒട്ടിച്ചാൽ അതെ, ഈ പാല് മേടിക്കാൻ വരുന്നവർ ഇത് കാണുമല്ലോ, അവരെന്നെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് 8 പേരെ കിട്ടി. എൻ്റെ ഈ ബുദ്ധിമുട്ട് കണ്ടിട്ട് അവർ പറഞ്ഞ ഒരു ലേഡി ടീച്ചറെ വെച്ച് തരാം. അപ്പൊ വേഷത്തിന്റെ ഒരു പ്രശ്നം വന്നു. അതായത് നമ്മൾ എന്ത് വേഷം ഇട്ടാലും നാട്ടുകാർക്കാണ് പ്രശ്നം. അപ്പൊ ഞാന് ഈ സ്വിം സൂട്ട് ഇട്ട് പോരാൻ ആരും തയ്യാറല്ല. അപ്പൊ ഓൺലൈനിൽ നോക്കിയപ്പോ ബുർഖിനി എന്ന് പറഞ്ഞു, ഈ ബുർഖ. അപ്പൊ അതൊക്കെ വിട്ട് ഞങ്ങള് വെള്ളത്തിലിറങ്ങി. കുറെ പേര് കൊഴിഞ്ഞു പോയി, പക്ഷെ കുറച്ച് പേര് അത് കണ്ടിന്യൂ ചെയ്തു. ഞാൻ പഠിച്ചെടുത്തു പഠിച്ചെടുത്തു. പിന്നെ കറക്ഷൻ ഒക്കെ ഈ പോസ്റ്റൽ ട്യൂഷൻ വഴി തന്നെയാണ് കറക്റ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഫീസ് കൊടുക്കാൻ പറ്റാത്ത കുറച്ച് കുട്ടികള്, കോട്ടൺ ഹിൽ സ്കൂളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ, അവരെയായിരുന്നു എനിക്ക് കൂടുതൽ പരിചയം. അപ്പൊ അവരെയും കുറച്ചല്ലാത്ത സ്ത്രീകളെയും ഒക്കെ ഞങ്ങള്, കോച്ചിനും കുറച്ച് പൈസ കൊടുക്കണമല്ലോ, അപ്പൊ ഈ ഉടുപ്പുകള് ഞങ്ങളുടെ ഉടുപ്പ് അവർക്കും കൊടുത്തുകൊണ്ട്, ചിലർക്ക് പുതിയത് മേടിച്ചു കൊടുത്തുകൊണ്ട് 40 പേരുള്ള ഒരു വലിയ സംഘമായി അത് മാറി. അവരെല്ലാരും പഠിച്ചു.
8: നമുക്ക് മൂന്നാമത്തെ പാട്ടിലോട്ട് പോയാലോ.
9: മൂന്നാമത്തെ പാട്ട് എന്ന് പറയുന്നതാ

അത് 1968 റിലീസ് ചെയ്ത ചിത്രമാണ്. വിദ്യാർത്ഥി എന്നാണ് ആ സിനിമയുടെ പേര്. ശ്രീ വയലാർ അദ്ദേഹം എഴുതി, ശ്രീ ബി എ ചിദംബരനാഥ് അദ്ദേഹമാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. ശ്രീമതി ബി വസന്ത, ശ്രീ ജയചന്ദ്രൻ രണ്ടുപേരും കൂടി ചേർന്ന പാട്ടാണ്. അതില് ബി പാട്ട് കേൾക്കാം.

സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയഗാനങ്ങളുടെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ നിർവഹണം MS ആശ, നിർവഹണ സഹായം വിനോദ് പ്രഭാകർ. ഈ പരിപാടിയുടെ അടുത്ത ഭാഗം അടുത്ത തിങ്കളാഴ്ച കേൾക്കാം.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: ഏവിയേഷൻ രംഗത്തെ ജോലിയാണ് നിങ്ങളുടെ സ്വപ്നം
2: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ്, ബിബിഎ, ബികോം പ്ലസ് അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
1: വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, ട്രിവാൻഡ്രം, 9744988222.
3: 916 ഹോൾ മാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
5: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
6: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
7: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
8: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
9: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

യൂസഫ് അലി കേച്ചേരി ഗാനരചന നിർവഹിച്ച് ജയം രാജു സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ഷെവലിയർ മിഖേൽ. വിൽസൺ സംഗീതം നൽകി എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണിത്. ചിത്രം അടുക്കള രഹസ്യം അങ്ങാടിപ്പാട്ട്. ഈ ഗാനം എഴുതിയത് ബിച്ചു തിരുമല.

0: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
1: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. മെയ് 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ് മെയിൻ റോഡ് ചാല. 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
3: രവീന്ദ്രന്റെ സംഗീതത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഒരു ഗാനമാണിനി. ചിത്രം ചമ്പക്കുളം തച്ചൻ. ഗാനരചന ബിച്ചു തിരുമല. സംഗീതം നൽകിയിരിക്കുന്നത് രവീന്ദ്രൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ദേശീയ സാങ്കേതിക ദിനത്തിൽ രാജ്യത്തെ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനത്തെയും അർപ്പണബോധത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. 1998 പൊഖ്രാൻ ആണവ പരീക്ഷണങ്ങളുടെ വിജയം ഇന്ത്യയുടെ ശാസ്ത്രീയ മികവിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും അടയാളമാണെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചു. രാജ്യത്തിന്റെ പുരോഗതിക്കായി പ്രയത്നിക്കുന്ന ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാർക്കും ഗവേഷകർക്കും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും അഭിവാദ്യങ്ങൾ നേർന്നു. 1998 ചരിത്രപ്രസിദ്ധമായ പൊഖ്രാൻ ആണവ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ നിശ്ചയദാർഢ്യത്തെ അദ്ദേഹം അനുസ്മരിച്ചു. കേന്ദ്ര വനം വകുപ്പ് മന്ത്രി ഭൂപേന്ദർ യാദവ് ഓസ്ട്രേലിയയുടെ കാലാവസ്ഥാ ഊർജ വകുപ്പ് മന്ത്രി ക്രിസ് ബോവനുമായി ഒരു വെർച്വൽ ചർച്ച നടത്തി. ഇരു രാജ്യങ്ങളുടെയും മുൻഗണനയെക്കുറിച്ചും ഈ വർഷം അവസാനം ചർച്ച ചെയ്യേണ്ട പ്രധാന അജണ്ടകളെക്കുറിച്ചും സംസാരിച്ചതായി അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനവും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും പൂർണ്ണമായും അംഗീകരിക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. തീരുമാനത്തിന് മുൻപായി നടത്തേണ്ട എല്ലാ ചർച്ചകളും ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട് നിയമസഭയുടെ ആദ്യ സമ്മേളനം തുടങ്ങി. പ്രോടേം സ്പീക്കർ MV കറുപ്പയ്യ പുതിയ MLA മാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വിദ്യാർത്ഥികൾക്ക് മിതമായ നിരക്കിൽ നോട്ട്ബുക്കുകളും പഠനോപകരണങ്ങളും ലഭ്യമാക്കുന്നതിന് കോഴിക്കോട് കൺസ്യൂമർ ഫെഡ് സൂപ്പർ മാർക്കറ്റിൽ ത്രിവേണി മെഗാ സ്റ്റുഡൻസ് മാർക്കറ്റ് ഇന്ന് പ്രവർത്തനം തുടങ്ങും. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാനും രക്ഷിതാക്കൾക്ക് ആശ്വാസമാകാനുമാണ് സ്റ്റുഡൻസ് മാർക്കറ്റുകൾ സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് മുക്കം അഗ്നിരക്ഷാ നിലയത്തിന്

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ധ്രുവം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയത്. രചന ഷിബു ചക്രവർത്തി, സംഗീതം SP വെങ്കടേഷ്.

കർണപർവം എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ് അടുത്തത്. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം ദേവരാജൻ, പാടിയത് ജയചന്ദ്രൻ.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് ആൻകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
5: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
6: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
7: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: ഒരു എ സി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നേ? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
9: അവിടെ 18 പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400 പരം മോഡൽ എസികൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞ മറ്റാരും ഉള്ളൂ.
10: പിട്ടാപ്പള്ളി ഏജൻസീസ്.
11: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
12: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
13: ഫർണിഷിംഗ് അവന്യൂ, ഇൻചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
14: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. പ്രിയ ശ്രോതാക്കളെ, അടുത്ത ഗാനം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി ഗായത്രി പാടിയത്. രചന കൈതപ്രം, സംഗീതം ഇളയരാജ.

0: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
1: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: ഇത്തവണത്തെ ഐശ്വര്യം ഭഗവതി തരും.
1: അതെങ്ങനെ?
2: 12 കോടിയുടെ വിഷു ബമ്പർ ഭഗവതി ലോട്ടറിയിൽ നിന്ന് എടുത്താൽ മതി. നിരവധി തവണ ബമ്പർ ലോട്ടറി അടിച്ചത് അവിടുന്ന് എടുത്ത ടിക്കറ്റുകൾക്കാ. ഇക്കഴിഞ്ഞ ഓണം ബമ്പറും അവിടുന്ന് എടുത്ത ടിക്കറ്റിന്.
3: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസീസ്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം.
4: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം ഉത്തമൻ എന്ന ചിത്രത്തിലെ ഗാനം. രചന കൈതപ്രം, സംഗീതം ജോൺസൺ, പാടിയത് യേശുദാസ്.

0: കൈതപ്രത്തിന്റെ വരികൾക്ക് മോഹൻ സിതാര സംഗീതം പകർന്ന് മധു ബാലകൃഷ്ണനും കലാഭവൻ മണിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കാഴ്ച.
1: പണ്ടണ്ണായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടി

സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിനു വേണ്ടി ശങ്കർ മഹാദേവൻ പാടിയ ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം വിദ്യാസാഗർ.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില. ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.

0: 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
1: जन जन का रखे ध्यान, टीबी मुक्त भारत अभियान।
2: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
4: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
3: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
5: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. കുടുങ്ങി.
6: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
7: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
8: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം ബോഡിഗാർഡ് എന്ന ചിത്രത്തിന് വേണ്ടി കാർത്തികും എലിസബത്ത് രാജുവും പാടിയത്. രചന കൈതപ്രം, സംഗീതം ഔസേ പച്ചൻ.

ചലച്ചിത്രഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ പാടിയത്. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം അലക്സ് പോൾ.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി അനന്തപുരി എഫ് എം 101.9, സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ദേശീയ സാങ്കേതിക ദിനത്തിൽ രാജ്യത്തെ ശാസ്ത്രജ്ഞർ, എഞ്ചിനീയർമാർ, നൂതന ആശയക്കാർ, ഗവേഷകർ എന്നിവർക്ക് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആശംസകൾ നേർന്നു. ജനങ്ങളുടെ കഴിവും സമർപ്പണവും കൊണ്ട് ശാസ്ത്രം, നവീകരണം, സാങ്കേതിക വിദ്യ എന്നിവയിൽ രാജ്യം ഗണ്യമായ മുന്നേറ്റം തുടരട്ടെയെന്ന് ഉപരാഷ്ട്രപതി ആശംസിച്ചു. സോമനാഥ് അമൃതപർവ് ആഘോഷ സമാപന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1 കിലോമീറ്റർ റോഡ് ഷോ നടത്തി. മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ഉപമുഖ്യമന്ത്രി ഹർഷ് സാങ്കവിയും അദ്ദേഹത്തെ അനുഗമിച്ചു. 2026-27 സാമ്പത്തിക വർഷം ഇന്ത്യൻ സമ്പദ് മേഖല 6.6% വളർച്ച നേടുമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഗവേഷണ റിപ്പോർട്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ 4ാം പാദത്തിൽ യഥാർത്ഥ GDP വളർച്ച 7.2% റിപ്പോർട്ടിൽ പറയുന്നു. അസമിൽ NDA ഗവൺമെന്റ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ, നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത ഹിമന്ത ബിശ്വ ശർമ്മയെ ഗവൺമെന്റ് രൂപീകരണത്തിന് ക്ഷണിച്ചു. CPIM നേതൃയോഗങ്ങൾക്ക് നാളെ തുടക്കമാകും. നാളെ സെക്രട്ടേറിയറ്റും 13-ും 14-ും സംസ്ഥാന കമ്മിറ്റിയും ചേരും. 15 മുതൽ പല ഘട്ടങ്ങളിലായി 2 ദിവസത്തെ ജില്ലാ നേതൃയോഗങ്ങളും വിളിച്ചു ചേർത്തു. കനത്ത ചൂടിന് ആശ്വാസമായി പാലക്കാട് ജില്ലയിൽ വേനൽ മഴ ലഭിച്ചെങ്കിലും കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നു. ഈ സീസണിൽ ലഭിക്കേണ്ട മഴയിൽ 60% കുറവുണ്ടായതാണ് പ്രതിസന്ധിക്ക് കാരണം. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഫോറസ്റ്റ് വാച്ചർക്ക് പരിക്കേറ്റു. വയനാട് തോൽപ്പെട്ടി സ്വദേശി ഇടമല വീട്ടിൽ വിഷ്ണുകുമാറിനാണ് പരിക്കേറ്റത്. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ പഞ്ചാബ് FC നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക് കേൾക്കാം.

0: ചിത്രമഞ്ജുഷ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ.
1: ചിത്രമഞ്ജുഷയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. 1988 പുറത്തിറങ്ങിയ അതിമനോഹരമായ ഒരു ചിത്രം. പ്രേം നസീർ, ജയറാം, ജയഭാരതി എന്നിവർ അഭിനയിച്ച ഈ ചിത്രത്തിലെ ഗാനങ്ങളാണ് ഏറെ ശ്രദ്ധേയം. എല്ലാ ഗാനങ്ങളുടെയും വരികളെഴുതിയത് യൂസഫ് അലി കേച്ചേരി. നൌഷാദ് എന്ന സംഗീത സംവിധായകൻ മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് നൽകിയ ഒരേ ഒരു ചിത്രം. എല്ലാ ഗാനങ്ങളിലെയും ശബ്ദ സാന്നിധ്യം യേശുദാസും. ഇതെല്ലാം മതിയാകും ഗാനങ്ങൾ നിത്യഹരിതമാകാൻ. ചിത്രം പ്രിയ ശ്രോതാക്കൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ധ്വനി, അതെ, ധ്വനി എന്ന ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും ഇന്ന് ചിത്രമഞ്ജുഷയിലൂടെ കേൾക്കാം.

0: ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
3: അതിനിപ്പോ എന്താ എത്ര സംശയം, കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
0: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പിള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
0: പിട്ടാപ്പിള്ളി ഏജൻസീസ്.
6: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
7: ആണോ, അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
6: 12 കോടി രൂപയുടെ വിഷു ബമ്പർ നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ടിക്കറ്റിന്. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നേരത്തെ ടിക്കറ്റിനല്ലേ കിട്ടിയത്.
2: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
8: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തിരയിപ്പൂക്കൾ കേൾക്കാം. ആദ്യം ഇന്ത്യൻ 2 എന്ന ചിത്രത്തിനു വേണ്ടി അനിരുദ്ധും ശ്രുതികയും പാടിയ ഗാനം. രചന പാവിജയ്, സംഗീതം അനിരുദ്ധ്.

0: കൗമാരക്കാരിലെ പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡയറ്റീഷ്യൻ കീർത്തി എൽ ദാസ് സംസാരിക്കുന്നു.
1: അഡോൾസൻസ്, അതായത് കൗമാര അവസ്ഥ എന്നത് കുട്ടിക്കാലത്തിൽ നിന്നും പ്രായപൂർത്തിയിലേക്കുള്ള മാറ്റത്തിന്റെ കാലഘട്ടമാണ്. സാധാരണയായി 10 മുതൽ 19 വയസ്സ് വരെയുള്ള സമയമാണിത്. കുട്ടികളിൽ ശാരീരിക മാറ്റം നടക്കുന്ന സമയവുമാണ്. ഗ്രോത്ത് സ്പേർട്ട് അഥവാ വേഗത്തിൽ ഉയരം വയ്ക്കുക, ശരീരരൂപത്തിൽ മാറ്റം വരിക, ഹോർമോൺ മാറ്റം നടക്കുക എന്നിങ്ങനെ അനവധി മാറ്റങ്ങളിലൂടെ കുട്ടികൾ കടന്നുപോകുന്നു. അതുപോലെ തന്നെ മാനസികമായും സാമൂഹികമായും മാറ്റങ്ങൾ നടക്കുന്ന സമയവുമാണ്. ഇനി അഡോളസെന്റ് ന്യൂട്രിയൻസ് അഥവാ കൗമാരക്കാലത്തെ പോഷണം എന്നത് ഈ പ്രായത്തിൽ കുട്ടികളുടെ ശരിയായ വളർച്ചയ്ക്കും ഹോർമോൺ മാറ്റങ്ങൾക്കും ആവശ്യമായ ഭക്ഷണക്രമമാണ്. വളർച്ച അതിവേഗത്തിൽ നടക്കുന്നത് കൊണ്ടുതന്നെ ന്യൂട്രീഷൻ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അടുത്ത് നമുക്ക് പ്രധാന പോഷകങ്ങൾ എന്താണെന്ന് നോക്കാം. ആദ്യമായി പ്രോട്ടീൻസ്. പ്രോട്ടീൻസ് ശരീരത്തിന്റെ മസിൽ, കോശങ്ങൾ, ടിഷ്യൂസ് എന്നിവയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന പോഷകമാണ്. സോഴ്സസ് നോക്കുകയാണെങ്കിൽ വെജിറ്റബിൾ സോഴ്സസും നോൺ വെജ് സോഴ്സസും ഉണ്ട്. അതിൽ നോൺ വെജ് സോഴ്സസിൽ നിന്നാണ് നമുക്ക് കൂടുതലായി പ്രോട്ടീൻ കിട്ടുന്നത്. എന്തെന്നാൽ ശരീരത്തിനാവശ്യമായ എല്ലാ അമിനോ ആസിഡ്സും നമുക്ക് നോൺ വെജ് സോഴ്സസിൽ നിന്നും ലഭിക്കുന്നു. പക്ഷേ നോൺ വെജ് പാചകം ചെയ്യുമ്പോൾ എണ്ണയുടെ അളവ് കൂടുതലായാൽ അത് ഹോർമോൺ ചേഞ്ചസിന് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ നോൺ വെജ് പാചകം ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചാൽ മതിയാവും. നോൺ വെജ് സോഴ്സസ് നോക്കുകയാണെങ്കിൽ മീന്, മുട്ട, മാംസം എന്നിവ, അതുപോലെ കടൽ ഭക്ഷണങ്ങൾ, ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. വെജ് സോഴ്സ് പയറ്, പരിപ്പ്, സോയ, പനീർ, മഷ്റൂം, ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ കൗമാരക്കാരിൽ കൂടുതൽ, പ്രത്യേകിച്ച് ആൺകുട്ടികൾ, മസിൽ ബിൽഡപ്പിന് പോകുന്ന സമയമാണ്. സോ ക്രിയേറ്റിൻ പോലുള്ള സപ്ലിമെന്റ് എടുക്കാനുള്ള ചാൻസസ് കൂടുതലുമാണ്. എന്നാൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ക്രിയാറ്റിൻ പോലുള്ള സപ്ലിമെന്റ് എടുക്കാതിരിക്കുന്നതാണ് ഉത്തമം. അടുത്ത പ്രധാന പോഷകങ്ങളിൽ ഒന്നാണ് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് ശരീരത്തിന്റെ പ്രധാന എനർജി സോഴ്സാണ്. അരി, ഗോതമ്പ്, പഴവർഗ്ഗങ്ങൾ എന്നിവയും ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, കപ്പ എന്നുവേണ്ട മണ്ണിനടിയിലുള്ള വെജിറ്റബിൾസിലും നല്ല സോഴ്സസാണ്. കൗമാരക്കാരിൽ കോമണായി കണ്ടുവരുന്നതാണ് കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കിക്കൊണ്ട് ശരീരഭാരം കുറയ്ക്കുന്ന ഒരു പ്രവണത. പക്ഷേ അത് തെറ്റായ ഒരു പ്രവണതയാണ്. പകരം ആഹാരത്തിന്റെ, പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറച്ചുകൊണ്ട് ആഹാരം കഴിക്കുകയാണ് ചെയ്യാനുള്ളത്. ചോറിന്റെ അളവ് കുറച്ചുകൊണ്ട് പ്രോട്ടീനും പച്ചക്കറികളും ആവശ്യത്തിന് ഉൾപ്പെടുത്താവുന്നതാണ്. ശരിയായ വ്യായാമം ഉൾപ്പെടുത്തിക്കൊണ്ടും ശരീരഭാരം കുറയ്ക്കാം. വ്യായാമത്തിന്റെ ഇന്റൻസിറ്റി അനുസരിച്ച് കാർബോഹൈഡ്രേറ്റിന്റെ അളവിലും വ്യത്യാസം വരുന്നതാണ്. അടുത്തതായി ഫാറ്റ്. ഫാറ്റ് അഥവാ കൊഴുപ്പ് എന്നത് ശരീരത്തിന് ആവശ്യമായ ഒരു പ്രധാന പോഷകമാണ്. ശരീരത്തിന് എനർജി നൽകാനും ഹോർമോൺ ബാലൻസ് ചെയ്യാനും ബ്രെയിൻ ഹെൽത്തിനും ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസ് ആയ ADEK ആഗിരണത്തിനും സഹായിക്കുന്നു. ശരീരഭാരം കുറയ്ക്കാനായി ഫാറ്റ് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. പകരം അൺഹെൽത്തി ഫാറ്റ്സ് അഥവാ മോശം കൊഴുപ്പാണ് ഒഴിവാക്കേണ്ടത്. വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാര സാധനങ്ങൾ ഒഴിവാക്കുക. പകരം നല്ല കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള നട്ട്സ്, സീഡ്സ്, മീന് എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അടുത്തതായി വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. ഇവ രണ്ടും ശരീരത്തിൽ ചെറിയ അളവിൽ വേണ്ടതാണെങ്കിലും ശരീരത്തിന്റെ വളർച്ചയിലും ആരോഗ്യത്തിലും വളരെ പ്രധാന പങ്കുവഹിക്കുന്നു. ആദ്യം നമുക്ക് വൈറ്റമിൻസ് നോക്കാം. വൈറ്റമിൻ എ കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ്. ക്യാരറ്റ്, ചീര എന്നിവ പ്രധാന സോഴ്സുകളാണ്. വൈറ്റമിൻ ബി എനർജി പ്രൊഡക്ഷനും നാഡികളുടെ ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. മുട്ടയിലും ധാന്യങ്ങളിലും ധാരാളമായി അടങ്ങിയിരിക്കുന്നു. വൈറ്റമിൻ സി ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. സിട്രസ് ഫ്രൂട്ട്സിലും, അതായത് പുളിപ്പുള്ള ഫ്രൂട്ട്സിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. നാരങ്ങ, ഓറഞ്ച്, ഇതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. പേരയ്ക്കായും നെല്ലിക്കായും വൈറ്റമിൻ സിയുടെ പ്രധാന സോഴ്സസ് ആണ്. വൈറ്റമിൻ ഡി കാൽഷ്യം ശരീരത്തിൽ

0: അബ്സോർപ്ഷൻ ചെയ്യാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഡി ആണ്. പൊതുവെ വൈറ്റമിൻ ഡി ആരും ശ്രദ്ധിക്കാറില്ല, എന്നാൽ വർഷത്തിൽ ഒരു തവണയെങ്കിലും വൈറ്റമിൻ ഡി പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വൈറ്റമിൻ ഇ സ്കിൻ ഹെൽത്തിനും മുടിയുടെ ആരോഗ്യത്തിനും അത്യാവശ്യമാണ്. നട്സിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഇനി വൈറ്റമിൻ ശരീരത്തിൽ കുറഞ്ഞാൽ ക്ഷീണവും പ്രതിരോധശേഷി കുറവും അനുഭവപ്പെടാം. അതുകൊണ്ട് തന്നെ ദിവസവും പഴവും പച്ചക്കറികളും നട്സും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അടുത്തതായി മിനറൽസ്. ശരീരത്തിൽ വളരെ ചെറിയ അളവിൽ ആവശ്യമാണെങ്കിലും എല്ലുകളുടെയും പല്ലുകളുടെയും ശരിയായ പ്രവർത്തനത്തിനും രക്തം, മസിൽ, നാഡീ പ്രവർത്തനം എന്നിവയ്ക്കും വളരെ പ്രധാന പങ്കുവഹിക്കുന്നു. പ്രധാന മിനറൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കാൽഷ്യം എല്ലുകളുടെയും പല്ലുകളുടെയും ശക്തിക്ക് വളരെ അത്യാവശ്യമാണ്. പാല്, തൈര്, ചെറുമീൻ എന്നിവ വളരെ നല്ല സോഴ്സസ് ആണ്. അയൺ രക്തത്തിനും ഹീമോഗ്ലോബിനും വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ചീരയും മാംസവും വളരെ നല്ല സോഴ്സസ് ആണ്. പൊട്ടാഷ്യം പഴവും പച്ചക്കറികളും വളരെ നല്ല സോഴ്സസ് ആണ്. പൊട്ടാഷ്യം മസിലിന്റെയും നെർവിന്റെയും പ്രവർത്തനത്തിന് അത്യാവശ്യമാണ്. സിങ്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിന് അത്യാവശ്യമാണ്. നട്സിലും മാംസത്തിലും ധാരാളമായി അടങ്ങിയിരിക്കുന്നു. മഗ്നീഷ്യം മസിൽ റിലാക്സേഷനും എനർജി പ്രൊഡക്ഷനും അത്യാവശ്യമാണ്. ധാന്യങ്ങളിലും നട്സിലും അടങ്ങിയിരിക്കുന്നു. അടുത്തതായി ഫൈബർ അഥവാ നാരുകൾ. ദഹനം മെച്ചപ്പെടുത്തുന്നതിനും കോൺസ്റ്റിപേഷൻ അഥവാ മലബന്ധം തടയുന്നതിനും ശരീരഭാരം കുറയ്ക്കുന്നതിനും രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാനും നാരുകൾ പ്രധാന പങ്കുവഹിക്കുന്നു. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ എന്നിവയിലെല്ലാം നാരുകൾ അടങ്ങിയിരിക്കുന്നു. അടുത്തതായി വെള്ളം. ശരീരത്തിന്റെ ഏറ്റവും പ്രധാനമായ ഘടകമാണ് വെള്ളം. നമ്മുടെ ശരീരത്തിന്റെ ഏകദേശം 60% വരെ വെള്ളമാണ്. ശരീര താപനില നിയന്ത്രിക്കാനും പോഷകങ്ങൾ ശരീരത്തിൽ എത്തിക്കാനും മാലിന്യങ്ങൾ മൂത്രത്തിലൂടെയും വിയർപ്പിലൂടെയും നീക്കം ചെയ്യാനും ബ്രെയിൻ ഫംഗ്ഷനും മസിലിന്റെ പ്രവർത്തനത്തിനും എല്ലാം വെള്ളം പ്രധാന പങ്കുവഹിക്കുന്നു. ദിവസവും 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കേണ്ടതാണ്. അടുത്തതായി പ്രോബയോട്ടിക്സ്. പ്രോബയോട്ടിക്സ് എന്നത് കുടലിലുള്ള നല്ല ബാക്ടീരിയ ആണ്. അതുപോലെ ബാക്ടീരിയ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വഴിയും നമുക്ക് പ്രോബയോട്ടിക്സ് കിട്ടുന്നു. ഡെയിലി പ്രോബയോട്ടിക്സ് കഴിക്കുന്നത് വഴി ദഹനം മെച്ചപ്പെടുത്താനും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും മലബന്ധം, ബ്ലോട്ടിംഗ് എന്നിവ കുറയ്ക്കാനും ഗട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നു. തൈര്, മോര്, ഫെർമെന്റഡ് ഫുഡ്, ഹോം മെയ്ഡ് പിക്കിൾസ് എന്നിവ പ്രോബയോട്ടിക്സിന്റെ നല്ല സോഴ്സസ് ആണ്. ഇതുവരെ നമ്മൾ ആഹാരത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ആഹാരത്തോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് വ്യായാമവും. ദിവസവും 30 മുതൽ 45 മിനിറ്റ് വരെ വ്യായാമം ശീലമാക്കുക. ഇത് മസിൽ ശക്തി വർദ്ധിപ്പിക്കുകയും ശരീരഭാരം നിയന്ത്രിക്കുകയും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും പ്രമേഹം പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ വരാതെ ഒരു പരിധിവരെ തടയുകയും ചെയ്യുന്നു. ഫിറ്റ്നസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നു. അതുപോലെ മാനസിക ആരോഗ്യവും മെച്ചപ്പെടുത്തുന്നു. കൗമാരക്കാലം എന്നത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വളർച്ചാ ഘട്ടമാണ്. ഈ സമയത്ത് ശരിയായ പോഷണം ലഭിച്ചാൽ മാത്രമേ ശരീരവും മനസ്സും ആരോഗ്യമായി വികസിക്കുകയുള്ളൂ. അതിനാൽ ബാലൻസ്ഡ് ഡയറ്റ്, ശരിയായ വ്യായാമം, നല്ല ജീവിതശൈലി എന്നിവ പാലിക്കുന്നത് വളരെ പ്രധാനമാണ്. ഇന്ന് നാം ശ്രദ്ധിക്കുന്ന ചെറിയ മാറ്റങ്ങൾ നാളെയുടെ ആരോഗ്യകരമായ ജീവിതത്തിന് വലിയ അടിത്തറ പാകുകയും ചെയ്യും.
1: കൗമാരക്കാരിലെ പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡയറ്റീഷ്യൻ കീർത്തി എൽ ദാസ്.
2: സൂര്യാഘാതത്തിൽ നിന്നും രക്ഷ നേടാൻ പരുത്തി തുണികൾ ഉപയോഗിക്കുകയും ഇറുകിയ വസ്ത്രധാരണ രീതി ഉപേക്ഷിക്കുകയും വേണം.
1: ഡോക്ടർ എസ് ബിമൽ കുമാർ.
2: കഴിവതും ചൂട് സമയം യാത്രയ്ക്ക് തിരഞ്ഞെടുക്കാതിരിക്കുക. ജോലി സ്ഥലങ്ങളിലും വീടുകളിലും വായു സഞ്ചാരം ഉറപ്പാക്കുക. ദിവസവും 2 പ്രാവശ്യമെങ്കിലും ശരീരം കഴുകുന്നതും ബോഡി ലോഷൻ, ടാൽക്കം പൗഡർ ഇവ ഉപയോഗിക്കുന്നതും നല്ലതാണ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി അനന്തപുരി എഫ് 101.9 സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രത്തിലെ അമൃത പർവ് ആഘോഷത്തിന്റെ ഭാഗമായി ദർശനവും പൂജയും നടത്തി. ആഘോഷ സമാപനത്തിൽ പങ്കെടുക്കാനെത്തിയ പ്രധാനമന്ത്രി 1 കിലോമീറ്റർ റോഡ് ഷോയിലും പങ്കെടുത്തു. പശ്ചിമേഷ്യൻ സാഹചര്യത്തിൽ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ ശാക്തീകരിക്കാൻ 7 ചെലവ് ചുരുക്കൽ നിർദ്ദേശങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹൈദരാബാദിൽ ഇന്നലെ പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യവെയാണ് പ്രധാനമന്ത്രി ഈ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചത്. ഇന്ധന ഉപഭോഗം കുറയ്ക്കാനും വിദേശയാത്രകൾ ഒഴിവാക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ ആഹ്വാനത്തെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വിമർശിച്ചു. കഴിഞ്ഞ 12 വർഷത്തെ ഭരണം കൊണ്ട് ജനങ്ങൾ എന്ത് വാങ്ങണം, എവിടെ പോകണമെന്ന് ഗവൺമെന്റ് തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് രാജ്യം എത്തിയെന്ന് അദ്ദേഹം എക്സ് ഹാൻഡിലിൽ കുറിച്ചു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ഘടകകക്ഷികൾ ഒരു നേതാവിന് വേണ്ടിയും വാദിക്കുന്നില്ലെന്നും അത് ഊഹാപോഹം മാത്രമാണെന്നും കെ മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ശബരിമലയിൽ ഇടവമാസ പൂജാ ദർശനത്തിനായി വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. സന്നിധാനത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തർക്ക് മുറികളുടെ ബുക്കിംഗും ഓൺലൈനായി ആരംഭിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച നട തുറക്കും. ബേപ്പൂരിൽ നിന്ന് ലക്ഷദ്വീപിലെ ആന്ത്രോത്തിലേക്ക് വീണ്ടും സ്വകാര്യ യാത്രാ കപ്പൽ സർവീസ് തുടങ്ങും. ഓഗസ്റ്റ് 15 ട്രയൽ സർവീസ് ആരംഭിക്കും. കണ്ണൂരിൽ പോലീസ് സഹകരണ സംഘത്തിലേക്ക് നടത്തിയ നിയമന പരീക്ഷയ്ക്കിടെ പ്രതിഷേധം. പിൻവാതിൽ നിയമന നീക്കം ആരോപിച്ച് KSU പ്രവർത്തകരാണ് ചോദ്യപേപ്പറുകൾ കീറിയെറിഞ്ഞ് പ്രതിഷേധിച്ചത്. AFC Under-17 വനിതാ ഏഷ്യ കപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ആതിഥേയരായ ചൈനയെ നേരിടും. ചൈനയിലെ സുഷൌ സ്പോർട്സ് സെന്റർ സ്റ്റേഡിയത്തിലാണ് മത്സരം. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക് കേൾക്കാം.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഏകതാര. തൊണ്ണൂറുകളുടെ മധ്യത്തിൽ ഒരു തരംഗം സൃഷ്ടിച്ച് മലയാള ഭാഷയ്ക്ക് ഇണങ്ങുന്ന ഈണത്തിനൊപ്പം നവീനമായ വാദ്യവിന്യാസത്തോടെ രംഗപ്രവേശനം ചെയ്ത് പിന്നീട് മലയാളിക്ക് പ്രിയങ്കരനായി മാറിയ സംഗീത സംവിധായകൻ വിദ്യാസാഗർ 1989 പൂമാനം എന്ന തമിഴ് ചിത്രത്തിലെ എൻ അൻപേ എന്ന ഗാനത്തിന് സംഗീതം നൽകിക്കൊണ്ടാണ് അദ്ദേഹം സംഗീത സംവിധാനം ആരംഭിച്ചത്. 1996 അഴകിയ രാവണൻ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലും അദ്ദേഹം സംഗീത സംവിധാനം ആരംഭിച്ചു. ഈ ചിത്രത്തിന് സംസ്ഥാന പുരസ്കാരം ലഭിക്കുകയും ചെയ്തു. 1998 2000 കേരള സംസ്ഥാന പുരസ്കാരം വീണ്ടും അദ്ദേഹത്തെ തേടിയെത്തി. 2004 തെലുങ്കിൽ സംഗീത സംവിധാനം നടത്തിയ ഇദ്ദേഹത്തിന് ദേശീയ പുരസ്കാരവും ലഭിച്ചു. 3 പതിറ്റാണ്ടായി സംഗീതരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വിദ്യാസാഗർ സംഗീതം നൽകിയ ചില പാട്ടുകൾ ഇന്ന് കേൾക്കാം. ആദ്യം അഴകിയ രാവണൻ എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരനും ചിത്രയും പാടിയത്, രചന കൈതപ്രം.

0: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
1: അല്ല ഇത് എവിടെ സംഭവം?
0: നമ്മുടെ MRT ഓംനിഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ നടക്കുവല്ലേ, May 15 മുതൽ June 7 വരെ.
1: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
2: MRT ഹോംനീഡ്സ് മെയിൻ റോഡ് ചാല.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
2: അതിനിപ്പോ എന്താ സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: ഏകധാര തുടരുന്നു. ഈ പരിപാടിയിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വിദ്യാസാഗർ സംഗീതം പകർന്ന ഗാനങ്ങൾ. അടുത്ത ഗാനം ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. രചന എസ് രമേശൻ നായർ.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
3: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
0: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പള്ളി ഏജൻസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: ഏകധാര തുടരുന്നു. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വിദ്യാസാഗർ സംഗീതം പകർന്ന ഗാനങ്ങൾ. അടുത്ത ഗാനം ദേവദൂതൻ എന്ന ചിത്രത്തിനുവേണ്ടി S. ജാനകി പാടിയത്. രചന കൈതപ്രം.

ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് എസ് രമേശൻ നായർ, പാടിയത് യേശുദാസ്. സുജാതയും ചിത്രം ദോസ്ത്.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു.
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ഏകതാരയിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വിദ്യാസാഗർ സംഗീതം പകർന്ന ഗാനങ്ങൾ. വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ് അടുത്തത്. രചന ഗംഗയമരൻ, പാടിയത് MG ശ്രീകുമാറും സുജാതയും.

0: വിദ്യാസാഗർ സംഗീതം പകർന്ന ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഏകതാര ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: 1951 സോമനാഥ് ക്ഷേത്ര പുനരുദ്ധാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യമെന്ന വികാരത്തിന്റെ പ്രഖ്യാപനമായിരുന്നെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം പൌരാണിക പ്രതാപം വീണ്ടെടുക്കുന്നു എന്ന സന്ദേശമാണ് അത് ലോകത്തിന് നൽകിയതെന്നും സോമനാഥ് ക്ഷേത്രത്തിലെ അമൃതപർവ്വ ആഘോഷ സമാപനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. സോമനാഥ് ക്ഷേത്രത്തിന്റെ 75-ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേന എയർഷോ നടത്തി. സൂര്യകിരൺ എയ്റോബാറ്റിക്സ് ടീം സോമനാഥിന് മുകളിലെ ആകാശത്ത് വർണ്ണവിസ്മയം തീർത്തു. പശ്ചിമേഷ്യൻ സംഘർഷമുണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ നേരിടാൻ വർക്ക് ഫ്രം ഹോം അടക്കം നടപടികൾ പുനരാരംഭിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന രാസവളങ്ങളെ ആശ്രയിക്കുന്ന രീതി കർഷകർ ഒഴിവാക്കണമെന്നും ജൈവ കാർഷിക രീതികൾ സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധി അവലോകനത്തിന് ഡൽഹിയിൽ ചേർന്ന മന്ത്രിതല അവലോകന സമിതി മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്തി. ആരോഗ്യ ഊർജ സുരക്ഷ, ഷിപ്പിംഗ്, വ്യോമയാന മേഖലയിലെ ആഘാതങ്ങളും അവ നേരിടാൻ ആവശ്യമായ നടപടികളും യോഗം ചർച്ച ചെയ്തു. 2025 വികസിത് ഭാരത് റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ആക്ട് ഈ വർഷം ജൂലൈ 1 രാജ്യവ്യാപകമായി നടപ്പിലാക്കുമെന്ന് കേന്ദ്രം. എല്ലാ സാമ്പത്തിക വർഷവും 125 ദിവസത്തെ തൊഴിൽ ഉറപ്പു നൽകുന്ന

നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. മധ്യപ്രദേശ് മുഖ്യമന്ത്രി ഡോക്ടർ മോഹൻ യാദവ് 2 പെൺചീറ്റകളെ കുനോ ദേശീയ ഉദ്യാനത്തിലേക്ക് തുറന്നുവിട്ടു. 2023 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് 12 ചീറ്റകളെയും ഈ വർഷം ഫെബ്രുവരിയിൽ ബോട്സ്വാനയിൽ നിന്ന് 9 ചീറ്റകളെയും ഇന്ത്യയിൽ എത്തിച്ചിരുന്നു. കെ കരുണാകരനും നെഹ്റു കുടുംബവും തമ്മിലെ ബന്ധം വഷളായതിനു പിന്നിൽ താനാണെന്ന KV തോമസിന്റെ പുസ്തകത്തിലെ പരാമർശങ്ങൾ തെറ്റെന്ന് പത്മജ വേണുഗോപാൽ. പുസ്തകം വിറ്റുപോകാൻ എന്തും എഴുതുന്ന രീതി ശരിയല്ലെന്നും പത്മജ പറഞ്ഞു. പാലക്കാട് കൽപ്പാത്തിപ്പുഴയിൽ 12 വയസ്സുകാരൻ മുങ്ങിമരിച്ചു. കൊശപ്പാളയം സ്വദേശി ആദർശാണ് മരിച്ചത്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി വൈകുന്നേരം 5 മണിക്ക് കേൾക്കാം.

0: ആകാശവാണി അനന്ത് ബ്രീഫും 101.9.
1: ഹലോ ഡോക്ടർ,
2: നമസ്കാരം. പ്രിയ ശ്രോതാക്കളെ, May 6 പ്രക്ഷേപണം ചെയ്ത ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം. മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം MG കോളേജ് മുൻ പ്രിൻസിപ്പലും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ മൃദുല നായർ ബി മറുപടി നൽകുന്നു.
3: കാലം മാറുകയാണ്, ഒപ്പം മാതൃത്വത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും പാരന്റിംഗ് രീതികളും മാറുന്നുണ്ട്. ഇന്നത്തെ വേഗതയാർന്ന ലോകത്ത് കരിയറും കുടുംബവും കുട്ടികളുടെ വളർച്ചയും എല്ലാം ഒരേ സമയം ബാലൻസ് ചെയ്യുമ്പോൾ ഒരു രക്ഷിതാവ് നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങൾ എത്ര വലുതാണ്. ഡിജിറ്റൽ യുഗത്തിലെ വെല്ലുവിളികൾക്കിടയിൽ കുട്ടികളുമായി എങ്ങനെ നല്ലൊരു സൗഹൃദം സ്ഥാപിക്കാം, പെർഫെക്റ്റ് പാരന്റ് എന്ന സമ്മർദ്ദത്തിൽ നിന്ന് എങ്ങനെ മോചനം നേടാം എന്നീ വിഷയങ്ങൾക്ക് ശാസ്ത്രീയവും പ്രായോഗികവുമായ ഉത്തരങ്ങൾ തേടാനാണ് ഇന്ന് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മോടൊപ്പം ഇന്ന് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും MG കോളേജ് മുൻ പ്രിൻസിപ്പലുമായ ഡോക്ടർ മൃദുല നായർ ബി കൂടെയുണ്ട്. സ്വാഗതം മാഡം. ഇപ്പോൾ കുടുംബം എന്നത് ഒരു ടീമാണല്ലോ. അമ്മയ്ക്കും അച്ഛനും അതുപോലെ തന്നെ കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കും കുട്ടികളെ വളർത്തുന്നതിൽ ഒരേപോലെ തന്നെ പ്രാധാന്യവും ഉത്തരവാദിത്വവും ഒക്കെ ഉണ്ടെങ്കിലും മിക്കവാറും പാരന്റിങ്ങിൻ്റെ ഒരു ഭാരം മിക്കവാറും വഹിക്കേണ്ടി വരുന്നത് അമ്മ തന്നെയായിരിക്കും. ഇപ്പോൾ ജോലിക്ക് പോകേണ്ട സാഹചര്യമുണ്ട്, ജോലിസ്ഥലത്തെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, അങ്ങനെ പല പല ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ കൂടുതൽ ഭാരം മിക്കവാറും അമ്മയുടെ ചുമലിൽ തന്നെയായിരിക്കും. അപ്പോൾ മുന്നത്തെ കാലത്തെ അപേക്ഷിച്ച് ഇന്നത്തെ മാതൃത്വത്തെ താരതമ്യം ചെയ്യുമ്പോൾ ഒരു അമ്മയ്ക്കുണ്ടാവേണ്ട പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
4: ഏത് കാലഘട്ടത്തിലാണെങ്കിലും അമ്മ എന്ന വാക്കിന് വെറും രണ്ടക്ഷരത്തിൽ കൊള്ളുന്ന ഒരു വ്യാപ്തിയല്ല ഉള്ളത്. ഈ അമ്മയിൽ ചുറ്റിപ്പറ്റിയാണ് ഓരോ കുടുംബവും നിലനിൽക്കുന്നതും മുന്നോട്ട് പോകുന്നതും. തീർച്ചയായിട്ടും അച്ഛനും കുടുംബത്തിൽ താമസിക്കുന്ന മറ്റെല്ലാവർക്കും തുല്യ പ്രാധാന്യമുണ്ടെങ്കിലും ഒരു കുട്ടി നന്നായാലും ചീത്തയായാലും, പ്രത്യേകിച്ച് ചീത്തയായാലും ഉടനെ പറയും വളർത്തു ദോഷം, അതും പ്രത്യേകിച്ച് അമ്മമാരുടെ വളർത്തു ദോഷം. സോ അങ്ങനെ വരുമ്പോൾ പഴയകാല അമ്മമാരെക്കാളും കൂടുതൽ പുതിയ കാലഘട്ടത്തിലെ അമ്മമാര് എല്ലാ കാര്യവും അയ്യോ അത് എന്റെ തെറ്റുകൊണ്ടാണോ സംഭവിച്ചത് എന്ന ഒരു ഗിൽറ്റി ഫീലിങ്ങോടുകൂടി ജീവിക്കേണ്ടി വരുമ്പോൾ പുതിയ കാലഘട്ടത്തിലെ അമ്മമാർക്കാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഏത് കാലഘട്ടത്തിലും ആകട്ടെ, ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുഞ്ഞ് ജനിക്കാനായിട്ട് 9 തീർച്ചയായിട്ടും എടുക്കുമല്ലോ മനുഷ്യ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം ഒരു കുഞ്ഞ് വരികയല്ല. ഈ 9 ദൈവം അറിഞ്ഞു തന്നെയാണ് 9 ഇട്ടു കൊടുത്തിരിക്കുന്നത്. അതായത് കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ വളരുമ്പോൾ ആ അമ്മയ്ക്കുണ്ടാകുന്ന ശാരീരിക മാനസിക വ്യത്യാസങ്ങൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് അച്ഛനാകുന്ന ആ ഒരു പുരുഷന്റെ കുടുംബനാഥന്റെ, അയാളും ഈ 9 കൊണ്ട് വെറും ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഫ്രീ ബേർഡ് എന്ന നിലയിൽ ജീവിച്ചിരിക്കുന്ന ആ വ്യക്തിയും പതുക്കെ പതുക്കെ അച്ഛൻ്റെ റോളിലോട്ട് ആ വ്യക്തിയും വളർന്നു വരേണ്ടതുണ്ട്. പിന്നെ അതിന് ചുറ്റും നിൽക്കുന്ന അമ്മുമ്മ അപ്പൂപ്പൻ അങ്ങനെ പറഞ്ഞ കുറച്ച് പേര്. പക്ഷേ എത്രയൊക്കെ കുടുംബത്തിലെ മറ്റുള്ളവര് നമ്മളെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഉണ്ടെങ്കിലും ഈ കുട്ടി എന്ന് പറയുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും കരുതലും വിശ്വാസവും സ്നേഹവും എല്ലാം അറിഞ്ഞു തന്നെ വളരേണ്ട ഒരു കുട്ടിയായതുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധം വളരെ നല്ലതായിരിക്കണം എന്നേ എനിക്ക് പറയാൻ ഉള്ളൂ.
3: മാഡം, നമുക്ക് ഒരു കോൾ ഉണ്ട്, വിഷയത്തിലോട്ട് കോളിന് ശേഷം തിരികെ വരാം. ഹലോ
5: ഹലോ
3: ഡോക്ടറോട്

0: ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: എന്റെ പേര് അച്യുതം രാജീവൻ എന്നാണ്.
0: എവിടെ നിന്നാണ്? സ്ഥലം കൂടെ പറയണേ.
1: ഓക്കെ,
0: സംസാരിച്ചോളൂ.
2: ഹലോ, പറഞ്ഞോളൂ.
1: ഞാൻ ചോദിക്കാൻ കണ്ടിട്ട് പാരന്റിങ് രീതികൾ മാറി വരുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ പാരന്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോ അച്ഛനും അമ്മയും ജോലിക്ക് പോകുമ്പോ ഒരു 6 മാസം പ്രായമുള്ള കുട്ടിയെ നമ്മള് കൃഷിയിലൊക്കെ ആക്കിയിട്ടാണല്ലോ പോകുന്നത് പൊതുവെ.
2: അതെ.
1: അപ്പൊ അങ്ങനെ വരുമ്പോ പഴയ രീതിയിലുള്ള ഇപ്പൊ മാതാവിന്റെ സ്നേഹം, പരിപാലനം, ശ്രദ്ധ, കെയർ ആദ്യം ഇപ്പോഴത്തെ കൃഷിയിൽ കിട്ടുന്ന എന്ന് പറഞ്ഞാൽ ഒരു 5 or 10 അല്ലെങ്കിൽ 10 or 15 കുട്ടികളെയൊക്കെ നോക്കുന്ന കൃഷികളുണ്ടെങ്കിൽ ഒരേ പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിൽ അപ്പോൾ അവിടുത്തെ ആയമാർക്ക് ഈ കുട്ടികൾക്ക് അമ്മ കൊടുക്കുന്ന അതേ സ്നേഹവും ഇതും എന്നുവെച്ചാൽ അവർക്ക് ആഹാരം കൊടുക്കുന്നതല്ലാതെ മറ്റു രീതിയിലുള്ള പരിപാലനങ്ങൾ കുട്ടിക്ക് ലഭ്യമല്ലാതെ പോകുന്ന ഒരു അവസരമാണിപ്പോ. അങ്ങനെ ഒരു ചേഞ്ച്, ഒരു വ്യത്യാസം ഇപ്പൊ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പലരും ഇങ്ങനെ ഇതിലാക്കിയിട്ട് പോകുന്നു. ആ വ്യത്യാസത്തിന് ഈ പഴയ രീതിയും തമ്മിൽ മാഡം എങ്ങനെ കാണുന്നു? അതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ? അതുകൊണ്ട് എന്തെങ്കിലും കുട്ടികൾക്ക് ദോഷമുണ്ടോ?
2: അല്ല,
1: അതാണ് അറിയുന്നത്.
2: ഓക്കെ, താങ്കൾ ചോദിച്ചല്ലേ പരിഹാരമുണ്ടോ, രണ്ടാമത്തെ ദോഷമുണ്ടോ. ഇപ്പൊ ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതിന് ഗുണമുണ്ട്, ദോഷമുണ്ട്. ഇപ്പം ഈ കുഞ്ഞിനെ കൃഷിയിലാക്കേണ്ടി വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് നിസ്സഹായാവസ്ഥയിലാണ് അമ്മ കുഞ്ഞിനെ കൃഷിയിലാക്കുന്നത്. കാരണം അമ്മയ്ക്ക് ജോലിക്ക് പോകണം. ഇപ്പം സാമ്പത്തിക ശേഷിയുള്ള വീടുകളിലെ അമ്മമാർക്കാണെങ്കിൽ, അതായത് അച്ഛൻ്റെ ശമ്പളം കൊണ്ട് ജീവിക്കാൻ പറ്റും, പിന്നെ മറ്റ് റിസോഴ്സസും കൂടി ഉണ്ടെങ്കിൽ അമ്മ ലോസ് ഓഫ് പേയിൽ 1 വർഷം വരെ അമ്മയ്ക്ക് ലീവ് എടുത്ത് നിൽക്കാൻ പറ്റും. അത് ഒരു കാര്യം. 2, കുടുംബത്തിലെ മറ്റ് വ്യക്തികൾ, അതായത് ഭർത്താവിന്റെ സൈഡിലെയോ ഭാര്യയുടെ സൈഡിലോ അച്ഛനമ്മമാർക്ക് വന്ന് സഹായിക്കാം. അത് അവരുടെ ഉത്തരവാദിത്വമായിട്ട് നമ്മൾ കരുതരുത്. പക്ഷെ അവർക്ക് വന്ന് ഒരു 3 മാസം മാറി മാറിയൊക്കെ നിന്ന് നക്കട നമ്മുടെ കുഞ്ഞ് നമ്മുടെ ഗ്രാൻഡ് ഡോട്ടറാണ് അല്ലെങ്കിൽ ഗ്രാൻഡ് സണ്ണാണ്, നമുക്ക് സഹായിക്കാൻ പറ്റും. പക്ഷെ കേരളത്തിൽ ആണെങ്കിൽ ഇത് നടക്കൂ. കുട്ടികളുടെ അച്ഛനും അമ്മയൊക്കെ വിദേശത്താണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഗ്രാൻഡ് പാരന്റ്സിനും ചിലപ്പോൾ അതുവരെ പോകാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ വീട്ടില് ഒരു സെർവന്റിന്റെ കൂടെ കുഞ്ഞിനെ നിർത്തുന്നതിനേക്കാൾ എത്രയോ സുരക്ഷിതമാണ് കൃഷിയിൽ കൊണ്ടാക്കുന്നത്. അവിടെ അറ്റ്ലീസ്റ്റ് മറ്റു കുഞ്ഞുങ്ങളെയെങ്കിലും ഈ കുഞ്ഞു വാവയ്ക്ക് കാണാൻ സാധിക്കും. മറ്റേത് വീട്ടില് ഈ ഒരു സ്ത്രീ അവരെന്തൊക്കെ ചെയ്യുന്നു എന്ന് കൂടെ അല്ലെങ്കിൽ നമ്മൾ ക്യാമറ വെച്ച് സദാ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതപ്പം ഓഫീസിലിരിക്കുന്ന അമ്മയ്ക്ക് ഓഫീസിലെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് കൂടുതൽ പ്രശ്നമാകും. അപ്പോൾ അത് ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അമ്മ വളർത്തേണ്ട സമയത്ത് അമ്മ വളർത്താതിരുന്നുള്ള ദോഷമില്ലേ. പിന്നെ വേറൊരു സംഗതിയുണ്ട്, എത്രയോ നന്നായിട്ട് അമ്മമാര് കൂടെ ഇരുന്ന് വളർത്തി കഴിഞ്ഞിട്ടും പിള്ളേര് കുറച്ച് കഴിയുമ്പോഴത്തേക്കും സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ വന്നു കഴിയുമ്പോൾ അവിടെയുള്ള ഇടപഴകൽ കാരണം എത്രയോ പേര് തെറ്റിപ്പോയിട്ടുണ്ടല്ലേ. അപ്പൊ നമ്മൾ അങ്ങനെ ആദ്യം പിടിക്കണ്ട കേട്ടോ. കാരണം നിവൃത്തികേട് കൊണ്ടാണ് ഒരമ്മ ഒരച്ഛൻ കുഞ്ഞിനെ കൃഷിയിലാക്കുന്നത്. നമ്മൾ ഒരിക്കലും ഒരു കുറ്റബോധത്തോടു കൂടി അങ്ങനെ വളർത്താൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റൂല. സത്യം, അതേ പറ്റുള്ളൂ. പിന്നെ കൊച്ചു കുഞ്ഞ് വർത്തമാനം പറയുന്ന സ്റ്റേജിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ, കൃഷി എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞിനോട് നമ്മുടെ ഭാഷയിൽ സംസാരിച്ച് അവരവിടെ ഉപദ്രവിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ അറിയാൻ പറ്റും. ഇപ്പൊ കൃഷി എന്ന് വന്നു കഴിയുമ്പോൾ കുഞ്ഞ് സദാ മൂകനും അല്ലെങ്കിൽ വിഷാദത്തോടു കൂടിയിരിക്കുകയും സദാ ക്ഷീണം കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ ശ്രദ്ധിക്കണം. കാരണം അവർ വേറെ എന്തോ രീതിയിൽ അവിടെ ഡീൽ ചെയ്യുന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ മറ്റു കുഞ്ഞുങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവരുടെ പാരന്റ്സുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു കൃഷിയിലോട്ട് ആക്കാൻ പാടുള്ളൂ. അല്ലാതെ കൃഷിയിൽ വിടുന്നത് തെറ്റൊന്നുമല്ല കേട്ടോ. കാരണം സാഹചര്യം അങ്ങനെയാകുമ്പോൾ നമ്മൾ ചെയ്യണ്ടേ.
0: ഓക്കെ, വിളിച്ചതിന് നന്ദി. മാഡം, ഇന്നത്തെ കാലത്ത് പെർഫെക്റ്റ് പാരന്റ് ആകണമെന്ന സമ്മർദ്ദം പല ആൾക്കാരിലും കാണുന്നുണ്ടല്ലോ. അപ്പോൾ അത് മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കാം?
2: എനിക്ക് 2 മക്കളാണുള്ളത്, മുതിർന്ന 2 മക്കള്. ഞാൻ 60+ ഏജിലുള്ള ഒരു വ്യക്തിയുമാണ്. ഞാൻ എത്രയോ കുട്ടികളെ പഠിപ്പിച്ച് വെളിയിലിറക്കിയ ആളാണ്. പക്ഷേ എനിക്കൊരിക്കലും അറിയാൻ പറ്റില്ല ഞാൻ പെർഫെക്റ്റ് ആണോ. അല്ല, അങ്ങനെ ഒരു പെർഫെക്റ്റ് അമ്മ അല്ലെങ്കിൽ പെർഫെക്റ്റ് അച്ഛൻ, പെർഫെക്റ്റ് കുട്ടി, ഇത് മിത്താണ്. ഇത് സിനിമയിലോ അല്ലെങ്കിൽ സീരിയലിലോ ഒരു കഥാപാത്രം മാത്രമാണ്. ഒരു കുറ്റബോധം വേണ്ട. ഇപ്പൊ എന്റെ സ്റ്റുഡൻസ് പറയാറുണ്ട്, മാം എന്ത് നല്ല ടീച്ചർ, എനിക്ക് ചിരി വരാറുണ്ട്. എന്റെ മക്കളോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവർ പറയും അമ്മ അമ്മ അത്ര നല്ല അമ്മയൊന്നുമല്ല. അപ്പൊ ഇതാണ് യാഥാർത്ഥ്യം. എത്ര സൈക്കോളജിസ്റ്റ് ആണെങ്കിലും എന്തായിക്കോട്ടെ, 100% ഒന്നും നമുക്ക് നല്ല അമ്മയാവാൻ പറ്റില്ല. കാരണം നമ്മളും മനുഷ്യരാണ്. പിന്നെ എന്നെ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു ചാനലിൽ അഭിനയിപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ വളരെ നല്ല അമ്മയായിട്ട് മക്കളെന്ത് പറഞ്ഞാലും വളരെ

0: ഈ ക്ഷമയോടുകൂടെ കേട്ടിരിക്കും. പക്ഷെ യഥാർത്ഥ ലൈഫിൽ എന്താണ്? പ്രത്യേകിച്ചും ഞാനൊക്കെ ജോലിക്ക് പോകുമ്പോഴുള്ള ആ ഒരു സ്ട്രെസ്സല്ല ഇന്നത്തെ അമ്മമാരുടെ അല്ലെങ്കിൽ അച്ഛന്മാരുടെ സ്ട്രെസ്. പ്രത്യേകിച്ച് നിങ്ങൾ നോക്കിക്കൊള്ളൂ, ഐ ടി ഫീൽഡിലുള്ളവരുടെയൊക്കെ ഒരു സ്ട്രെസ് എന്താണ്? ഒരു കറക്റ്റ് ടൈമിലൊന്നും അല്ല അവർ അവരുടെ വർക്ക്. ചിലർ രാവിലെ 5 മണിക്ക് വർക്ക് തുടങ്ങി 2 മണിക്ക് 3 മണിക്ക് തീരും, ചിലർ ഉച്ചയ്ക്ക് 1 മണിക്ക് തുടങ്ങി രാത്രി 10 മണിക്ക് തീരും. അപ്പോൾ ഈ പകലത്തെ സമയം കുട്ടി ആക്റ്റീവായിരിക്കുന്ന സമയം ചിലപ്പോൾ അമ്മ ജോലിയിലായിരിക്കും. അത് കഴിഞ്ഞ് അമ്മ റിലാക്സ്ഡ് ആകുമ്പോഴത്തേക്കും ദേ കുട്ടി ഉറങ്ങാൻ തുടങ്ങി. അപ്പം ഇങ്ങനെയൊരു വല്ലാത്തൊരു സിറ്റുവേഷനിലോട്ടൊക്കെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ അതിനനുസരിച്ച് പൊരുത്തപ്പെടുന്നുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ കുഞ്ഞുങ്ങളെ ചീത്തയാക്കുന്നത് നമ്മൾ പാരൻസും നമ്മുടെ ചുറ്റിലുള്ള അമ്മുമ്മ അപ്പൂപ്പന്മാർ തന്നെയാണ്. അയ്യോ അമ്മ അടുത്തില്ലാത്തല്ലേ, നമ്മൾ കുറേ അങ്ങ് ക്ഷമിച്ചു കൊടുത്തേക്കാം. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. അമ്മുമ്മ എപ്പോഴാണോ അമ്മയുടെ റോള് എടുത്ത് കുഞ്ഞിനെ നോക്കുന്നത്, അപ്പം നല്ല രീതിയിൽ റെസ്പോൺസിബിളായിട്ട് കുഞ്ഞിനെ ഗൈഡ് ചെയ്യാനായിട്ട് ഈ അമ്മുമ്മ തീർച്ചയായിട്ടും ഏറ്റെടുത്തേ പറ്റൂ. അല്ലാതെ ആ സമയത്ത് അമ്മുമ്മ റോള് എടുത്ത് എന്ത് കാര്യത്തിനും വിട്ടുവീഴ്ച നടത്തിയാൽ പിന്നെ യാതൊരു ഫലവും ഇല്ല. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ പഴയ പോലെയല്ല, കോവിഡിന് ശേഷമൊക്കെ ഉള്ള കുഞ്ഞുങ്ങളാണ്. സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ അവർ പറയും ഭയങ്കരമായിട്ട് ഇമ്പൾസീവാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്നു, സാധനം എടുത്തെറിയുന്നു. എനിക്കും വിഷമം തോന്നാറുണ്ട്, ഈ കുഞ്ഞുങ്ങളൊക്കെ കോളേജിലൊക്കെ എത്തുമ്പോൾ എന്തായിരിക്കും സ്ഥിതി അല്ലേ. നമ്മുടെ ചുറ്റിലും ഇങ്ങനെ ഒരുപാട് ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ സൂപ്പർ മോം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല കേട്ടോ, അത് സിനിമയിൽ മാത്രമാണ്. അപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരമ്മയും വിഷമിക്കാനേ ഇല്ല.
1: ഓക്കെ മാഡം, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഓക്കെ,
1: സംസാരിച്ചോളൂ.
0: നമസ്തേ.
2: പുതിയ തലമുറ എന്ന് പറയുമ്പോൾ കുട്ടികൾ വളർന്നു വന്ന് കുറച്ചുനാള് കഴിയുമ്പോൾ അവർക്ക് വിവാഹ പ്രായമൊക്കെ എത്തി കല്യാണമൊക്കെ കഴിഞ്ഞു വരുമ്പോൾ സ്വന്തം തള്ളയും തന്തിയനെ ഒക്കെ മറക്കാൻ കഴിയുന്ന എന്തുകൊണ്ടാണ്? വളർത്തു ദോഷമാണോ അതോ അവരുടെ സ്വഭാവ ദോഷമാണോ?
0: രണ്ടും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സമൂഹത്തിലല്ലേ അവർ ജീവിക്കുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം താമസിക്കുന്ന വീടിൻ്റെ അടുത്തുള്ളവരെല്ലാം നമുക്കെല്ലാവർക്കും പരസ്പരം അറിയാം അല്ലേ. ഒരു കുടുംബത്തിലെ ഒരു കുട്ടി സ്കൂളിലോ കോളേജിലോ പോകുമ്പോൾ വഴിയിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എല്ലാവരും അറിയാം, ആ ഇന്ന വീട്ടിൽ ഇന്ന ആളുടെ മോളാണ് കേട്ടോ എന്ന് പറഞ്ഞ് അവരങ്ങ് ആ കുട്ടിയോട് ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കും. ഇന്ന് അപ്പുറത്ത് ഇപ്പുറത്തെ വീട്ടിൽ ആൾക്കാർക്ക് അവർ മിണ്ടാൻ സമയമില്ലാഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ കുട്ടികൾക്ക് ഇഷ്ടമില്ല. എന്തിനാണ് അപ്പുറത്തെ അങ്കിൾ എൻ്റെ കാര്യം അന്വേഷിക്കുന്നത്, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ, ആ ഒരു രീതിയിലോട്ട് ചുരുങ്ങി. പിന്നെ പഴയ കാലത്ത് നെയ്ബേഴ്സോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ കുഞ്ഞുങ്ങളെക്കുറിച്ച് കുട്ടികളെക്കുറിച്ച് തെറ്റ് പറഞ്ഞാൽ നമ്മളത് പോസിറ്റീവായിട്ട് എടുക്കും. ഇന്നത്തെ കാലത്ത് ഞാൻ അധ്യാപക ഇതിലിരുന്നുകൊണ്ട് പറയട്ടെ, ഇന്നത്തെ കാലത്ത് ഒരു പി ടി എ മീറ്റിംഗ് വരുമ്പോൾ സ്കൂളിലാണെങ്കിലും ടീച്ചർ രഹസ്യമായിട്ട് കുട്ടിയുടെ അച്ഛനെയോ അമ്മയോ വിളിച്ച് നോക്കൂ, കുട്ടിയിൽ കറക്റ്റ് ചെയ്യേണ്ട ചില പ്രത്യേകതകളുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഈ അച്ഛനും അമ്മയും ദേഷ്യത്തിൽ പറയും. പ്രത്യേകിച്ച് അമ്മമാർ, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അച്ഛന്മാർ പിന്നെ മിണ്ടാതിരിക്കുന്നതാണ്, വളരെ കുറച്ച് അച്ഛന്മാർ പി ടി എ മീറ്റിംഗിൽ പോവാറുള്ളൂ, അതുകൊണ്ടായിരിക്കും അവർ മിണ്ടായിരിക്കും. ഈ അമ്മമാരാണല്ലോ എവിടെയും അവർ തന്നെ പോകണം, പോയി വായന കേൾക്കുമ്പോൾ അവർ തിരിച്ച് റിയാക്ട് ചെയ്യും, ടീച്ചർ പഠിപ്പിച്ചാൽ മാത്രം മതി എൻ്റെ കുട്ടിയുടെ കാര്യം നോക്കണ്ട, ഒരു മാതൃസ്നേഹം ഒഴുകുന്നുകൊണ്ട് അവർ ചെയ്തു പോകുന്നതായിരിക്കും. അവർക്ക് കേൾക്കാനുള്ള മടിയുണ്ടായിരിക്കും. പക്ഷേ ഒരു ടീച്ചർക്കും ഒരമ്മയ്ക്കും കൂടെ ചേർന്ന് ഒരു ജോയിൻറ് എഫേർട്ടായിട്ട് ഈ കുട്ടിയെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോഴൊന്നും നമ്മളത് അതിനും ശ്രമിക്കുന്നില്ല. പിന്നെ ഒരു ഇപ്പം തന്നെ ഒരു സ്കൂളിൽ ഒരു അധ്യാപകൻ കുട്ടിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ മേടിച്ചു വെച്ചു, അത് പ്രിൻസിപ്പലിൻ്റെ കയ്യിലെത്തി, ഉടനെ അത് ചോദിക്കാൻ വേണ്ടി കുറച്ച് രാഷ്ട്രീയക്കാരും അച്ഛനും കുറേ വലിയ ആൾക്കാർ ചെന്നാണ് കുട്ടിയുടെ മുമ്പ് വെച്ച് ആ പ്രിൻസിപ്പളിനടുത്ത് വഴക്കുണ്ടാക്കിയത്. പിന്നെ എങ്ങനെ കുട്ടിക്ക് മുതിർന്നവരെ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ? പണ്ട് അങ്ങനെയാണോ? പണ്ട് നമ്മുടെ അധ്യാപകനൊരു കുട്ടി അടിച്ചു എന്ന് പറഞ്ഞ് അച്ഛൻ എന്താ പറയുന്നത്, ആ സാറേ 2 അടി കൂടെ കൊടുത്തേക്ക് കേട്ടോ എന്ന് പറയും. അപ്പോൾ അവിടെ അടിയുടെ പേടിയല്ല, അതൊരു നമുക്കതൊരു മോശമായിട്ട് തോന്നാറേ ഇല്ല. പഴയ കാലത്ത് എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കി, ഒന്നെങ്കിൽ പഠിക്കാത്തതിന് അല്ലെങ്കിൽ കുസൃതിക്ക് അല്ലെങ്കിൽ നമുക്ക് എന്തിൻ്റെയെങ്കിലും പേരിൽ വഴക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മളിൽ ആരാണ് ഓടിപ്പോയി മരിക്കാൻ പോയത്, ഇല്ലേ ഇല്ല. ഇന്ന് അങ്ങനെയല്ല, അച്ഛൻ വഴക്ക് പറയില്ല, അമ്മ വഴക്ക് പറയില്ല, അപ്പൂപ്പനും അമ്മമ്മയും പിന്നെ വഴക്ക് പറയാൻ പറ്റുകയില്ല, അവർ പറയുകയില്ല. ആരും വഴക്ക് പറയാതെ ഒരു ബബിളിൽ ജീവിപ്പിച്ചു കൊണ്ടുവരുന്ന ഈ കുട്ടികൾ, എല്ലാ പേരൻസും പറയുന്നത് എൻ്റെ മോൻ മെഡിക്കനാണ്, എൻ്റെ

0: മോള് മിടുക്കിയാണ്. ശരിയാണ്, പണ്ട് പറയില്ലേ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. ആയിക്കോട്ടെ, നമ്മുടെ എല്ലാവരുടെയും മക്കള് മിടുക്കരും മിടുക്കികളും ആകണം. പഠിത്തം മാത്രമല്ല വേണ്ടത്, ഒരു സൊസൈറ്റിയിൽ എങ്ങനെ ജീവിച്ചു പോകണം, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, അതാകട്ടെ പുതിയ തലമുറയിലുള്ളത്. ഇപ്പം ഈ സമ്മർ ക്യാമ്പ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഞാൻ 2-3 സമ്മർ ക്യാമ്പിലൊക്കെ കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ പോയി. അപ്പോൾ അവർ വിഷമം തോന്നിയ കാര്യം, അവർക്ക് അടങ്ങി ഒരു 15 മിനിറ്റ് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ ഓരോ 10 മിനിറ്റ് ഇടയിലും അവരെ എണീപ്പിക്കുന്നു, ഓടാൻ പറയുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ വിഷമം തോന്നി, കാരണം മൊബൈലിലാണെങ്കിലും ഷോർട്സും ഇതും കണ്ട് കണ്ട് കുട്ടികളുടെ സ്പാൻ ഓഫ് അറ്റൻഷൻ ഒക്കെ കുറഞ്ഞു പോയി. അത് മാറ്റിയെടുക്കാനാണ് ഈ വർഷം, ഇത് കേട്ടോണ്ടിരിക്കുന്ന അധ്യാപകരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ 5 മണിക്കൂറും പഠനത്തിന് മാറ്റിവെക്കാതെ 1 മണിക്കൂറൊന്നും അവരെ കളിപ്പിക്കാമോ സ്കൂളിൽ? നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയായിരിക്കും. ആ 1 മണിക്കൂർ അവർ തിമിർത്ത് കളിക്കട്ടെ, ഷർട്ട് ചെളിയായിക്കൊള്ളട്ടെ, പാൻറ് ചെളിയാവട്ടെ, എന്നാലേ അവർ കളിക്കട്ടെ, അതായിരിക്കണം ചെയ്യാൻ. അല്ലാതെ ഒരുമാതിരി കാലത്തെ നമ്മൾ സ്കൂളിൽ വിടുന്ന അതേപോലെ കുട്ടി ഒരു മുടിച്ചുരുള് പോലും അനങ്ങാതെ തിരിച്ച് വീട്ടിൽ വരിക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വളർത്തിയെടുക്കല്ലേ കുഞ്ഞുങ്ങളെ? ഞാൻ പറഞ്ഞല്ലോ, വളർത്തുദോഷം എന്നൊരിക്കലും പറയണ്ട. ഒരച്ഛനും അമ്മയും നമ്മുടെ മക്കൾ ചീത്തയാവാൻ വേണ്ടി വളർത്താറില്ല. പിന്നെ സ്നേഹം കൂടുതൽ കാരണം ചില ഇത് ചെയ്യും. അപ്പം തെറ്റ് ചൂണ്ടിക്കാണിച്ച് ആദ്യമേ അടിക്കണം ഇടിക്കണം എന്നൊന്നും അല്ല പറയേണ്ടത്. നമ്മൾ ആദ്യമേ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നു, അത് അവർ ചെയ്യുന്നില്ല, നമ്മൾ ശബ്ദം ഉയർത്തുന്നു. പിന്നെ എല്ലാ കുഞ്ഞുങ്ങളെയും ഒരേ രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ചിലർക്ക് ഒരു നോട്ടം മതി, ചിലർക്ക് ഒന്ന് ഉറക്കെ സംസാരിക്കണം, ചിലർക്ക് ഫിസിക്കലി ഒരു ചെറിയ ഒരു കൊട്ട് കൊടുത്താലേ ശരിയാവുള്ളൂ. ഇപ്പം ഞാനിത് പറഞ്ഞു എന്ന് വിചാരിച്ച് വീട്ടിലെ മക്കളെയൊക്കെ വലിയ വലിയ വടി എടുത്ത് അടിച്ചേക്കരുത് കേട്ടോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. കഴിയുന്നത് കുട്ടികളുടെ കൂടെ നമുക്ക് സംസാരിക്കാനുള്ള സമയം ഉണ്ടാക്കിയെടുക്കുക. മുതിർന്നതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുട്ടിക്കാലത്തെ നമുക്ക് ചെയ്യാൻ പറ്റും. LKGയിലും UKGയിലും ഒക്കെ പോയി തുടക്കുന്ന കുഞ്ഞുങ്ങളുടെ അടുത്ത് ആദ്യം തന്നെ അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്തൊക്കെ പഠിപ്പിച്ചു എന്നല്ല ചോദിക്കേണ്ടത്. മോൻ്റെ ക്ലാസ്സിലെ അല്ലെങ്കിൽ മോളുടെ ക്ലാസ്സിലെ എത്ര കുട്ടികളുണ്ട്, ടീച്ചർ എന്ത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അതിനുശേഷം നമുക്ക് പഠനത്തിലോട്ട് വരാം. അപ്പം അങ്ങനെ ആവട്ടെ ഈ വർഷത്തെ പുതിയ അക്കാഡമിക് ഇയർ.
1: വിളിച്ചതിന് നന്ദി. മാഡം, കുട്ടികളോട് നോ പറയേണ്ടുന്ന പല സാഹചര്യങ്ങളും ഉണ്ടല്ലോ. ഇപ്പോൾ കുട്ടികളുടെ പ്രതികരണത്തെ ഭയന്ന് നമ്മളത് മിക്കവാറും സമയങ്ങളിൽ നോ പറയാറില്ല. അത് എങ്ങനെയാണ് നമുക്ക് ശാന്തമായി കുട്ടികളോട് നോ പറയാനായിട്ട് പഠിപ്പിക്കാൻ പറ്റുക, അല്ലെങ്കിൽ പാരൻസിനും അതെ, അതെങ്ങനെയാണ് ആ നോയെ നോയായിട്ട് തന്നെ കുട്ടികൾ മനസ്സിലാക്കി എടുക്കുന്നത്?
0: പൊതുവെ കണ്ടുവരുന്ന ഒരു ശീലം, ഞാനിപ്പോൾ പറയുന്നത് ഇപ്പോഴത്തെ അമ്മമാരെ വെച്ചിട്ടാണ്, ചെറുപ്പക്കാരെ, പഴയ കാലത്തെ അമ്മമാരെ അല്ല. അവരാണെങ്കിൽ ഉറക്ക ചീത്തയൊക്കെ പറഞ്ഞ് 2 അടിയൊക്കെ പൊട്ടിക്കും. അതിലൊന്നും അപ്പുറത്തുള്ളവൻ വീട്ടുകാർക്ക് ഇപ്പുറത്തുള്ള വീട്ടുകാരൊന്നും ബോധർ ചെയ്യാൻ പോവില്ല. ഇപ്പം അച്ഛൻ അമ്മയോട്, അതേ ചെറുപ്പക്കാരായ ദമ്പതിമാരിൽ ഹസ്ബൻഡ് ഭാര്യയോട് നോ പറഞ്ഞ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടില്ല, ഭാര്യ ഭർത്താവിനോട് നോ പറഞ്ഞ ഭർത്താവിനും ഇഷ്ടപ്പെടില്ല. ഇപ്പം ഇത് കണ്ടാണ് കുഞ്ഞുവാവ വളരുന്നത്. പിന്നെ കുട്ടി ഇപ്പം എല്ലാവരും റീൽസ് അല്ലേ, ഷോർട്സ് എടുക്കും. കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രൈവസി ഇല്ല. കുഞ്ഞ് മൂത്രം ഒഴിക്കുന്നതും ബാക്കി ചെയ്യുന്നതും എല്ലാം റീൽസ് എടുത്ത് അതങ്ങോട്ട് പ്രദർശിപ്പിക്കുകയാണ് യൂട്യൂബിലിട്ട്. അപ്പോൾ എല്ലാവരും ഇത് കാണും. എന്തിനാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രൈവറ്റ് നിമിഷങ്ങൾ നമ്മളിങ്ങനെ പ്രദർശിപ്പിക്കുന്നത്? പിന്നെ വെളിയിലൊക്കെ കൊണ്ടുപോകുമ്പോൾ, പ്രത്യേകിച്ച് സിനിമാ തിയേറ്ററിൽ, വെളിയിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ, ഒരു കല്യാണത്തിന്, ഒരു മരണത്തിന്, ഇതിനൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുക. ഒരു മരണസ്ഥലത്ത് എല്ലാവരും കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങളുടെ കുഞ്ഞ് അലറി വിളിക്കുമ്പോൾ അതിനെ ഒന്നുകിൽ ആ സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ മാറ്റാൻ ശ്രമിക്കണം. ഇത് അത് ചെയ്യാതെ ഉടനെ അമ്മൂമ്മ കൊച്ചിനെ എടുത്തിട്ട് പറയും, ഇത് അപ്പൻ്റെ വാശിയാണ് മോന് കിട്ടിയിരിക്കുന്നതെന്ന് പറയും. അപ്പോൾ ആ കുട്ടിക്ക് അതൊന്നും മനസ്സിലായിട്ടില്ല, പക്ഷെ കുഞ്ഞ് മനസ്സിലാക്കിയത് ഓ ഞാനിത് ചെയ്യുന്നത് എന്തോ വലിയ കാര്യമാണ്. അപ്പോൾ അവനത് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാരുടെ മുമ്പ് വെച്ച് കുട്ടികൾ ചീത്ത പറയുകയോ തർക്കുത്തരം പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഒന്നുകിൽ നമ്മളത് ആദ്യമൊക്കെ ഇഗ്നോർ ചെയ്യുക, മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ അതങ്ങ് നിർത്തും. ഇത് അതിനു പകരം അവൻ എന്താണോ ആവശ്യപ്പെടുന്നത് അത് ചെയ്ത് കൊടുക്കുക. പല കുഞ്ഞുങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ട്, കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഉടനെ അവർക്ക് എന്നെ ഫോട്ടോ എടുക്കണം. 3-4 വയസ്സായ കുട്ടികളാണ് മൊബൈലും പിടിച്ച് ഫ്രണ്ടിൽ നിൽക്കുന്നത്. സത്യം പറയുമ്പോൾ ഇറിറ്റേറ്റിംഗ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ മിണ്ടാതിരിക്കും. കാലം മാറി, ഈ രക്ഷിതാക്കളുടെ മുഖത്തെ ആനന്ദ നിർവൃതി കണ്ടാൽ ഇവരെല്ലാം ഭാവിയിലെ വീഡിയോഗ്രാഫേഴ്സായി മാറുന്നു നമുക്ക് തോന്നും. കുട്ടികളെ നമ്മൾ എൻകറേജ് ചെയ്യാം, അത് ഒരു ഏജ് എത്തിക്കഴിയുമ്പോൾ. ആവശ്യമില്ല.

0: അത് ഗാഡ്ഗറ്റ്സ് അവർക്ക് കൊടുത്തിട്ട് പിന്നീടൊരു അബദ്ധം പറ്റിക്കഴിയുമ്പോൾ അവരിൽ നിന്നത് മാറ്റിയെടുക്കാൻ ശ്രമിച്ചാൽ അവർ വയലന്റ് ആകും. അപ്പൊ നോ പറയേണ്ട സ്ഥലത്ത് നമ്മൾ സ്നേഹത്തോടു കൂടി തന്നെ നോ പറയുക. അത് ചിലതൊക്കെ നമുക്ക് ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു വീട് പാലിയാച്ചൻ നമ്മൾ പോയി അവിടെയാണെങ്കിൽ അവർ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും വീട്ടിൽ കയറുമ്പോഴേ ചെടിയാണ് എല്ലാവരും വെച്ചിട്ടുള്ളത്. ഈ ചെടികൾക്കൊക്കെ അന്യായ വിലയാണെന്ന് എല്ലാവർക്കും അറിയാം, ചെടി സ്നേഹികൾക്കറിയാം. നമ്മുടെ കുഞ്ഞ്, നമ്മുടെ ഓമന കുഞ്ഞ് ഓടിയാണെന്ന് ഓരോ ഇല പറിക്കുമ്പോൾ എന്ത് തോന്നും? നിങ്ങൾക്കത് കൗതുകമാണ്. പക്ഷെ ചെടി മേടിച്ച് വെച്ചതിൻ്റെ ചങ്കാണ് പൊടിയുന്നത്. അപ്പോൾ ദേവീത് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകുന്ന രീതിയിൽ പെരുമാറാതിരിക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് നല്ലതാണ്. അത് അച്ഛൻ്റെയും അമ്മയുടെ ഉത്തരവാദിത്വമാണ്. അപ്പം അത് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ,
2: നമസ്കാരം.
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: ആലപ്പുഴ ഉദയകുമാർ കൃഷ്ണപുരം
1: സംസാരിച്ചോളൂ.
0: നമസ്തേ, പറയൂ.
2: എന്നൊരു സംശയം എന്ന് പറയുന്നത്, ഈ മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ അഞ്ചു ആറ് മാസമാണല്ലോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പം,
0: തീർച്ചയായിട്ടും
2: മാതാപിതാക്കൾ ഫ്രണ്ട്ഷിപ്പോടെ ഇരിക്കണമെന്നാണ് എന്റെ ഒരു ഉപദേശം. എന്താണ് ആദ്യം പറഞ്ഞ ചോദ്യം, മൊബൈൽ ഫോണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതാണോ?
0: അത് തീർച്ചയായിട്ടും നല്ലതല്ല. നമ്മൾ തന്നെ എത്ര പ്രായാലും സദാസമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് പറയുന്നുണ്ടല്ലോ. നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റിയെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. താങ്കൾക്ക് എത്ര പ്രായമുണ്ടെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് 60 വയസ്സിന് മുകളിലാണ്. എനിക്കിപ്പോഴും അപ്പം നമ്മൾക്കൊക്കെ ഇപ്പോഴും 12x12 എന്ന് പറഞ്ഞാൽ നമ്മൾ ചടപടാന്ന് 144 എന്ന് പറയും. നമ്മുടെ പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് പറ്റില്ല, അവർക്ക് മൊബൈൽ ഞെക്കണം അല്ലേ. ഏത് കാര്യവും നമ്മളൊക്കെ പേപ്പർ വായിച്ചാണ് പല കാര്യങ്ങളും അറിയുന്നത്. ഇവരങ്ങനെയല്ല, ഉടനെ ഗൂഗിളിൽ തപ്പാൻ പോകും. എന്നിട്ട് അമ്മയ്ക്കൊന്നും അറിഞ്ഞൂടാ, അച്ഛനൊന്നും അറിഞ്ഞൂടാ. ഉടനെ ഈ
2: അഭിപ്രായം പലയിടത്തും ചെല്ലുമ്പോഴും കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കും, ഉണ്ണാനും കളിക്കാനും ഒക്കെ. ഞാൻ അപ്പൊ തന്നെ പറയാം, മൊബൈൽ മാറ്റി ഓഫ് ചെയ്യാൻ പറയാം. കാരണം ഇങ്ങനെ കൊടുക്കരുത്, 15 കൊടുക്കരുത്, പലയിടത്തും ചെന്ന് പറയും. ഇഷ്ടപ്പെടുത്തില്ല,
0: നമ്മളിത് പറഞ്ഞില്ല. അപ്പൊ എന്തിനാണ് നമ്മൾ മിണ്ടാതിരുന്നാൽ നമുക്ക് കൊള്ളാം. പ്രത്യേകിച്ച് ഗ്രാൻഡ് ചിൽഡ്രന്റെ കാര്യത്തിൽ ഇടപെടാതിരുന്നാല് നമ്മുടെ മക്കൾക്ക് നമ്മളോട് സ്നേഹം വരും. ഈ ഗ്രാൻഡ് ചിൽഡ്രൻ തന്നെ പറയും, തന്ത വൈബെന്നോ എന്തൊക്കെയോ ആണ് അവർ സ്വന്തം അച്ഛനെ വിളിക്കുക. 5 വയസ്സുള്ള കുട്ടി അത് കേട്ടിട്ട് ഈ തന്ത വൈബ് അച്ഛൻ ഭയങ്കര ഹാപ്പി. അവൻ ഫ്രണ്ട്സിനോട് പറയും, അയാള് എന്റെ പ്രായത്തിൽ ഞാനിതൊന്നും വിളിച്ചിട്ടില്ല, സി എന്റെ മോൻ എന്തൊക്കെയാ വിളിക്കുന്നത്. ഇപ്പൊ കാലം മാറി.
2: സത്യം പറഞ്ഞാൽ 15 വയസ്സുവരെ യാതൊരു കാരണവശാലും മൊബൈൽ ഉപയോഗിക്കരുതെന്നാണ് എന്റെ ഒരു ഉപദേശം.
0: അതെ, പക്ഷേ കോവിഡ് വന്നതോടുകൂടി എല്ലാം താളം തെറ്റിയില്ലേ? പഠനം മൊബൈലിൽ കൂടിയെ തിരിച്ച് കോവിഡ് മാറി 6 വർഷമായി. എന്നാലും ഇപ്പോഴും സ്കൂളുകളിലും കോളേജുകളിലാണെങ്കിൽ പോലും എന്താണ് ഈ അസൈൻമെന്റ് മൊബൈലിൽ കൂടെ, നോട്ട്സ് മൊബൈൽ, അതങ്ങ് നിർത്തണം. അത് വിദ്യാഭ്യാസ, അതെ തീർച്ചയായിട്ടും ഈ പുതിയ അക്കാഡമിക് ഇയറിലെങ്കിലും ഓരോ സ്കൂളിലെ പ്രിൻസിപ്പൽമാരും ടീച്ചേഴ്സും ചേർന്ന്, അല്ലെങ്കിൽ കോളേജിലെ അധ്യാപകരെല്ലാം രക്ഷിതാക്കളെയൊക്കെ കൂടെ വിളിച്ച് നമ്മളൊരു ജോയിന്റ് ആയിട്ടുള്ള ഒരു എഫേർട്ടിൽ മൊബൈലിൽ കൂടെയുള്ള പഠിത്തം വേണ്ട, വായിച്ച് പഠിക്കട്ടെ.
2: ബീച്ചിലൊക്കെ ചെല്ലാണെങ്കിൽ ഈ വൈഫൈയുടെ കീഴിൽ ഇരുന്നിട്ടേ ഈ പിള്ളേർ മൊബൈൽ തോന്നുന്നു. പക്ഷെ ഞാൻ നമ്മളപ്പൊ ചിന്തിക്കുന്ന ഒരു പോയിന്റ്, അപ്പൊ പിന്നെ കാണുന്ന കടപ്പുറത്ത് കാണുന്ന വേറെ രീതികളാണ്. കാരണം സത്യം പറഞ്ഞാൽ നമ്മളുടെ മക്കളെ പോലും മനസ്സടുത്ത് പോകും അത് കാണുമ്പോൾ.
0: അത് ശരിയാണ്. പിന്നെ പല സ്ഥലത്ത് പോയിട്ട് നമ്മള് ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. പിള്ളേരുടെ കാര്യത്തിൽ ഇടപെട്ടാല് നമ്മളെ പറയും സോഷ്യൽ പോലീസിംഗ് ആണെന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെയല്ല. പിന്നെ ഒരിക്കലും നമ്മൾ വിചാരിക്കേണ്ട, ഒരു ഇപ്പൊ എന്റെ കുട്ടി ചീത്തയാവുന്നവരെ ഞാൻ പറയും, ഓ അങ്ങേരുടെ മകൾ ചീത്തയായത്, മക്കൾ ചീത്തയായത് അവരുടെ വീട്ടുകാരുടെ വളർത്തു ദോഷം. അങ്ങനെയല്ല. ഇപ്പോഴത്തെ കൂട്ട്

0: കൊച്ചു കുട്ടികൾ തൊട്ട്, അപ്പൊ അവർക്ക് ഒരുപാട് ദേഷ്യം സ്വന്തം രക്ഷിതാക്കളോടാണ് ഉണ്ടാവുന്നത്. അപ്പൊ അത് ഓവർകം ചെയ്യാൻ വേണ്ടി എന്ത് കാര്യം ചെയ്തും അവർ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ നമ്മുടെയൊക്കെ പ്രശ്നം. രക്ഷിതാക്കൾ നിസ്സഹായരാണ്, അവർ പിന്നെ അവരും ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ഓരോ കാര്യം ചെയ്യേണ്ടി വരും. സ്കൂള് തുടക്കുകയല്ലേ, എല്ലാ കടകളിലും കുട്ടികൾ പോയാൽ ബ്രാൻഡഡ് നോക്കി ബാഗ് എടുക്കും. അത് ബ്രാൻഡഡ് വേണമെന്നൊന്നും ഇല്ല പഠിക്കാനായിട്ട്, കാരണം ഈ ബാഗ് മേടിക്കൽ എല്ലാ വർഷത്തെയും ഒരു അനുഷ്ഠാന കർമ്മം തന്നെയാണ്. അപ്പോൾ ഒരു വർഷം മാത്രം ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാഗ് മതി. അപ്പം തീർച്ചയായിട്ടും വിളിച്ചതിന് നന്ദി. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ നന്നായി വളരട്ടെ, അല്ലെങ്കിൽ ആപത്തുകളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം, പ്രാർത്ഥിക്കാം.
1: ഇപ്പൊ ഈ ശ്രോതാവ് പറഞ്ഞ പോലെ വിവരസാങ്കേതിക വിദ്യയിലുണ്ടായ മുന്നേറ്റം നമുക്ക് അറിവ് നേടാനും മറ്റ് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ അത് വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ആണ് പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പൊ എല്ലാ കുഞ്ഞുങ്ങളും അത് വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നില്ല, പഠനത്തിന് സഹായിക്കുന്ന രീതിയിൽ അത്തരം വികാസങ്ങളുടെ മുന്നേറ്റം നല്ലത് തന്നെയാണ്. പക്ഷെ അത് വളരെ ജുഡീഷ്യസ് ആയിട്ട് പ്രായോഗിക ബുദ്ധിയോടെ വളരെ വിവേകത്തോടെ ഉപയോഗിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അത് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അങ്ങനെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും തോന്നുന്നല്ലേ മാഡം?
0: തീർച്ചയായിട്ടും നമുക്കിപ്പോൾ പറയാൻ പറ്റുമോ ആരാണ് ചീത്തയായി ഉപയോഗിക്കുന്നത്? ചില വ്യക്തികൾ വളരെ സജസ്റ്റബിളാണ്, അവരാണ് തെറ്റിപ്പോകുന്നത്. അപ്പം നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കിയിട്ട്, പ്രത്യേകിച്ച് ഞാൻ പറയാം, ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഉപയോഗിച്ചോളൂ, കാരണം നമ്മൾക്ക് അതിൽ പിന്നെ നമുക്ക് കോട്ടങ്ങൾ വരാൻ ഒന്നുമില്ല. പക്ഷേ പഠിക്കുന്ന പ്രായത്തിൽ കൂടുതൽ ടൈം മൊബൈൽ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ പ്രായത്തിൽ നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് നമുക്ക് ചെയ്യാൻ പറ്റാതെയാകും.
1: മാതൃത്വത്തെയും പാരന്റിങ്ങിനെയും കുറിച്ചുള്ള നമ്മുടെ പരിപാടി ഒരുപാട് ചിന്തകൾക്ക് വക നൽകുന്നതായിരുന്നു. ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, പാരന്റിങ് എന്നത് ഒരിക്കലും പെർഫെക്റ്റ് ആകേണ്ട ഒന്നല്ല, അത് സ്നേഹവും ക്ഷമയും പരസ്പരമുള്ള വളർച്ചയുമാണ്. ഇന്നത്തെ കാലത്തെ വെല്ലുവിളികൾക്കിടയിൽ ഒരു അമ്മ എന്ന നിലയിൽ സ്വന്തം മാനസികാരോഗ്യത്തിന് മുൻഗണന നൽകുന്നതൊട്ടും സ്വാർത്ഥതയല്ല, മറിച്ച് അത് അത്യാവശ്യവുമാണ്. നിങ്ങൾ നന്നായിരുന്നാൽ മാത്രമേ നിങ്ങളുടെ കുടുംബത്തെ നന്നായി നോക്കാൻ സാധിക്കൂ. അതുകൊണ്ട് സഹായം ചോദിക്കാനും ഇടയ്ക്കൊന്ന് വിശ്രമിക്കാനും സ്വന്തം ഇഷ്ടങ്ങൾക്കായി സമയം കണ്ടെത്താനും മടിക്കേണ്ടതില്ല എന്നാണ് മാഡത്തോട് സംസാരിച്ചതെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്ത് വളരെ പ്രായോഗികമായ നിർദ്ദേശങ്ങളും ഉൾക്കാഴ്ചകളും നൽകിയ ഡോക്ടർ മൃദുല നായർ ബിക്ക് നന്ദി പറയുകയാണ്. ഒപ്പം ഇത്രയും സമയം പരിപാടിയിലേക്ക് വിളിച്ച് സംശയം ചോദിച്ച എല്ലാ ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റു ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
2: മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് തിരുവനന്തപുരം MG കോളേജ് മുൻ പ്രിൻസിപ്പലും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ മൃദുല നായർ ബി. ഡോക്ടറോടൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത് MS ആശ. May 6 പ്രക്ഷേപണം ചെയ്ത ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്.
3: ഹലോ ഡോക്ടർ.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ 2:45 ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ തിരൈപ്പൂക്കൾ കേൾക്കാം. ആദ്യം സംഗമം എന്ന ചിത്രത്തിനു വേണ്ടി S. ജാനകിയും ഉണ്ണികൃഷ്ണനും പാടിയ ഗാനം.

0: തിരൈപ്പൂക്കൾ സമാപിച്ചു. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 3 മണി.
1: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിഷ്ണുമോഹൻ വെള്ളനാട് നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
2: നമസ്കാരം. വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താ?
3: റസീന.
2: സ്ഥലം?
3: ട്രിവാൻഡ്രം.
2: എവിടെയാണ്?
3: ആര്യനാട്.
2: ഇന്നിങ്ങനെ കൂട്ടുകാരോടൊപ്പം മ്യൂസിയത്ത് ചുറ്റിക്കറങ്ങാനൊക്കെ ഇറങ്ങിയതാണോ?
3: അല്ല, ഞങ്ങള് ഇന്റേൺഷിപ്പ് ചെയ്യണം ഇവിടെ. അപ്പൊ കുറച്ച് ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് ഇറങ്ങിയതാണ്.
2: ഏത് കോഴ്സിനാണ് പഠിക്കുന്നത്?
3: ഞങ്ങള് ബി എ ഹിസ്റ്ററി, സെക്കൻഡ് ഇയർ.
2: ബി എ ഹിസ്റ്ററി ഒക്കെ പഠിച്ചു വന്നപ്പോ എങ്ങനെയുണ്ട്?
3: കൊള്ളാം.
2: ഇഷ്ടപ്പെട്ടു?
3: ഇഷ്ടപ്പെട്ടോ ചോദിച്ചാ കുഴപ്പമില്ല.
2: പ്ലസ് ടു കഴിഞ്ഞപ്പോഴേ ഹിസ്റ്ററി തന്നെ എടുക്കണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം.
3: പ്ലസ് ടുവിൽ കയറാൻ വേണ്ടിയിട്ട്, അതായത് പ്ലസ് വണ് തുടങ്ങുമ്പോൾ ഹിസ്റ്ററി കണ്ടിന്യൂ ചെയ്ത് പഠിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ പ്ലസ് ടു ആയപ്പോൾ എനിക്ക് സൈക്കോളജി പഠിക്കണമെന്നുണ്ടായിരുന്നു. അഡ്മിഷന് കൊടുത്തിട്ട് കിട്ടിയില്ല. പിന്നെ നമുക്ക് എഫ് എ യു ജി പി ആയതുകൊണ്ട് തന്നെ നമുക്ക് മൈനറായിട്ട് എടുത്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ സൈക്കോളജി അങ്ങനെ പഠിച്ചു.
2: എവിടെയാണ് പഠിക്കുന്നത്?
3: വുമൻസ് കോളേജ്, വഴുതക്കാട്.
2: ഇപ്പോൾ നിങ്ങൾക്ക് കോളേജ് അവധിയാണോ?
3: ഇന്റേൺഷിപ്പ് ആയതുകൊണ്ട് തന്നെ അവധിയാണ്. 20-ാം തീയതി എക്സാം തുടങ്ങും.
2: അപ്പോൾ എക്സാമിൻ്റെ പ്രിപ്പറേഷനൊക്കെ എങ്ങനെ പോകുന്നു?

0: ഒന്നും ആയിട്ടില്ല, കാരണം ഇതൊക്കെ ഇവിടെ വരണോണ്ട് തന്നെ അങ്ങനെ സമയമൊന്നും കിട്ടാറില്ല.
1: പഠിക്കുന്നൊക്കെ കമ്പൈൻ സ്റ്റഡി ഒക്കെ ആണോ?
0: കമ്പൈൻ സ്റ്റഡി ഒന്നുമല്ല, വീട്ടില് നമ്മള് നോട്ട്സ് ഒക്കെ എടുത്ത് കുറച്ച് സമയക്കല് കിട്ടും, അതുകൊണ്ട് തന്നെ
1: അവരൊരു വീട്ടിലിരുന്ന് പഠിക്കും.
0: വീട്ടിലിരുന്ന് പഠിക്കും.
1: ആരൊക്കെ ഉണ്ട് വീട്ടില്?
0: വീട്ടില് ഉമ്മ, പാപ്പ, എനിക്കൊരു അനിയത്തി, പിന്നെ ഞാനും.
1: അനിയത്തി എത്രാം ക്ലാസ്സിലാണ്?
0: അവള് പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്നു.
1: ഏത് വിഷയമാണോ?
0: PHSC കൊമേഴ്സ്.
1: ഇപ്പൊ ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോ എന്തൊക്കെയാണ് ഇപ്പോ ആക്ടിവിറ്റീസ് ഒക്കെ?
0: ഫ്രീ ടൈം കിട്ടുമ്പം പാട്ട് കേൾക്കും, പിന്നെ എന്താ എന്തെങ്കിലും സീരീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കാണും. അതൊക്കെ തന്നെ.
1: പാടുന്ന ആളാണോ?
0: അല്ല, പാടൂല.
1: പാട്ടുകളൊക്കെ ഇഷ്ടമാണ്?
0: ആ, പാട്ടുകളൊക്കെ ഇഷ്ടമാണ്.
1: ഇനി പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
0: ലയൺസിലുമേലെ ചിരിമണിമുല്ലേ എന്ന് പറയുന്ന പാട്ട്.
1: അപ്പൊ എന്തായാലും നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
0: താങ്ക് യു. ഓക്കെ.

0: നമസ്കാരം. നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താ?
1: ധനലക്ഷ്മി.
0: നല്ല പേരാണല്ലേ. സ്ഥലം?
1: സ്ഥലം നെയ്യാറ്റിങ്ങര.
0: എന്ത് ചെയ്യാണ് ഇപ്പോ?
1: ഞാൻ ഐടി ഫീൽഡാണ്.
0: എവിടെയാണ്?
1: ബാംഗ്ലൂർ.
0: ഇപ്പോ നാട്ടില് ലീവിന് വന്നാണോ?
1: ആ, ഞാൻ ഇപ്പൊ ലീവിനായിട്ട് വന്നത്.
0: എങ്ങനെ ഉണ്ട് ബാംഗ്ലൂർ ജീവിതമൊക്കെ?
1: ബാംഗ്ലൂർ ഞാൻ ഇപ്പൊ പോയിട്ട് 2-3 മാസം ആവുന്നതേ ഉള്ളൂ. ഇപ്പൊ പോയിട്ട് ഫസ്റ്റ് ലീവിനായിട്ട് വന്നത്. കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നുണ്ട്.
0: അവിടെ എങ്ങനെയാണ് ജീവിത രീതിയൊക്കെ?
1: ഞങ്ങളവിടെ ഇപ്പോൾ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ആൾക്കാരായിട്ട് ഗേൾസ് മൊത്തത്തിൽ പോയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഹോസ്റ്റലിൽ അവർ തന്നെ എല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാണ്ട് പോകുന്നുണ്ട്. വേറെ സ്റ്റേയുടെ കാര്യങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഫുഡ് കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ അവിടുത്തെ ജോലിയും വർക്കൊക്കെ എല്ലാം ഞങ്ങൾക്ക് ഓക്കെയാണ്.
0: ഫുഡ് എങ്ങനെ, നിങ്ങൾ തന്നെ പാചകം ചെയ്യുമോ അതോ അവിടെ?
1: ഞങ്ങൾക്ക് ഹോസ്റ്റലിലുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാം. അപ്പം ഞങ്ങൾ കുറച്ച് ആൾക്കാർ കയറുന്ന അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അവിടുത്തെ ഫുഡും കഴിക്കുന്നുണ്ട്, രണ്ടും മിക്സഡ് ആണ്.
0: അപ്പോൾ ഇപ്പോൾ പാചകം ചെയ്യുമ്പോൾ എളുപ്പം എന്തൊക്കെയാണ്?
1: ഞങ്ങളവിടെയോ, ഞങ്ങളവിടെ പെട്ടെന്ന് ഉണ്ടാക്കുന്നത്.
0: ഇപ്പോൾ ആർക്കും സമയമില്ലല്ലോ അല്ലേ?
1: ആ, ഇല്ല, ഞങ്ങളവിടെ പെട്ടെന്ന് ഒരു പയറങ്കഞ്ഞി ഉണ്ടാക്കും.
0: അടിപൊളി സാധനം,
1: നല്ലതാണ്. അച്ചാറുണ്ട്, അച്ചാറും പയറങ്കഞ്ഞി, അത് മതി.
0: മലയാളികൾക്ക് അത് മതി.
1: അത് മതി, അത് മതി. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉപ്പുമാവ് അങ്ങനെ എന്തെങ്കിലും.
0: അവിടെ കിട്ടുന്ന എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫുഡ് ഐറ്റം ഒക്കെ ഉണ്ടോ? അതൊക്കെ പരീക്ഷിച്ചോ?
1: അവിടെ സത്യം പറഞ്ഞാൽ ഈ പൊങ്കൽ അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെയാണ് കൂടുതലുള്ള ആ ഒരു ഏരിയയിൽ.
0: പക്ഷെ അല്ലാതെ ഇപ്പോൾ ബിരിയാണി അങ്ങനെ എന്തെങ്കിലും?
1: ബിരിയാണി ഉണ്ട്, ഞങ്ങൾ പിന്നെ അത്ര തുടങ്ങിയിട്ടില്ല. ഇടത്തോട്ടും ഇങ്ങനെ കറങ്ങാനായിട്ട്
0: ശ്രമത്തിലാണ്. അല്ലേ,
1: ശ്രമത്തിലാണ്, ഇതൊരു കണ്ട് ഇറങ്ങി തുടങ്ങിയിട്ടില്ല.
0: അവിടെ ഇപ്പോൾ ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ പോയോ?
1: ആ, ഞങ്ങൾ ഇലക്ട്രോൺ സിറ്റി അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ മഴ പോയി വാഴ മൂവി കണ്ടിട്ടൊക്കെ വന്നു. ഞങ്ങൾ ജസ്റ്റ് ഫസ്റ്റ് ടൈം ഇറങ്ങി ആ ഒരു ഇതിന് വേണ്ടിയിട്ട്, കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി.
0: വേറെ എവിടെയും പോയില്ല?
1: വേറെ എവിടെ അങ്ങനെ പോയിട്ടില്ല. പോണം.
0: ഇന്നിനി എന്തൊക്കെയാണ് പരിപാടികളൊക്കെ?
1: ഇന്നിനി വേറെ ഒന്നുമില്ല. ഇന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ വന്ന് ഫ്രണ്ട്സായിട്ട് ഒന്ന് കണ്ട്.
0: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
1: വീട്ടിൽ അമ്മ, അച്ഛൻ, അനിയൻ.
0: അനിയനൊക്കെ എത്രയാണ്?
1: 2 എക്സാം എഴുതിയേക്കാ.
0: പാടുന്ന ആളാണോ?
1: അല്ലല്ല.
0: ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ?
1: ഏ, ഇല്ലല്ല, പാടുന്ന ആളല്ല. പക്ഷെ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്.
0: മെലഡിയാണോ അടിച്ചുപൊളിയാണോ?
1: എല്ലാ ടൈപ്പും മെലഡീസ്, അങ്ങനെ. പിന്നെ കൂടുതൽ തമിഴ് പാട്ട്, മലയാളം പാട്ട്, അങ്ങനെ മിക്സഡ് ആണ്.
0: ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ പാട്ടുകാരി ചോദിച്ചാൽ?
1: പാട്ടുകാരി ചിത്രാമ്മ ഇഷ്ടം.
0: ഗായകനാണെങ്കിൽ?
1: പഴയതിലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ യേശുദാസ്. പുതിയതാണെങ്കിൽ നമ്മുടെ വിനീത് ശ്രീനിവാസൻ.
0: ഇനി പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് ആശാൻ മൂലുള്ള കുഞ്ഞിക്കവൾ മേഘമേ, ആ പാട്ട്.
0: നമ്മുടെ സൂര്യ സന്തോഷ് പാടിയൊരു ഹിറ്റ് ഗാനമാണല്ലേ. ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: താങ്ക് യു.

0: നമസ്കാരം. വെള്ളി വെളിച്ചത്തിൽ നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താണ്?
1: ഞാൻ ഉഫിയ.
0: സ്ഥലം?
1: ട്രിവാൻഡ്രം തന്നെ, ആര്യനാട്.
0: എന്ത് ചെയ്യണം ഇപ്പോ?
1: പഠിക്കുക, ഡിഗ്രി ബിഎ ഹിസ്റ്ററി.
0: ഇപ്പോ വെക്കേഷൻ ആണോ?
1: വെക്കേഷൻ അല്ല, ഇന്റേൺഷിപ്പാ.
0: ഇപ്പോ വേനൽക്കാലത്ത് എവിടെയെങ്കിലും യാത്രയൊക്കെ പോയായിരുന്നു?
1: ഇല്ല ഇല്ല, ഇപ്പോൾ ഫുൾ ബിസി ആയിരുന്നു.
0: അപ്പോ ഫ്രണ്ട്സിനോടൊപ്പം അങ്ങനെ യാത്രകളൊന്നും ചെയ്യാറില്ല?
1: ഇവിടെ വന്നത് തന്നെ.
0: തിരുവനന്തപുരത്ത് ഏതൊക്കെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്?
1: ഒട്ടുമിക്ക എല്ലായിടത്തും പോയിട്ടുണ്ട്.
0: അപ്പൊ ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ചോദിച്ചാ പോയതിൽ വെച്ച്?
1: വേളി.
0: എന്താണ് വേളി ഇഷ്ടപ്പെടാനുള്ള കാരണം?
1: അല്ലെ, അവിടെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അതുകൊണ്ട്
0: ബീച്ചൊക്കെ ഇഷ്ടമാണ് അല്ലേ? ഡ്രീം പ്ലേസ് ഒക്കെ ചോദിച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം?
1: ലക്ഷദ്വീപ് പോകണം, വലിയ ആഗ്രഹം.
0: വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് അല്ലേ?
1: അതെ.
0: അപ്പൊ ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് ഇപ്പൊ ഞാനും അമ്മയും അപ്പായും മാത്രം.
0: എന്തൊക്കെയാണ് ഹോബീസ് ഒക്കെ?
1: പാട്ട് കേൾക്കും, അത് തന്നെ അല്ലാതെ വേറെ.
0: ഇപ്പോ എഴുത്തോ അങ്ങനെ എന്തെങ്കിലും?
1: അങ്ങനെയൊന്നുമില്ല.
0: പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ടോ?
1: ഇടയ്ക്കൊക്കെ ഫോണില്.
0: ഫോണ് തന്നെ? മൊബൈൽ ഫോണിന്റെ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു കാലമാണ് അല്ലേ?
1: അതെ.
0: അപ്പൊ റീൽസ് ഒക്കെ ചെയ്യാറില്ല?
1: ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല.
0: എങ്ങനെ പോകുന്നു പഠനമൊക്കെ?
1: കുഴപ്പമില്ല.
0: കോളേജിലെ ഒരു വൈബൊക്കെ എങ്ങനെയാണ്?
1: കൊള്ളാം.
0: കോളേജിൽ നിങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഒക്കെ?
1: ഞാനങ്ങനെ വലുതായിട്ട് ഒന്നിനും.
0: കോളേജിൽ ഇപ്പോൾ എന്തെങ്കിലും കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ആണോ? അതിലൊക്കെ പങ്കെടുക്കാറുണ്ടോ?
1: ഇല്ല.
0: അതിലൊക്കെ പങ്കെടുക്കണം? പാടുന്ന ആളാണോ?
1: അല്ല.
0: നമുക്ക് രണ്ടുപേരും ഒന്ന് ശ്രമിച്ചു നോക്കിയോ?
1: വേണ്ട.
0: ചിലപ്പോൾ അറിയാതെ പാട്ട് വന്നാലോ?
1: ഇല്ല ഇല്ല, വരൂല.
0: പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്?
1: ഓ.
0: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഒരു ഇഷ്ടഗാനം ചോദിച്ചാലേ ഇത് പറയാം?
1: വാഴേ മൂവിയിൽ.
0: അപ്പൊ നമുക്ക് വാഴ മൂവിയിലെ ഒരു ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: താങ്ക് യു.

0: നമസ്കാരം, പേരെന്താ?
1: എന്റെ പേര് അപർണ എന്നാണ്.
0: സ്ഥലം?
1: ഇവിടെ അടുത്താണ്, മുട്ടത്ര. ഞാൻ ഇപ്പൊ പി എസ് സി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ്.
0: എങ്ങനെ കമ്പൈൻ സ്റ്റഡി ആണോ?
1: ഓൺലൈൻ ആയിട്ടാണ്.
0: ഇന്ന് മ്യൂസിയത്തിൽ ഇവിടെ എങ്ങനെ പഠിക്കാനായിട്ട് വന്നാണോ?
1: ജസ്റ്റ് ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ വന്നു.
0: സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ഇവിടെ വരാറുണ്ടോ?
1: ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട്.
0: ഇവിടെ മ്യൂസിയത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്താണ്?
1: മ്യൂസിയത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഗാർഡൻ, അതൊക്കെ തന്നെ.
0: ഇവിടെ ഇങ്ങനെ നടക്കാറൊക്കെ ഉണ്ടോ വന്നിട്ട്?
1: ചില സമയത്ത് നടക്കാറുണ്ട്.
0: പി എസ് സി ഇപ്പോ എത്ര നാളായി പഠനം തുടങ്ങി?
1: പി എസ് സി തുടങ്ങിയിട്ട് ഇപ്പൊ 1 ഇയർ ആയി. ഇത്ര നാളും ഞാൻ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യായിരുന്നു, ഒരു ബ്രേക്ക് എടുത്തു, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു.
0: ഏതിന്റെ ഭാഗമായിട്ട് ഉള്ള ഇന്റേൺഷിപ്പ് ആയിരുന്നു?
1: ഇന്റേൺഷിപ്പ് സാമൂഹ്യ നീതി വകുപ്പിലായിരുന്നു, സ്കീം മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടായിരുന്നു.
0: ഏത് കോഴ്സൊക്കെയാണ് കഴിഞ്ഞതൊക്കെ?
1: ഞാൻ എം എ സോഷ്യോളജി കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുകയാണ്. അതിന്റെ പാർട്ടായിട്ടുള്ള പി എസ് സി ആണ് എക്സാംസ് നോക്കുന്നത്.
0: അല്ലാതെ ഇപ്പോൾ ജനറൽ ആയിട്ട് വരുന്ന പി എസ് സി എല്ലാം എഴുതാറുണ്ടോ?
1: അത് എഴുതാറുണ്ട്, പക്ഷെ ഫോക്കസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഇതിന്റെ പാർട്ടായിട്ടുള്ള എക്സാംസ് ആണ്.
0: ഈ ഓൺലൈൻ പി എസ് സി ക്ലാസ്സിന് ശേഷം ബാക്കി പി എസ് സി പഠനമൊക്കെ എങ്ങനെയാണ്? അതിന്റെ ഒരു ക്രമീകരണം ഒക്കെ എങ്ങനെയാണ്?
1: ക്ലാസ് കേൾക്കും, ലൈവ് ക്ലാസ് ഉണ്ട്, റെക്കോർഡ് ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള സമയം ടൈം ടേബിൾ വെച്ചിട്ടാണ് പഠിക്കുന്നത്.
0: ഒരു ദിവസം എത്ര സമയമൊക്കെ പഠിക്കാറുണ്ട്?
1: ഞാനിപ്പോൾ ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് കോഴ്സ് ചെയ്തത്, ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം ഇപ്പോൾ ഒരു 4 മണിക്കൂറൊക്കെയാണ് സാധാരണ പഠിക്കുന്നത്.
0: ഈ 4 മണിക്കൂറിനിടയ്ക്ക് ഇപ്പോൾ ബോറടിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
1: പാട്ട് കേൾക്കാറുണ്ട്, ബസ്സിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ പാട്ടൊക്കെ കേൾക്കാറുണ്ട്.
0: പാടുന്ന ആളാണോ?
1: അല്ല, പാടാറില്ല.
0: യാത്രകളൊക്കെ
1: പോവാറുണ്ട്? പോവാറുണ്ട്, ഫ്രണ്ട്സുമായിട്ട് ഇടയ്ക്കൊക്കെ പുറത്ത് പോവാറുണ്ട്.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടിൽ അമ്മയുണ്ട്, അച്ഛനുണ്ട്, അനിയനുണ്ട്.
0: അനിയനൊക്കെ എത്ര പേരാണ്?
1: അനിയനിപ്പം ITI കഴിഞ്ഞ് നിൽക്കുകയാണ്, അടുത്ത ജോബിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുകയാണ്.
0: പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്?
1: ഞാൻ കൂടുതൽ കേൾക്കുന്ന പഴയ പാട്ടുകളായിരിക്കും. മലയാളം പാട്ടും കേൾക്കാറുണ്ട്, തമിഴ് പാട്ടുകളും കേൾക്കാറുണ്ട്.
0: എന്താണ് ഇപ്പോൾ പഴയ പാട്ടുകളോടൊരു ഇഷ്ടം തോന്നുന്നത്?
1: എന്തോ അത് കേൾക്കുമ്പോൾ ഒരു നല്ലൊരു വൈബായിരിക്കും. അപ്പം നമ്മൾ ബസ്സിൽ പോകുമ്പോഴായാലും ഒരു കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടി പഴയ പാട്ടുകൾക്ക് സാധിക്കാറുണ്ടെന്ന് തോന്നാറുണ്ട്.
0: അപ്പോൾ ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: സിനിമയുടെ പേരെനിക്ക് കറക്റ്റ് അറിയത്തില്ല. തങ്കത്തിങ്കൾ കിളിയായി കുറുക, ആ സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടം.

0: मुक्त भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते। टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
4: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
3: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
5: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം പ്രജ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം MG രാധാകൃഷ്ണൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം തിരുവനന്തപുരം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ നാളെ വൈകുന്നേരം 6 മണിക്ക് നാദനവതി സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ഈ പരിപാടിയിൽ ശ്രീ പന്തളം എസ് നവീൻ മലയാള വാഗയകന്മാരുടെ കീർത്തനങ്ങൾ പാടുന്നു. വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഖടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. എല്ലാ സംഗീത പ്രേമികളെയും നാളെ വൈകുന്നേരം 6 മണിക്ക് ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം പാപ്പി അപ്പച്ച എന്ന ചിത്രത്തിന് വേണ്ടി ഉദിത് നാരായണനും സുജാതയും പാടിയത്. രചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം വിദ്യാസാഗർ.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ NHM സ്പോൺസർഡ് പരിപാടി കേൾക്കാം. റേഡിയോ ഹെൽത്ത്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മെയ് 10, അതായത് ഇന്നലെ വേൾഡ് ലൂപ്പസ് ഡേ ആയിരുന്നല്ലോ. ലൂപ്പസ് അഥവാ SLE എന്നറിയപ്പെടുന്ന ഈ രോഗാവസ്ഥയെക്കുറിച്ച് ഇന്ന് നമുക്ക് കൂടുതൽ അടുത്തറിയാം. നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം സ്വന്തം കോശങ്ങളെയും അവയവങ്ങളെയും തന്നെ ആക്രമിക്കുന്ന ഒരു സങ്കീർണമായ അവസ്ഥയാണ് ലൂപ്പസ് അഥവാ SLE എന്ന രോഗാവസ്ഥ. ഈ രോഗത്തെ തിരിച്ചറിയാൻ വൈകുന്നത് പലപ്പോഴും ചികിത്സയെ തന്നെ ബാധിക്കാറുണ്ട്. ലൂപ്പസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ച് പൊതുസമൂഹത്തിൽ ഇപ്പോഴും അറിവില്ലായ്മ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രോഗത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുക, രോഗികൾക്ക് ആവശ്യമായ സാമൂഹ്യ പിന്തുണ ഉറപ്പാക്കുക, കൃത്യമായ ചികിത്സ ലഭ്യമാക്കുക എന്നിവയാണ് ലോക ലൂപ്പസ് ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ലോക ലൂപ്പസ് ദിനാചരണത്തോടനുബന്ധിച്ച് ഈ രോഗാവസ്ഥയെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റുമറ്റോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീദേവി. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ആദ്യമേ തന്നെ ചോദിക്കട്ടെ, എന്താണ് ലൂപ്പസ് അഥവാ SLE എന്ന രോഗാവസ്ഥ?
2: SLE അഥവാ ലൂപ്പസ് എന്ന് പറയുന്നത് ഒരു ദീർഘകാല വാദരോഗ അസുഖമാണ്. അതായത് ഇതിന് ഓട്ടോ ഇമ്യൂൺ അസുഖമെന്നും പറയും. ഓട്ടോ ഇമ്യൂൺ അസുഖം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ദേഹത്തിലെ പ്രതിരോധാവസ്ഥ അധികമായി പ്രവർത്തിച്ച് അതുമൂലം ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ഓട്ടോ ഇമ്യൂൺ അസുഖങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അതിലെ ഒരു പ്രധാനമായിട്ടുള്ളൊരു അസുഖമാണ് ലൂപ്പസ് എന്ന് പറയുന്നത്. ജനിതകമായിട്ട് കുറച്ച് വ്യത്യാസങ്ങൾ ഈ പറയുന്ന ഈ അസുഖമുള്ളവർക്ക് ഉണ്ടാവാം. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ പ്രതിരോധാവസ്ഥ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുകയും അത് കാരണം ആ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ അത് ചെന്ന് അത് അറ്റാക്ക് ചെയ്ത് അതുമൂലം ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളാണ് ഈ SLE എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്നത്. സാധാരണ രീതിയിൽ നമ്മുടെ പ്രതിരോധാവസ്ഥ എന്തെങ്കിലും ബാക്ടീരിയയോ എന്തെങ്കിലും ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിൽ കടന്നുകൂടിയാൽ അതിനെ ഉന്മൂലനം ചെയ്യാനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ഇത് കൂടുതലായിട്ട് നമ്മുടെ അകത്തെ ആന്തരിക അവയവങ്ങളെ ഒരു ഫോറിൻ ബോഡിയായി കണക്കാക്കുകയും അതിന് അഗെൻസ്റ്റായിട്ട് ആൻറ്റിബോഡീസ് ഉത്പാദിക്കുകയും അത് ചെന്ന് ആന്തരിക അവയവങ്ങളെ അറ്റാക്ക് ചെയ്യും. അതുമൂലം ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് ഓട്ടോഇമ്യൂൺ അവസ്ഥയാണ് ലൂപ്പസ് എന്ന് പറയുന്നത്.
1: മാഡം, ഈ രോഗത്തിൽ സാധാരണ കണ്ടുവരാറുള്ള ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
2: ലക്ഷണം എന്ന് പറയുമ്പോൾ തല മുതൽ പാദം വരെ ഏത് അവയവങ്ങളെയും ഇത് ബാധിക്കാവുന്നതാണ്. പ്രധാനമായും പറയേണ്ടത് ചെറിയ മുട്ടുകളിലെ സന്ധി വേദനയും വീക്കവും തൊലിപ്പുറത്തുള്ള പാടുകൾ, അതായത് സൂര്യതാപം അടിക്കുമ്പോൾ അത് കൂടുതലാകുകയും കൂടുതൽ ചൊറിയാനുള്ള ഒരു ഇതും ഇച്ചിങ് ഒക്കെ കൂടുതൽ ഉണ്ടാവാനുള്ളൊരു സാധ്യതയും സ്കിന്നിലാണ് മെയിനായിട്ടും കാണുന്നത്. പിന്നെ അതല്ലാതെ കവിളുകളിലും ഇത് വരാറുണ്ട്. ബട്ടർഫ്ലൈ റാഷ് എന്നും പറയും. ചിത്രശലഭം പോലെ നമ്മുടെ കവിളുകളിൽ ഒരു രീതിയിലുള്ള പാടുകളും അതുകൂടാതെ കൂടുതലായിട്ടുള്ള മുടി കൊഴിച്ചിൽ അതില്ലാതെ പിന്നെ അകാരണമായ ക്ഷീണം, വിട്ടുമാറാത്ത പനി, വിട്ടുവിട്ടുള്ള പനി, അത് കൂടാതെ തന്നെ ആന്തരിക അവയവങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആന്തരിക അവയവങ്ങളെ ഇത് ബാധിക്കാവുന്നതാണ്. അവിടെയൊക്കെ നീർവീഴ്ച ഉണ്ടായി അത് കാരണം അതെല്ലാം ബാധിക്കപ്പെടാവുന്നതാണ്. ഇപ്പോൾ ഹാർട്ടിലാണെങ്കിൽ ഹൃദ്രോഗം അതുമൂലം വരാവുന്നതാണ്. ഹൃദയത്തിലെ നെഞ്ചുവേദന, ശ്വാസമുട്ട് അങ്ങനെ വരാവുന്നതാണ്. കിഡ്നിയെ ബാധിച്ചു കഴിഞ്ഞാൽ യൂറിനിൽ നിറയെ പ്രോട്ടീൻ ലോസാവും. പ്രോട്ടീൻ ലോസായി കഴിഞ്ഞാൽ മുഖത്തും കാലിലും നീര് പോലെ വരാം, ശ്വാസമുട്ട് വരാം, പിന്നെ യൂറിൻ കൂടുതലായിട്ട് പതഞ്ഞു പോകുന്നതായിട്ട് തോന്നാവുന്നതാണ്. പിന്നെ ബ്രെയിനെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിറ്റ്സ് പോലെയും ജെന്നി പോലെ വരാൻ സാധ്യതയുണ്ട്. തലവേദന വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായ ലക്ഷണങ്ങൾ. എല്ലാ അവയവങ്ങളെയും ബാധിക്കാവുന്നതാണ്. ശ്വാസകോശം എല്ലാത്തിനും, ആമാശയം എല്ലാത്തിനെയും ബാധിക്കാവുന്ന ഒരു രോഗാവസ്ഥയാണ് ലൂപ്പസ് എന്ന് പറയുന്നത്.
1: മാഡം, അതുപോലെ തന്നെ ഏത് പ്രായക്കാരിലാണ് ഈ രോഗം കൂടുതലായി കാണപ്പെടുന്നത്? അതോടൊപ്പം തന്നെ ഒന്ന് ചോദിച്ചോട്ടെ, ഈ രോഗാവസ്ഥ ഗർഭധാരണത്തിന് ഒരു തടസ്സമാകുമോ?
2: കൂടുതൽ കാണപ്പെടുന്നത് 15 മുതൽ 45 വയസ്സ് വരെയുള്ള സ്ത്രീകളിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. പണ്ട് കാലത്ത് ഇതിനധികം ട്രീറ്റ്മെന്റ് ഇല്ലായിരുന്നു എന്നുള്ളൊരു ഇതാണ് അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ശാസ്ത്രത്തിന്റെ പുരോഗതി അനുസരിച്ച് നമ്മളെ രോഗം നേരത്തെ നിർണ്ണയിക്കുകയും അതുകൂടാതെ തന്നെ ട്രീറ്റ്മെന്റ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാല് ഗർഭധാരണം വളരെ നോർമലായിട്ട് തന്നെ സാധാരണ ഗതിയിൽ തന്നെ അത് ചെയ്യുകയും ചെയ്യാം. മരുന്നുകളുടെ സഹായത്തോടു കൂടി പെട്ടെന്ന് തന്നെ ഗർഭം ധരിക്കാനും അത് പൂർത്തിയാക്കാനും സാധിക്കാവുന്നതാണ്.
1: മാഡം, മുൻകാലങ്ങളിൽ ലൂപ്പസ് രോഗത്തിന് ചികിത്സ ഇല്ലായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ലൂപ്പസ് രോഗത്തിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഒന്ന് പറയാമോ?
2: ചികിത്സാ രീതി എന്ന് പറയുന്ന ആദ്യത്തെ ഒരു പണ്ടത്തെ കാലത്ത് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ യാതൊരു രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇത് മരണം തന്നെയാണ് ഇതിൻ്റെ ഒരു ഇത് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് വളരെയേറെ ഉണ്ട്. ആദ്യം രോഗം മൂർധന്യ അവസ്ഥയിൽ നിൽക്കുമ്പോൾ സ്റ്റിറോയിഡ്സും മറ്റും ഉപയോഗിക്കും. അതുകൂടാതെ തന്നെ ലൈഫ് സേവിംഗ് ആയിട്ടുള്ള ഡ്രഗ്സ്, ഇപ്പം ഗുളിക കഴിക്കുന്ന രീതിയിലുള്ള മരുന്നുകളും ഉണ്ട്, അതല്ലാതെ തന്നെ ഇഞ്ചെക്ഷൻസും ഉണ്ട്. അപ്പോൾ അത് റുമറ്റോളജിസ്റ്റ്, വാതരോഗ വിദഗ്ധൻ കണ്ടിട്ട് അസുഖത്തിനെ ഒന്ന് അസസ് ചെയ്തിട്ട് ഏത് രീതിയിലുള്ള മരുന്നാണ് എന്ന് ഡിസൈഡ് ചെയ്ത് അതിനനുസരിച്ചുള്ള മരുന്നുകളാണ് തരുന്നത്. അതുകൂടാതെ ബയോളജിക്സ്, അതും ഇപ്പോഴത്തെ ഒരു ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത്.
1: അതുപോലെ തന്നെ മാഡം, മറ്റൊരു സംശയമുള്ളത്, ഈ രോഗത്തിന് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരുമോ?
2: പറഞ്ഞതുപോലെ ഇതിന് ഈ അസുഖം ഏറ്റക്കുറച്ചുകളുള്ള അസുഖമാണ്. അപ്പോൾ അത് കുറെ കാലം മരുന്ന് കഴിക്കേണ്ടി വരുന്ന ഒരു അസുഖമായതിനാൽ പറയാതെ, ഡോക്ടർ പറയാതെ അത് ഒരിക്കലും നിർത്താൻ പാടില്ല. കുറച്ച് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അവസ്ഥ, ഒരു അസുഖമാണ്. അപ്പോൾ ആ ഒരു ഇതുവരെ നമ്മളൊന്ന് സഹകരിക്കുകയും മരുന്ന് കഴിക്കുകയും ചെയ്യേണ്ടതാണ്. സ്വന്തം ഇഷ്ടപ്രകാരം ഡോക്ടറിന്റെ അറിവില്ലാതെ അത് നിർത്താൻ പാടുള്ളതല്ല.
1: മറ്റൊരു പ്രധാന സംശയമുള്ളത്, ഇത്തരം രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഏത് വിഭാഗം ഡോക്ടറുടെ സേവനമാണ് നാം തേടേണ്ടത്?
2: ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ലക്ഷണങ്ങൾ, രോഗലക്ഷണങ്ങളും, സന്ധിവേദന, വായിൽ പുണ്ണ്, മുടി കൊഴിച്ചിൽ, സ്കിന്നിൽ പാടുകൾ, പിന്നെ ഇപ്പോൾ ചിലവർക്ക് വിഷാദ രോഗമൊക്കെ ആകപ്പെടാം, തലവേദന, പിന്നെ കാലിൽ നീര്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ചില ആൻറ്റിബോഡീസ്, അതായത് റുമറ്റോളജിസ്റ്റാണ് അത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം റുമറ്റോളജിസ്റ്റിനെ കാണുക. സന്ധി രോഗ വിദഗ്ധയാണ് റുമറ്റോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെ കാണിച്ചിട്ട് അതിനുള്ള രോഗനിർണയമുണ്ട്. അപ്പോൾ സാധാരണ രീതിയിലുള്ള ബ്ലഡ് ടെസ്റ്റും ചെയ്യണം. പിന്നെ ഈ അസുഖം ശരിക്കും കണ്ടുപിടിക്കാനുള്ള സ്പെസിഫിക് ടെസ്റ്റുകളും ഉണ്ട്, ആൻറ്റി ന്യൂക്ലിയർ ആൻറ്റിബോഡി ടെസ്റ്റുകൾ, ANA ടെസ്റ്റുകൾ. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടാണ് അത് കണ്ടുപിടിക്കുന്നത്. രോഗത്തിൻ്റെ കാഠിന്യം അറിയാനുള്ള ടെസ്റ്റുകളും ഉണ്ട്, കോംപ്ലിമെൻറ്റ്, C3 C4, അങ്ങനെയുള്ള പല ടെസ്റ്റുകളും ഉണ്ട്. പിന്നെ യൂറിനിൽ, ഇത് കിഡ്നിയെ ബാധിച്ചു കഴിഞ്ഞാൽ യൂറിനിൽ പ്രോട്ടീൻ പോകാവുന്നതാണ്. അപ്പോൾ അത് ആ ടെസ്റ്റുകൾ ഇതൊക്കെ ചെയ്യേണ്ടതാണ്.
1: മാഡം, പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു രോഗം കൂടിയാണല്ലോ ഇത്. അത് ചോദിക്കാനുള്ള കാരണം, സാധാരണ വാതരോഗവും ലൂപ്പസ് അഥവാ SLE എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക?
2: വാദം എന്ന് പറയുന്നത് ആമവാദമുണ്ട്, അതല്ലാതെ ഗൗട്ടി ആർത്രൈറ്റിസ് ഉണ്ട്, സോറിയാസിസ് കൊണ്ടുള്ള വാതരോഗമുണ്ട്. അപ്പൊ ഇതൊക്കെ SLE എന്ന് പറയുന്നത് ഇതും ഒരുതരം വാതരോഗമാണ്. പക്ഷെ ഇതിനകത്ത് കൂടുതലായിട്ടും ഈ പറയുന്ന പോലെ വായിൽ പുണ്ണ്, സ്കിന്നിലെ പാടുകള്, മുടി കൊഴിച്ചിൽ, അങ്ങനെയൊക്കെ അതിന്റെ കൂടെ വരാവുന്നതാണ്. ആമവാദം മെയിനായിട്ടും ജോയിൻസിലാണ് എഫക്ട് ചെയ്യുന്നത്, ആമവാദമാണെങ്കിലും സോറിയാട്ടിക് വാദമാണെങ്കിലും. അപ്പോൾ ഇത് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ വിലയിരുത്തിയിട്ടാണ് നമ്മൾ SLE ആണെന്ന് കണ്ടുപിടിക്കുന്നത്. ഈ ബാക്കി സ്കിന്നിലെ പ്രശ്നങ്ങളും അകത്ത് ആന്തരിക അവയവങ്ങളിലെ ബാധയും അത് കാരണവും അതും നോക്കി, പിന്നെ അതുകൂടാതെ തന്നെ ബ്ലഡ് ടെസ്റ്റും ചെയ്തിട്ടാണ് ഇതാണെന്ന് കണ്ടുപിടിക്കുന്നത്. ബ്ലഡ് ടെസ്റ്റ് ANA പോലത്തുള്ള ടെസ്റ്റുകൾ പോസിറ്റീവ് ആവാം. ആമവാദമാണെങ്കിൽ റുമറ്റോയിഡ് ഫാക്ടറും ആൻറ്റി CCP അങ്ങനെയുള്ള ടെസ്റ്റുകൾ പോസിറ്റീവ് ആവാം. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഇത് ആണോ മറ്റേതാണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്.
1: അതുപോലെ തന്നെ ഈ രോഗം കൃത്യസമയത്ത് കണ്ടെത്തി ചികിത്സ തേടിയില്ലെങ്കിൽ ഉണ്ടാകാവുന്ന സങ്കീർണതകളെ കുറിച്ചൊന്ന് പറയാമോ?
2: ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ വരുമ്പോൾ തന്നെ ഇതങ്ങ് കണക്ക് കൂട്ടാതെ വിട്ടു കഴിഞ്ഞാൽ കിഡ്നിക്ക് ബാധിപ്പ് വരാം. ഇപ്പൊ കിഡ്നി ചിലപ്പോൾ ഡയാലിസിസ് വരെ അതുകൊണ്ട് എത്തിച്ചെന്നിരിക്കും. കൂടാതെ ഹാർട്ടിനാണെങ്കിൽ ഹൃദയാഘാതം വരാം, പിന്നെ നെഞ്ചിൽ വെള്ളം കെട്ടാം, അതുപോലെ അവിടെ തന്നെ നെഞ്ചിൽ തന്നെ ന്യൂമോണിയ പോലെ വരാം. അപ്പൊ അതൊക്കെ മൂർധന്യാവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ കൂടിയ രീതിയിലുള്ള മരുന്നുകളും മറ്റും എടുക്കേണ്ടതായിട്ട് വരും. അപ്പം അത് കുറച്ചുകൂടെ കാഠിന്യം കൂടുതലായിട്ട് വരും. അപ്പം ആദ്യത്തെ ലക്ഷണങ്ങൾ നമ്മൾ നേരെ കണക്കാക്കാതിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാവുന്നതാണ്.
1: മാഡം, ഈ രോഗത്തിന് അടിമപ്പെട്ടവർ നിത്യജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
2: ഈ അസുഖമുള്ളവർക്ക് സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഈ അസുഖത്തിന്റെ വീര്യം കൂടുന്നതാണ്. അപ്പം അത് കാരണം 10 മുതൽ 4 മണി വരെയുള്ള സമയത്ത് കഴിവതും വെളിയിറങ്ങുക. അത് ആ സമയത്താണ് സൂര്യരശ്മികൾ, അൾട്രാവയലറ്റ് ബി രശ്മികൾ കൂടുതലായിട്ടുള്ളത്. അപ്പം അത് നമ്മുടെ സ്കിന്നിൽ പതിഞ്ഞാൽ ഇതിൻ്റെ വീര്യം കൂട്ടാവുന്നതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ 10 മുതൽ 4 മണി വരെയുള്ള സമയങ്ങളിൽ ഈ അസുഖമുള്ളവർ വെളിയിറങ്ങാതിരിക്കുക, അഥവാ വെളിയിൽ ഇറങ്ങുന്നതിൽ ഫുൾക്കായിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യുക, പിന്നെ ഉള്ളത് ഫുൾ സ്ലീവ്സ് ആയിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യുക, പിന്നെ സൺസ്ക്രീൻ, വീട്ടിലാണെങ്കിലും വെളിയിൽ പോകുമ്പോഴാണെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഇപ്പൊ സൺസ്ക്രീൻ വീട്ടിലുള്ള നമ്മുടെ ബൾബിലും ലൈറ്റിൽ നിന്നും വരെ വയലറ്റ് റേസ് വരാവുന്നതാണ്. അപ്പൊ അത് കാരണം വീട്ടിലിരുന്നാലും നമ്മളത് ഇടേണ്ടതാണ്, അപ്ലൈ ചെയ്യേണ്ടതാണ്, ദേഹം മുഴുവൻ ഇടേണ്ടതാണ്. ആഹാരം നോൺ വെജിറ്റേറിയൻ ആഹാരം കഴിവതും ഒഴിവാക്കാനാണ്. വളരെ വളരെ ചെറിയ രീതിയിൽ കഴിക്കാവുന്നതാണ്, തീരെ ഒഴിവാക്കേണ്ടതില്ല. വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും കഴിക്കാം, പക്ഷെ നോൺ വെജിറ്റേറിയൻ കുറച്ചൊന്ന്, വെജിറ്റേറിയൻ്റെ അത്രയും ഒന്ന് മാംസാഹാരങ്ങൾ കുറച്ചൊന്ന് കുറയ്ക്കാവുന്നു. ബാക്കി എല്ലാവരെയും പോലെ തന്നെ കഴിക്കാം. പിന്നെ ബി പി ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു അസുഖമാണ്, കാരണം കിഡ്നിയൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ ബി പി ഒക്കെ, രക്തസമ്മർദ്ദമൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള അവസ്ഥയിൽ ഉപ്പ് അങ്ങനെ എണ്ണ അതൊക്കെ ഒന്ന് ഒഴിവാക്കാം. ഈ അസുഖമുള്ളവർ സ്മോക്കിംഗ് ഒക്കെ പരമാവധി ഒഴിവാക്കുക, ഹോർമോണൽ ഗുളിക ഒഴിവാക്കുക. അപ്പം അതൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ വീര്യം കൂട്ടാൻ ചാൻസ് ഉള്ള കുറേ ഇതാണ് ഈ പുകവലിയും ഹോർമോണൽ ഗുളികകളും മറ്റും. അപ്പൊ അങ്ങനെ ഉള്ളത്, അങ്ങനെ ഈ അസുഖം ഉള്ളവരിപ്പോൾ ഇത് കഴിച്ചാൽ അത് വരും, അല്ലെങ്കിൽ പുക വലിച്ചാൽ ഈ അസുഖം വരും എന്നൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഉള്ളവർ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാവുന്നതാണ്.
1: മാഡം, ഈ അവസരത്തിൽ രോഗികളോടും അവരുടെ കുടുംബാംഗങ്ങളോടും എന്ത് നിർദ്ദേശമാണ് മാഡത്തിന് പങ്കുവയ്ക്കാനുള്ളത്?
2: ഈ അസുഖമുള്ളവർ ഇപ്പോൾ തീർത്തും നോർമൽ ആയിട്ടുള്ള ലൈഫ് നമുക്ക് വാഗ്ദാനം ചെയ്യാവുന്നതാണ്. മരുന്ന് ഡോക്ടർ, ഈ അസുഖ ലക്ഷണങ്ങളുള്ളവർ ഡോക്ടറെ കാണിക്കുക, ടെസ്റ്റുകൾ ചെയ്യുക, രോഗലക്ഷണങ്ങൾ പറയുക, ദേഹപരിശോധന നടത്തുക, ലാബ് ടെസ്റ്റുകൾ ചെയ്യുക, അതിനുള്ള മരുന്നുകൾ കറക്റ്റായിട്ട് കഴിക്കുക, പറയുന്ന സമയത്ത് പറയുന്ന ദിവസത്ത് കഴിക്കുക. അത് കൂടാതെ കറക്റ്റായിട്ടുള്ള ടൈമിൽ ഡോക്ടറിനെ പോയി കാണുക, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെയ്തു കഴിഞ്ഞാൽ വളരെ നോർമലായിട്ടുള്ള ലൈഫ് നമുക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് കാരണം എല്ലാവരെയും പോലെ നോർമലായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഈ മരുന്നുകളുടെ സഹായത്തോടുകൂടി. അപ്പം അത് കാരണം അത് ഇങ്ങനെ വരുമ്പോൾ അത് കഴിക്കാതിരിക്കാൻ മറ്റും ചെയ്യരുത്. മരുന്ന് കഴിക്കുക, പറയുന്ന ഇടവേളയിൽ ഡോക്ടറിനെ വന്ന് കാണിക്കുക, സ്വന്തം ഇഷ്ടപ്രകാരം മരുന്ന് നിർത്താതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യാനും തീർത്തും നല്ല നോർമലായിട്ടുള്ളൊരു ലൈഫ് വാഗ്ദാനം ചെയ്യാൻ പറ്റുന്നതാണ്.
1: ലോക ലൂപ്പസ് ദിനാചരണത്തോടനുബന്ധിച്ച് ഈ രോഗാവസ്ഥയെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകിയ തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റുമറ്റോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീദേവിക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
4: അപ്പൊ കുഞ്ഞിനെ എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ, ഇനി അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയിക്കോളൂ.
5: കുഞ്ഞിനെ കാണാൻ ഇനിയും ബന്ധുക്കള് വരാനുണ്ട് ഡോക്ടർ.
4: കുഞ്ഞിന് പാല് കൊടുക്കേണ്ട സമയമായെന്നറിയില്ലേ? കുഞ്ഞ് ജനിച്ച് അമ്മയിൽ നിന്ന് അരമണിക്കൂറിനുള്ളിൽ ഊറി വരുന്ന മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന് അത്യാവശ്യമാണ്.
5: കൊളസ്ട്രോൾ അഥവാ മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും.
4: കുഞ്ഞ് ജനിച്ച ഉടനെ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിലെങ്കിലും മുലയൂട്ടണം. ആദ്യത്തെ 6 മാസം കുഞ്ഞിന് മുലപ്പാൽ മാത്രമേ നൽകാവൂ. ഓരോ കുഞ്ഞിന്റെയും ആരോഗ്യം രാജ്യത്തിന്റെ സമ്പത്ത്. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
6: രാമു, നമ്മുടെ സ്ഥിരം കസ്റ്റമർ ദാ ഉണ്ടപ്പക്കർ വരുന്നുണ്ട്.
7: ചേട്ടാ, ഒരു ബർഗർ, ഒരു ചിക്കൻ റോള്, ഒരു എഗ് പഫ്സും പിന്നെ 2 ബീഫ് കട്ട്ലറ്റ്, ഒരു ഷാർജ ഷേക്ക് കൂടെ വേണം കേട്ടോ. പെട്ടെന്ന് വേണം, ഇപ്പൊ കഴിക്കാനാ. അമ്മേ, വിശന്നിട്ട് വയ്യ. ആ പിന്നെ 10 വെജിറ്റബിൾ പഫ്സും 4 ജാം റോളും പാർസൽ കൂടെ എടുത്തു.
8: അമിതവണ്ണം ഇന്ന് നമ്മുടെ സമൂഹത്തിലെ പ്രധാന ആരോഗ്യ പ്രശ്നമാണ്. അമിതവണ്ണം കുറച്ച് രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ ആഹാര ശൈലിയിൽ മാറ്റം വരുത്തൂ. ആരോഗ്യം കാത്തു സൂക്ഷിക്കൂ.
3: ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം. റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 4 മണി. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ലവ് ആക്ഷൻ ഡ്രാമ എന്ന ചിത്രത്തിന് വേണ്ടി വിനീത് ശ്രീനിവാസൻ പാടിയത്. രചന മനു മഞ്ജിത്, സംഗീതം ഷാൻ റഹ്മാൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്ത ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം പകർന്ന് അഫ്സലും ചിത്ര അയ്യരും പാടിയത്. ചിത്രം മയിലാട്ടം.

മല്ലു സിംഗ് എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. രചന രാജീവ് ആലുങ്കൽ, സംഗീതം എം ജയചന്ദ്രൻ, പാടിയത് അലക്സ്, എം ജയചന്ദ്രൻ, നിഖിൽ രാജ് എന്നിവർ.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ എത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് ആൻകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം ഛോട്ടാ മുംബൈ എന്ന ചിത്രത്തിലേതാണ്. സംഗീതം രാഹുൽ രാജ്.

സിജു തുറവൂർ വരികളെഴുതി യുവൻ ശങ്കർ രാജ സംഗീതം പകർന്ന് ജാസി ഗിഫ്റ്റും സംഗീതയും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ഹാപ്പി ബി ഹാപ്പി.

0: ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, സുരേഷ് പിറ്റ് സംഗീതം പകർന്ന്, എം ജി ശ്രീകുമാറും സുജാതയും പ്രഭാകരനും പാടിയ ഗാനം കേൾക്കാം. ചിത്രം രാവണപ്രഭു.
1: ഏതര ഇഴുക്ക് എന്നാച്ചിമുത്ത് ഏ മത്തളം കൊട്ടേ.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
3: അതിനിപ്പോ എന്താ എത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
0: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം ബൽറാം വേഴ്സസ് താരാദാസ് എന്ന ചിത്രത്തിന് വേണ്ടി അഫ്സൽ, റിമി ടോമി, അൻവർ, ജാസി ഗിഫ്റ്റ് എന്നിവർ പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജാസി ഗിഫ്റ്റ്.

ഇൻ ഗോസ്റ്റ് ഹൗസ് ഇൻ എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ് അടുത്തത്. രചന മുത്തു വിജയൻ, സംഗീതം അലക്സ് പോൾ, പാടിയത് ജാസി ഗിഫ്റ്റ്, അനിത എന്നിവർ.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സ്വയം പര്യാപ്തമായ ഇന്ത്യ രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതിക വിദ്യയ്ക്ക് നിർണായക സ്ഥാനമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ സാങ്കേതിക വിദ്യാ ദിനത്തിൽ ആശംസകൾ നേരുകയായിരുന്നു പ്രധാനമന്ത്രി. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനം വൈകിയേക്കും. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം ആരായുമെന്ന് സൂചന. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, ഗാർഹിക പാചകവാതകം എന്നിവയ്ക്ക് ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും വിതരണം മതിയായ തോതിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ രൂപീകരിച്ച അനൌപചാരിക മന്ത്രിതല സമിതി ഇന്ന് യോഗം ചേർന്നു. മേഖലയിലെ സ്ഥിതിഗതികൾ യോഗം വിലയിരുത്തി. വികസിത് ഭാരത് ജി റാംജി നിയമം നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നിലവിൽ വരും. സാമ്പത്തിക വർഷത്തിലുടനീളം 125 ദിവസത്തെ തൊഴിൽ ഉറപ്പ് നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം. പത്തനംതിട്ട ഓമല്ലൂരിൽ 3 വയസ്സുകാരിയെ തെരുവ് നായ ആക്രമിച്ചു. അടുക്കളവാതിൽ വഴി വീടിനുള്ളിൽ കടന്നായിരുന്നു നായയുടെ ആക്രമണം. കുട്ടിയുടെ കണ്ണിന് പരിക്കേറ്റു. 2026-27 കീം പ്രവേശന പരീക്ഷയ്ക്കുള്ള അപേക്ഷകൾ പരിശോധിച്ച് അപാകതകൾ പരിഹരിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 17 വൈകിട്ട് 6 മണി വരെ ദീർഘിപ്പിച്ചു. ഇടവമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഈ മാസം 14 വൈകിട്ട് 5 മണിക്ക് തുറക്കും. ദർശനത്തിനുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. ശ്രീലങ്കൻ തീരത്തിന് സമീപം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദവും കേരള ലക്ഷദ്വീപ് തീരങ്ങളോട് ചേർന്ന് അറബിക്കടലിൽ ചക്രവാത ചുഴിയും നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വ്യാഴാഴ്ചയോടെ സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ സാധ്യത. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മയിൽപ്പെയിൽക്കാവ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ്. ഈ ഗാനത്തിൻ്റെ രചന എസ് രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നീഷ്യസ്.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
3: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: രാപ്പകൽ എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം മോഹൻ സിത്താര.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
4: ചലച്ചിത്രഗാനങ്ങളിൽ തുടരുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത് ചിത്രം മധുചന്ദ്രലേഖ.

0: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.

0: ഒറ്റ നേഴ്സ് വേണം. എന്നാൽ കീശ കാലിയാകാതെ വാങ്ങൽ പിട്ടാപ്പിള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പിള്ളൽ ഏജൻസീസ്.
2: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495565321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. തുടരും എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണിനി. രചന ബി കെ ഹരിനാരായണൻ, സംഗീതം ജേക്സ് ബിജോയ്.

0: കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: ഇത്തവണത്തെ ഐശ്വര്യം ഭഗവതി തരും. 12 കോടിയുടെ വിഷു ബമ്പർ ഭഗവതി ലോട്ടറിയിൽ എടുത്താൽ മതി. നിരവധി തവണ ബമ്പർ ലോട്ടറി അടിച്ചത് അവിടെ നിന്ന് എടുത്ത ടിക്കറ്റുകൾക്കാ. ഇക്കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നിന്ന് എടുത്ത ടിക്കറ്റിനാ.
2: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസീസ്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം.

0: ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം?
1: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ്, BBA, BCOM പ്ലസ് അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
0: വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, ട്രിവാൻഡ്രം, 9744988222.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
4: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
5: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
6: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
7: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
8: ആകാശവാണി അനന്തപുരി FM 101.9.
9: ഗ്രാമകേരളം.
10: ചെറുചക്കിച്ചോല എന്ന് കാനനസുന്ദരി.
11: തൃശൂർ ജില്ലയിലെ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ചിറ്റണ്ട എന്ന പ്രദേശത്താണ് ചെറുചക്കി ചോലയും അതിനോടനുബന്ധിച്ച് ഒരു ചെക്ക് ഡാമും നമുക്ക് കാണാനാവുക. തൃശൂർ ജില്ലയിൽ നിന്നും ഏകദേശം 23 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. പൂങ്ങോട് വനം വകുപ്പ് പരിധിയിലെ കണ്ടൻചിറ വനത്തിലൂടെയാണ് ഈ കാനനസുന്ദരി കളകളാരവത്തോടെ ഒഴുകുന്നത്. മഴക്കാലത്താണ് ചെറുചക്കിച്ചോലയുടെ പൂർണ്ണ സൗന്ദര്യം സഞ്ചാരികൾക്ക് ആസ്വദിക്കാനാവുക. കാനനത്തിന്റെ വശ്യത ഏത് സഞ്ചാരിയുടെയും മനം നിറയ്ക്കും. മഴക്കാലത്ത് ഇവിടത്തെ ചെക്ക് ഡാം നിറഞ്ഞൊഴുകി പാറക്കെട്ടുകളിലൂടെ അരുവി ചിതറിത്തെറിക്കുന്ന കാഴ്ച നമ്മുടെ മനസ്സും ശരീരവും തണുപ്പിക്കും. ഇവിടേക്കുള്ള വഴിനീളെ നിരവധി മരങ്ങളും കാട്ടുവള്ളികളും കാട്ടുതുളസിയുമൊക്കെ നമുക്ക് കാണാനാകും. കാടിനകത്തുകൂടി ഒഴുകി കല്ലുകളിലും പാറക്കൂട്ടങ്ങളിലും തട്ടി ശക്തിയായി താഴേക്കൊഴുകി പിന്നീട് വീണ്ടും ശാന്തമായി ഒഴുകി അങ്ങനെ ചെറുചക്കിയുടെ വിവിധ ഭാവങ്ങൾ 7 സ്ഥലങ്ങളിൽ നമുക്ക് കാണാം. പ്രാന്തപ്രദേശങ്ങളെക്കാൾ ഇവിടം ഉയരം കൂടുതലായതിനാൽ പ്രകൃതി ഭംഗി ആവോളം ആസ്വദിക്കാൻ കാടിനകത്തുള്ള വാച്ച് ടവറിൽ നിന്നാൽ സാധിക്കും. ചെക്ക് ഡാമിനടുത്തുനിന്ന് 1.5 കിലോമീറ്റർ നടന്നാൽ വാച്ച് ടവറിനടുത്ത് എത്താനാകും. ഇതുകൂടാതെ തട്ടുമട, മല്ലൻതറ, പാർവതിക്കല്ല് തുടങ്ങിയവയൊക്കെ സഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിക്കും. കാടിനുള്ളിലൂടെ ഓരോ ഇടങ്ങളിലും ചെന്നെത്തുമ്പോൾ ആനന്ദവും ആശ്ചര്യവും സഞ്ചാരികളിലുണ്ടാകും. ചെറുചക്കിച്ചോല എന്ന പേര് ലഭിച്ചതിനു പുറകിൽ രസകരമായ ഒരു കഥയുണ്ട്. പണ്ട് ഇവിടെ താമസിച്ചിരുന്ന കാട്ടുമൂപ്പന്റെ മകളുടെ പേരുമായി ബന്ധപ്പെടുത്തിയ കഥയാണ് അത്. വർഷങ്ങളോളം കുഞ്ഞുങ്ങൾ ഇല്ലാതിരുന്ന കാട്ടുമൂപ്പനെ വനദേവത അനുഗ്രഹിച്ചു എന്നും അങ്ങനെ

ചെറുചക്കി എന്ന മകൾ പിറന്നു എന്നും നാട്ടുകാർ വിശ്വസിക്കുന്നു. വളർന്നു വലുതായിട്ടും ചെറുചക്കിയെ കാടിന് പുറത്തേക്ക് വിടാൻ മൂപ്പൻ സമ്മതിച്ചില്ല. ഇത് കാടിന് നാശം വരുത്തുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. കാട്ടുവള്ളികളാൽ അവളെ ബന്ധനസ്ഥയാക്കി. ഈ ചെറുചക്കിയുടെ കണ്ണീരാണത്രേ പിന്നീട് ചെറുചക്കി ചോലയായി മാറിയത് എന്നാണ് വിശ്വാസം. ഇതൊരു കഥയാണെങ്കിലും ചെറുചക്കി ചോലയിലെ ജലഗണങ്ങൾ പാറക്കൂട്ടങ്ങളിൽ തട്ടിച്ചിതറുന്നത് കണ്ടാൽ കണ്ണുനീർത്തുള്ളിയാണ്.

ചെറുചക്കിച്ചോല എന്ന് കാനനസുന്ദരി. രചന എം ആർ രഞ്ജിനി. ആഖ്യാനം എൻ ജെ ജോഷിലാൽ. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

അരുമ മൃഗങ്ങളെ അളവറ്റ് സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന നമ്മുടെ ക്ഷീര കർഷകർക്ക് കന്നുകാലികൾ പ്രാണനാണ്. പുലർന്നാൽ പകലന്തിയോളം തൊഴുത്തിലും പാടത്തുമായി അവർക്കൊപ്പമുണ്ട്. ഈ കാലിസമ്പത്താണ് നമ്മുടെ ക്ഷീരകർഷകർക്ക് ജീവിത വെളിച്ചം പകരുന്നത്.

ഇങ്ങനെ പരിപാലിച്ചു പോരുന്ന കന്നുകാലികൾക്ക് അപ്രതീക്ഷിതമായുണ്ടാകുന്ന അസുഖങ്ങളും മരണങ്ങളുമെല്ലാം നമ്മുടെ ക്ഷീരകർഷകരുടെ മുന്നോട്ടുള്ള ജീവിതത്തെ മാനസികമായും സാമ്പത്തികമായും താളം തെറ്റിക്കും. പശുപരിപാലനത്തിന്റെ ശാസ്ത്രീയ രീതികളെപ്പറ്റിയുള്ള അറിവില്ലായ്മയാണ് പലപ്പോഴും ഇത്തരം അപകടങ്ങളിലേക്ക് വീഴുന്നത്. മരിച്ചിനിയിലയും തണ്ടും കിഴങ്ങും ഒക്കെ കാലികൾക്ക് ആഹാരമായി നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അതിലടങ്ങിയിരിക്കുന്ന അപകടകാരിയായ പദാർത്ഥങ്ങളെക്കുറിച്ചും അതിനെ പ്രതിരോധിക്കേണ്ട മാർഗങ്ങളെക്കുറിച്ചുമെല്ലാം വിശദമായി പറഞ്ഞുതരുന്നത് ഡോക്ടർ എ.എൻ. ജ്യോതി.

കേരളത്തില് വ്യാപകമായി കൃഷി ചെയ്യുകയും മനുഷ്യന്റെയും കന്നുകാലികൾ ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങളുടെയും ഭക്ഷ്യ ആവശ്യത്തിന് നമ്മൾ ധാരാളമായി ഉപയോഗിച്ചു വരികയും ചെയ്യുന്ന ഒരു വിളയാണ് മരച്ചീനി അഥവാ കപ്പ. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഈ മരച്ചീനി ചെടിയിൽ സയനോ ഗ്ലൂക്കോസൈഡുകൾ എന്നറിയപ്പെടുന്ന പോഷകവിരുദ്ധ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ കട്ടെന്ന് പറയും. ഇതിൽ പ്രധാനമായിട്ടുള്ളത് ലിനാമറിൻ, ലോട്ടസ്ട്രാലിൻ എന്നീ പറയുന്ന രാസസംയുക്തങ്ങളാണ്. അപ്പൊ ഈ രാസസംയുക്തങ്ങൾ മരച്ചീനി ചെടിയുടെ എല്ലാ ഭാഗങ്ങളിലും വ്യത്യസ്ത അളവിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ചെടിയിൽ തന്നെ അടങ്ങിയിട്ടുള്ള ലിനാമറേസ് എന്ന എൻസൈം ഈ ഗ്ലൂക്കോസൈഡുകളെ അസറ്റോണും സയനോഹൈഡ്രിനുമായി വിഘടിപ്പിക്കുന്നു. പിന്നീട് സയനോഹൈഡ്രിൻ ഹൈഡ്രജൻ സയനൈഡായി മാറുന്നു. അസറ്റോൺ സയനോഹൈഡ്രിനും ഹൈഡ്രജൻ സയനൈഡും രണ്ടും വിഷസംയുക്തങ്ങളാണ്. അതുകൊണ്ട് മൃഗങ്ങൾക്ക് തീറ്റയായി ഉപയോഗിക്കുമ്പോൾ മരച്ചീനിയുടെ ശരിയായ സംസ്കരണം വളരെ പ്രധാനമാണ്. മരച്ചീനി ഇനങ്ങളെ കട്ട് കുറഞ്ഞവ, അതായത് 1 ഗ്രാമിൽ 50 മൈക്രോഗ്രാം ഹൈഡ്രജൻ സയനൈഡിന് തുല്യമായ അളവിൽ സയനോ ഗ്ലൂക്കോസൈഡ് ഉള്ളവ, ഇടത്തരം കട്ടുള്ളവ, അതായത് 50 മുതൽ 100 വരെ മൈക്രോഗ്രാം അടങ്ങിയിട്ടുള്ളവ, കട്ടുകൂടിയവ, അതായത് 1 ഗ്രാമിൽ 100 ഗ്രാമിന് മുകളിൽ ഹൈഡ്രജൻ സയനൈഡിന് തുല്യ അളവിൽ സയനോ ഗ്ലൂക്കോസൈഡ് അടങ്ങിയിട്ടുള്ളവ എന്നിങ്ങനെ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം. അതിൽ കയ്പില്ലാത്ത കിഴങ്ങുകളിൽ 1 ഗ്രാമിൽ 100 മൈക്രോഗ്രാമിൽ താഴെയായിരിക്കും ഈ സയനോജനിക് ഗ്ലൂക്കോസൈഡുകളുടെ അളവ്. എന്നാൽ കയ്പേറിയ കിഴങ്ങുകളിൽ 100 മുതൽ 450 മൈക്രോഗ്രാം വരെയും വളരെ കയ്പ് കൂടിയ കിഴങ്ങ് ഇനങ്ങളിൽ 450 മുകളിൽ മൈക്രോഗ്രാമും ഈ സയനോ ഗ്ലൂക്കോസൈഡ് അടങ്ങിയിട്ടുണ്ട്. മരച്ചീനി ഇലകളിൽ കിഴങ്ങിലുള്ളതിനേക്കാൾ 10 മടങ്ങോളം കൂടുതലാണ് ഈ സയനോ ഗ്ലൂക്കോസൈഡുകളുടെ അളവ്. പ്രത്യേകിച്ചും തളിർ ഇലകളിൽ ഉയർന്ന അളവിൽ, അതായത് 1 ഗ്രാമിൽ 400 മൈക്രോഗ്രാമിന് മുകളിൽ ഹൈഡ്രജൻ സയനൈഡിന് തുല്യമായ അളവിൽ സയനോ ഗ്ലൂക്കോസൈഡുകൾ അടങ്ങിയിരിക്കുന്നു. എന്നാൽ പ്രായമേറിയതും പഴുത്തതുമായ ഇലകളിൽ ഇതിന്റെ അളവ് ഏതാണ്ട് 50 മുതൽ 70% വരെ കുറവായി, അതായത് തളിർ ഇലകളിലാണ് ഇതിന്റെ അളവ് കൂടുതൽ. പിന്നെ കിഴങ്ങിന്റെ പുറംതൊലിയിൽ ഭക്ഷ്യയോഗ്യമായ ഭാഗത്തുള്ളതിനേക്കാൾ വളരെ കൂടുതലാണ് സയനോ ഗ്ലൂക്കോസൈഡിന്റെ അളവ്. കട്ടുകുറഞ്ഞതോ കൂടിയതോ എന്ന വ്യത്യാസമില്ലാതെ കിഴങ്ങിന്റെ തൊലിയിൽ 1 ഗ്രാമിൽ 600 മുതൽ 1000 വരെ മൈക്രോഗ്രാം ഹൈഡ്രജൻ സയനൈഡിന് തുല്യമായ അളവിൽ സയനോ ഗ്ലൂക്കോസൈഡ് അടങ്ങിയേക്കാം. കിഴങ്ങിനെ അപേക്ഷിച്ച് ഇലകളിലും കിഴങ്ങിന്റെ പുറംതൊലിയിലും ലിനാമറേസ് എന്ന എൻസൈമിന്റെ പ്രവർത്തനവും 10 മടങ്ങ് കൂടുതലാണ്. അതുകൊണ്ട് ഈ സയനോ ഗ്ലൂക്കോസൈഡിനെ ഹൈഡ്രജൻ സയനൈഡായി വേഗത്തിൽ മാറ്റാൻ ഈ എൻസൈം സഹായിക്കുന്നു. ഇങ്ങനെയുണ്ടാവുന്ന ഹൈഡ്രജൻ സയനൈഡ് സാധാരണ ഊഷ്മാവിൽ, അതായത് 28 ഡിഗ്രി സെൽഷ്യസിൽ ബാഷ്പീകരിക്കപ്പെടുകയും അന്തരീക്ഷത്തിലേക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ തൊലിയോ ഇലയോ ചെറുതായി അരിഞ്ഞ ഉടനെയോ ശരിയായി ഉണക്കാതെയോ നൽകുന്നത് മൃഗങ്ങളിൽ സയനൈഡ് വിഷബാധ ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടും. ഇനി നമുക്ക് ഈ മരച്ചീനിയിലെ സയനോ ഗ്ലൂക്കോസൈഡുകൾ ഇല്ലാതാക്കാനുള്ള വിവിധ സംസ്കരണ രീതികൾ നോക്കാം. 1 ഗ്രാമിൽ 200 മൈക്രോഗ്രാമിന് മുകളിൽ ഹൈഡ്രജൻ സയനൈഡിന് തുല്യമായ അളവിൽ സയനോ ഗ്ലൂക്കോസൈഡുകൾ അടങ്ങിയ സസ്യഭാഗങ്ങൾ പൊതുവെ മൃഗങ്ങൾക്ക് അപകടകരമാണ്. മൃഗങ്ങളിൽ സയനൈഡ് വിഷാംശത്തിന്റെ പ്രതികൂല ഫലങ്ങൾ നമുക്ക് അക്യൂട്ട് ആൻഡ് ക്രോണിക് ഇങ്ങനെ 2 തരത്തിൽ പറയാം. അതിൽ മാരകമായ ഒറ്റ ഡോസ് അളവിൽ സയനൈഡ് ഉള്ളിൽ ചെല്ലുന്നത് വഴി ഉണ്ടാകുന്നതാണ് അക്യൂട്ട് ടോക്സിസിറ്റി. ഇത് സയനൈഡ് ശ്വാസകോശ ശൃംഖലയിലെ സൈറ്റോക്രോം ഓക്സിഡേസിന്റെ പ്രവർത്തനം തടയുന്നതിലൂടെ മൃഗങ്ങളുടെ മരണത്തിന് കാരണമായി തീരുന്നു. അതേസമയം കുറച്ചുകൂടി കുറച്ച അളവിലാണ് സയനൈഡ് ഉള്ളിൽ ചെല്ലുന്നതെങ്കിൽ അത് ശ്വസന വിനിമയത്തിലൂടെ ഹൈഡ്രജൻ സയനൈഡിനെ നീക്കം ചെയ്യുന്നത് വഴി ശ്വസനത്തിന്റെ തടസ്സം മാറ്റാനും വിഷം വിമുക്തമാക്കൽ പ്രക്രിയയിലൂടെ വിഷാംശം കുറഞ്ഞ രാസഘടകങ്ങളാക്കി പരിവർത്തനം ചെയ്യിക്കാനും സാധിക്കും. ഇനി അതേപോലെ 2ാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ക്രോണിക് ടോക്സിസിറ്റി. ഇത് ഏറെ കാലം തുടർച്ചയായി ചെറിയ അളവിൽ സയനൈഡ് വിഷാംശം അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് വഴിയുണ്ടാകുന്നതാണ് ഈ ക്രോണിക് ടോക്സിസിറ്റി. ഇത് മൃഗങ്ങളുടെ വളർച്ചയെയും പ്രത്യുൽപാദന ഘട്ടത്തിലെ വികാസത്തെയും ബാധിക്കുന്നതായി FAO പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ശരിയായ സംസ്കരിക്കാത്ത മരച്ചീനിയുടെ അധിക ഉപഭോഗം വിഷബാധയ്ക്ക് കാരണമാകുന്നു. നേരിയ തോതിലുള്ള സയനൈഡ് വിഷബാധയുടെ ശാരീരിക ലക്ഷണങ്ങൾ പ്രകടമായാൽ മൃഗങ്ങൾക്ക് സാധാരണയായി സയനൈഡ് വിഷവിമുക്തമാക്കാൻ കഴിവുള്ള ആന്റിഡോട്ടുകളായ തയോസൾഫേറ്റ്, സോഡിയം നൈട്രേറ്റ് എന്നിവ നൽകുന്നു. മൃഗങ്ങൾക്ക് മരച്ചീനിയുടെ വിവിധ ഭാഗങ്ങൾ ഭക്ഷണമായി നൽകുമ്പോൾ അവയുടെ ശരിയായ സംസ്കരണം വളരെ പ്രധാനമാണ്. മരച്ചീനിയിൽ സയനോ ഗ്ലൂക്കോസൈഡിന്റെ അളവ് ഇല്ലാതാക്കുന്നതിനോ കുറയ്ക്കുന്നതിനോ ഫലപ്രദമായ ചില മാർഗങ്ങൾ ഇനി നോക്കാം. കിഴങ്ങാണെങ്കിൽ കയ്പില്ലാത്ത ഇനങ്ങളാണെങ്കിൽ അവയുടെ കിഴങ്ങുകൾ അസംസ്കൃത രൂപത്തിൽ തന്നെ തൊലി കളഞ്ഞതിന് ശേഷം മൃഗങ്ങൾക്ക് നൽകാം.

0: എന്നിരുന്നാലും പച്ചവെള്ളത്തിലിട്ട് സാവധാനം ചൂടാക്കി തിളപ്പിച്ച് പാചകം ചെയ്യുന്നു നൽകുന്നതും ഉചിതമാണ്. കഴിയുന്നതും കിഴങ്ങ് തിളപ്പിച്ച വെള്ളത്തിലിട്ട ശേഷം പാചകം ചെയ്യുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. ഉയർന്ന സയനൈഡുള്ള കൈപ്പേറിയ മരച്ചീനിയിനങ്ങളാണെങ്കിൽ തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തോ പൊടിച്ചോ സൂര്യപ്രകാശത്തിൽ ഉണക്കുന്നത് സയനോഗ്ലൂക്കോസൈഡുകൾ നീക്കം ചെയ്യുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണ്. ഇതുവഴി ഏതാണ്ട് 95 മുതൽ 99% വരെ സയനോഗ്ലൂക്കോസൈഡുകളും ഇല്ലാതാകും. മനുഷ്യന് ഭക്ഷണോപയോഗത്തിനായി ഉയർന്ന ഗുണമേന്മയുള്ള മരച്ചീനിപ്പൊടി തയ്യാറാക്കുന്നതിന് ഈ രീതി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പിന്തുടർന്നു വരുന്നുണ്ട്. പുറംതൊലി കളഞ്ഞ് നേർത്ത കഷണങ്ങളാക്കി മുറിച്ച് കൂടുതൽ വെള്ളത്തിലിട്ട്, അതായത് 1:5 അനുപാതത്തിൽ അല്ലെങ്കിൽ 1:10 എന്ന അനുപാതത്തിൽ വെള്ളത്തിലിട്ട് പാചകം ചെയ്യുന്നതിലൂടെ ഏകദേശം 80% സയനോഗ്ലൂക്കോസൈഡുകളും നീക്കം ചെയ്യാൻ കഴിയും. കഷണങ്ങൾ സാധാരണ ഊഷ്മാവിൽ വെള്ളത്തിലിട്ട് താപനില പതുക്കെ ഉയർത്തി പാകം ചെയ്യുന്നത് ലിനാമറേസ് എൻസൈം സയനോഗ്ലൂക്കോസൈഡുകളിൽ പ്രവർത്തിച്ച് പരമാവധി അളവിൽ അവയെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. തൊലി കളഞ്ഞ കിഴങ്ങ് 10 mm കനത്തിൽ ചിപ്സുകളാക്കി ഏകദേശം 18 മണിക്കൂർ വെയിലത്ത് ഉണക്കിയാൽ ഏതാണ്ട് 80% സയനോഗ്ലൂക്കോസൈഡുകൾ നീക്കം ചെയ്യപ്പെടും. പ്രത്യേകിച്ച് ഉയർന്ന സയനൈഡുള്ള ഇനങ്ങൾക്ക് കഷണങ്ങളുടെ കനം പ്രധാനമാണ്. സാവധാനത്തിലുള്ള ഉണക്കൽ ജലത്തിന്റെ അളവ് നിലനിർത്താൻ സഹായിക്കുന്നു. എൻസൈമിന്റെ പ്രവർത്തനത്തിന് വെള്ളത്തിന്റെ സാന്നിധ്യം പ്രധാനമാണ്. നേർത്ത ചിപ്സ് വേഗത്തിൽ ഉണങ്ങുന്നുവെങ്കിലും കൂടുതൽ സയനൈഡ് അവശേഷിക്കുന്നതിന് കാരണമാകും. ഈ രീതിയിൽ കിഴങ്ങ് സംസ്കരിക്കുന്നത് സയനൈഡ് ഗ്ലൂക്കോസൈഡ്സിനെ നീക്കം ചെയ്ത് സേഫ് ആയിട്ടുള്ള മനുഷ്യനും ഉപയോഗിക്കത്തക്ക രീതിയിൽ ഉള്ള ഒരു സംസ്കരണ രീതിയാണ്. പിന്നെ ഇലകളാണെങ്കിൽ സാവധാനം താപനില ഉയർത്തി വെള്ളത്തിൽ തിളപ്പിക്കുക അല്ലെങ്കിൽ 12 മുതൽ 18 മണിക്കൂർ വരെ സൂര്യപ്രകാശത്തിൽ ഉണക്കുക എന്നീ മാർഗങ്ങളിലൂടെ സയനൈഡ് ഗ്ലൂക്കോസൈഡുകൾ അതിൽ 80 മുതൽ 90% വരെ ഇലകളിൽ നിന്ന് നീക്കം ചെയ്യാനാവും. ഇലകൾ അരിഞ്ഞത് 15 മിനിറ്റ് വെള്ളത്തിൽ തിളപ്പിച്ചാൽ 85% സയനോഗ്ലൂക്കോസൈഡുകൾ നീക്കം ചെയ്യാം. ചതച്ച ശേഷം തിളപ്പിച്ചാൽ 97% സയനോഗ്ലൂക്കോസൈഡുകളും ഇല്ലാതാവും. പിന്നെ ഇലകളോടു കൂടിയ ശാഖകൾ 12 മുതൽ 18 മണിക്കൂർ വരെ തണലിൽ സാവധാനം വാട്ടിയതിനു ശേഷം സൂര്യപ്രകാശത്തിൽ ഉണക്കി മൃഗങ്ങൾക്ക് നൽകാം. ഏത് മരച്ചീനി ഇനമായാലും അതിന്റെ ഇലകളിലെ സയനോഗ്ലൂക്കോസൈഡിന്റെ അളവ് വളരെ കൂടുതലായതുകൊണ്ട് ഇലകൾ അങ്ങനെ തന്നെ ഒരിക്കലും കന്നുകാലികൾക്കോ മറ്റു വളർത്തുമൃഗങ്ങൾക്കോ ഭക്ഷണമായി ഉപയോഗിക്കാൻ പാടില്ല. ഈ പറഞ്ഞ രീതിയിൽ സംസ്കരിച്ച്, അതായത് ഒരു 12 മുതൽ 18 മണിക്കൂർ വരെ തണലിൽ ഉണക്കി പിന്നീട് സൂര്യപ്രകാശത്തിൽ നല്ലോണം ഉണക്കിയതിനു ശേഷം മാത്രമേ മൃഗങ്ങൾക്ക് ഭക്ഷണമായി നൽകാൻ പാടുള്ളൂ. പിന്നെ കിഴങ്ങിന്റെ തൊലിയിലും ഇത് ഉയർന്ന അളവിലാണ് സയനോഗ്ലൂക്കോസൈഡുകൾ ഉള്ളത്. അതുകൊണ്ട് അതും പ്രത്യേകം സംസ്കരിച്ചതിന് ശേഷം മാത്രമേ ഭക്ഷണമായി കാലികൾക്ക് നൽകാൻ പാടുള്ളൂ. തൊലി ചതച്ച് ഏകദേശം 5 മുതൽ 6 മണിക്കൂർ ഒരു പായ വിരിച്ച് മുറിയിലെ താപനിലയിൽ ഇട്ടതിന് ശേഷം സൂര്യപ്രകാശത്തിൽ പൂർണ്ണമായിട്ടും ഉണക്കുക. ഇത് സയനൈഡ് നീക്കം ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. തൊലികളിൽ നിന്ന് ഉയർന്ന താപനില ലിനാമറൈസ് എന്ന എൻസൈമിനെ നിർജ്ജീവമാക്കും. എന്നതിനാൽ ഉയർന്ന ചൂടിൽ ഇലക്ട്രിക് ഓവനിലോ അടുപ്പിലോ ഉണക്കുന്നത് അഭികാമ്യമല്ല. സാവധാനത്തിലുള്ള ഉണക്കൽ മാത്രമേ വലിയ അളവിൽ സയനൈഡ് നീക്കം ചെയ്യാൻ സഹായിക്കൂ. ചുരുക്കി പറഞ്ഞാൽ, ശരിയായ രീതിയിലുള്ള സംസ്കരണം വഴി മരച്ചീനി വളരെ സുരക്ഷിതമായി വളർത്തുമൃഗങ്ങൾക്ക് തീറ്റയായി ഉപയോഗിക്കാൻ കഴിയും.
1: കന്നുകാലികൾക്ക് ആഹാരമായി മരച്ചീനിയിലയും തണ്ടും കിഴങ്ങും നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ A.N. ജ്യോതി.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

സമയം 6 മണി. നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ പുരാതനവും ശ്രേഷ്ഠവുമായ പാരമ്പര്യം വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിൽ സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനം വൈകിയേക്കും. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം ആരായും. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, ഗാർഹിക പാചകവാതകം എന്നിവയ്ക്ക് ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും വിതരണം മതിയായ തോതിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ. പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപഭോഗം കുറയ്ക്കണമെന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ആവർത്തിച്ച് പെട്രോളിയം മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. വികസിത് ഭാരത് ജിറാംജി നിയമം നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. 1 ജൂലൈ മുതൽ രാജ്യവ്യാപകമായി നിയമം നിലവിൽ വരും. സാമ്പത്തിക വർഷത്തിലുടനീളം 125 ദിവസത്തെ തൊഴിൽ ഉറപ്പ് നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം. 2026-27 കീം പ്രവേശന പരീക്ഷയ്ക്കുള്ള അപേക്ഷകൾ പരിശോധിച്ച് അപാകതകൾ പരിഹരിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 17 വൈകിട്ട് 6 മണി വരെ ദീർഘിപ്പിച്ചു. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഈ മാസം 14 വൈകിട്ട് 5 മണിക്ക് തുറക്കും. ദർശനത്തിനുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ജല അതോറിറ്റി അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ ഈ മാസം 15 രാവിലെ 8 മണി മുതൽ 16 രാവിലെ 6 മണി വരെ തിരുവനന്തപുരം നഗരത്തിലെ വിവിധ വാർഡുകളിൽ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണെന്ന് ജല അതോറിറ്റി അറിയിച്ചു. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. ശ്രീലങ്കൻ തീരത്തിന് സമീപം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദവും കേരള ലക്ഷദ്വീപ് തീരങ്ങളോട് ചേർന്ന് അറബിക്കടലിൽ ചക്രവാത ചുഴിയും നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വ്യാഴാഴ്ചയോടെ സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ സാധ്യത. ശ്രീനഗറിൽ നടന്ന അഖിലേന്ത്യാ അന്തർ സർവകലാശാല വുഷു ചാമ്പ്യൻഷിപ്പിൽ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് ഉജ്ജ്വല നേട്ടം. തൌലു ചാമ്പ്യൻഷിപ്പിൽ ദേശീയതലത്തിൽ 5ാം സ്ഥാനം കരസ്ഥമാക്കിയ കാലിക്കറ്റ് തൌലു ഗ്രൂപ്പ് ഇനത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ICC ഏകദിന ടീം റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി രാത്രി 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. ഇതിൽ ഓണവിപണി ലക്ഷ്യമിട്ട് പച്ചക്കറി കൃഷി, എൽ ഡൊമിനിക്കുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്രഗാനങ്ങൾ. 7:30 ഗ്രാമഫോൺ. കെ പ്രസാദ്, VS ലതാറാണി എന്നിവർ പാടുന്നു. കീബോർഡ് സാംസൺ. 8:02 ചലച്ചിത്രഗാനങ്ങൾ. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 രണ്ടാം ദിവസം. ദൈവത്തിൻ മനമാര് കണ്ടു, രചന ജയരാജ് മിത്ര, സംവിധാനം റൂബി ബാബു, ശബ്ദം നൽകുന്നവർ മോഹൻലാൽ, MR ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യ രാജേന്ദ്രൻ, നന്ദു, സാജൻ സൂര്യ, അമൽരാജ്, ഐരൂർ മോഹനൻ, മഞ്ജുശ്രീ, നരിയാപുരം വേണുഗോപാൽ, ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, രജു കോലിയക്കോട്. 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:55 വിവിധ് ഭാരതി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഫാദർ ജോയ്ക്കുട്ടി വർഗീസ് അവതരിപ്പിക്കുന്നു. രാവിലെ 6:00, 8:00, 10:00, 11:00, ഉച്ചയ്ക്ക് 12:00, 1:00, 2:00, വൈകുന്നേരം 5:00, 6:00, രാത്രി 8:00 എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. രാവിലെ 6:02 അറിയിപ്പുകളെ തുടർന്ന് രാവിലെ 9:00 വരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ഉള്ളൂരിൻ്റെ വചനപദ്ധതി എന്ന കവിത. ആലാപനം വെച്ച് രാജേഷ്. ഉദയഗീതം തൃശൂർ വി രാമചന്ദ്രൻ പാടിയത് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ, ആരണ്യകം, ആയുരാരോഗ്യം, ചരിത്രത്തിൽ ഇന്ന് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധിസ്മൃതി, തൊഴിൽ ദർശനം, ചുമട് താങ്ങി, ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 15 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൗഖ്യം. ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 9:00 സരസ്വതി എൻ്റർപ്രൈസസ് ഹലോ പ്രിയഗീതം. 10:02 ഗാനോപഹാരം. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് ശേഷം ഗാനോപഹാരം തുടരും. 11:02 ചലച്ചിത്രഗാനങ്ങൾ. 11:30 തിരൈപ്പൂക്കൾ. 12:02 ഹരിതവാണി. കിളിക്കൊഞ്ചൽ, പക്ഷികളെക്കുറിച്ചൊരു പ്രക്ഷേപണ പരമ്പര, 14 ഭാഗം. വാനം പാടി. 12:20 ചലച്ചിത്രഗാനങ്ങൾ. 12:40 പ്രകാശധാര. അന്താരാഷ്ട്ര നേഴ്സസ് ദിനം. ഡോക്ടർ സിന്ധു എൽ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്രഗാനങ്ങൾ. 1:02 ക്യാമ്പസ് കളേഴ്സ്. 2:02 മായാമുദ്രകൾ, ഗ്രേസിയ ദലത എഴുതിയ നോവൽ വനിതയും വൈദികനും. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 തിരയിപ്പൂക്കൾ. 3:00 ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ പുനഃപ്രക്ഷേപണം. സംസ്ഥാന ദുരന്ത നിവാരണ സെൻറ്ററിൻ്റെ മുൻ മേധാവി KG താര പങ്കെടുത്തത്. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി. 4:00 തിരയിപ്പൂക്കൾ. 5:02 ചലച്ചിത്രഗാനങ്ങൾ. 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധിസ്മൃതി. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, തേനീച്ച കൃഷിയും സംരംഭകത്വവും. RS ഗോപകുമാറുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്രഗാനങ്ങൾ. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മൂന്നാം ദിവസം. കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. ശബ്ദം നൽകുന്നവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, LC സുകുമാരൻ, PM ദീപ. 10:30 നിശാ സുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:55 വിവിധ് ഭാരതി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത.

തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.7 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചന്ദ്രലേഖ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയ ഗാനമാണ് ആദ്യം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: ചലച്ചിത്രഗാനങ്ങൾ സന്ധ്യാഗീതത്തിൽ തുടർന്ന് കേൾക്കാം.
1: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
2: അല്ല, ഇത് എവിടെ സംഭവം?
1: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കുമല്ലേ, May 15 മുതൽ June 7 വരെ.
2: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
3: MRT ഓംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
5: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
4: 12 കോടി രൂപയുടെ വിഷു ബമ്പർ നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ടിക്കറ്റിന്. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നേരത്തെ ടിക്കറ്റിന് അല്ലേ കിട്ടിയത്?
6: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന്. ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ സന്ധ്യാഗീതം തുടങ്ങുന്നു. ഇന്നത്തെ സന്ധ്യാഗീതത്തിലെ ആദ്യ ഗാനം തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചതാണ്. ഈ ഗാനത്തിന്റെ വരികൾ കൈതപ്രം, സംഗീതം ജോൺസൺ.

ഇന്നത്തെ സന്ധ്യാഗീതത്തിലെ അടുത്ത ഗാനം തോപ്പിൽ ജോപ്പൻ എന്ന ചിത്രത്തിനു വേണ്ടി അഭിരാമി അജയ്യും സംഘവും പാടിയതാണ്. ഈ ഗാനത്തിൻ്റെ വരികൾ റഫീഖ് അഹമ്മദ്, സംഗീതം വിദ്യാസാഗർ.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതുതലമുറയ്ക്ക് അവ കൈമാറുന്നതിലൂടെയാണ് രാജ്യം സമൃദ്ധമാകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ നാണയ വിനിമയം കുറയ്ക്കാൻ പൌരന്മാരോട് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. തീരുമാനം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം കൈക്കൊള്ളുമെന്ന് റിപ്പോർട്ട്. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ 1-ാം സ്ഥാനം നിലനിർത്തി ടീം ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ പുരാതനവും ശ്രേഷ്ഠവുമായ പാരമ്പര്യം വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൺമറഞ്ഞുപോയ മഹാന്മാർ നൽകിയ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതിയ തലമുറയ്ക്ക് അവ കൈമാറുന്നതിലൂടെ രാജ്യം സമൃദ്ധമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. സോമനാഥ ക്ഷേത്രത്തിലെ പതാക ഭാരതത്തിന്റെ വിശ്വാസ വിജയത്തിന്റെ പ്രതീകമാണെന്നും രാജ്യത്തിന്റെ മഹത്വം വിളിച്ചോതുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ രൂപീകരിച്ച അനൌപചാരിക മന്ത്രിതല സമിതി ഇന്ന് യോഗം ചേർന്നു. മേഖലയിലെ സ്ഥിതിഗതികൾ യോഗം വിലയിരുത്തി. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ഹർദീപ് സിംഗ് പുരി, സർബാനന്ദ് സോനോവാൾ, കിരൺ റിജിജു, ജിതേന്ദ്ര സിംഗ്, K. രാംമോഹൻ നായിഡു എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും സ്റ്റോക്കുകൾ ആവശ്യത്തിന് ലഭ്യമാണെന്നും LPG വിതരണം തടസ്സമില്ലാതെ പുരോഗമിക്കുന്നതായും കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയതല യോഗത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പൊതുഗതാഗതം കൂടുതൽ ഉപയോഗപ്പെടുത്തണമെന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ശ്രീമതി സുജാത ശർമ്മയും ആവർത്തിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ നാണ്യ വിനിമയം ആവശ്യമുള്ള വസ്തുക്കളുടെ ചെലവ് കുറയ്ക്കാൻ പൌരന്മാരോട്

0: പൌരന്മാരോടും വ്യവസായികളോടും അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന CII വാർഷിക ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. AICC നിരീക്ഷകരുടെ റിപ്പോർട്ടും ഹൈക്കമാൻഡിന്റെ ചർച്ചകളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നെങ്കിലും പ്രഖ്യാപനം ഇനിയും വൈകുമെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്നാണ് റിപ്പോർട്ട്. അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുന്നതുവരെ പ്രവർത്തകർ ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്ന് AICC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരനോട് ഡൽഹിയിലെത്താൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു. നാളെ ഡൽഹിയിലേക്ക് പോകുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഖാനപാരയിലെ വെറ്ററിനറി കോളേജ് കളിസ്ഥലത്ത് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് അഞ്ചാം തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലേറുന്നത്. തമിഴ്നാട് നിയമസഭയിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MLA ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പ്രോട്ടേം സ്പീക്കർ MV കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നാളെയാണ് സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത്. TVK അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ C ജോസഫ് വിജയ് നയിക്കുന്ന പുതിയ സർക്കാർ ഈ മാസം പതിമൂന്നിന് മുമ്പ് ഭൂരിപക്ഷം തെളിയിക്കണം. ഉദയനിധി സ്റ്റാലിനാണ് DMK നിയമസഭാ കക്ഷി നേതാവ്. വെള്ളം, വൃത്തി, വിളവ് എന്നീ മേഖലകളുടെ മികവ് വർദ്ധിപ്പിക്കാൻ കണ്ണൂർ ജില്ലയിലെ 9 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സമഗ്ര പദ്ധതി രേഖ തയ്യാറാക്കുന്നു. ഇതിനായി 15 പേരടങ്ങിയ കർമ്മസമിതി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: മാങ്ങാട്ടിടം, കതിരൂർ, എരഞ്ഞോളി, തില്ലങ്കേരി, മലപ്പട്ടം, കണ്ണപുരം, ചെറുതാഴം, കീഴല്ലൂർ, പാപ്പിനിശ്ശേരി എന്നീ പഞ്ചായത്തുകളിലാണ് ആദ്യഘട്ടത്തിൽ സമഗ്ര പദ്ധതി രേഖ തയ്യാറാക്കുന്നത്. വെള്ളം, വൃത്തി, വിളവ് മേഖലകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, നിർദ്ദേശങ്ങൾ എന്നിവ ശാസ്ത്രീയമായി അപഗ്രഥിച്ച് അവയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് പദ്ധതി നിർദ്ദേശങ്ങൾ രൂപീകരിക്കാനും അവ നിശ്ചിത കാലത്തിനകം സാക്ഷാത്കരിക്കാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി രേഖ തയ്യാറാക്കുന്നത്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: VBG പദ്ധതി നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം July 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കുകയാണ് ലക്ഷ്യം. സാമ്പത്തിക വർഷത്തിലുടനീളം 125 ദിവസത്തെ തൊഴിൽ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം MGNREGA 2005 പകരമായാണ് VBG നിലവിൽ വന്നത്. രാജ്യത്തെ ഏറ്റവും നീളമേറിയ ഉയരപാതയായ ആലപ്പുഴയിലെ തുറവൂർ അരൂർ പാതയുടെ നീളം കൂട്ടുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
3: തുറവൂർ മുതൽ അരൂർ വരെ 12.75 km ആയിരുന്നു പാതയുടെ നീളം. ഇത് 13.31 km ആയി വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. തുറവൂർ ജംഗ്ഷനിലെ രൂപകൽപ്പനയിൽ മാറ്റമുണ്ടായി. ഇവിടെ 210 m അധികമായി ഉയരപാത നിർമ്മിക്കണം. തുറവൂർ അരൂർ ഉയരപാതയുടെ നിർമ്മാണം ഏകദേശം 95% പൂർത്തിയായിട്ടുണ്ട്. അരൂരിൽ മാത്രമാണ് നിർമ്മാണം തടസ്സപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് 400 തൂണുകളിലാണ് ഉയരപാത നിർമ്മിക്കുന്നത്. നേരത്തെ അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്കും ഇല്ലാതായിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഇടുക്കി ജില്ലയിലെ ലോ റേഞ്ച് മേഖലകളിൽ ശക്തമായ വേനൽ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിലെ 7 മൈൽ ഭാഗത്താണ് കാറിന് മുകളിലേക്ക് വൈദ്യുതി തൂൺ ഒടിഞ്ഞു വീണ അപകടമുണ്ടായത്. മരം കടപുഴകി വൈദ്യുതി ലൈനിലേക്ക് പതിച്ചോടെ സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞ് കാറിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. അപകട സമയത്ത് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിനാൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. യാത്രക്കാർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. സംഭവത്തെ തുടർന്ന് സംസ്ഥാന പാതയിലെ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. തുടങ്ങനാട് മഞ്ഞക്കുന്ന് ഭാഗത്ത് കൂറ്റൻ ആഞ്ഞിലിമരം വീടിന് മുകളിലേക്ക് കടപുഴകി വീണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്.
0: വാർഷിക ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ ഇന്ത്യൻ ടീം ഒന്നാം സ്ഥാനം നിലനിർത്തി. ഇന്ത്യയുടെ റേറ്റിംഗ് 119 നിന്ന് 118 കുറഞ്ഞെങ്കിലും പുരുഷ T20 അന്താരാഷ്ട്ര റാങ്കിംഗിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിയതോടെ റാങ്കിംഗിൽ ഇന്ത്യ ആധിപത്യം തുടരുകയാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ധരംശാലയിലാണ് മത്സരം. ശബരിമലയിൽ ഇടവമാസ പൂജാ ദർശനത്തിനായി വിർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ഈ മാസം 14 വൈകിട്ട് 5 നട തുറക്കും. അന്നേ ദിവസം പ്രത്യേക പൂജകൾ ഉണ്ടായിരിക്കില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതുതലമുറയ്ക്ക് അവ കൈമാറുന്നതിലൂടെയാണ് രാജ്യം സമൃദ്ധമാകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ നാണയ വിനിമയം കുറയ്ക്കാൻ പൌരന്മാരോട് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. തീരുമാനം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം കൈക്കൊള്ളുമെന്ന് റിപ്പോർട്ട്. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി ടീം ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: സന്ധ്യാഗീതം തുടരുന്നു. എത്തീം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയൊരു ഗാനം കേൾക്കാം.

0: വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം.
1: ഇന്നത്തെ സന്ധ്യാഗീതത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് രവി ബോംബെയുടെ സംഗീതത്തിൽ യേശുദാസും ചിത്രയും പാടിയത് ചിത്രം സർഗം.

0: ഇന്നത്തെ സന്ധ്യാഗീതം സമാപിച്ചു.
1: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
2: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
3: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
2: എന്നിട്ട്
3: കടൽ തീരമായിരുന്നു. കടലിലേക്ക് പോയി കാണും.
1: ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആരുകണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
3: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
1: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. ഇന്ന് രാത്രി 9:30.
0: ആകാശവാണി അനന്തപുരി FM 101.9.
4: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ജീവിതം നമ്മെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലേക്കും തള്ളിയിടും. ചിലരത് വിധിയെന്ന് കരുതി സമാധാനിക്കും, മറ്റു ചിലർ അസ്വസ്ഥരാകും. അവർ സ്വന്തം പരിതസ്ഥിതികൾക്ക് നേരെ ദേഷ്യത്തോടെ പ്രതികരിക്കും. എന്നാൽ ചുരുക്കം ചിലർ പ്രതിസന്ധികളെ ചോദ്യം ചെയ്യും, ജാഗ്രതയോടെ അവയെ തരണം ചെയ്യും, അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറും. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? ഓണവിപണി ലക്ഷ്യമിട്ട് പച്ചക്കറി കൃഷി എന്ന വിഷയത്തിൽ ഒരഭിമുഖം, ഗാനം, നിങ്ങൾക്കറിയാമോ, കിസാൻ ക്രെഡിറ്റ് കാർഡ്, വിള പരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: റബ്ബർ തൈകൾ നടാനായി എത്ര വലുപ്പമുള്ള കുഴികളാണ് എടുക്കേണ്ടത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. ഓണം ഇങ്ങ് എത്താറായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഇനിയും 1-2 മാസങ്ങളുണ്ട് ഓണം വരെ. എന്നാൽ കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആഘോഷത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയോ എന്ന് ചോദിച്ചാൽ പലയിടത്തും തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് സത്യം. പ്രത്യേകിച്ചും കർഷകർക്ക് ഓണവിപണി അതിപ്രധാനമായ ഒന്നാണ്. ഓണവിപണി ലക്ഷ്യമിട്ട് ധാരാളം കർഷകർ ഇപ്പോൾ തന്നെ കൃഷി തുടങ്ങിക്കഴിഞ്ഞു. അതിലൊരാളാണ് തിരുവനന്തപുരം നെടുമങ്ങാട് ചീരാങ്കോടുള്ള ശ്രീ എൽ ഡൊമിനിക്. വർഷങ്ങളുടെ കാർഷിക പാരമ്പര്യമുള്ള ഇദ്ദേഹം പതിവുപോലെ ഇത്തവണയും ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷികൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ശ്രീ ഡൊമിനിക്കിന്റെ കാർഷിക വിശേഷങ്ങൾ കേട്ടാലോ? ഷിബു ജോർജാണ് ഡൊമിനിക്കുമായി സംസാരിക്കുന്നത്.
5: ഡൊമിനിക് ജി, പരിപാടിയിലേക്ക് സ്വാഗതം. ഡൊമിനിക് ജി, താങ്കൾ നല്ലൊരു പച്ചക്കറി കർഷകനാണ്, ജൈവ കർഷകനാണ്. ഇപ്പം ഓണം വരാൻ പോകുന്നു. ഓണത്തിന് വേണ്ടി പച്ചക്കറി കൃഷി കർഷകരെല്ലാം ചെയ്യാൻ വേണ്ടി പ്ലാനിങ് എല്ലാം ചെയ്ത് ഇപ്പം എനിക്ക് തോന്നുന്ന ഈ സമയമാണ് ചെയ്യാനുള്ളത് അല്ലേ? അപ്പൊ താങ്കളും ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയോ?
6: നമുക്ക് പീരീഡ് കൂടുതലുള്ള കൃഷി ഈ ഒരു മാസം 10-ാം തീയതി, ഈ മെയ് 10-നുള്ളിൽ നടണം. അത് നമുക്ക് പയറ്, പടവലം, പാവല് അതെല്ലാം നടണം. പീരീഡ് കുറവുള്ളത് വെള്ളരി, ചീര, വെണ്ട അതെല്ലാം നമുക്ക് ഈ മാസം അവസാനം തന്നെ നടണം. കാരണം ഇപ്രാവശ്യം ഓണം നമുക്ക് ഒരു 2 ആഴ്ച നേരത്തെയാണ്.
5: താങ്കൾ പറഞ്ഞു അത് ഈ മാസം എന്തായാലും നമുക്ക് നടാനുള്ള കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കണം. അപ്പം ഈ ഓണത്തിന് വേണ്ടിയായിട്ട് സ്പെഷ്യലി നിങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കൃഷിയാണോ അതോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യുവാണോ?
6: അല്ല, ഓണത്തിന് വേണ്ടി നമ്മൾ നേരത്തെ കൂട്ടി അത് തയ്യാറെടുത്തിരിക്കും. കാരണം നമുക്ക് ഓണത്തിന് ആ സമയത്ത് നല്ല വില കിട്ടും. അതുകൊണ്ട് നമുക്ക് ഓണത്തിന് വേണ്ടി തയ്യാറെടുത്ത് നമ്മൾ ചെയ്യും. പിന്നെ സ്ഥിരം പച്ചക്കറിയാണ്. ഈ മെയ്യിൽ നമുക്ക് കൃഷിഭൂമി കുറേ ഒഴിഞ്ഞ് കിട്ടാൻ കണക്കിന് ചെയ്യും. അപ്പോൾ ഓണം കൊണ്ട് നമുക്ക് വിളവ് തീരും. ഓണം കഴിഞ്ഞ് പറഞ്ഞാൽ അടുത്ത

0: വീണ്ടും കൃഷി ഇറങ്ങും. ഇപ്പം നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മൾ കുഴിവെള്ളം ചാണകം നേരത്തെ കൊണ്ടുവന്ന് ഇടും. ഇപ്പം ശക്തിയായിട്ടുള്ള പെട്ടെന്നുള്ള മഴയാണ് പെയ്യുന്നത്. അപ്പം നമുക്ക് ആ വിത്ത് ഇടണം, മണ്ണിലിടണം, വിത്ത് പൊടിച്ചു വരാൻ മഴ സമ്മതിക്കില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു 100 കുഴി നടാൻ ഉദ്ദേശിക്കുകയാണ്. ആ കുഴി ആദ്യം ക്ലിയർ ആക്കും, എന്നിട്ട് ഒരു 10 കുഴി വീതം വെട്ടി ഈ വളവും കൂടെ ഇട്ട് 1 അടിയോ 3/4 അടിയോ ഒയ്ത്തി കൂന കൂട്ടി വെച്ച് വിത്തിടും. വിത്ത് പ്രത്യേകം ഞങ്ങൾ ശ്രദ്ധിക്കും, തലേ ദിവസം 6 മണിക്ക് വെള്ളത്തിൽ വിത്തിടും. പിറ്റേന്ന് രാവിലെ അതിനെ ഊറ്റി തുണിയിൽ കെട്ടി വെക്കുക. പിന്നെ ആ വിത്ത് ഒരിക്കലും ഉണങ്ങാൻ സംഭവിക്കില്ല, തണലുള്ള അന്തരീക്ഷത്തിൽ വെച്ചിരിക്കും. 10 കുഴി റെഡിയാക്കി വിത്തിട്ട ഉടനെ നമുക്ക് കടയിൽ നിന്ന് ചെറിയ പ്ലാസ്റ്റിക് കവർ കിട്ടും. കാപ്പിയോ ഊണോ പുതിയോ എന്നൊക്കെ പറയാം അവർ തരും. ആ കവർ ഈ മണ്ണിൻ്റെ മീതെ ഇട്ട് അല്പം മണ്ണെടുത്തിടും. കാരണം നമ്മൾ എല്ലാ കുഴിയും റെഡിയാക്കി വരുന്ന സമയത്ത് മഴ പെയ്യുകയാണെങ്കിൽ നമുക്കൊന്നും നടാൻ പറ്റില്ല. 10 കുഴി വീതം റെഡിയാക്കി.
1: ഓക്കെ, അപ്പോൾ ഈ വിത്ത് നട്ടിട്ട് അതിൻ്റെ മേളിൽ ആ പ്ലാസ്റ്റിക് വെച്ച് കവർ ചെയ്ത് അതിന് വേണ്ടി മണ്ണിട്ടിട്ട്
0: ശക്തിയായിട്ട് നമുക്ക് മഴ പെയ്താലും മണ്ണിൻ്റെ മീതെ പുറം നനയില്ല, ബാക്കി 4 സൈഡ്. പിന്നെ ഒരു കാര്യം, ഈ 1 അടി ഒഴുത്തി വെക്കുന്നതുകൊണ്ട് നമുക്കുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് തൈ പൊടിച്ചതിന് ശേഷം അതിൻ്റെ തടം മൺവെട്ടി കൊണ്ട് മാറ്റണ്ട, കാരണം ഇത് ഒയ്ന്നിരിക്കുകയാണ്. വേനലാണെങ്കിൽ നമ്മൾ ഒയ്ത്തു വയ്ക്കേണ്ട ആവശ്യമില്ല, ഈ മഴ സീസൺ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ 4 സൈഡിലും തടം എടുക്കാതെ തന്നെ വളം ഇട്ട് ക്ലിയർ ചെയ്ത് പോകാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള, നമ്മൾ പയർ വെള്ളരിയൊക്കെ ആണെങ്കിൽ ഒരു 3 ദിവസം അപ്പോൾ അതിൻ്റെ പതുക്കെ ഒന്ന് പ്ലാസ്റ്റിക് എടുത്ത് നോക്കണം. കൂന പൊട്ടി വരയാണെങ്കിൽ അത് മാറ്റി കൊടുക്കണം, ഇല്ലെങ്കിൽ 4-ൻ്റെ അന്ന് പൊടിച്ചാലും പൊടിച്ചില്ലെങ്കിലും ആ പ്ലാസ്റ്റിക് എടുത്ത് മാറ്റണം. പാവലാണെങ്കിൽ 6 മുതൽ 7 ദിവസം വരെ പാവലും പടവലും, കാരണം അതിന് പീരീഡ് കൂടുതലാണ്.
1: അപ്പൊ ഈ ഒരു രീതി എങ്ങനെയാണ്, നിങ്ങൾ സ്വന്തം കണ്ടുപിടിച്ചാണോ അതോ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന?
0: അല്ല, നമ്മൾ സ്വന്തം കണ്ടുപിടിച്ചെന്ന് പറയാൻ സാറേ, നമുക്ക് കൃഷി ഇറക്കണ സമയത്ത് മഴയുടെ ശല്യം കൊണ്ട് അങ്ങോഞ്ഞ് വേറെ വിത്ത് പൊടിക്കും, ബാക്കി വിത്ത് പൊടിക്കില്ല. ആ കുഴി മൊത്തം 2 ആഴ്ച നമുക്ക് പാഴാണ്. പിന്നെ 1-ന് വിത്ത് ഇടണമെങ്കിൽ വീണ്ടും നമ്മൾ 1-ന് ആ കുഴി വെട്ടി ഇളക്കി വിത്ത് കണ്ടെത്തി വരണം. അപ്പം നമ്മൾ ഇത്തരം രീതിയിൽ കുറച്ച് ചെയ്തപ്പോഴേ നമുക്ക് യാതൊരു പ്രശ്നമില്ല. എത്ര മഴ പെയ്താലും ഈ കുഴിയിൽ മോൾ പാകം നനയില്ല, വെള്ളം താഴെ മാത്രം നിൽക്കും. പിന്നെ നമുക്കിപ്പോൾ നാളെ നമ്മൾ കൃഷി ഇറക്കാൻ പോവുകയാണ്, ഇന്ന് നല്ല ശക്തിയായിട്ടുള്ള വേനലാണ്, നമ്മൾ നാളെ വെട്ടുന്ന സമയത്ത് ഈ വിത്തിട്ട് അല്പം വെള്ളവും കൂടെ തളിച്ചിട്ട് പ്ലാസ്റ്റിക് ഇട്ട കുഴിയിൽ എപ്പോഴും ഈർപ്പുണ്ടായിരിക്കും,
1: ഈർപ്പോ അതിൻ്റെ അത് നിൽക്കുക, അതേമാതിരി നിൽക്കുക. അപ്പോൾ 2 മഴയുണ്ടെങ്കിലും പ്രശ്നമില്ല, മഴ ഇല്ലാത്ത സമയത്ത് വേനലാണെങ്കിലും നമുക്കത് പിടിച്ചു നിൽക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഈ നമ്മൾ വിത്തൊക്കെ യൂസ് ചെയ്യുന്നത് നിങ്ങൾ സ്വന്തം കയ്യിൽ വെക്കുന്നതാണോ അതോ ഹൈബ്രിഡ് സീഡ്സ് ഒക്കെ പുറത്തുനിന്ന് വാങ്ങാറുണ്ടോ, എങ്ങനെയാണ്?
0: ഇല്ല, ഹൈബ്രിഡ് ഇതുവരെ വാങ്ങിച്ചിട്ട് നമ്മളെ കയ്യിലുള്ള പാവൽ വിത്തൊക്കെ നമ്മൾ ഉപയോഗിക്കും. പിന്നെ കൂടുതലും കാർഷിക കോളേജിൽ നിന്ന് വാങ്ങിക്കും, പുതിയ ഇനങ്ങൾ പ്രീതി പാവലൊക്കെ വരുമ്പോഴും അവിടെ നിന്ന് തന്നെ വാങ്ങിക്കും.
1: അപ്പോൾ അത് അന്വേഷിക്കുമോ ഇപ്പം ഏതാണ് പുതിയ ഇനം അല്ലെങ്കിൽ നമുക്ക് അനുയോജ്യമായ നല്ല ഇനം ഏതാണ്, അതൊക്കെ അന്വേഷിക്കും?
0: അന്വേഷിക്കും, അങ്ങനെ അവിടെ നിന്ന് വാങ്ങിക്കും.
1: ഈ പച്ചക്കറി വിത്തുകളൊക്കെ നട്ട് കഴിഞ്ഞിട്ട് ഇപ്പം പറഞ്ഞ മാതിരി ഒന്ന് പൊടിച്ച് വരും, അപ്പോഴും മഴയുടെ സാധ്യതകളുണ്ടല്ലോ, അപ്പം വെള്ളം കെട്ടി നിന്നാലും പ്രശ്നം വരും. അപ്പൊ അതൊക്കെ നിങ്ങൾ പരിപാലിക്കുകയോ?
0: തൈ പൊടിച്ചൊരു 3-4 പ്രായത്തിൽ തന്നെ ഈ വെള്ളം എത്ര മഴ പെയ്താലും നമ്മൾ 1 അടി ഒഴുത്തി വെച്ചിരിക്കുന്നതുകൊണ്ട് താഴെ സൈഡിൽ നിൽക്കുകയുള്ളൂ. പിന്നെ അതിന്റെ താഴെ സൈഡ് പവന്ന് കൊടുക്കും, തടം എടുത്തു കൊടുക്കും, പിന്നെ വളം ഇട്ട് മണ്ണണച്ചു കൊടുക്കുമ്പോഴേ എത്ര വെള്ളം കെട്ടി നിന്നാലും വെള്ളം താഴോട്ട് പിടിച്ചു പോകും.
1: വളം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കോഴിവളവും?
0: കോഴിവളമുണ്ട്, ആട്ടിന്റെ വളമുണ്ട്. ആട്ടിന്റെ വളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കഷ്ണം കഷ്ണമായിട്ട് കിടക്കണോണ്ട് മണ്ണിലിട്ട മണ്ണ് പെട്ട സെറ്റ് ആവില്ല, അപ്പൊ മഴ പെയ്താലും വെള്ളം പെട്ടെന്ന് അടിയിൽ അങ്ങ് പിടിക്കും.
1: ഈ 2 വളം മാത്രമാണോ ചെയ്യുന്നത്?
0: പിന്നെ ചാണകം കലക്കി ഒഴിക്കും, പിന്നെ കമ്പോസ്റ്റ് ഉണ്ട്.
1: സ്വന്തമായിട്ട് കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കാറുണ്ടോ?
0: മണ്ണര കമ്പോസ്റ്റ് ഉണ്ട്. പിന്നെ ഈ മഴ സീസണിലെന്ന് പറഞ്ഞാൽ നമ്മൾ മൺവെട്ടി കൊണ്ട് നിലത്ത് തൊടുവില്ല, കാരണം ആ പില്ലെല്ലാം പിഴുന്ന 4 സൈഡിൽ പച്ചില വളമാക്കിയിടേയുള്ളൂ. ഒരു 3 ദിവസം 3 ദിവസത്തിലൊരിക്കും ആ പിഴുതെല്ലാം ഇടുന്നത്. 3-ൻ്റെ അന്ന് നോക്കും മോൾ സൈഡ് പച്ച കാണും, ആ പച്ച എടുത്ത് തിരിച്ചിടും. അപ്പം മഞ്ഞ സൈഡ് മോളിൽ വരും, മൊത്തം പച്ച
1: തടത്തിലിടും.
0: അത് ഇടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കും, പുതയിടുന്നത് പോലെ മൂട്ടിലിടൂല, 1/2 അടിയോ 3/4 അടിയോ ദൂരോട്ട് മാറ്റി ഇടുള്ളൂ. കാരണം ഈ പിഴുതിടുന്ന പച്ചലിക്കൊരു സ്വഭാവമുണ്ട്, അത് അഴുകൽ സ്വഭാവമാണ്. മഴയും കൂടെ ആകുമ്പോൾ അത് അഴുകും, അടുത്ത് നിൽക്കുന്ന ചെടിയും പോകും. അപ്പോൾ ചെടിയിൽ തൊടാതെ അല്പം ദൂരോട്ട് വയ്ക്കും, അല്ലെങ്കിലും വളം എടുക്കുന്ന വേര് 1/2 അടി ദൂരെ നിന്നേ എടുക്കുള്ളൂ. ചെടിക്ക് ബലം കൊടുക്കുന്ന വേര് മാത്രമേ മൂട്ടിൽ ഇടുള്ളൂ. അപ്പൊ നമ്മൾ എത്രത്തോളം മൂട്ടിൽ വളം ചെയ്തിട്ട് ഒരു ഉപയോഗമില്ല, ദൂരെ തന്നെ ചെയ്യണം,
1: കുറച്ച് ദൂരമായിട്ട് തന്നെ ചെയ്യണം. അത് ചെടികളൊക്കെ വളർന്നു വരുമ്പം ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ, കീടങ്ങളും രോഗങ്ങളും ഒക്കെയാണ്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്?
0: നമുക്കിപ്പം രോഗങ്ങളും കീടങ്ങളും ഇല്ലെങ്കിലും നമുക്ക് ജൈവ വളം ചെയ്യാം. ഇപ്പൊ സീഡോമോണോസ് അത് നമുക്ക് 20 ഗ്രാം 1 ലിറ്ററിന് കലക്കി ചെടിയിൽ അടിച്ചു കൊടുക്കാം.
1: എപ്പോഴാണ് അടിക്കാൻ തുടങ്ങുന്നത്?
0: 4 ഇല പ്രായത്തിൽ ചെയ്യാം. രോഗങ്ങൾ ഇല്ലെങ്കിലും അത് ചെയ്യാം, കാരണം അത് രോഗങ്ങളെ ചെറുക്കേണ്ട കഴിവുണ്ട്. ഇലയുടെ അടിവശത്തിന് പമ്പിന് അടിച്ചു കൊടുക്കും, 5 ദിവസം 7 ദിവസത്തിലൊരിക്കൽ അടിച്ചു കൊടുക്കും. പിന്നെ വണ്ടിൻ്റെ ഉപദ്രവം ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. ഇത് രണ്ടും ചെയ്തിട്ടും നമുക്ക് പന്തലിലെത്തുന്ന സമയത്ത് രോഗങ്ങൾ ഭയങ്കര ഒരു ശല്യം വരെയാണ് കീടനാശിനി പ്രയോഗം ചെയ്യും. കാരണം 5 ദിവസം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, വിളവൊന്നും എടുക്കാതിരുന്നാൽ മതി, 5 ദിവസം കഴിയുമ്പോൾ ആ ചെടിയിലുള്ള കീടനാശിനിയിൽ മാറും. അത് നമുക്ക് പരീക്ഷിച്ച് നോക്കേണ്ടത് കാര്യങ്ങളേ ഉള്ളൂ. ആ ചെടിയിൽ ചെന്ന് നോക്കുമ്പോൾ ചെറിയ പ്രാണികൾ വന്ന് ഇല കടിക്കുകയാണെങ്കിൽ ആ ചെടിയിൽ വിഷമില്ല, നമുക്ക് വിളവെടുത്ത് മാർക്കറ്റിൽ കൊണ്ടുപോകാം.
1: കീടനാശിനി എന്ന് പറയുമ്പോൾ നമ്മളിപ്പം പുത്തൻ തലമുറ കീടനാശിനികളൊക്കെ ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്തോ പഴയ കീടനാശിനി?
0: പഴയത് മാത്രം, നമ്മൾ പുതിയതിലോട്ട് ഇതുവരെ
1: മാറിയിട്ടില്ല. പിന്നെ നമ്മൾ ഈ കർഷകർ ചെയ്യാറുള്ളതുണ്ടല്ലോ ഈ വെളുത്തുള്ളി കാന്താരി മിശ്രിതം, ഇതൊക്കെ ചെയ്യാറുണ്ടോ?
0: പയറിന് ഏറ്റവും ബെസ്റ്റ് ആണ്, പക്ഷെ വൈകുന്നേരം നമുക്ക് അടിക്കാൻ പ്രയോഗിക്കാൻ പറ്റുള്ളൂ. കാറ്റുള്ളവ നമ്മൾ ചെയ്യാൻ പാടില്ല, പമ്പിന് സ്പ്രേ ചെയ്യാൻ പറ്റൂല, പമ്പിൽ നൂവി പോലെ ചെയ്യാൻ ഒക്കെയുള്ളൂ. കാരണം ഇവിടെ നിന്ന് അടിച്ച ദൂരെ വീഴണം, അല്ലെങ്കിൽ നമ്മളെ മുഖം എല്ലാം നേറും.
1: ഇത് ചെയ്യാറുണ്ട്?
0: ചെയ്യും.
1: ഈ ബിവേറിയ സുഡോമോണാസ് ഇതൊക്കെ വാങ്ങിച്ച് നമ്മൾ വെക്കുമ്പം ഒത്തിരി നാൾ വെക്കാൻ പറ്റത്തില്ല, അതിന്റെ ഒരു സൂക്ഷിപ്പ കാലാവധി ഉണ്ടല്ലോ, അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ?
0: ശ്രദ്ധിക്കും. പുറത്തുനിന്ന് വളം ഡിപ്പോയിലുള്ള വാങ്ങിക്കൂല, കാർഷിക കോളേജിൽ തന്നെ ചെന്ന് വാങ്ങിക്കും. അപ്പം നമ്മൾ വിത്ത് വാങ്ങിക്കാൻ കർഷക കോളേജ് പോകുമ്പോൾ ഇതും കൂടെ അവിടെ നോക്കിയിട്ടാണ് വരുന്നത്. പീരീഡ് നോക്കി തന്നെ
1: വാങ്ങിക്കത്തുള്ളൂ അല്ലേ. പിന്നെ ഈ കിണികളൊക്കെ ഉപയോഗിക്കാറുണ്ടോ?
0: പഴക്കണി ഉപയോഗിക്കും. നമ്മൾ വളം ഡിപ്പോയിൽ പോയിട്ട് വാഴയ്ക്കുന്ന മരുന്ന് നിയോഗിക്കുമ്പോഴേ അവരൊരു പച്ച കളറിലൊരു മരുന്ന് തരും, അല്ലെങ്കിൽ ഒരു ചുവപ്പ് കളർ, അത് കൊണ്ടുവന്ന് പാളയംകുടം പഴം, പാളയംകുടം പഴം തന്നെ വേണം, അതിനാണ് ഒരു പ്രത്യേക മണമുള്ളത്. ഒരു പേപ്പറിൽ അരിഞ്ഞു വയ്ക്കും, അരിഞ്ഞു വെച്ചിട്ട് രണ്ട് തരി വീതം എല്ലാം ഈ പഴത്തിൻ്റെ മുകളിലിടും, എന്നിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ചിരട്ടയിൽ എല്ലാം എടുത്ത് കമത്തി കമത്തി വയ്ക്കും. ഒന്നിനും മീതം ഒന്നായിട്ടല്ല, നാല് സൈഡും കമത്തി കമത്തി വയ്ക്കും, കെണി തൂക്കും. കെണി തൂക്കുന്ന സമയത്ത് കായീച്ചകളെല്ലാം വീഴും. നമുക്ക് പുറമോം കെണി പുറത്തുനിന്ന് കിട്ടും, പക്ഷെ അതിൽ ആണീച്ച മാത്രമേ വീഴുള്ളൂ.
1: ഇതിലാണെങ്കിൽ എല്ലാ ഈച്ചയും വരും?
0: ഇതിലെല്ലാം വീഴും. നമുക്ക് ആവശ്യം പെണ്ണീച്ച വീഴണം. പെണ്ണീച്ചയാണ് ഇതിൽ കുത്തി മുട്ടയിട്ട് വയ്ക്കുന്നത്, ആ മുട്ട വിരിഞ്ഞ് പുഴു വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിലെ കെണി ഇങ്ങനെ ഒരുക്കി തന്നെ വയ്ക്കും. നമുക്ക് ഒരു സെന്റിൽ ഒരു ആറെണ്ണം ഏഴെണ്ണം വെച്ചാൽ മതി.
1: മഴ വരുമ്പോൾ എന്റെ മേളിലൊരു ഇത് കാണും,
0: ഒരു അടപ്പ് വയ്ക്കും. ഒരു അടപ്പ് നമ്മൾ പ്രത്യേകം മഴ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും വയ്ക്കും, ഇല്ലെങ്കിൽ നമുക്കിത് കിളികൾ വന്ന്
1: കൊത്തരുത്.
0: ആ കൊത്തരുത്,
1: വിഷമാണല്ലോ അല്ലേ.
0: ഓ, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ ഞങ്ങൾ വെക്കും.
1: ഇപ്പൊ പച്ചക്കറി കുറച്ച് വളർന്നു വരുമ്പം പിന്നെ വളം ചെയ്യാറുണ്ടോ അതിന്റെ ഇടയ്ക്കൊക്കെ?
0: പാവലും പടവലും ഒക്കെ പന്തലിൽ എത്തുന്ന ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും നമ്മൾ പുളിപ്പിച്ച കടല പുണ്ണാക്കും, ചാണകം ഇതെല്ലാം അവിടെ കലക്കി ഒഴിച്ചു കൊടുക്കും. ചെടി എത്രത്തോളം ശക്തിയിൽ വരും അത്രയ്ക്കും നമുക്ക് നല്ല കായ കിട്ടുകയും ചെയ്യും, നല്ല മുഴുപ്പും കിട്ടും. പയറൊക്കെ കായ്ച്ചു തുടങ്ങിയാൽ നമ്മൾ അഞ്ച് ദിവസം ആറ് ദിവസത്തിൽ ഒരിക്കൽ ചെയ്താൽ നമുക്കൊരു രണ്ടര മാസം വിളവ് ഉറപ്പാണ്.
1: നല്ല വിളവ് കിട്ടും.
0: നല്ല വിളവ് കിട്ടും. പിന്നെ ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓണം കഴിഞ്ഞു പോയാൽ ഒരു രണ്ടാഴ്ച പച്ചക്കറി വിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അല്പം നേരത്തെ നമ്മൾ കൃഷി ചെയ്യും, ഓണം കൊണ്ട് തീരും. ഓണം കഴിഞ്ഞിട്ട് വരുന്ന കായകൾ നമുക്ക് വിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, അതെല്ലാം നമ്മൾ വിത്തിന് വേണ്ടി എടുക്കും.
1: അങ്ങനെ ഒരു പ്ലാനിങ് ചെയ്യും അല്ലേ. ഇപ്പൊ ഈ നമ്മൾ ചാണകവും കടല പിണ്ണാക്കും എങ്ങനെയാണ് പുളിപ്പിക്കുന്നത്? ഇത് രണ്ടും മിക്സ് ചെയ്ത് നാലഞ്ച് ദിവസം വെക്കും.
0: കടല പിണ്ണാക്കും ഒരു മൂന്ന് ദിവസത്തിന് മുമ്പ് ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിലോ കുടത്തിലോ ഇട്ട് വെള്ളം വീത്തി കെട്ടി വെക്കും. ചാണകം ഫ്രഷ് ആയിട്ടുള്ള ഒരു ദിവസം രണ്ട് ദിവസം പഴക്കമുള്ള ചാണകം കൊണ്ടുവന്നു ഇത് രണ്ടുപറ്റും മിക്സ് ചെയ്ത് വേണമെങ്കിൽ ചെടി വളർച്ച ഒരു മഞ്ഞളിപ്പിന്റെ ഒരു തോന്നണമെങ്കിൽ അല്പം യൂറിയയും കൂടെ ചേർത്ത് കൊടുക്കും.
1: ഇതിനകത്ത് നിങ്ങൾ ശർക്കര ഇടാറില്ലേ?
0: അതൊന്നുമില്ല, വേറെ ഇത് പുറത്തുനിന്നുള്ള വേറെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഇതിൽ തന്നെ നമുക്ക് വിളവ് കിട്ടുന്നുണ്ട്, പിന്നെ പുതിയ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല.
1: ഇനി ഫിഷ് അമിനോ അതൊക്കെ ഉണ്ടാക്കാറുണ്ടോ?
0: ഇല്ല,
1: അതൊന്നും ചെയ്യാറില്ല. സ്ഥലം അധികം ഉണ്ട്, നമ്മുടെ ഈ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് ധാരാളമായിട്ട് തോന്നിയിട്ടുണ്ട്.
0: ചെടിക്ക് നമ്മൾ പച്ചില ഒരുപാട് കൊടുക്കും, പൊതയിടും. കാരണം ഈ നമ്മുടെ കൃഷി സ്ഥലത്തിന് ആവശ്യത്തിൽ അധികം കിട്ടും. പിന്നെ എനിക്ക് ചെമ്പരത്തി ഇട്ടിട്ടുണ്ട്, ചെമ്പരത്തിൽ ഇലയൊക്കെ ഒന്നാം തരം ഒരു വളമാണ്. ഈ മുഞ്ഞ പോലുള്ളത് എത്ര നമ്മൾ എടുത്തു മാറ്റിയാലും പോകാത്തതിന് ഈ ചെമ്പരത്തിയുടെ ചാറിന്റെ ഇത് അടിച്ചു കൊടുക്കുമ്പോൾ അത് മാറിക്കിട്ടും.
1: ചെമ്പരത്തിയുടെ
0: ഇല നമ്മൾ വെള്ളത്തിയിടും, ഒരു ഏഴ് ദിവസം കഴിഞ്ഞിട്ട് അതിനെ പുഴിഞ്ഞ് തോർത്തിന് അരിച്ചിട്ട് വീണ്ടും അരിപ്പിനരിച്ച് പമ്പിന് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇളവി മാറാത്ത മുഞ്ഞ ഇളവി മാറും.
1: അപ്പം ചെമ്പരത്തിയുടെ ആ ഒരു ലാഭവും കൂടെ ഉണ്ടല്ലേ.
0: പിന്നെ അത് പോയിട്ട് ഒരു ബക്കറ്റിൽ നമ്മൾ പുറത്തുനിന്ന് കിട്ടുന്ന പച്ചിലകള്, പൂച്ചെടി, പെരുവേല, മുരിക്കിൻ്റെത്, ഇലവ്, ഇങ്ങനെയുള്ള ഇല എല്ലാം വെള്ളത്തിട്ട് വച്ചിരിക്കും. കാരണം ഒരുപാട് മൂലകങ്ങൾ അതിലുണ്ട്. കളപ്പയറിൻ്റെ ഇല ഇതെല്ലാം കൂടെ ഇട്ട് വയ്ക്കും. ഈ ചാണകം കടല പിണ്ണാക്കം ഒഴിക്കുന്ന സമയത്ത് അതിൽ നിന്നും കൂടെ രണ്ട് കപ്പ് ഇതിൻ്റെ കൂടെ ചേർത്ത് കലക്കി ഒഴിച്ചു കൊടുക്കും.
1: നല്ല ശക്തി കിട്ടും ചെടികൾക്ക്,
0: നല്ല ശക്തി വരെ രോഗങ്ങളൊന്നും വരൂല.
1: ഡൊമിനിക്ക്, ഈ ചെമ്പരത്തിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഓർക്കുന്നത്, താങ്കള് ചെമ്പരത്തി വെച്ചൊരു വേലി മാതിരി താങ്കൾ കെട്ടിയിട്ടുണ്ട്, പന്നി ശല്യം ഒഴിവായിട്ടുണ്ടെന്ന്, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? അത് ഇപ്പോഴും അതേമാതിരി പോകുന്നുണ്ടോ?
0: അതെ, എൻ്റെ ഒരാൾ പൊക്കത്ത് നമുക്ക് വെട്ടിവിടാൻ കണക്കിന് ചെമ്പരത്തി മൊത്തം എൻ്റെ കൃഷി സ്ഥലത്ത് നാല് സൈഡ് വേലിയായിട്ട് ഉപയോഗിക്കുകയാണ്. നാല് വർഷം കൊണ്ട് പന്നി കയറണില്ല, അപ്പം നമുക്ക് മരച്ചിനി കൃഷി ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ മരച്ചിനി അങ്ങനെ കൃഷി ചെയ്ത് ഒരു വർഷം കൊണ്ട് വിളവെടുത്തോണ്ടിരിക്കുകയാണ്. നമുക്ക് മാർക്കറ്റ് കൊണ്ടുപോകാൻ മരച്ചിനി 40 രൂപ കിട്ടും, അവർ പുറത്ത് 45-50 രൂപയ്ക്ക് വിൽക്കും.
1: അപ്പം ഈ ചെമ്പരത്തി നടുമ്പം പന്നി അകത്തോട്ട് വരുന്നേയില്ല, അത്
0: വരമ്പിക്കൂടെ നടന്നു പോയാലും ഈ ചെമ്പരത്തി മറികടന്ന് ഇതൊരകത്ത് കയറിയിട്ടില്ല. അങ്ങനെ കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞ് കുറേ പേര് പരിപാടി കേട്ട് വന്ന് ഒരുപാട് പേര് ചെമ്പരത്തി കമ്പ് വാങ്ങിച്ചുകൊണ്ടൊക്കെ പോയി, ചെയ്തിരിക്കുന്ന രീതിയെല്ലാം കണ്ട് മനസ്സിലാക്കി കൊണ്ടുപോയി. അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു കയർ കെട്ടി കറക്റ്റ് ലെവലിന് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ചെമ്പരത്തി താറുമാറാ വരും. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് ഇടിച്ചു വിടും, ഒരു 5 ദിവസം 7 ദിവസം 10 ദിവസം മഴ സമയമൊക്കെ ആണെങ്കിൽ ഒരു 10 ദിവസം, അല്ലെങ്കിൽ നമുക്കൊരു 20 ദിവസത്തിലൊരിക്ക ഇല ഒന്ന് കോതി വിടും. ഈ ഇലയാണ് വീണ്ടും പച്ചക്കറിക്ക് വളമായിട്ട് എടുക്കുന്നത്. പിന്നെ പന്നി മാത്രമല്ല, പുറത്തുനിന്ന് ഒരാൾ മോട്ടിക്കാൻ വന്നാലും കയറാൻ പറ്റില്ല. അത്രയ്ക്കും ചെമ്പരത്തെങ്ങ് ഞെരുങ്ങി നിൽക്കുകയാണ്.
1: ഇത് കണ്ടിട്ട് മറ്റേ ആൾക്കാർ ഇതേമാതിരി ചെയ്യുന്നുണ്ടോ?
0: ഒരുപാട് പേര് വന്നു, ഇത് വന്ന് നോക്കി കണ്ടേച്ച

0: ശേഷം കമ്പ് വാങ്ങിച്ചുകൊണ്ട് പോയി. നമ്മളവിടെ മരച്ചിന് കൃഷി ചെയ്തിരിക്കുന്നതുകൊണ്ട് അവർക്ക് അതിശയമാണ്, കാരണം ഇതിനകത്ത് കയറണില്ലെന്ന് അറിയാം. കാരണം നമ്മൾ സോളാർ ഇട, ഷീറ്റ് ഇട, എന്ത് ചെയ്താലും മരച്ചിനിയുടെ നട്ട് 3 മാസം കഴിയുന്ന സമയത്ത് അവർ കിഴങ്ങിൻ്റെ മണം അടിക്കുമ്പോഴായിരിക്കും പന്നി അതിൽ കയറിയിരിക്കും.
1: എങ്ങനെയും കയറും,
0: ഇങ്ങനെ മോളിൽ കൂടെ ഒക്കെ ചാടും. സോളാർ ഇട്ടിരുന്നാലും മോളിൽ കൂടെ ചാടും, കാരണം നമുക്കൊരു 3 വരി കമ്പി ഇടാൻ പറ്റുള്ളൂ സോളാറിൽ. പിന്നെ അത് പോയിട്ട് പകല് കയറും, പകൽ ഈ സോളാറിൽ കറണ്ട് ഇല്ല, പകൽ സംഭരിച്ച് വെച്ചിട്ട് രാത്രിയാണ് തിരിച്ചു. അതുകൊണ്ട് സന്ധ്യയ്ക്കും വരും ഇതിന്റെ കൂടെ അകത്ത് ചാടും, അതേപോലെ തിരിച്ചും പുറത്തിറങ്ങി പോകും.
1: അപ്പൊ ഈ ചെമ്പരത്തി വന്നുകൊണ്ട് ആ ഒരു പ്രശ്നമേ ഇല്ല,
0: ഇതുവരെ ഒരു ശല്യമില്ല.
1: മരച്ചീനി നല്ലപോലെ ചെയ്യുന്നുണ്ട്,
0: വിളവെടുക്കാനും തുടങ്ങി.
1: വാഴ കൃഷി ഉണ്ടല്ലോ താങ്കൾക്ക്?
0: ആ വാഴയുണ്ട്, ഇപ്പം കുറച്ച് യാത്ര നട്ടിട്ടുള്ളൂ. നേരത്തെ നമുക്ക് ശരിക്കും യാത്ര ഉണ്ടായിരുന്നു, സ്ഥിരം വാഴയായോണ്ട് മണ്ണിന് പരുവം കിട്ടാൻ വേണ്ടി ഇപ്പം മരച്ചിന് കൃഷി ചെയ്തിരിക്കുകയാണ്. കാരണം ഒരു 2 കൃഷിയും നമ്മളതിൽ ചെയ്യും, എന്നാലും ആ വാഴത്തേടെ വളമെല്ലാം ഈ മരച്ചിനിക്ക് ഒരു വളവും ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിൽ വളമുണ്ട്. ഇനി ഈ മരച്ചിന് പിഴുത ഉടനെ നമ്മളവിടെ വീണ്ടും മലക്കറി കൃഷി ചെയ്യും.
1: അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വാഴ കൃഷി,
0: അത് രണ്ട് വീണ്ടും വാഴ വയ്ക്കും. ഞങ്ങൾ ഇതുവരെ രക്ഷപ്പെട്ട് പെയ്യത് മരച്ചിനിയിലാണ്, ഞാൻ മാത്രമല്ല ഒരുപാട് കർഷകർ. കാരണം നമുക്ക് കൃഷി ഇറക്കുന്ന സമയത്തുള്ള ചിലവും വിളവെടുക്കുന്ന സമയത്തുള്ള ചിലവേ ഉള്ളൂ, ഇടയ്ക്കൊന്നും ചിലവില്ല. അപ്പം നമുക്ക് ലാഭമുള്ള ഒരു കൃഷിയായിരുന്നു, ഈ പന്നിശല്യം ആയതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലൊരു നഷ്ടം വന്നത്. എല്ലാ കർഷകരും വീണ്ടും തിരിച്ച് വന്നോണ്ടിരിക്കുകയാണ്
1: മരച്ചീനി കൃഷിയിലോട്ട്
0: വന്നോണ്ടിരിക്കുകയാണ്.
1: പിന്നെ നിങ്ങളുടെ ആ വിദ്യ ഉപയോഗിച്ചാൽ പന്നിയെ നമുക്ക് ഈസി ആയിട്ട് മാറ്റി നിർത്താനുള്ള ഒരു അവസരവും കിട്ടിയിട്ടുണ്ട്. ഡൊമിനിക് ജി, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് വളരെ നന്ദി.
0: നന്ദി.
2: ഓണവിപണി ലക്ഷ്യമിട്ട് പച്ചക്കറി കൃഷി. തിരുവനന്തപുരം നെടുമങ്ങാട് ചീരാങ്കോടുള്ള ശ്രീ എൽ ഡൊമിനിക്കുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ശ്രീ ഡൊമിനിക്കിന്റെ ഫോൺ നമ്പർ പറയാം. 9605 1575 518.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: ഭാരതത്തിൽ അതിപുരാതന കാലം മുതൽ എണ്ണക്കുരുവായി വളർത്തിയിരുന്ന ഒരു സസ്യമാണ് എള്ള്. ആയുർവേദത്തിൽ ഇതിനെ സ്നേഹവർഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വിത്തിൻ്റെ നിറമടിസ്ഥാനമാക്കി ഇതിനെ കറുത്ത എള്ള്, വെളുത്ത എള്ള്, ചാരനിറമുള്ള എള്ള് എന്നിങ്ങനെ മൂന്നായി തരം തിരിച്ചിരിക്കുന്നു. വിതയ്ക്കുന്ന കാലം കണക്കാക്കി മൂപ്പ് കുറഞ്ഞത്, ഇടത്തരം മൂപ്പുള്ളത്, മൂപ്പ് കൂടിയത് എന്നിങ്ങനെ മൂന്നായി തരം തിരിച്ചിട്ടുണ്ട്. എള്ളിൽ നിന്നും എടുക്കുന്ന പ്രധാന ഉൽപ്പന്നമാണ് എള്ളെണ്ണ. ഇതിന് നല്ലെണ്ണ എന്നും പേരുണ്ട്. പ്രധാനമായും എണ്ണയ്ക്ക് വേണ്ടി കൃഷി ചെയ്യുന്ന ഒരു വിളയാണിത്. എള്ള് വിത്തിൻ്റെ 50% വരെ എണ്ണ അടങ്ങിയിരിക്കുന്നു. 2 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഏകവർഷ ഔഷധി വർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണിത്. സസ്യത്തിൽ മുഴുവനും രോമങ്ങൾ പോലെ വെളുത്ത നാരുകൾ കാണപ്പെടുന്നു. സാധാരണ 3 മാസമാണ് എള്ള് കൃഷിക്ക് വേണ്ടി വരുന്ന സമയം. ചെടി മൂടോട് പിഴുതെടുത്ത് കായകൾ വേർതിരിച്ചാണ് വിളവെടുക്കുന്നത്. എള്ളിൻ്റെ കായകൾക്ക് കത്തിക്ക എന്ന നാടൻ പേരുകൂടിയുണ്ട്.
2: കിസാൻ ക്രെഡിറ്റ് കാർഡ് കർഷകർക്ക് സമയബന്ധിതമായ സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC. കർഷകർക്ക് എളുപ്പത്തിലും കുറഞ്ഞ പലിശ നിരക്കിലും വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഇന്ന് രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് കർഷകർ ഈ പദ്ധതിയുടെ പ്രയോജനം അനുഭവിച്ചു വരുന്നു. കൃഷിയിൽ ചെലവുകൾ വിളവെടുപ്പിന് മുൻപേ ആരംഭിക്കുന്നതാണ്. വിത്ത്, വളം, കീടനാശിനികൾ, ജലസേചനം, തൊഴിലാളികളുടെ വേതനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി കർഷകർക്ക് പണം അനിവാര്യമാണ്. സമയത്ത് വായ്പ ലഭിക്കാതെ വരുമ്പോൾ പലരും ഉയർന്ന പലിശ ഈടാക്കുന്ന സ്വകാര്യ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിലാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്ക് ആശ്വാസമാകുന്നത്. KCC പദ്ധതി പ്രകാരം യോഗ്യതയുള്ള കർഷകർക്ക് ഒരു കാർഡും പാസ്ബുക്കും നൽകുന്നു. ഇത് ATM കാർഡിനെ പോലെ ആവശ്യാനുസരണം പണം പിൻവലിക്കാൻ സഹായിക്കുന്നു. കൃഷിഭൂമിയുടെ വിസ്തീർണം, വിളകൾ, കൃഷിച്ചെലവ് എന്നിവ കണക്കിലെടുത്താണ് വായ്പാ പരിധി നിശ്ചയിക്കുന്നത്. സമയത്ത് വായ്പ തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് പലിശ ഇളവ് ലഭിക്കുന്നതും ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകതയാണ്. ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി വിളകൃഷിക്ക് പുറമെ പശുവളർത്തൽ, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, കോഴി വളർത്തൽ തുടങ്ങിയ അനുബന്ധ മേഖലകളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ കർഷകർക്ക് വരുമാനം വൈവിധ്യമാർന്നതാക്കാനും കൃഷിയിലെ അപകട സാധ്യതകൾ കുറയ്ക്കാനും കഴിയും. കിസാൻ ക്രെഡിറ്റ് കാർഡ് ഒരു വായ്പാ സൌകര്യം മാത്രമല്ല, കർഷകന്റെ സാമ്പത്തിക സുരക്ഷയും ആത്മവിശ്വാസവും ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. ആധുനിക കൃഷിരീതികൾ സ്വീകരിക്കാനും മികച്ച കൃഷി നടത്താനും ഇത് കർഷകർക്ക് സഹായകമാകുന്നു. ഇന്ത്യയുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് നിർണായക പങ്കുവഹിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കാൻ മുന്നോട്ട് വരണം. ഈ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വർദ്ധിപ്പിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
3: പൊടിവിത നടത്തിയ നെൽപ്പാടങ്ങളിൽ 1-ാം ഗഡു രാസവളം ചേർക്കാം. ഉൽപാദനശേഷി കൂടിയ ഹ്രസ്വകാല ഇനങ്ങൾക്ക് ഏക്കറിന് 21 കിലോഗ്രാമും ഇടത്തരം മൂപ്പുള്ളവയ്ക്ക് 26 കിലോഗ്രാമും നാടൻ ഇനങ്ങൾക്ക് 12 കിലോഗ്രാമും വീതം യൂറിയ ആവശ്യമാണ്. മേൽവളം ചേർക്കുന്നതിന് മുൻപ് പാടത്തെ വെള്ളം വാർത്തു കളയണം. വിതയ്ക്കുന്നതിന് 2 ആഴ്ച മുൻപെങ്കിലും നിലം തയ്യാറാക്കിയിടുന്നത് ഫലപ്രദമായ കളനിയന്ത്രണത്തിന് അത്യാവശ്യമാണ്. തെങ്ങിൻ തോട്ടങ്ങളിൽ നിന്നുള്ള മണ്ണൊലിപ്പ് തടയുവാനായി ഇടവരമ്പുകൾ ബലപ്പെടുത്തുകയും നീർവാർച്ചയ്ക്കുള്ള ചാലുകൾ വൃത്തിയാക്കുകയും വേണം. തെങ്ങിന് ചുറ്റും 6 അടി അർദ്ധവ്യാസവും 20 മുതൽ 25 സെന്റിമീറ്റർ ആഴവുമുള്ള തടം തുറന്ന് തെങ്ങൊന്നിന് 1 കിലോ വീതം കുമ്മായം ചേർക്കണം. മണ്ണിന്റെ പുളിരസം കുറച്ച് അതുവഴി പോഷകമൂലകങ്ങളുടെ ആഗിരണശേഷി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ജീവാണുക്കളുടെ വളർച്ചയ്ക്കും കുമ്മായ പ്രയോഗം സഹായിക്കും. കുമ്മായം ചേർത്ത് 1 ആഴ്ച കഴിഞ്ഞാൽ തെങ്ങൊന്നിന് 25 കിലോഗ്രാം വീതം ജൈവവളവും നൽകാം. മഴ കിട്ടിയതും ജലസേചന സൗകര്യമുള്ളതുമായ തോട്ടങ്ങളിൽ ആകെ നിർദ്ദേശിച്ചിട്ടുള്ള രാസവളത്തിന്റെ നാലിലൊരു ഭാഗം, അതായത് 185 ഗ്രാം യൂറിയ, 210 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 285 ഗ്രാം മ്യൂറിയറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ കൂട്ടിക്കലർത്തി തെങ്ങിന്റെ തടത്തിൽ ചേർത്ത് മണ്ണിളക്കി കൊടുക്കണം. ഉൽപാദനശേഷി കൂടിയ ഇനങ്ങൾക്ക് രാസവള ശുപാർശ കൃത്യമായി പാലിക്കണം. കുമൾ രോഗങ്ങൾക്കെതിരെ ഒരു പ്രതിരോധ നടപടി എന്ന നിലയ്ക്ക് 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കാവുന്നതാണ്. തവാരണയിൽ വിത്തുതേങ്ങ ഈ സമയത്ത് പാകാവുന്നതാണ്. 1.5 മീറ്റർ വീതിയിൽ 30 സെന്റിമീറ്റർ ഉയരത്തിൽ സൗകര്യമുള്ള നീളത്തിൽ തവാരണകൾ ഉണ്ടാക്കിയ ശേഷം 30 സെന്റിമീറ്റർ വരികൾ തമ്മിലും നിരകൾ തമ്മിലും അകലം പാലിച്ച് തേങ്ങയുടെ കണ്ണ് മുകൾ ഭാഗത്ത് വരത്തക്ക വിധം പാകണം. മഴ കിട്ടിയ പ്രദേശങ്ങളിൽ പുതിയ തെങ്ങിൻ തൈകൾ നടാം. നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കുഴികളിൽ ഗുണമേന്മയുള്ള തൈകൾ തിരഞ്ഞെടുത്ത് 7 മുതൽ 8 മീറ്റർ അകലത്തിൽ നടണം. നട്ടുകഴിഞ്ഞ തൈയുടെ കണ്ണിഭാഗം മണ്ണിരപ്പിൽ നിന്ന് ഉയർന്നിരിക്കണം. തൈകൾക്ക് കാലവർഷക്കാറ്റിൽ ഉലച്ചിൽ തട്ടാതിരിക്കാൻ താങ്ങുവെച്ച് കെട്ടണം. കനത്ത മഴയ്ക്ക് മുൻപേ കമുകിൻ തൈകൾ നടാം. കൊട്ടടക്കയുടെ ഇനങ്ങളാണ് മോഹിത് നഗർ, ശ്രീമംഗള, സൗത്ത് കാനറ, സൈഗോൺ എന്നിവ. മുറിക്കുന്നതിനും പച്ചയായി ഉപയോഗിക്കുന്നതിനും പറ്റിയ ഇനമാണ് മംഗള. കമുകിൻ തോപ്പിൽ കൃഷി ചെയ്യാൻ യോജിച്ച ഇടവിളകളാണ് കൈതച്ചക്ക, വെറ്റില, കൊക്കോ, ഇഞ്ചി, കുരുമുളക്, വാഴ, ചേന, പച്ചക്കറികൾ, തീറ്റപ്പുല്ല് തുടങ്ങിയവ. പൈനാപ്പിൾ നടാൻ യോജിച്ച സമയമാണ് മെയ് ജൂൺ മാസങ്ങൾ. കുരുമുളകിൽ ദ്രുതവാട്ട രോഗം കാണാനിടയുണ്ട്. ഇതിന്റെ പ്രതിരോധത്തിനായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. അന്തരീക്ഷ ഊഷ്മാവ് കൂടി വരുന്നതിനാൽ പച്ചക്കറികളിൽ വെള്ളീച്ച, മീലിമുട്ട, പച്ചത്തുള്ളൻ മുതലായ പ്രാണികൾ കാണാൻ സാധ്യതയുണ്ട്. ഇവയെ നിയന്ത്രിക്കുന്നതിനായി 1 ആഴ്ചയിലൊരിക്കൽ 2% വീര്യമുള്ള വേപ്പെണ്ണ വെളുത്തുള്ള മിശ്രിതം തളിക്കുക.
2: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, റബ്ബർ തൈകൾ നടാനായി എത്ര വലുപ്പമുള്ള കുഴികളാണ് എടുക്കേണ്ടത്? ഉത്തരം, മണ്ണാഴം കുറഞ്ഞതും വളരെ ഉറച്ചു കിടക്കുന്നതുമായ സ്ഥലങ്ങളിൽ 75 സെന്റിമീറ്റർ നീളവും വീതിയും ആഴവുമുള്ള കുഴികളാണ് എടുക്കേണ്ടത്. എന്നാൽ 1 മീറ്ററോ അതിലേറെയോ മണ്ണാഴമുള്ള സ്ഥലങ്ങളിൽ കൂടത്തൈകൾ ഇറക്കി വയ്ക്കാൻ മാത്രം വലുപ്പമുള്ള ചെറിയ കുഴികളെടുത്ത് തൈകൾ നട്ടാൽ മതി.
4: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 6950014 എന്ന മെയിൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

0: ബ്രിഗേഡും സമാപിക്കുന്നു.
1: എൺപത്തിരണ്ട് വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം തിരുവനന്തപുരം ശ്രീവരാഗം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ നാളെ വൈകുന്നേരം 6 മണിക്ക് നാദനവതി സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ഈ പരിപാടിയിൽ ശ്രീ പന്തളം എസ് നവീൻ മലയാള വാഗേയകാരന്മാരുടെ കീർത്തനങ്ങൾ പാടുന്നു. വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഖടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. എല്ലാ സംഗീത പ്രേമികളെയും നാളെ വൈകുന്നേരം 6 മണിക്ക് ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മംഗല്യസൂത്രം എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രനും സുജാതയും പാടിയ ഗാനം, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: ഗ്രാമഫോണിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ആകാശവാണിയിലൂടെ ഒഴുകിയെത്തി ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച മനോഹരമായ ലളിതഗാനങ്ങൾ പുതിയ തലമുറയിലേക്ക് എത്തിക്കാനുള്ള എളിയ പരിശ്രമമാണ് ഈ പരിപാടി. ഇന്ന് ഗ്രാമഫോണിൽ ഗാനങ്ങൾ ആലപിക്കുന്നത് ലതാ റാണി VS, ഞീഴൂർ KK പ്രസാദ് എന്നീ ഗായകരാണ്. ഒപ്പം കീബോർഡിൽ സാംസൺ സിൽവ.
1: എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലതാ റാണി VS, തിരുവനന്തപുരം കാരയ്ക്കാ മണ്ഡപം സ്വദേശിയാണ്. നേമം സ്വാമി വിവേകാനന്ദ മിഷൻ സെൻട്രൽ സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്യുന്നു. 30 വർഷമായി സംഗീത രംഗത്തുണ്ട്. ഗ്രാമഫോൺ എന്ന സംഗീത പരിപാടിയിലേക്ക് എനിക്ക് ഒരവസരം തന്നതിൽ തിരുവനന്തപുരം ആകാശവാണിക്ക് എൻ്റെ ഹൃദ്യമായ നന്ദി. ഞാൻ ആദ്യം പാടുന്ന ഗാനം താളമോ മൃദംഗ താളമോ. ഇതിൻ്റെ രചന കാവാലം നാരായണ പണിക്കർ, സംഗീതം MG രാധാകൃഷ്ണൻ.

0: ഗ്രാമഫോണിലെടുത്തതായി ഗാനങ്ങൾ ആലപിക്കുന്നത് ഞീഴൂർ കെ കെ പ്രസാദ്.
1: നമസ്കാരം, എൻ്റെ പേര് ഞീഴൂർ കെ കെ പ്രസാദ്. കോട്ടയമാണ് എൻ്റെ ജന്മസ്ഥലം. ഞാൻ കാസർഗോഡ് ജി എം ആർ എച്ച് എസ് എസ് ഫോർ ഗേൾസ് സ്കൂളിലെ സംഗീതാധ്യാപകനാണ്. ഗ്രാമഫോൺ എന്ന സംഗീത പരിപാടിയിലേക്ക് എനിക്കൊരു അവസരം നൽകിയതിന് ആകാശവാണിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഞാൻ ആദ്യം പാടുന്ന ഗാനം അമൃതവർഷിണി രാഗമേ. ഈ ഗാനത്തിൻ്റെ രചന സുരേഷ് വർമ്മ, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനങ്ങൾ നിങ്ങൾക്കേവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഗ്രാമഫോൺ കെയർ ഓഫ് പ്രോഗ്രാം മേധാവി അനന്തപുരി FM ആകാശവാണി തിരുവനന്തപുരം 14 എന്ന വിലാസത്തിൽ അയക്കുക. ഗ്രാമഫോൺ സമാപിക്കുന്നു. ഇന്ന് ഗ്രാമഫോണിൽ ഗാനങ്ങൾ ആലപിച്ചത് ലതാറാണി VS, ഞീഴൂർ KK പ്രസാദ് എന്നീ ഗായകരാണ്. ഒപ്പം കീബോർഡിൽ സാംസൺ സിൽവ, നിർവഹണ സഹായം ജയന്തി കൃഷ്ണ, സാങ്കേതിക സഹായം V സുരേഷ് കുമാർ, നിർവഹണം MK ദിലീപ്. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

0: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
1: ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം, പ്രധാന വാർത്തകൾ. ജനങ്ങൾ പൊതുഗതാഗത സൗകര്യം പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിദേശയാത്രകളും സ്വർണം വാങ്ങുന്നതുമടക്കം നിയന്ത്രിച്ച് വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കണമെന്നും അഭ്യർത്ഥന. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെ ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നതായി മന്ത്രിതല യോഗത്തിൽ വിലയിരുത്തൽ. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, ഗാർഹിക പാചകവാതകം എന്നിവയ്ക്ക് ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും വിതരണം മതിയായ തോതിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനം വൈകിയേക്കും. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം ആരായും. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരിയിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. വികസിത് ഭാരത് ജി റാംജി നിയമം നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കിയ കേന്ദ്ര സർക്കാർ. July 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നിലവിൽ വരും. തിരുവനന്തപുരം പാപ്പനംകോടുള്ള CSIR NIIST ദേശീയ സാങ്കേതിക ദിനാഘോഷത്തിന്റെ ഭാഗമായി ടെക്നോഫെസ്റ്റും കസ്റ്റമർ മീറ്റും സംഘടിപ്പിച്ചു. AKSTE മുൻ ചെയർമാനും AISC പ്രൊഫസറുമായ TG സീതാറാം മുഖ്യാതിഥിയായി. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം 2,800 കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കുന്നു. ഇതിന്റെ ലേലം നാളെ റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ കുബേർ സംവിധാനം വഴി നടക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. ശ്രീലങ്കൻ തീരത്തിന് സമീപം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദവും കേരള ലക്ഷദ്വീപ് തീരങ്ങളോട് ചേർന്ന് അറബിക്കടലിൽ ചക്രവാത ചുഴിയും നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വ്യാഴാഴ്ചയോടെ സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ സാധ്യത. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടുന്നു. ടോസ് നേടിയ ഡൽഹി ബൌളിംഗ് തിരഞ്ഞെടുത്തു. ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. 113 പോയിന്റുമായി ന്യൂസിലാൻഡ് ആണ് 2-ാം സ്ഥാനത്ത്. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ആദ്യം. ചിത്രം ഉദയപുരം സുൽത്താൻ.

മനു മഞ്ജത്തിൻ്റെ വരികൾക്ക് ദിപു നൈനാൻ തോമസ് സംഗീതം നൽകി. വൈക്കം വിജയലക്ഷ്മി ആലപിച്ച ഗാനം, ചിത്രം ARM.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണിവരെ ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496553211. ഒരു ഫോൺ നമ്പർ കൂടിയുണ്ട്, 9496596321. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്രഗാനങ്ങളിൽ ഇനി ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചതാണ്. രചന കെ ജയകുമാർ, സംഗീതം രവി ബോംബെ.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം തിരുവനന്തപുരം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ നാളെ വൈകുന്നേരം 6 മണിക്ക് നാദനവതി സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ഈ പരിപാടിയിൽ ശ്രീ പന്തളം എസ് നവീൻ മലയാള വാഗേയകാരന്മാരുടെ കീർത്തനങ്ങൾ പാടുന്നു. വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഖടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. എല്ലാ സംഗീത പ്രേമികളെയും നാളെ വൈകുന്നേരം 6 മണിക്ക് ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങളിൽ തുടരുന്നു. കല്യാണരാമൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം നാളെ രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.
1: ലൂസിഫർ എന്ന ചിത്രത്തിന് വേണ്ടി ജോത്സ്ന പാടിയ ഗാനമാണിനി. രചന തനിഷ്ക് നബാർ, സംഗീതം ദീപക് ദേവ്.

കൈതപ്രത്തിൻ്റെ വരികൾക്ക് ജേക്സ് ബിജോയുടെ സംഗീതത്തിൽ വിശാൽ മിശ്രയും ആവണി മൽഹാറും പാടിയ ഗാനം കേൾക്കാം. ചിത്രം പള്ളിച്ചട്ടമ്പി.

ONV കുറിപ്പിന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന് എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം കാറ്റ് വന്നു വിളിച്ചപ്പോൾ.

കൈതപ്രത്തിന്റെ വരികൾ രവീന്ദ്രന്റെ സംഗീതം. യേശുദാസ്, രവീന്ദ്രൻ, ശരത് എന്നിവർ പാടിയത്. ചിത്രം ഹിസ് ഹൈനസ് അബ്ദുള്ള.

കൈതപ്രത്തിന്റെ വരികൾക്ക് സ്വന്തം സംഗീതത്തിൽ ജാസി ഗിഫ്റ്റ് ആലപിച്ച ഗാനമാണ് ഇപ്പോൾ കേട്ടത്, ചിത്രം ഫോർ ദി പീപ്പിൾ. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് സായ് അഭയങ്കറിന്റെ സംഗീതത്തിൽ സായ് അഭയങ്കറും സുബ്ലക്ഷ്മിയും പാടിയ ഗാനമാണ് ഇനി, ചിത്രം ബാൾട്ടി.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം തിരുവനന്തപുരം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ നാളെ വൈകുന്നേരം 6 മണിക്ക് നാദനവതി സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ഈ പരിപാടിയിൽ ശ്രീ പന്തളം എസ് നവീൻ മലയാള വാഗേയകാരന്മാരുടെ കീർത്തനങ്ങൾ പാടുന്നു. വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഖടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. എല്ലാ സംഗീതപ്രേമികളെയും നാളെ വൈകുന്നേരം 6 മണിക്ക് ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അറിയിപ്പ് കഴിഞ്ഞു.

രചന ജയരാജ് മിത്ര. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മോഹൻലാൽ, എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യ രാജേന്ദ്രൻ, നന്ദു, സാജൻ സൂര്യ, അമൽ രാജ്, ഐരൂർ മോഹനൻ, മഞ്ജുശ്രീ, നരിയാപുരം വേണുഗോപാൽ, ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, രജു കോലിയക്കോട്. സംവിധാനം റൂബി ബാബു.

മലയാറ്റൂർ മലയും കയറി ജനകോടികളെത്തുന്നു. അവിടുത്തെ തിരുവടി കാണാൻ പൊന്നും കുരിശുമുത്തപ്പോ, പൊന്നും കുരിശുമുത്തപ്പോ, പൊന്നും കുരിശുമുത്തപ്പോ. മെഴുതിരിയും വെള്ളം തിരുമുമ്പിൽ വയ്ക്കുന്നേ, അഴലാകെ മാറ്റി അനുഗ്രഹമായി ചൊരിയോ.

Este poi. പുല ആചരിക്കാതെ ആട്ടവുമായി നടക്കുന്ന നാടിൻ്റെ മക്കൾ കാട്ടിൽ കയറി നിന്നെയും കൊന്ന് തിന്നിട്ടുണ്ടാകുമോ എന്ന് ഞാൻ പേടിച്ചതായിരുന്നു മരമേ. മഴുവും മഴുവേറികളും നിന്നെ ഇതുവരെയും കണ്ടില്ല എന്നുണ്ടോ? ഈ മരത്തിലാവുമ്പോൾ ഉയരത്തിലേക്ക് കയറിപ്പോയാൽ പിന്നെ ആരും അറിയില്ല. ശാസ്ത്രം, സാഹിത്യം, പ്രകൃതി എന്നൊക്കെ പറഞ്ഞ് പണ്ട് കുറേ നടന്നുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി. പണ്ടത്തെ കാർന്നോമാർ താ എനിക്കുള്ള മാവ് എന്നൊക്കെ നോക്കി വെക്കണ പോലെ ഇത് എനിക്കുള്ള മരം. ഞാൻ 20 വർഷം മുമ്പ് നിന്നെ കണ്ട അന്ന് കവിത പോലൊന്ന് കുറിച്ചു വച്ചിട്ടുണ്ട്. ഒറ്റത്തടിയാണെന്ന അഭിമാനത്തിൽ ഇങ്ങനെ ഞെളിഞ്ഞ് നിൽക്കലിലൊന്നും വലിയ കാര്യമില്ല. വളവില്ലാത്ത നേർജീവിതങ്ങളിലേക്കാണ് ആദ്യം മഴ വീഴുക എന്ന് അത് അറം പറ്റാതിരുന്നതിന് ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. ഇടത്തും വലത്തും നിന്ന് ഋതുകന്യകൾ താലം പിടിക്കും. തേരിൻ തിരക്കിട്ട യാത്രയിൽ പോലും ഒരു കാൽക്ഷണം മുമ്പിൽ നിൽക്കാതെ ചിരിക്കാതെ ഒരു പൂ മേടിക്കാതെ പോവുകില്ലെന്നും കാലം. തളിരണിഞ്ഞു നിൽക്കുന്ന നിന്നെ ആദ്യം ഞാനൊന്ന് ഉമ്മ വയ്ക്കട്ടെ മരമേ. മരമേ, ഉമ്മ. ഈ ഓർമ്മകൾ കണ്ടുപിടിച്ചവനെ ആദ്യം വെടിവെച്ച് കൊല്ലണം. മരത്തിനെ ഒന്ന് കെട്ടിപ്പിടിച്ചതും അമ്മയെ ഓർമ്മ വരണു. അപ്പൊ ശരിയെന്ന് ശൂന്യതയിൽ നോക്കി പറഞ്ഞിട്ട് മരത്തിൽ കയറാന്നാ വിചാരിച്ചത്. അത് വിചാരിച്ചതും അവളെ ഓർമ്മ വരണു. ഈശ്വര, അവരൊക്കെ ചുറ്റും വന്ന് നിൽക്കണ പോലുണ്ടല്ലോ. അമ്മയെ അച്ഛനെയും

0: അവളെ ഏട്ടനെ ഓർമ്മ വരണോ? മണികണ്ഠന് എന്തിനാണാവോ ഇപ്പൊ ഓർമ്മ വരണ? അവനും പോയോ?
1: അതെ, എല്ലാരോടുമായി പറയാണ്, ഇനി നടക്കാൻ പോകുന്ന കാഴ്ച കാണാൻ വന്നിരിക്കുകയാണ് നിങ്ങളെങ്കില്. ഞാൻ ആദ്യമായി പറയാം, നിങ്ങൾ ഇതൊന്നും കാണുന്നത് എനിക്കിഷ്ടമല്ല. എല്ലാരും പോയേ, പോയേ.
0: ഭാഗ്യം, പോയി. അമ്മ മാത്രം പോയില്ലല്ലോ. പൊക്കിൽ കൊടി മുറിക്കല് അത്ര എളുപ്പമല്ല എന്നർത്ഥം. ഇനി ഞാൻ എന്തൊക്കെ പഠിക്കാനിരിക്കുന്നു ഈ ലോകത്തില്. അമ്മേ, എന്റെ തോന്നലാണ് അമ്മ ഇവിടെ വന്ന് നിൽക്കണുണ്ട് എന്നത്. അത് ശരിയാണെന്ന് വിചാരിച്ചിട്ട് പറയാണ് ഞാൻ. എല്ലാ നന്മകളും പകർന്ന് തന്നിട്ട് തന്നെയാണ് നിങ്ങൾ എന്നെ വളർത്തിയതും. എന്നെ ഇഷ്ടപ്പെട്ട് വന്നവളും എനിക്ക് നല്ലത് മാത്രമാണ് തന്നത്. പക്ഷേ നിങ്ങൾ എന്നെ നന്മ കൊണ്ട് മൂടുമ്പോൾ, നല്ല വഴിക്ക് മാത്രം നടക്കാൻ പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം നിങ്ങളൊക്കെ മറന്നുപോയി. ഇത്രയും നല്ലൊരു മനുഷ്യന് ജീവിക്കാൻ പറ്റിയ ഒരു നല്ല ലോകം ഇവിടെ ഇല്ല എന്നത് നിങ്ങൾ മറന്നു. അച്ഛൻ പോയപ്പോഴും ഞാൻ പിടിച്ചു നിന്നു. അമ്മ പോയപ്പോൾ ഞാൻ തളർന്നു പോയതാ. അപ്പൊ അവള് കൈപിടിച്ച് ബലം തന്നു. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അവളും പോയപ്പോ ഞാൻ അന്തം വിട്ടുനിന്നു. നിങ്ങളൊക്കെ പഠിപ്പിച്ച നന്മകൾ ഒന്നും പ്രയോഗിക്കാൻ പറ്റാത്ത ഒരു ലോകത്ത് ഞാനിങ്ങനെ ഒറ്റയ്ക്ക്. അവരൊക്കെ പൊക്കോളാൻ പറഞ്ഞപ്പോ വേഗം പോയി. അമ്മയും കൂടി പോണം പ്ലീസ്. അമ്മ പഠിപ്പിച്ച ഒന്നും ഒന്നു എന്ന് പറഞ്ഞാൽ ഒരു വാക്ക്, ഒരക്ഷരം, ഒരു വരി, ഒന്നും ഞാൻ മറന്നിട്ടില്ല. മോശം കാര്യങ്ങളൊന്നും കാണരുത് എന്നും അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ. മറന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോ കുട്ടിക്കാലം ഓർമ്മ വരണു. കുട്ടൻ അത് മറന്നോ? രാ ചൊല്ലു. കുട്ടൻ അറിയാലോ, രാ, രാത്രിയുടെ രാ.
2: കുട്ടനത് മറന്നു, രാ ചൊല്ലു. കുട്ടൻ അറിയാലോ, രാ, രാത്രിയുടെ രാ.
0: കുട്ടന് നല്ലെണ്ണം ഓർമ്മയുണ്ടമ്മേ. അമ്മ പറഞ്ഞ കഥയടക്കം. വണ്ട് തേനുണ്ട് താമരപ്പൂവിലിരുന്ന് മയങ്ങി, പൂവ് രാത്രിയായപ്പോ വാടിക്കൂമ്പി, നേരം വെളുക്കുമ്പോ പൂവിടരും, അപ്പൊ പോകാന്ന് കരുതി വണ്ട് കാത്തിരുന്നു. പക്ഷെ ദൈവത്തിന്റെ മനസ്സിലെ തീരുമാനം മറ്റൊന്നായിരുന്നു. ഒരു ആന വന്ന് ആ പൂവ് പറിച്ച് ചവിട്ടി അരച്ചു കളഞ്ഞു. ഓ, എന്താ ശ്ലോകത്തിന്റെ ഒരു ഭംഗി, എന്താ ജീവിതത്തിന്റെ ഒരവസ്ഥ. ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
1: രാവിപ്പോൾ ക്ഷണമങ്ങൊടുങ്ങിടും, ഉഷസെങ്ങും പ്രകാശിച്ചിടും, ദേവൻ സൂര്യനുദിക്കും, ഇക്കമലവും കാലേ വിടർന്നിടുമേ. ഏവം മുട്ടിനകത്തിരുന്ന് അളി മനോരാജ്യം തുടർന്നിടവേ, ദൈവത്തിൻ മനമാരു കണ്ടു പിഴുതാൻ

0: അശോക,
1: ആരാ ആരാ? ആരാ?
0: ഞാനും ഈ മല കയറി വന്ന ഒരാളാണ് അശോക.
1: എന്റെ പേരെങ്ങനെ അറിയാം? എന്നെ പരിചയമുണ്ടോ?
0: ഉണ്ടല്ലോ, കുട്ടൻ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. നല്ല മനുഷ്യനാണ്, അച്ഛനും അമ്മയും മരിച്ചതാണ്.
1: ഒരാൾ പറയുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് നല്ല കാര്യമല്ല.
0: അതിനാരും ഒളിഞ്ഞു നിന്നില്ലല്ലോ. അശോകൻ നാട് മുഴുവൻ കേൾക്കാൻ പാകത്തിലല്ലേ ദൈവത്തിൻ മനമാരു കണ്ടു പിഴുതാൻ ദന്തീന്ദ്രന പത്മിനിയും എന്നൊക്കെ ചൊല്ലിയത്?
1: ഈ കാട്ടിൽ, ഈ കുന്നിന് മുകളിൽ, ഈ പെരുമഴയത്ത് ഒരാൾ കൂടി കാണും എന്ന് കരുതിയില്ല.
0: ആരാ നിങ്ങൾ പറഞ്ഞ ആ അവൾ, കൈപിടിച്ചവൾ?
1: എന്റെ പാതിയാകണമെന്ന് അവളും ഞാനും ആഗ്രഹിച്ചവൾ.
0: പേര്?
1: അഞ്ജന.
0: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
1: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
0: എന്നിട്ട്?
1: കടൽ തീരമായിരുന്നു, കടലിലേക്ക് പോയി കാണും. അഞ്ജന അനാഥയായിരുന്നു. ഞാൻ അവൾക്ക് വേണ്ടി പരാതി നൽകാൻ ചെന്നപ്പോൾ അറിയുന്നത് ഒരു പഞ്ചായത്ത് മെമ്പർ അവളുടെ ഏട്ടനാണെന്ന് കള്ള സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് നഷ്ടപരിഹാരമായ 10 ലക്ഷം വാങ്ങി. ബന്ധുക്കൾക്ക് പരാതിയില്ല എന്ന് എഴുതി കൊടുത്തിരിക്കുന്നു എന്നാണ്.
2: നിങ്ങൾ കരുതും പോലെ അത്ര മോശം ലോകമൊന്നുമല്ല ആ താഴെ കാണുന്ന ലോകം. പരാതിയില്ലാത്ത ലോകമാണത്. ആർക്കുമില്ല പരാതി. കോളേജിൽ ഒരുത്തനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയാലും പരാതിയില്ല. 4 വയസ്സുകാരി ഒരുത്തിയെ 40 പേർ ചേർന്ന് ഭോഗിച്ചാലും പരാതിയില്ല. പരാതിയേ ഇല്ല ആർക്കും.
0: അത്ര നല്ല ലോകമാണ് താഴെ കാണുന്നതെങ്കിൽ അശോകൻ കഷ്ടപ്പെട്ട് കുന്നുകയറി ഇവിടെ വന്ന് ഈ രാത്രി ഇങ്ങനെ മഴയും കൊണ്ട് നിൽക്കുന്നത് എന്തിനാ?
1: അത് തന്നെയല്ലേ നിങ്ങളും ചെയ്യുന്നത്? ഇതിലെന്താ ഇത്ര ചിരിക്കാൻ?
0: എന്തെങ്കിലും കാണും പറയാം. അല്ല, എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഈ മഴയത്ത് ഇവിടെ വന്നത്?
1: തപസ്സിരിക്കാൻ വന്നതാണ്. വിരോധമുണ്ടോ?
0: ഈ മരത്തിന്റെ മുകളിലോ കയ്യിൽ മടക്കി പിടിച്ച ചാക്കിൽ കയറിയാണോ തപസ് ചെയ്യാൻ പോകുന്നത്?
1: അത് ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്യും.
0: രാത്രി മരക്കൊമ്പിലെ തപസ്സിൽ നിന്നും ഉറങ്ങി താഴെ വീഴാതിരിക്കാനാവും ഒളിപ്പിച്ചു വെച്ച കയർ.
1: ഞാൻ ആരുമായും ചർച്ച ചെയ്യാത്ത വിഷയങ്ങളെ പറ്റിയാണ് സർവം മനസ്സിലാക്കിയ പോലെ അങ്ങ് സംസാരിക്കുന്നത്. സത്യം പറയാമോ, അങ്ങ് ആരാണ്?
0: അശോക, അശോകൻ ഈ മരത്തിൽ പൊത്തിപ്പിടിച്ച് കയറുമ്പോൾ എങ്ങാനും വഴിക്ക് വീണാൽ, നല്ല മഴയാണല്ലോ, അഥവാ വീണാൽ തണ്ടല്ലൊടിഞ്ഞു കിടക്കും. ആരും അറിയാൻ പോണില്ല. താഴെ കിടന്ന് ആദ്യം ഉറുമ്പരിക്കും, പച്ചപ്രാണനിൽ ഉറുമ്പുകൾ കടിച്ചു ഉടയും, പിന്നെ പാതി പ്രാണനിൽ പുഴുവരിക്കും, പക്ഷികൾ ജീവനോടെ കൊത്തിവലിക്കും.
1: മതി മതി മതി, അത്തരമൊരു ദുരന്തം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് നല്ല പോലെ മരം കയറാൻ അറിയാം.
0: ശരി, ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഈ മരം തന്നെ ഉന്നം വെച്ച് വരാനുള്ള കാരണം എന്താ?
1: ഞാൻ ഒരിക്കലീ കുന്ന് കയറി വന്നപ്പോ കണ്ടിഷ്ടപ്പെട്ട മരാ. ഈ കുന്ന് അപൂർവ മരങ്ങളുടെ ഇടമാണെന്നും ആനത്താരകൾ ധാരാളമുള്ള സ്ഥലമാണെന്നും അപൂർവ ധാതു നിക്ഷേപങ്ങൾ ഏറെയുള്ള വനമാണെന്നും ഉള്ള പഠന റിപ്പോർട്ട് ഞങ്ങളാണ് സർക്കാരിന് കൊടുത്തത്. അതിദുർബല പ്രദേശമാണ്, സംരക്ഷിക്കപ്പെടണം എന്നായിരുന്നു ഞങ്ങളുടെ ആ റിപ്പോർട്ട്.
0: ഈ ശാസ്ത്രവും സാഹിത്യവും കൈകാര്യം ചെയ്യുന്നവരുടെ സംഘമല്ലേ അന്ന് വന്നത്?
1: അതെ.
0: എന്നിട്ട് എന്തുണ്ടായി? നിങ്ങൾ ആഗ്രഹിച്ച പോലെ സംരക്ഷിക്കപ്പെട്ടോ?
1: അവർ ഞങ്ങളെ ചതിച്ചതായിരുന്നു. പണം ചെലവാക്കാതെ
2: ധാതു നിക്ഷേപങ്ങളെപ്പറ്റി സർവേ നടത്താനായിരുന്നു. അവർ ഞങ്ങളെ പ്രകൃതി സംരക്ഷക പ്രവർത്തകർ എന്ന പേരിൽ കെട്ടിയെഴുന്നള്ളിച്ചത്.
0: കൃത്യമായ റിപ്പോർട്ട് കിട്ടിയപ്പോൾ അവരുടെ പണി എളുപ്പമായി. ഇന്ന് ഈ മലയിൽ 64 ഖനന കേന്ദ്രങ്ങളുണ്ട്. അശോകന്റെ പാതിയാകേണ്ടവളെ പെങ്ങളാണെന്ന് വിശേഷിപ്പിച്ച് കേസ് തീർത്ത ആ പഞ്ചായത്ത് മെമ്പറുടെ ബന്ധുക്കളുടെയാണ് അതിൽ പലതും. അല്ല, അതുപോട്ടെ, അന്ന് നിങ്ങൾ പഠനയാത്രയ്ക്ക് വന്നപ്പോൾ നിങ്ങളുടെ കൈ കോർത്ത് നടന്ന ആ പെൺകുട്ടിയാണോ അഞ്ജന?
1: സത്യം പറയൂ, നിങ്ങൾ ആരാണ്? നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങളെ കണ്ടത്?
0: പറയാം. അതിനു മുമ്പ് ഒരു സംശയം ചോദിച്ചോട്ടെ?
1: ചോദിച്ചോളൂ, എന്നെ കുറിച്ചാണെങ്കിൽ പറയാം.
0: അശോകൻ ഈ പെരുമഴയത്ത് ഈ മരത്തിൽ കയറി, നിലയില്ലാത്ത ഉയരത്തിൽ കയറിപ്പോയി, ചാക്കിൽ കയറിയിരുന്ന് കഴുത്തിൽ കുരുക്കും മുറുക്കി തൂങ്ങി മരിച്ചാൽ ഈ ലോകം അതറിഞ്ഞില്ലെങ്കിലും ആ നാറ്റം ഈ മരത്തിന് തന്നെ കൊടുക്കണമെന്ന തീരുമാനം ശരിയോ അശോക?
1: ദൈവമേ, ഞാനിതാ അങ്ങയെ നമസ്കരിക്കുന്നു. ദൈവം ചെയ്ത് അങ്ങ് ആരാണെന്ന് പറഞ്ഞാലും.
0: അളിഞ്ഞടർന്ന ശരീരം പോലും താഴെ വീഴരുതെന്ന് തീരുമാനിച്ച് നീ തൂങ്ങാൻ തീരുമാനിച്ചത് എന്റെ കൈകളിലാണ് അശോക.
1: മനസ്സിലായില്ല.
0: നീ പണ്ട് കണ്ടുവച്ചതും ഇന്ന് ഓർത്തെടുത്ത് കയറി വന്നതും നീ നിന്നെ രാത്രിയുടെ മറവിൽ തീർക്കാൻ തീരുമാനിച്ചതുമായ ഈ നിൽക്കുന്ന വൻ വൃക്ഷമാണ് ഞാൻ അശോകാ.

0: കൈകൾ മുളച്ചു. നഫസിന്റെ സ്വർണകുംഭങ്ങൾ വാങ്ങിക്കുടിച്ച് ദാഹം തീർക്കാൻ പച്ചിലകളാൽ എന്റെ നഗ്നത മറച്ചു. ഞാൻ സ്വച്ഛശീതളമായ മണ്ണിൽ ഞാൻ വേരോടിച്ചു. അശോക, ഞങ്ങൾ മരങ്ങളെ വല്ലാതെ സ്നേഹിച്ചും വിശ്വസിച്ചും വരുന്നവരെ ഞങ്ങളും അങ്ങോട്ട് സ്നേഹിച്ചു പോകും. നീ എന്നെ കെട്ടിപ്പിടിച്ചു തന്ന ഉമ്മയിൽ ഞാൻ നിന്നോട് സംസാരിക്കാൻ വന്നതാണ്. നിന്റെ അമ്മയുടെയും അച്ഛൻ്റെയും അഞ്ജനയുടെയും ഏട്ടൻ്റെയും ഒക്കെ ഓർമ്മകൾ നിന്നിലേക്ക് പായിച്ചതും ഞാനാണ്.
1: എന്തിന്? ഇനി മരണമല്ലാതെ മറ്റൊന്നും വേണ്ടെന്ന് തീരുമാനിച്ച് എന്നിലേക്ക് അങ്ങ് ഓർമ്മകൾ കടത്തിവിട്ടിട്ട് എന്ത് ചെയ്യാനാണ്?
0: അശോക, നീയും എന്നെ ഒരുപാട് ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. നീ ഇപ്പോൾ ചൊല്ലിയ ശ്ലോകമില്ലേ, രാവിപ്പോൾ ക്ഷണമുടുങ്ങിടും. അശോക, നീ എന്നെ പുണർന്നതും എന്നെ ഉമ്മ വച്ചതും എനിക്കേറെ ഇഷ്ടമായി. ഇപ്പോ നീ എന്റെ പേരക്കുട്ടിയാണ്, ഞാൻ നിന്റെ മുതുമുത്തച്ഛനും. അങ്ങനെ എനിക്ക് നിന്നോടൊരിഷ്ടം വന്നതല്ലേ. നിനക്ക് മരങ്ങളുടെ ഭാഷ അറിയാനാവും ഇന്നു മുതൽ. എന്റെ വക ഒരനുഗ്രഹം.
1: ശരിക്കും
0: ദാ ആ മരത്തിനോട് ചോദിക്കേ എന്താ ഇനി പരിപാടിയെന്ന്.
1: ഹലോ മരം, എന്താ ഇനി പരിപാടി?
2: അശോക, ഞാനിന്ന് ഇവിടെ നിന്ന് യാത്രയാകും. അഗസ്ത്യമലയിലേക്ക് എത്താനാണ് എന്റെ പദ്ധതി.
1: നിങ്ങൾ മന്ത്രവാദിയാണോ? എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ മരം എങ്ങനെയാണ് ഇവിടെ നിന്നും വേറെ ഒരിടത്തേക്ക് പോകുന്നത്?
0: ഈ രാത്രി അശോകൻ മരിക്കാതെ കാത്തിരിക്കാമെങ്കിൽ അതെങ്ങനെയാണെന്ന് നമ്മൾക്ക് ഒരുമിച്ച് കാണാം, അല്ലേ ജീമുദാ?
2: അതെ അതെ.

0: എനിക്ക് ആരോടും ദേഷ്യമുണ്ടായിട്ടോ പക കൊണ്ടോ ആരോടെങ്കിലും പ്രതികാരം തീർക്കാനോ ഒന്നുമല്ല ഞാൻ ആത്മഹത്യ ചെയ്യുന്നത്.
1: പിന്നെ
0: മരിക്കാതിരിക്കാൻ ഒരു കാരണവും എനിക്ക് കാണാനില്ല.
1: കാണിച്ചു തന്നാലോ?
0: എന്ത്?
1: ഈ നാട്ടിൽ സത്യധർമ്മങ്ങൾക്ക് യാതൊരു വിലയുമില്ല. മനുഷ്യന്റെ ആർത്തിയും അധർമ്മ പ്രവൃത്തികളും എന്നും ജയിക്കുന്നു. ഇതല്ലേ അശോകന്റെ പ്രശ്നം?
0: പറഞ്ഞത് കൃത്യം. ഓരോ അധർമ്മം കാണുമ്പോഴും ഞാൻ നെഞ്ചു പൊട്ടിക്കരയും, ദൈവമേ നീ ഇതൊന്നും കാണുന്നില്ലേ എന്ന്. മുത്തശ്ശൻ എന്താ ഒന്നും പറയാനില്ലേ?
1: ഒറ്റ വാക്കിൽ ഉത്തരം പറയേണ്ട കാര്യങ്ങളല്ല അശോക നീ ചോദിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്, ദാ അങ്ങോട്ട് നോക്ക്. താഴ്വരയിൽ ഒരു ബൾബ് മിന്നി മിന്നി കത്തുന്നത് കാണുന്നുണ്ടോ? നോക്കിക്കോ, അതിപ്പോ കത്തിത്തീരും.
0: കിട്ടു. അത് കിടും എന്ന് മുത്തശ്ശൻ എങ്ങനെയാ അറിഞ്ഞത്?
1: അതാണ് ശരി ചോദ്യം. അതിനു മുമ്പ് നീ ചോദിക്കാൻ മറന്ന ഒരു കാര്യമുണ്ട്.
0: അതെന്താ?
1: നിന്റെ അച്ഛനും അമ്മയ്ക്കും നിന്റെ ഏട്ടനും നിന്റെ അവൾക്കുമൊപ്പം നിന്റെ ചങ്ങാതി മണികണ്ഠനെ കണ്ടത് എന്തുകൊണ്ടായെന്ന്.
0: അത് ശരിയാണല്ലോ. ഞാൻ അപ്പോ ഓർത്തിരുന്നു. അതെന്താ സംഭവം? അവനെന്താ മരിച്ചവരുടെ ഒപ്പം?
1: അവനിപ്പോ അല്പം മുമ്പ് മരിച്ചു. നീ കൂടി എത്തിയാൽ ബോഡി എടുക്കും. അധികം താമസിയാതെ നിന്നെ അന്വേഷിച്ചു തുടങ്ങും നാട്ടുകാരെ.
0: യേശുരാ, അവനൊരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ.
1: നിനക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. നിന്റെ കണക്കുകൂട്ടലിൽ നീയും ഉടനെ വെറുമൊരു ബോഡിയാവാൻ പോണോനല്ലേ? മരിക്കാനൊന്നും അത്ര വലിയ കാരണങ്ങളൊന്നും വേണ്ടല്ലോ.
0: അതും ശരിയാ.
1: അപ്പോ എന്താ അറിയേണ്ടത്? ആ ബൾബ് കെടാനുള്ള കാരണം അല്ലേ? ആ ബൾബ് കെടാൻ കാരണം അതിന്റെ തൊട്ടുള്ള വീട്ടിലെ 5 പേർ ഇന്ന് രാത്രി മരിക്കാൻ പോകുന്നു എന്നതാണ്. വേണമെങ്കിൽ വിശ്വസിച്ചാ മതി. ആ വീട്ടിൽ ഒരു മത നേതാവുണ്ട്. നമ്മുടെ നാടിന്റെ രീതി അനുസരിച്ച് സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവുമാണ് അയാൾ. അയാൾ ഭാര്യയോട് പറയുന്ന അവസാനത്തെ പദ്ധതികൾ നിനക്ക് കേൾക്കണോ? അല്ല, കാണണോ? കാണണോ എന്നല്ല, കാണണം. ദാ എന്നെ ഒന്ന് തൊട്ട് അങ്ങോട്ട് നോക്ക്.
2: എന്നാടി മക്കളെ മാറ്റുന്നത്?
3: തിങ്കളാഴ്ച രാത്രിയല്ലേ നിങ്ങളുടെ പരിപാടി? അപ്പൊ ശനിയോ ഞായറോ പോകാം.
2: തലേന്ന് പോയ പലർക്കും സംശയാവും. നീ ഒരാഴ്ച മുമ്പേ പോ.
3: അല്ല, നിങ്ങൾ വീടായ വീടൊക്കെ നമ്മുടെ കൊടി നാട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ സ്വന്തം ഭാര്യ മക്കളും സമ്മേളനത്തിന് വന്നില്ല എന്ന് വന്നാ നിനക്കത് മോശമല്ലേ?
4: ഡേ, സമ്മേളനമൊന്നും നടക്കാൻ പോകുന്നില്ല. അതിനു മുമ്പേ നമ്മുടെ വെള്ളേറങ്ങി പണി തുടങ്ങും. ചുരുങ്ങിയത് അവരുടെ ഭാഗത്ത് 50 പേര് പോകും. ചിലപ്പോ ഇപ്പുറത്ത് 1-2 പേരും. പിന്നെ എന്ത് സമ്മേളനം? നീ ഒരാഴ്ച മുമ്പേ മാറിക്കോ.
3: അല്ലപ്പ, നിങ്ങളുടെ കണക്കൂട്ടിലൊക്കെ നടക്കും മനുഷ്യ.
2: സംവരണം മാറി മാറി വരുമ്പോ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റായി നീയും പുരുഷ പ്രസിഡന്റായി ഞാനും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ഇതുവരെയുള്ള കണക്കുകൂട്ടലുകളൊക്കെ ശരിയായോണ്ടാ? മനസ്സിലായോ?
3: അതല്ലെന്നും നിങ്ങളുടെ വർഗീയ ലഹളയുടെ കാര്യ ഞാൻ പറഞ്ഞേ. അവരെതിർത്താലല്ലേ നിങ്ങളുടെ പ്ലാൻ നടക്കൂന്നാ ഞാൻ ഉദ്ദേശിച്ചത്.
2: 100-300 ഏക്കർ കാട് നമ്മുടെ 8 മക്കളുടെ പേരിലേക്ക് രേഖയുണ്ടാക്കി മാറ്റിയപ്പോ നിന്റെ പേടി എന്തായിരുന്നു? പിടിച്ചാ നമ്മൾ അകത്ത് പൂട്ടോന്ന്. എന്നിട്ട് പിടിച്ചോ? പ്ലാൻ ചെയ്ത് അത് നടത്തിയ ശീലം. എടി, ഇത്രയൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു കലാപം ഉണ്ടാക്കാനാണോ എനിക്ക് പാട്?
1: അതായത് അടുത്ത ആഴ്ച അടിവാരത്തില് ഒരു വർഗീയ ലഹളയുണ്ടാവും. സ്വന്തം വർഗക്കാരുടെ വീട്ടിലൊക്കെ അവർ കൊടി കെട്ടിയിട്ടുണ്ട്, ആള് മാറി കൊല്ലാതിരിക്കാൻ. അടയാളം കാണിക്കാനായി കൊടി കെട്ടാൻ പേരിനൊരു സമ്മേളനം. ഈ കലാപത്തില് അവർ 300 ഏക്കർ കാടുകൂടി കയ്യേറും. അതാണ് അവന്റെ പ്ലാൻ. കേട്ടില്ലേ? പ്ലാൻ ചെയ്ത അത് നടത്തിയ ശീലം.
0: മുത്തശ്ശ, ഇതിലും ചെറിയത് കണ്ട് പ്രാന്തായിട്ടാ ഞാൻ ചാവാനായി മല കയറി വന്നിരിക്കുന്നത്. എന്നെ ചാവാൻ വിടാതെ ഇങ്ങനെ പീഡിപ്പിക്കാനാണോ ഉദ്ദേശം? എനിക്ക് കേട്ടിട്ട് തിളക്കിന്.
1: ഇത് ഞാൻ കേട്ടു, നീയും കേട്ടു, ഈ മലയും മണ്ണും മഴയും കേട്ടു. ഉറങ്ങാതെ നെഞ്ചിടി പുയർന്ന് പ്രാർത്ഥിക്കുന്ന സകല ജീവജാലങ്ങളും കേട്ടു. എന്നിട്ടെന്ത് എന്നല്ലേ നിന്റെ ഉള്ളിലെ? ഒരു കാര്യം ചെയ്യ്, എന്നെ തൊട്ട് കണ്ണടച്ചാൽ ഞാനൊരു കാഴ്ച കൂടി കാണിച്ചു തരാം. ഇപ്പൊ നടക്കണതല്ല, മറ്റന്നാൾ രാത്രി നടക്കാൻ പോണ ദൃശ്യമാണത്. ദാ, കയ്യിൽ തൊട്ട് കണ്ണടക്കേ.
0: അയ്യോ, അത് അയാളല്ലേ? എന്താ പറ്റി?
1: മരിച്ചു.
0: എങ്ങനെ?
1: അശോക, സത്യയുഗം വരുമ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യരായി ജനിക്കാൻ ജപിച്ച് ജപിച്ച് കാത്തിരിക്കുന്ന ഞങ്ങൾ മരങ്ങളും ഞങ്ങളെ പൊന്നുപോലെ കാക്കുന്ന ഈ മലകളും ചില്ലറക്കാരാണെന്നാണോ കരുതിയത്? എന്താ മാറിയിരിക്കുന്നത്? പേടിയായോ? എല്ലാ മരണവും മോശം കാഴ്ചയല്ല. എന്നെത്തോട്, നീ ആദ്യം പാടിയ ശ്ലോകത്തിന്റെ അർത്ഥം പൂർണ്ണമാകട്ടെ. ദൈവത്തിൻ മനമാരു കണ്ടു. അശോക, ഞാൻ പറഞ്ഞല്ലോ, ഈ മലകളിൽ, അതായത് നീയും സംഘവും അതിദുർബല പ്രദേശം എന്ന് പഠിച്ച് റിപ്പോർട്ട് കൊടുത്ത ഈ മലകളിൽ 64 ഖനന പ്രദേശങ്ങളുണ്ട് എന്ന്. ഇതിനൊക്കെ എതിരെ പൊതുജന പ്രക്ഷോഭം നയിക്കുന്ന ഒരു പ്രകൃതി സംരക്ഷകനെ പരിചയപ്പെടാം. നീ ഇപ്പോൾ കാണാൻ പോകുന്ന കാഴ്ച 2 കൊല്ലം മുമ്പ് നടന്നതാണ്. ആ പച്ച ജുബയിട്ട ഊശാന്താടിക്കാരനാണ് പ്രകൃതി സംരക്ഷക പ്രവർത്തകൻ. പേര് ഹരിതം ഹരി. അവൻ്റെ കൂടെയുള്ളത് വലിയൊരു ബിസിനസ് മാഗ്നറ്റാണ്. നാട്ടുകാരെ കാണിക്കാൻ ആ മുതലാളിക്ക് കുറെ തുണിക്കടകളുണ്ട്. ശരിക്കുള്ള കച്ചവടം കാട്ടുതടി, കല്ല്, മണ്ണ്, മണല്, കാട്ടുമൃഗങ്ങൾ, ആനക്കൊമ്പ്. അവരുടെ സംഭാഷണം കേൾക്ക്, 2 കൊല്ലം മുമ്പ് നടന്നതാ, കേൾക്ക്.
5: മുതലാളി കൃത്യമായിട്ട് പറഞ്ഞോളൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കെന്ത് കിട്ടും?
6: എടാ, ഞാൻ ഈ മലകളിൽ ക്വാറി തുടങ്ങാൻ പോണുണ്ട്. നീ അതിനെതിരെ ഒന്ന് സമരം ചെയ്യണം.
5: ഒറ്റയ്ക്കോ?
6: അല്ലടാ, നാട്ടുകാരെ സംഘടിപ്പിച്ച് സമരം ചെയ്യണം.
5: അപ്പൊ പിന്നെ എങ്ങനെയാ മുതലാളി ക്വാറി തുടങ്ങുക?
6: മുഴുവനും പറയട്ടെടാ, സമരം തുടങ്ങിയാൽ ധർണ, പിക്കറ്റിങ്, ഉപരോധം, വണ്ടി തടയല് ഒക്കെ തരം പോലെ നടന്നോട്ടെ. നിന്റേല് കവികളൊക്കെ കാണില്ലേ, അവരെ കൊണ്ട് കവിതയൊക്കെ എഴുതിക്കണം. എന്റെ അച്ഛന്റെ പേരിലുള്ള അവാർഡൊക്കെ നമുക്ക് കൊടുക്കാം. മൊത്തത്തിൽ ഒരു ഓളം ഉണ്ടാക്കണം. എന്താ?
5: അത് പിന്നെ പഴയ പോലെ ഒന്നും അല്ല. ആൾക്കാര് സമരത്തിനൊക്കെ തുട്ട് കിട്ടിയാലേ ഇറങ്ങും എന്നുള്ള അവസ്ഥയിലാ മുതലാളി.
6: നീയും തുട്ട് കിട്ടിയാലല്ലേ ഇറങ്ങൂ. ആ, എന്താ ചെലവെന്ന പറഞ്ഞാ മതി, തരാം. പക്ഷെ പറയണ പോലെ സംഗതി ഒന്ന് കളറാക്കണം.
5: അതേറ്റ്. ഹരിതം ഹരിയുടെ നേതൃത്വത്തിൽ ക്വാറിയിലേക്ക് വരുന്ന വണ്ടികൾ തടയുന്നു. ഫ്ലെക്സ്, പോസ്റ്റർ, പത്രം, ചാനൽ.
6: ആ കൊള്ളാം, ഒരാഴ്ച സമരം നടക്കട്ടെ, മൊത്തം ഇളക്കി മറിക്കണം. ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ സമരക്കാര് ഏതെങ്കിലും വണ്ടിക്ക് കല്ലെറിയണം. കത്തിക്കാൻ ഒരു പഴയ വണ്ടി ഞാൻ ഏർപ്പാടാക്കി തരാം.
5: അയ്യോ, അപ്പൊ കേസാവില്ലേ?
6: കേസാവാനാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞേ?
5: എന്നിട്ട്?
6: പോലീസ് ലാത്തി ചാർജ്.
0: അയ്യോ,
6: സമരസമിതി നേതാവ് ഹരിതം ഹരിയെ അറസ്റ്റ് ചെയ്ത് നീക്കിയപ്പോഴായിരുന്നു സമരക്കാർ അക്രമശക്തരായത്.
5: അത് കൊള്ളാം, ഞാൻ ജീപ്പില്, പുറത്ത് നിൽക്കുന്നവർക്ക് അടി. അത് ഉഷാറ്. ബാക്കി
6: പിന്നെ നിത്യമുള്ള കലാപരിപാടികളാണെന്നേ. കേസ്, അറസ്റ്റ്, കോടതി, താൻ പത്തീസാത്ത് കിടക്കണം. ഇനി ഒരു സമരം ചെയ്യാൻ ആ നാട്ടുകാരാലോചിക്കാൻ പോലും പാടില്ല. അങ്ങനെ അവറ്റകളൊക്കെ ചവിട്ടി കൂട്ടണം.
5: അപ്പോ എന്നെ കാണാൻ അവര് ജയിലിലോട്ട് വന്നാലോ?
6: എടാ, കോർപ്പറേറ്റ് മുതലാളിമാരോടും ബൂർഷ്വാ മുതലാളിയുടെ പൂത്ത കാശിനോടും ഒന്നും സമരം ചെയ്ത് നിൽക്കാനുള്ള ബലം നമ്മൾക്ക് ഇല്ലാതെ പോയി എന്ന് പറഞ്ഞ് കരഞ്ഞ് മെഴുകി ഒന്ന് അഭിനയിക്ക്.
5: ആദ്യ ഗഡു മാത്രമല്ല, മുഴുവൻ തുകയും നേരിട്ട്. അല്ല, ഈ അക്കൗണ്ടിലും ഇടലും ഗൂഗിൾ പേയും വേണ്ട. സകല തെണ്ടികൾക്കും നല്ല വിവരാവകാശ നിയമം വേറെയും.

0: ആ മുതലാളിയും അയാളും ഇപ്പോഴും സുഖായി ഇരിക്കുന്നുണ്ടോ?
1: പരമസുഖം. അളിഞ്ഞ് ജീവിക്കണേന്റെ ദുർഗന്ധം സുഗന്ധമാണെന്ന് കരുതി പരമസുഖമായി ജീവിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ നാട്ടിൽ ഓരോന്നും വരുന്നത്. ഏവരും പതിയെ പതിയെ നിശബ്ദമാവുന്നത്.
0: ഇവിടെയാണ് എന്റെയും ചോദ്യം, എവിടെയാണ് ദൈവം?
1: ഇതേ ചോദ്യം മറ്റൊരവസരത്തിൽ മറ്റൊരാൾ ചോദിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഭൂതകാലമല്ല, വർത്തമാനവുമല്ല, ഭാവികാലം.

0: അയ്യോ, എത്ര പേര്! ഇവരൊക്കെ എങ്ങനെയാ മരിച്ചത്?
1: ദൈവം പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ചവരാണല്ലോ ആ കിടക്കണതൊക്കെ. കാട് വെട്ടിപ്പിടിക്കാൻ ദൈവം പറഞ്ഞു, മരങ്ങൾ മുറിച്ചു തള്ളാൻ ദൈവം പറഞ്ഞു, പുഴ മാന്തി കരയാക്കാൻ ദൈവം പറഞ്ഞു, കാട്ടുമൃഗങ്ങളെ വേട്ടയാടാൻ ദൈവം പറഞ്ഞു, വർഗീയ ലഹളയ്ക്ക് ഇറങ്ങാൻ ദൈവം പറഞ്ഞു, കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കാൻ ദൈവം പറഞ്ഞു, സ്ത്രീകളെ വിറ്റ് വിലപേശാൻ ദൈവം പറഞ്ഞു.
2: അശോക, ഞാനും നീയുമൊക്കെ സത്യം പുലർന്നു കാണാൻ തപസ് ചെയ്യണ ഈ നാട്ടിൽ അവനല്ല, അവന്റെ അപ്പനപ്പൂപ്പന്മാർ വന്നാലും നടക്കില്ല അതൊന്നും.
3: ആശ്വാസം.
2: വർഗീയ ലഹളയൊന്നുമല്ല, അല്ലാതെ എന്തൊക്കെ കാരണങ്ങളുണ്ട് കൂട്ടമരണങ്ങൾക്ക്! ജീവിതം മടുത്ത് എന്റെ കൊമ്പിൽ കെട്ടിത്തൂങ്ങിച്ചാവാൻ വന്നവനാണ് നീ. മണം കിട്ടി നാട്ടുകാർ അറിയാതിരിക്കാൻ പരമാവധി മുകളിലെ കൊമ്പിൽ തൂങ്ങാനായിരുന്നു നിന്റെ പ്ലാൻ.
3: ആയിരുന്നു എന്നല്ല, ആണ്.
2: നമ്മൾ ഇത്രയും അടുത്ത സ്ഥിതിക്ക്. അശോക, നിനക്ക് ഈ മുത്തശ്ശന്റെ കൈകളിൽ തൂങ്ങിപ്പിഴയാൻ ഇനി പറ്റുമോ?
3: ഞാൻ വേറെ മരം നോക്കിക്കൊള്ളാം.
2: വേറെ മരം കിട്ടിയില്ലെങ്കിലോ?
3: ദാ ആ മരം, എന്റെ പരിചയക്കാരനല്ലേ. അഗസ്ത്യ മലയിലേക്ക് പോകാൻ നിൽക്കണ മരം, ആ അതിൽ തൂങ്ങിക്കൊള്ളാം.
4: അശോക, ഞാൻ ഈ രാത്രി തന്നെ മലയിറങ്ങും.
2: അന്തം വിട്ട് നിൽക്കണ്ട, ഞാൻ മാത്രമേ ഉള്ളൂ നിനക്ക് തൂങ്ങാനൊരു മരം. നിനക്കാണെങ്കിൽ എന്റെ മുമ്പിൽ തൂങ്ങാൻ ഇനി മനസ്സും വരില്ല.
3: എന്തൊക്കെയാ നിങ്ങൾ ഈ പറയണ? മരങ്ങളല്ലേ ചറ പറഹന്ന് നിൽക്കണ. ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, എന്റെ കാര്യം വിട്.
4: അശോക, അങ്ങ് പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടോ?
3: അങ്ങോ, എന്റെ പേര് വിളിച്ചാ മതി.
4: ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. അശോകൻ പുനർജന്മ പൂർവജന്മങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ?
3: സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല.
4: ദൈവം തന്ന ജീവിതം സ്വന്തമായിട്ട് കളഞ്ഞാൽ പിന്നെ അടുത്ത ജന്മം കിട്ടും വരെയും, അടുത്ത ജന്മം കിട്ടിയാൽ അവിടെയും അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണോ?
2: അശോകൻ പ്രശ്നങ്ങളെ നേരിടാൻ പറ്റാതെ തകർന്ന് തരിപ്പണമായി വന്നതാ. അതും കൂടി പറഞ്ഞാൽ ചിലപ്പോ താഴേക്ക് ചാടി തീർന്നു കളയും.
4: എന്നാ എന്റെ കൂടെ പോന്നോട്ടെ?
2: വേണ്ട, എന്റെ കൂടെ നിൽക്കട്ടെ. അവൻ കുറച്ചുകൂടിയൊക്കെ കണ്ടു പഠിക്കുമ്പോ അവനൊരു പാകമാവും.
4: ശരി.
2: കെട്ട കാഴ്ചകൾ മാത്രം കണ്ട് മനസ്സ് കൂടുതൽ കലക്കണ്ട, ചില നല്ല കാഴ്ചകൾ കൂടി കാണും. അശോക, വാ. ദാ ആ കാണുന്ന വീട്ടിലെ രണ്ട് കുട്ടികൾ പഠിക്കുന്നത് കാണാം നമുക്ക്. എന്തൊരു നിഷ്കളങ്കതയോടെയാണ്! നോക്കൂ.
5: ഭൂമിയുടെ പച്ചപ്പാണ് മരങ്ങൾ. മണ്ണൊലിപ്പ് തടയാൻ മരങ്ങളുടെ വേരുകൾ കാവുന്നു.
6: ഏട്ടാ, കടലിന്ന് വെള്ളം വെയിൽ കൊണ്ടിട്ട് ആവിയാവും, എന്നിട്ട് പിന്നെ എങ്ങനെയാ മഴയാവണേ?
5: ഈ നീരാവി മേഘമാവും, എന്നിട്ട് കാറ്റിൽ ആകാശത്തൂടെ പോവുമ്പോ കാടിന് മുകളിലെത്തിയ മഴയാവും.
6: ഏ, അതെങ്ങനെയാ?
5: മരത്തിന്റെ ഇലയിൽനിന്നൊക്കെ വെള്ളം തണുപ്പായിട്ടിങ്ങനെ പുറത്തേക്ക് പോണുണ്ടാവും, നമ്മുടെ നിശ്വാസത്തിലെ മൂക്കിലെ കാറ്റുപോലെ. ആ തണുപ്പിൽ പെട്ടതും മേഘം തണുത്ത് മഴയാവും.
6: ഓ, അങ്ങനെയാണല്ലേ.

0: എന്താ കുട്ടികളുടെ അമ്മ പരിഭ്രമിച്ച് പായണേ? എന്താ അവരുടെ അച്ഛനെ പറ്റിയത്?
1: നോക്കാം.
0: നെഞ്ചുവേദനയാ, അയാൾക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ. വേറെ ആരുമില്ലേ വീട്ടില്?
1: ആശുപത്രി പോകേണ്ടി വരും. ആ സ്ത്രീക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, സ്വന്തം കാറുണ്ട്, നല്ല ധൈര്യമുള്ള സ്ത്രീയാണ്. പിന്നെന്താ പ്രശ്നം?
2: മോനു മോളു, അച്ഛൻ എന്തോ സുഖമില്ല. ഞാൻ അച്ഛനെ വണ്ടി കയറ്റട്ടെ. അപ്പോഴേക്കും നിങ്ങൾ വാതിലടച്ചിട്ട് വാ, നമുക്ക് ആശുപത്രി പോകാം.
1: അശോക, എന്തെങ്കിലും പിടികിട്ടിയോ? എന്താ നടക്കാൻ പോണതെന്ന്?
0: ഇല്ല.
1: ആ, കർമ്മ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ അത്?
0: നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കണമെന്ന് അല്ലേ? കർമ്മഫലം നാരായണ മാഷ് പറയാറുണ്ട്, നമ്മൾ ഈ ലോകത്തിനൊരു പൂവ് കൊടുത്താൽ പൂവ് തിരികെ കിട്ടും. കല്ലാണ് എറിഞ്ഞതെങ്കിൽ പ്രകൃതിയിൽ നിന്ന് ഏറെ തിരിച്ചു കിട്ടും. അതാണ് കർമ്മ എന്ന്.
1: അതെ.
0: എന്താ ഇപ്പോ ഇനി ഇവിടെ സംഭവിക്കാൻ പോണത്?
1: മനുഷ്യർ മുറിച്ചു മാറ്റിയ കാട്ടിലെ വൻമരങ്ങളുടെ കടകളിൽ ദ്രവിച്ചുണ്ടായ കുഴികളെല്ലാം 3 ദിവസമായി കോരിച്ചൊരിയണ ഈ മഴയെ ശേഖരിച്ചു കഴിഞ്ഞു. ക്വാറിയായ ക്വാറിയൊക്കെ നിറഞ്ഞു കഴിഞ്ഞു. ക്വാറിയിൽ വെടിപൊട്ടുമ്പോഴുണ്ടായ മലയിലെ വിള്ളലുകളൊക്കെ വെള്ളമിറങ്ങി നിറഞ്ഞ് സ്ഫോടനത്തിന് തയ്യാറായി കഴിഞ്ഞു. പാറകൾക്ക് മുകളിലെ മണ്ണെല്ലാം ഇടിഞ്ഞിറങ്ങാൻ ഒരുങ്ങിക്കഴിഞ്ഞു.
0: അതായത്
1: ഏതാനും സമയത്തിനുള്ളിൽ നമ്മൾ കണ്ട ഒന്നും ഇനി ആ ഭൂമിയിൽ ഉണ്ടാവില്ല. മല തുരന്നവനെ മല തുരത്തും, കാട് തിന്നവനെ കാട് തിന്നും, കൂട് തകർത്തവന്റെ വീട് തകർക്കും.
0: ഉരുൾപൊട്ടൽ,
1: അങ്ങനെയാണ് മനുഷ്യനിട്ട പേര്. കെട്ട കാഴ്ചകൾ കണ്ടും കേട്ടും നന്മയുള്ള നിന്റെ ഹൃദയം ആർത്തലച്ചു പൊട്ടിയ പോലെ പ്രകൃതിക്ക് ഒരു നാൾ സഹിയാതെ ഹൃദയം പൊട്ടുന്നതിനെയാണ് ഉരുൾപൊട്ടൽ എന്ന് നിങ്ങൾ പറയുന്നത്. പ്രകൃതിക്കും ഭ്രാന്താവും എന്നറിയുക.
0: അപ്പോൾ നമ്മൾ കണ്ട ആ മരണങ്ങളൊക്കെ
1: എല്ലാം ഏതാനും സമയത്തിനുള്ള

0: ബില്ലടക്കും.
1: അപ്പോൾ നെഞ്ചുവേദന വന്ന് ആശുപത്രിയിൽ പോയ ആളോ?
0: അയാളെയും കുടുംബത്തെയും രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നൊരു നെഞ്ചുവേദനയാണത്. കഴിഞ്ഞ മഴക്കാലത്ത് കണ്ണുമിഴിക്കാത്ത നായ്ക്കുഞ്ഞുങ്ങളെ ചാക്കിലാക്കി ചതുപ്പിൽ ഉപേക്ഷിച്ചു ആ വടക്കേ ബംഗ്ലാവിലെ മുതലാളി. അയാളുടെ ഷെഡിൽ അവറ്റകൾ ശല്യമാണത്രേ. മുല കുടിക്കാൻ മാത്രമറിയുന്ന കുഞ്ഞുങ്ങളെ അമ്മയിൽ നിന്നും കട്ടെടുത്തുകൊണ്ട് കളഞ്ഞു. കാലത്ത് നടക്കാൻ പോകുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ദയനീയമായ കരച്ചിൽ കേട്ട് ഇപ്പോൾ നമ്മൾ കണ്ട നെഞ്ചുവേദനിച്ച ആൾ ആ നായ്ക്കുട്ടികളെ പെറുക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് രക്ഷിക്കാൻ നോക്കി. ഒരെണ്ണം അപ്പോഴേ മരിച്ചു. ഒന്നിൻ്റെ ജീവൻ രണ്ട് ദിവസം കഴിഞ്ഞു പോയി. ബാക്കി നാലിനെയും ആ കുടുംബം നോക്കി സംരക്ഷിച്ച് സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ചതിനാണ് പ്രകൃതി അവരെ ഇവിടെ നിന്നും സ്ഥലം മാറ്റി രക്ഷിക്കുന്നത്. നായ്ക്കുഞ്ഞുങ്ങളെ കൊണ്ട് കളഞ്ഞ ആ വടക്കേ ബംഗ്ലാവ് ഇപ്പോ തീരും. വരാൻ പോകുന്ന കാര്യങ്ങളും കഴിഞ്ഞ കാര്യങ്ങളും കാര്യകാരണസഹിതം തെളിച്ചമുള്ള ചിത്രങ്ങളായി കാട്ടിത്തന്നിട്ടും എന്താണ് അശോക നിന്റെ മുഖം ഇങ്ങനെ?
1: എനിക്ക് ഇപ്പോഴും ഇതൊക്കെ ചെയ്യാൻ തീരുമാനിച്ച ആ ദൈവത്തിനെ പറ്റി ഓർത്ത് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്.
0: എന്തിന്?
1: അങ്ങ് പറയുന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ ഗ്രാമം മുഴുവൻ ഒലിച്ചു പോകുമെന്ന്.
0: അതെ, അതൊരു തീരുമാനമാണ്.
1: അവിടെയുള്ള എല്ലാവരും ആനയെ നാടുകടത്തിയവരോ അതിന് കൈയടിച്ചവരോ അല്ലല്ലോ. ഈ രാത്രി എല്ലാം മറന്ന് കിടന്നുറങ്ങണ അവരെല്ലാവരും മനതുരന്ന് കോറി പണിതവരുമല്ല.
0: അല്ല.
1: അപ്പൊ ആരൊക്കെയോ ചെയ്യുന്ന തെറ്റുകൾക്ക് കുഞ്ഞുങ്ങൾ അടക്കമുള്ളവരെ കൊന്നു തള്ളുന്ന പ്രകൃതി നിയമത്തെ എനിക്ക് മനസ്സിലാവുന്നില്ല. ദൈവത്തിന്റെ കാട്ടുനീതിയാണത്.
0: അശോക, വേണമെങ്കിൽ ഒരു തർക്കത്തിന് നീ പറയുന്നത് ശരിയാണെന്ന് ഞാൻ സമ്മതിക്കാം.
1: കഷ്ടപ്പെട്ട് സമ്മതിക്കണമെന്നില്ല, ഞാൻ പറഞ്ഞതാണ് ശരി. അതിന് മരത്തിന്റെയോ ദൈവത്തിന്റെയോ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട.
0: ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചാൽ അശോകന് മറുപടി പറയാൻ പറ്റുമോ?
1: അറിയുന്നതാണെങ്കിൽ പറയാൻ എന്താ കുഴപ്പം?
0: ഇളങ്കോവടികളുടെ ചിലപ്പതികാരം കഥ കേട്ടിട്ടില്ലേ? ആ കഥയിൽ കോവലൻ കൊല്ലപ്പെട്ടത് എന്തിനായിരുന്നു?
1: രാജാവിന്റെ രത്നമോ മുത്തോ മറ്റോ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് പിടിച്ചതല്ലേ?
0: എന്തിനായിരുന്നു കോവലൻ ചന്തയിൽ പോയത്?
1: അത് ദാരിദ്ര്യം കാരണം. ഒരു ചിലമ്പ് വിൽക്കാൻ കൊണ്ടുപോയതല്ലേ കണ്ണകി പറഞ്ഞിട്ട്.
0: എന്നാൽ ചില കുബുദ്ധികൾ കോവലനെ പിടിച്ച് കള്ളനാക്കി. ഒടുവിൽ നിരപരാധിയായ അയാളെ കള്ളനെന്ന് മുദ്രകുത്തി രാജാവ് കൊന്നു കളഞ്ഞു. നീതിയാണോ രാജാവ് നടപ്പാക്കിയത്?
1: അല്ല.
0: പിന്നീട് രാജ്യത്ത് എന്താ സംഭവിച്ചത്?

0: മഹാരാജൻ.
1: ആരവിടെ? ആരാണിവൾ? രാജകൊട്ടാരത്തിൽ വന്ന് ബഹളം വെക്കാൻ ഇവളെ കടത്തിവിട്ടതാര്?
2: ഇനി ഈ കണ്ണകിക്ക് ലോകത്തെവിടെ പോകാനും ഉള്ളു പൊള്ളുമ്പോൾ അത് ഉറക്കെ പറയാനും രാജാവിന്റെ സമ്മതമൊന്നും വേണ്ട മഹാരാജൻ. ഞാൻ കൊടുത്തുവിട്ട എന്റെ ചിലമ്പ് വിൽക്കാൻ ശ്രമിച്ച എന്റെ കോവലനെ നിങ്ങൾ വധിച്ചല്ലേ? നിരപരാധിയുടെ ശാപം തലയ്ക്ക് വീഴുമ്പോൾ നിങ്ങളുടെ കിരീടം ഈ ശാപത്തെ തടയുമെന്ന് കരുതിയോ?
3: ഈശ്വര,
2: മഹാരാജൻ തൊട്ടുപോകരുതെന്നെ. വാത്സല്യം തുളുമ്പുന്ന മാതൃത്വം ഇനി എനിക്ക് ആവശ്യമില്ല. എന്റെ കോവലന്റെ പ്രാണനെടുത്ത ചിലമ്പിന്റെ ഇണയും എനിക്കിനി വേണ്ട. രാജാവേ, ഈ പാവത്തിനെ കള്ളനെന്ന് പറഞ്ഞ് പീഡിപ്പിച്ച് കൊന്നതിനുള്ള ശാപമായി ഞാൻ ഈ മധുര നഗരത്തെ ദഹിപ്പിക്കാൻ പോകുന്നു. ശക്തിയില്ലാത്തവരുടെ ബലമാണ് പ്രാക്ക്. രാജാവേ, നീയും കണ്ടതെന്നവരും തെറ്ററിഞ്ഞിട്ടും തടയാത്തവരും അങ്ങനെ സമസ്തം അധർമ്മമാണ് ഈ മധുരാപുരി സമസ്തം കത്തിച്ചാമ്പലാവട്ടെ.

0: കത്തിയമർന്ന മധുരാപുരിയിൽ നിഷ്കളങ്കരായ എത്രയോ മനുഷ്യരും ഉണ്ടായിരുന്നിരിക്കില്ലേ അശോക? സമൂഹത്തിനൊരു ധർമ്മശരീരം വേണം. ആ ധർമ്മശരീരത്തെ കെട്ടിപ്പടുക്കേണ്ടത് ഗുരുക്കന്മാരോട് ചേർന്ന് ഭരണാധികാരിയാണ്. ഒരു ഗൃഹനാഥൻ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾക്ക് വരും തലമുറ മുഴുവൻ ദുരിതമനുഭവിക്കുന്ന എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഒരാൾ കാണിക്കുന്ന അധർമ്മം ഒരു നാടിനെ മുഴുവൻ തീരാ ദുരിതമായി ചുറ്റി വരികയും അശോക.
1: എന്നാലും
0: ഒരെന്നാലുമില്ല. എന്റെ തെക്കോട്ട് പോയ വേര് മാത്രം വിഷം വലിച്ചു കയറ്റിയാലും ഞാൻ എന്ന മരം മൊത്തം ഉണങ്ങണം അശോക. ഓരോ അവയവത്തിന്റെ പ്രവൃത്തിയും ശരീരത്തെ ബാധിച്ചിരിക്കും. പ്രകൃതി നിയമമാണത്. അശോക, നമ്മൾ മനസ്സ് മടുപ്പിക്കുന്ന കാര്യങ്ങൾ കുറേ എണ്ണം കണ്ടു. ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന കാഴ്ചകള് ഒന്ന് രണ്ടെണ്ണമല്ലേ കണ്ടുള്ളൂ. എന്നാ, ദൈവത്തിന്റെ ഒരു കളി കൂടെ നീ കാണും. ദാ ആ കുടിയനെ കണ്ടോ, ഈ നാട്ടിലെ സകലർക്കും ദേഷ്യ അയാളെ. പക്ഷേ ഉള്ളുകൊണ്ട് അയാളൊരു പാവ. ഇന്ന് രാവിലെ പലരും കൊടുത്ത കേസിൽ ഉച്ചയ്ക്ക് സ്റ്റേഷനിൽ പോയിരുന്നു അവൻ. പോലീസിന്റെ വാണി, നാളെ നേരം പുലരുമ്പോ ഈ നാട്ടിൽ കണ്ടുപോകരുത് എന്ന്.
1: അയാളെ തൊഴുത്തിൽ കയറി പശുവിനെ അഴിക്കണു.
0: അയാൾക്കും വേണ്ട എന്തെങ്കിലും ആനന്ദം. അയാൾ ഇന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് പറ്റാവുന്ന അത്രയും കെട്ടിയിട്ട പശുക്കളെ അഴിച്ചുവിടും. കൂട്ടിലിട്ടതും ചങ്ങലക്കിട്ടതുമായ നായ്ക്കളെയും അഴിച്ചുവിടും. നാട്ടുകാരെ പറ്റിക്കാനും പരിഭ്രമിപ്പിക്കാനുമായി സകലതിനെയും കിഴക്കേ കാട്ടിലേക്ക് ആട്ടിവിടും അയാൾ.
1: അതായത്
0: നാട്ടുകാരോടുള്ള വാശിക്ക് അവൻ ഈ ജീവികളെയൊക്കെ അഴിക്കുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത്?
1: മനസ്സിലായില്ല.
0: നടക്കാൻ പോകുന്ന മലവെള്ളപ്പാച്ചിലിൽ നിന്ന് ഈ കുടിയനും ഇക്കണ്ട ജീവികളും രക്ഷപ്പെടും. അശോക, ഇനിയും നിനക്ക് മരിക്കണമെന്ന് തോന്നുന്നുണ്ടോ? അതായത് അധർമ്മമാണ് എന്നും വിജയിക്കുന്നതെന്ന് ഇപ്പോഴും തോന്നലുണ്ടോ?
1: ഇല്ല.
0: അശോക, നിന്നെപ്പോലുള്ളവരുടെ നെഞ്ചുനേറിയ പ്രാർത്ഥനകളാടോ ദൈവത്തിന്റെ വഴിയിലെ വെളിച്ചം. നീയൊക്കെ തോറ്റോടിയാൽ പിന്നെ ദൈവം ഇരുട്ടിൽ തപ്പില്ലേ? അശോക,
1: എന്താ?
0: ഒരു കാമുകനും കാമുകിയും രാത്രിയുടെ മറവിൽ കലിങ്കിനടിയിലുണ്ട്. ഞാൻ നിനക്ക് കാണിച്ചു തരാഞ്ഞതാ. അതിലേക്കൊന്നും ദൈവം പോലും എത്തി നോക്കിക്കൂടാ. മാത്രമല്ല, അവരെ കണ്ടാൽ നിനക്ക് നിന്റെ അഞ്ജനെ ഓർമ്മ വരും. സ്നേഹം പാപമൊന്നുമല്ല, പക്ഷേ തന്തേം തള്ളേയും അനാഥാലയത്തിലാക്കി ജീവിതം ഒറ്റയ്ക്ക് ആഘോഷിക്കാനാ അവരുടെ പദ്ധതി. ഈ പൊട്ടിയൊലിക്കല്ലേ അവരും പോകും.
1: ഒരു സംശയം ചോദിച്ചോട്ടെ? ആ മരം അഗസ്ത്യമലയിലേക്ക് പോവാന്ന് പറഞ്ഞില്ലേ? അതെങ്ങനെ?
0: ഞാനും നീയും നിൽക്കുന്ന ഈ ഒരു ഭാഗം ഒഴിച്ച് ഈ മല മുഴുവൻ കുത്തിയൊലിച്ചു പോവും. നീ ഇന്ന് ഉച്ചയ്ക്കിരുന്ന് കരഞ്ഞ ആ വീടില്ലേ, ആ വഴിക്കാണ് പാറക്കൂട്ടങ്ങൾ ആർത്തലച്ച് ചെല്ലുക. നിന്നെ രക്ഷിക്കാനാടോ ദൈവം ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ച് ഇങ്ങോട്ടെത്തിച്ചത്?
1: അതെന്തിന്?
0: ഈ ലോകത്ത് നീ ജീവിച്ചിരിക്കണം എന്ന് ദൈവത്തിന് തോന്നിക്കാണും.
1: അപ്പോൾ ഇന്ന് കുന്നിറങ്ങും എന്ന് പറഞ്ഞ ആ മരം
0: കുത്തിയൊലിച്ചങ്ങെത്തും. കമ്പ് വീണെടുത്തോ വിത്ത് വീണെടുത്തോ അവൻ ഒന്നുകൂടി മുളയ്ക്കും. നല്ല കാലം സ്വപ്നം കാണുന്നവരുടെ സ്വപ്ന വിത്തൊന്നും അങ്ങനെ പാഴാവില്ല അശോക.
1: അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്?
0: ഒന്നും വേണ്ട, കാഴ്ചകൾ കണ്ടങ്ങനെ നിൽക്കാം. അവസാനത്തെ പശുവും സ്വതന്ത്രമായി അവരും കുടിയനും കാട് കയറിയാൽ മലയിൽ ചറമൊലിച്ചു തുടങ്ങും. പിന്നെ താമസമില്ല. എന്താ നീ ആലോചിക്കുന്നത്?
1: ഞാൻ മരിക്കാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു.
0: അരുത്, ദൈവത്തോടൊന്നും ആവശ്യപ്പെടരുത്. അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ദൈവത്തിന് നിരക്കാത്തതായി ഒന്നും ചെയ്യില്ല എന്ന ഒരു തീരുമാനം മാത്രമേ നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ളൂ.
1: ആ കുടിയനും മൃഗങ്ങളും കിഴക്കേ കാട് കയറി തുടങ്ങി.

പാർവതി പ്രകൃതിയുടെ ഭീകരതാണ്ഡവത്തിന് മുന്നിൽ ഉറങ്ങിക്കിടന്ന ഒരു ഗ്രാമം മുഴുവൻ നിമിഷ നേരത്തിൽ അപ്രത്യക്ഷമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. സമീപ പ്രദേശത്തെ മരങ്ങളും മലകളുമെല്ലാം അങ്ങനെയൊന്നുണ്ടായിരുന്നു എന്ന തെളിവ് പോലും അവശേഷിപ്പിക്കാതെ കുത്തിയൊലിച്ച മലവെള്ളപ്പാച്ചിലിൽ നിശേഷം ഇല്ലാതായിരിക്കുകയാണ്. വരും തലമുറയ്ക്ക് ഇത്രയും ഉയരമുള്ള ഒരു ഭാഗമുണ്ടായിരുന്നു എന്നതിന് തെളിവായി ഈ ഒരു വൻവൃക്ഷവും ഞങ്ങൾ നിൽക്കുന്ന ഈ മൺതിട്ടയും മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത്. മലയാളക്കര ചാനലിന് വേണ്ടി ക്യാമറാമാൻ സുധീഷ് കുമാറിനോടൊപ്പം അനീഷ് ജോർജ്.

ദൈവത്തിൻ മനമാര് കണ്ടു. നാടകം സമാപിക്കുന്നു. രചന ജയരാജ് മിത്ര. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: അശോകൻ, മോഹൻലാൽ, മരം, എം ആർ ഗോപകുമാർ, കണ്ണകി, ഭാഗ്യലക്ഷ്മി, അമ്മ, സന്ധ്യ രാജേന്ദ്രൻ, മുതലാളി, നന്ദു, ഹരിതം ഹരി, സാജൻ സൂര്യ, രണ്ടാമത്തെ മരം, അമൽ രാജ്, രാജാവ്, ഐരൂർ മോഹനൻ, മതനേതാവ്, നരിയാപുരം വേണുഗോപാൽ, മതനേതാവിന്റെ ഭാര്യ, മഞ്ജുശ്രീ, കുട്ടികൾ, ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, ചാനൽ റിപ്പോർട്ടർ രജു കോലിയക്കോട്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. സാങ്കേതിക സഹായം വി സുരേഷ് കുമാർ. സംവിധാന സഹായം വി എൻ ദീപ, എൻ സുനിത, ബിജു കല്ലുവാതിക്കൽ.

അഖില കേരള റേഡിയോ നാടകോത്സവത്തിന്റെ മൂന്നാം ദിവസമായ നാളെ രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ.

പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഇന്നത്തെ നിശ സുരഭിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നിശാസുരഭിയിലെ ആദ്യഗാനം സൂത്രധാരൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയതാണ്. രചന എസ് രമേശൻ നായർ, സംഗീതം രവീന്ദ്രൻ.

നിശാസുരഭി തുടരുന്നു. കാവൽ എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണൻ പാടിയ ഗാനമാണിനി. രചന ഹരിനാരായണൻ, സംഗീതം രഞ്ജൻ രാജ്.

നിശാസുരഭിയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനത്തിൻ്റെ വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സുഭാഷിതം അവതരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ.
1: മക്കൾക്ക് നല്ല ബാല്യവും ബാല്യകാല സ്മരണകളുമൊക്കെ ഉണ്ടാകുവാൻ ഇന്നത്തെ കാലത്ത് അച്ഛനമ്മമാർ ബോധപൂർവം ശ്രമങ്ങൾ നടത്തണം. നഗരവീഥിയിലെ തിരക്കുകളും ശബ്ദകോലാഹലങ്ങളും മൊബൈൽ ഫോണിലെ മായക്കാഴ്ചകളും കൂടാതെ ഈ നാട്ടിലെ ഗ്രാമസൗന്ദര്യവും അവിടുത്തെ സംസ്കാരവും കുട്ടികൾക്ക് കാട്ടിക്കൊടുക്കുവാൻ അച്ഛനമ്മമാർ ബോധപൂർവം അവസരങ്ങൾ ഒരുക്കണം. കുറച്ചെങ്കിലും ബാക്കി നിൽക്കുന്ന ഗ്രാമീണ ഭംഗികൾ കണ്ട് അവർ നിഷ്കളങ്കമായി ചിരിക്കട്ടെ. നാലുകെട്ടിലും കോലായിലുമൊക്കെ ഇരുന്ന് സൂര്യൻ്റെ ആദ്യ കിരണങ്ങളെയും നിലാവിനെയും ചന്ദ്രനെയും മഴയെയും ഒക്കെ കണ്ട് ആനന്ദിച്ചിരുന്ന നമ്മൾക്ക് ഇന്നത്തെ വീടിൻ്റെ സിറ്റൗട്ടിലും ഫ്ലാറ്റിലെ ഓപ്പൺ സ്പേസിലും ഇരുന്നു കൊണ്ട് ഇവയെല്ലാം ആസ്വദിക്കുവാൻ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കാം. രാവിലെ എഴുന്നേറ്റ് കിടക്കയിലിരുന്ന് രണ്ട് കൈപ്പടങ്ങളും നിവർത്തി ധനത്തിനും വിദ്യയ്ക്കും ശക്തിക്കുമായി ലക്ഷ്മീദേവിയെയും

0: സുധീദേവിയെയും പാർവതീദേവിയെയും പ്രാർത്ഥിച്ച ശേഷം കിടക്കയിൽ നിന്ന് പാദങ്ങൾ ഭൂമിയിൽ വയ്ക്കുന്നതിനു മുമ്പ് ഭൂമാതാവിനെ തൊട്ട് ശിരസിൽ വയ്ക്കുകയും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ഭാരതത്തിന്റെ ശ്രേഷ്ഠമായ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഓരോ ദിവസവും തുടങ്ങുന്ന രീതിയും ആചാരവുമൊക്കെ ഭാരതത്തിലല്ലാതെ ഈ ലോകത്ത് മറ്റൊരിടത്തും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രകൃതിയെയും സമസ്ത ജീവജാലങ്ങളെയും സ്നേഹിക്കുവാനും അവയെ കരുതുവാനും നമുക്ക് നമ്മുടെ പൂർവികന്മാർ എങ്ങനെ മാതൃകയായി എന്നൊന്ന് ആലോചിച്ചു നോക്കാം. പണ്ട് ഈ കേരളത്തിലെ എല്ലാ കുടുംബ വീടിനോടും ചേർന്ന് ഒരു കാവും അവിടെ ഒരു കുളവും ഒക്കെ ഉണ്ടായിരുന്നു. ആരും ശല്യപ്പെടുത്താതെ ഉഗ്രവിഷമുള്ള സർപ്പങ്ങൾ ഉൾപ്പെടെയുള്ള ഇഴജന്തുക്കൾ അവിടെ സ്വതന്ത്രരായി കഴിഞ്ഞു പോകുന്ന ഒരു കാലമുണ്ടായിരുന്നു നമുക്ക്. അവിടെ നാടെങ്ങും സുഗന്ധം പരത്തുന്ന ഇലഞ്ഞിമരവും പാലമരവും ഒക്കെ ഉണ്ടായിരുന്നു. പാല പൂക്കുന്ന കാലത്ത് പരിസരം മുഴുവൻ പരക്കുന്ന ഒരു മാദക ഗന്ധമുണ്ടായിരുന്നു. അന്നത്തെ മണ്ണും മരങ്ങളും മനുഷ്യരുമായുള്ള ബന്ധങ്ങൾ ദൃഢമായിരുന്നു. ഋതുക്കൾ മാറുന്നതിനോടൊപ്പം മുഖഭാവം മാറുന്ന നാട്ടിൻപുറം, കണ്ണിനും കാതിനും നാവിനും നന്മയുടെ മധുരം നേദിക്കുന്ന എന്റെ ബാല്യകാല സ്മൃതികളാണ്. കാവിൽ സർപ്പപൂജ നടക്കുന്ന ദിവസം കുടുംബക്കാർ എല്ലാവരും ഒത്തുകൂടും. വിശേഷങ്ങൾ പങ്കുവെക്കലും സ്നേഹം പങ്കുവെക്കലും ഒക്കെയായി മൂന്നോ നാലോ തലമുറക്കാർ ഒരുമിച്ചു കൂടും. എല്ലാവർക്കും എല്ലാവരെയും അറിയാമായിരുന്നു. ബന്ധുബലം തരുന്ന സുഖവും സുരക്ഷയും ആവോളം നുകരുവാനുള്ള ഭാഗ്യമൊന്നുണ്ടായിരുന്നു. നമ്മുടെ കുടുംബക്ഷേത്രങ്ങളിലോ ഇടവക പള്ളിയിലോ വിശേഷ ദിവസങ്ങളിലോ ഒക്കെ ആരെങ്കിലും മുൻകൈയെടുത്ത് കുടുംബക്കാർക്ക് എല്ലാ വർഷവും ഒത്തുകൂടാൻ അവസരമൊരുക്കിയാൽ ഇന്നും ആ ബന്ധുബലം തരുന്ന സന്തോഷം മക്കളെ കാട്ടിക്കൊടുക്കാവുന്നതേയുള്ളൂ കേട്ടോ. ഉറുമ്പിനെ പോലും നോവിക്കരുതെന്ന് മക്കളെ പറഞ്ഞു പഠിപ്പിക്കുന്നതിനോടൊപ്പം നമുക്കും വിശേഷ ദിവസങ്ങളിൽ പണ്ടുള്ളവർ ചെയ്യും പോലെ ഉറുമ്പിനെയും ഗൗളിയെയും ഒക്കെ ഊട്ടാം. ഇനി അത് എങ്ങനെ എന്നാരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ ഓർക്കുന്നില്ലേ, ഓണത്തിനും വിഷുവിനുമൊക്കെ വീടിൻ്റെ നാലു മൂലയിലും ചിന്തിലയിൽ നാലും വെച്ച് ഉറുമ്പിനെ ഊട്ടിയിരുന്നത്, അതുപോലെ അരിപ്പൊടി കലക്കി അതിൽ കൈമുക്കി അറവാതിലിൽ പതിപ്പിച്ചിരുന്നത്, അത് ഗൗളിക്ക് സ്വതന്ത്രമായി കഴിക്കുവാനായിരുന്നു. അതുപോലെ തന്നെ നിത്യശ്രാദ്ധമൂട്ടുന്നൊരു സംസ്കാരം നമുക്കുണ്ടല്ലോ. എന്നും അരിവെച്ച് ചോറ് വാർത്തു കഴിയുമ്പോൾ കുറച്ച് ചോറ് വടക്കേപ്പുറത്ത് കാക്കയ്ക്ക് കൊടുത്തുകൊണ്ട് നിത്യശ്രാദ്ധമൂട്ടുക. അങ്ങനെ എന്നും കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നത് കാണുമ്പോൾ മക്കൾ എപ്പോഴെങ്കിലും അമ്മയോട് ചോദിക്കും, എന്തിനാ അമ്മ ഇങ്ങനെ എന്നും വടക്കേപ്പുറത്ത് കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നത് എന്ന്. അപ്പോൾ നമുക്ക് അവരോട് പറയാം, അമ്മയുടെയും അച്ഛൻ്റെയും മരിച്ചുപോയ കാരണവന്മാരുടെ ആത്മാക്കൾക്ക് നൽകുന്നതാണിത് എന്ന്. അങ്ങനെ പൂർവികരുടെ സ്മരണ നിലനിർത്തുന്നത് കാണുമ്പോൾ അത് അവർക്ക് നന്ദിയുള്ളവരാകുക എന്ന സന്ദേശമാണ് നൽകുന്നത് എന്ന് പ്രത്യാശിക്കാം. നമ്മുടെ മക്കളെ നമുക്ക് അവരുടെ ചുറ്റുമുള്ളവരുമായി സ്വരൈക്യത്തോടെ തൻ്റെ സ്വച്ഛതയെ ബാധിക്കാതെ കഴിയുവാൻ പഠിപ്പിക്കാം. നമ്മുടെ മക്കളുടെ കാലടികൾക്ക് മണ്ണുമായുള്ള ബന്ധം നഷ്ടമാകാതെ ഭൂമിയുമായി ഒരാത്മീയ ബന്ധം വളർത്തിയെടുക്കുവാൻ സാധിക്കുന്ന രീതിയിൽ അവരെ നമുക്ക് വളർത്താം. അങ്ങനെ അവർ ഉത്തരവാദിത്വ ബോധവും മറ്റുള്ളവർക്ക് കൂടി വേണ്ടി ജീവിക്കുന്നവരായും തന്മയീ ഭാവമുള്ളവരായും ജീവിക്കുന്നത് കണ്ട് നമുക്ക് സന്തോഷിക്കാം.
1: സുഭാഷിതം അവതരിപ്പിച്ചത് അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 4:46. കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. ഇനി തുടർന്ന് കേൾക്കാം വിവിധ് ഭാരതി റിലേ. ഏവർക്കും ശുഭരാത്രി.

यादों का मीठा राग, जज्बात की नरम छांव, प्यार की चुवन

यादों का मीठा राग, जज्बात की नरम छांव, प्यार की चुवन,

0: प्रस्तुत है कार्यक्रम तराने नए पुराने।
1: तराने नए